ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 3, കൊല്ലവർഷം 1201 മിഥുനം 10, 2026 ജൂൺ 24 തീയതി ബുധനാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലിസ് ജോസ്.
2: നാടോടിക്കഥയിൽ യാത്രികൻ അക്ഷരങ്ങൾ കുത്തി നിറച്ച ഭാണ്ഡവുമായി മല കയറി. പർവ്വത ശിഖരത്തിൽ നിന്നും അയാൾ താഴേക്ക് നോക്കി. ഇരുട്ട്, കൂരാക്കൂരിരുട്ട്. അയാൾ ഭാണ്ഡമഴിച്ച് ഇരുളിൻ ഗർത്തത്തിലേക്ക്

0: അക്ഷരങ്ങൾ വിതറി. അക്ഷരങ്ങൾ ഓരോന്നും നക്ഷത്രങ്ങളായി. താഴ്വാരം താരകങ്ങളുടെ ഉജ്ജ്വല പ്രകാശത്താൽ കുളിച്ച് വെളിച്ചം വിതറി നിന്നു. വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട്. ആദിയിൽ ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിനും ഇരുട്ടിനും അതിൻ്റെതായ ധർമ്മമുണ്ട്. ഇരുട്ടിൽ നിൽക്കുന്നവനാണ് വെളിച്ചത്തിന്റെ വിലയറിയുക. ഇരുട്ട് വെളിച്ചത്തിന്റെ മഹത്വം പ്രഖ്യാപിക്കുന്നുവെന്ന് ടി എസ് എലിയട്ട് പറയുന്നു. എല്ലാ നന്മയും വെളിച്ചമാണ്. ധർമ്മവും നീതിയും ജ്ഞാനവിജ്ഞാനങ്ങളും സംസ്കാരവും വെളിച്ചമാണ്. വെളിച്ചം ഉണ്മയാണ്, ഉണ്മയുടെ പ്രതീകമാണ്. വിജ്ഞാനത്തിന്റെ വെളിച്ചം കൊണ്ട് കാമി നിർഭയനാകുന്നുവെന്ന് ഭക്തകവി കബീർ പാടുന്നുണ്ട്. എല്ലാ തിന്മകളും ഇരുട്ടാണ്. അജ്ഞത, കാടത്തം, അനീതി, വിദ്വേഷം, വെറുപ്പ്, അസൂയ, മതസ്പർദ്ധ, അന്ധവിശ്വാസം തുടങ്ങിയവയെല്ലാം അന്ധകാരത്തിന്റെ ഗുഹ പണിയുന്നു. ഇതിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഏകവഴി ഇരുളിന്റെ ഗുഹയിലേക്ക് നന്മയുടെ വെളിച്ചം കടത്തിവിടുകയാണ്. കുഞ്ഞു പാത്തുമ്മ എന്ന നിഷ്കളങ്കയായ പെൺകുട്ടി മന്ത്രവാദത്തിന്റെ ഇരുട്ടിൽ അടയ്ക്കപ്പെടുകയും പിന്നീട് മോചിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവളുടെ മുറിയുടെ ജാലകങ്ങൾ മലർക്കെ തുറന്നുകൊണ്ട് സൈനുൽ ആബിദീൻ പറയുന്നു, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം! ആർക്കും പ്രണയം തോന്നുന്ന ഒരു വാക്യമാണത്. ഉന്നത ബിരുദങ്ങൾ നേടിയവർ പോലും അന്ധവിശ്വാസങ്ങളിൽ അമരുകയും ആൾദൈവങ്ങളെ പുണരുകയും ചെയ്യുന്ന ഈ സത്യാനന്തര കാലഘട്ടത്തിൽ ബഷീറിന്റെ ഈ വാക്യം വെള്ളി വെളിച്ചമാകുന്നു. സംസ്കാരത്തിന്റെ വെളിച്ചം പകർന്നു കിട്ടിയപ്പോൾ ജീവിതത്തെ പുതുതായി കാണാൻ കഴിയുന്നവരുടെ വെളിച്ചമാണത്. വെളിച്ചം മുമ്പേയുള്ളത് തന്നെ, പക്ഷേ അതിന്റെ വെളിച്ചത്തെ കാണാൻ നാം ശ്രമിച്ചിട്ടില്ലെന്ന് മാത്രം. നമ്മുടെ ഉള്ളിലേക്ക്, കണ്ണുകളിലേക്ക്, ഹൃദയത്തിലേക്ക്, ഇന്ദ്രിയങ്ങളിലേക്ക്, ആത്മാവിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ഏതൊരു വെളിച്ചവും വെളിച്ചമായി തിരിച്ചറിയപ്പെടുന്നത്. ആ തിരിച്ചറിവിലാണ് വെളിച്ചം നമ്മെ പുണരുന്നത്. ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സ്നേഹം പുതിയതാണെന്ന് വിശുദ്ധ ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുന്നു. ഒന്നുമില്ലായ്മയിലേക്ക് ആഴ്ന്നു പോകേണ്ടതല്ല ജീവിതം എന്നതാണ് അതിന്റെ സാരം. ഓരോ പ്രഭാതത്തിലും നവീകരിക്കപ്പെടുന്ന മനസ്സുകളിലാണ് വെളിച്ചം തെളിച്ചമാകുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും പുതുമയോടെ കാണാൻ സാധിക്കും. നന്മയാകുന്ന വെളിച്ചത്തെ സാംശീകരിച്ച് ജീവിതം ധന്യമാക്കുന്നവരാണ് സാത്വികരായ മനുഷ്യർ. നീ നിനക്ക് വെളിച്ചമാകുക എന്ന് ശ്രീബുദ്ധൻ ഉപദേശിക്കുന്നു. നിങ്ങളുടെ പ്രകാശം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന് സുവിശേഷകൻ പറയുന്നു. അന്ധകാര നിബിഡമായ ലോകത്ത് സ്വയമെരിഞ്ഞ് വെളിച്ചമാകണം. സൂര്യനും ചന്ദ്രനും അഗ്നിയും അണയുമ്പോഴും ഒരു മിന്നാമിനുങ്ങുപോൽ വെളിച്ചമേകണം. പ്രകാശം പരത്താൻ രണ്ടു വഴികളുണ്ട്. ഒന്നുകിൽ മെഴുകുതിരിയാകുക, അല്ലെങ്കിൽ അതിനെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാവുക. കവി ONV പാടുമ്പോൾ, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യനെപ്പോൾ പരിണമിക്കാനും വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമെന്ന് ഉദ്ഘോഷിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ശുഭദിനം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലിസ് ജോസ്.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ഖത്തർ അമീർ അനുശോചനം അറിയിച്ചു. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. കോഴിക്കോട് വയനാട് ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറെത്തറ റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് യോഗം നിർദ്ദേശിച്ചു.

സംസ്ഥാനത്ത് 15 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്ട് നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്നൊഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിൽ ഉടനീളം ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തുടരുന്നിടത്തോളം സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാവില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇന്ന് സമാപിക്കും. തൃക്കലശാട്ടോടെയാണ് സമാപനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ. ക്രിസ്റ്റിയാനോ റൊണാൾഡോ 2 ഗോളുകൾ നേടി. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 കാവ്യാഞ്ജലി, കുഞ്ഞപ്പ പട്ടാനൂർ എഴുതിയ മഴ എന്ന കവിത, ആലാപനം ശ്രീലേയ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഒട്ടും ചോരാതെ ആവേശം. 40 വർഷത്തിലധികമായി കണ്ണൂരിന്റെ കായിക മേഖലയിൽ സജീവമായ PV വേലായുധൻ പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് പറശ്ശിനിക്കടവ് സയൻസ് കഫേയിൽ കാർബണിന്റെ ലോകം. കാർബൺ മൂലകത്തെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ കണ്ടങ്ങാളി ഷേണായ് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപകനും ശാസ്ത്രാധ്യാപകനുമായ MK രമേഷ് കുമാർ. രണ്ടാം ഭാഗം. ഗൂഗിൾ ക്രോമിലെ വിവിധ ഷോർട്ട്കട്ട് കീകൾ. MP സനീഷ് സംസാരിക്കുന്നു. തുടർന്ന് ചിന്താകിരണം എന്നിവ കേൾക്കാം. 7:55 റീഗൽ ജുല്ലേസ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്രഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 ഗാനലോക വിധികളിൽ പുനഃപ്രക്ഷേപണം. 11:00 ഡോക്ടറോട് ചോദിക്കാം. 12:10 സേവന വാർത്തകൾ. 12:15 MP കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച തോറ്റംപാട്ട്. 12:40 ആരോഗ്യദീപ്തി, ശസ്ത്രക്രിയ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാർഡിയാക് തോറാസിക് സർജൻ ഡോക്ടർ TV ദിൻരാജുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 1:00 പല്ലവി അനുപല്ലവി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 കുറിച്ചി PS സുകുമാരനും സംഘവും അവതരിപ്പിച്ച മയിൽപീലിത്തൂക്കം. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. National security advisers and senior security officials from the BRICS nations called for stronger cooperation to address a widening range of global security challenges, including terrorism, cyber threats, during a high-level meeting hosted by India in the national capital. The 16th BRICS National Security Advisers meeting, held under India's chairship of the grouping, led by India's NSA Ajit Doval, brought together top security representatives from member countries to discuss both traditional and emerging threats confronting the international community. According to India's Ministry of External Affairs, the discussions focused on evolving security risks that increasingly transcend national borders. Prime Minister Narendra Modi received a telephone call from the Emir of Qatar, Sheikh Tamim bin Hamad Al Thani. He expressed condolences over the loss of lives of Indian nationals in the accident at Ras Lufan Industrial City in Qatar on Sunday and conveyed his wishes for the speedy recovery of those injured. Mr. Modi thanked the Qatari leader for his words of sympathy for the affected families and appreciated the prompt medical assistance extended to the injured. The two leaders also reaffirmed their commitment to ensuring the well-being and safety of their citizens and reiterated their solidarity and support for each other. India has strongly criticized Pakistani Defense Minister Khwaja Asif's remarks over the situation in Pakistan-occupied Kashmir, saying these remarks are desperate attempts by the neighboring country to cover up its own failings and deflect attention away from its human rights abuses. Addressing media in New Delhi, Ministry spokesperson Randhir Jaiswal said, New Delhi categorically rejects these fabricated claims with the contempt they deserve.
2: The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
1: On India-UAE defense partnership, the spokesperson said India's relationship with UAE in recent several years has seen a major upswing in which the defense partnership also plays an important role. Union Finance Minister Nirmala Sitharaman has called for stronger multilateral cooperation to build resilient economies, accelerate sustainable development and ensure inclusive growth. Addressing the Global Convergence for Growth Summit virtually in New Delhi yesterday, she said that while prosperity and challenges are shared in an interconnected world, the consequences of conflicts and uncertainty fall disproportionately on developing countries and the global south. Ms. Sitharaman stressed that coordinated global action is essential to address these challenges. Highlighting India's economic progress, the finance minister said that the country's growth is primarily driven by domestic demand, supported by a largely market-determined exchange rate. Vice Chairperson of Niti Aayog, Dr. Ashok Kumar Lahiri, has said that the total trade of India has grown by 5.4% in the last quarter. He said this while releasing the latest edition of the Trade Watch quarterly report in New Delhi. Dr. Lahiri added that India's exports reached $1.84 trillion and imports grew by 6.5% in the last quarter. U.S. Secretary of State Marco Rubio said lasting peace and stability in West Asia cannot be achieved as long as Iranian-backed proxy groups continue launching attacks and engaging in militant activities across the region. Speaking to reporters upon his arrival in Abu Dhabi as part of his visit to the Persian Gulf region, Rubio emphasized that discussions over a Lebanon ceasefire are separate from ongoing negotiations with Iran. He added that he had recently spoken with Lebanese President Joseph Aoun alongside U.S. Vice President J.D. Vance and that the U.S. officials were currently engaged on the ground in Lebanon. In the FIFA World Cup 2026, Portugal crushed Uzbekistan by 5-0 in the Group K at Houston in United States. The 41-year-old Cristiano Ronaldo scored 2 to help Portugal roll to a 5-0 win over Uzbekistan. Ronaldo became the first player to score in 6 different World Cup tournaments with his goals, adding another impressive accomplishment to his storied career. He was named Man of the Match. And that is the end of this news bulletin.
0: ആകാശവാണി കണ്ണൂർ.
3: കാവ്യാഞ്ജലി. കുഞ്ഞപ്പ പട്ടാനൂർ എഴുതിയ മഴ എന്ന കവിത. ആലാപനം ശ്രീലയ.

0: യാത്ര പുറപ്പെടുക.
1: നിങ്ങൾ കേട്ടത് കുഞ്ഞപ്പ പട്ടാനൂർ എഴുതിയ മഴ എന്ന കവിത. ആലപിച്ചത് ശ്രീലയ. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യം യേശുദാസ് പാടിയ ഗാനം ചതുർവേദ ഗണനായക എന്നാരംഭിക്കുന്നു.

അവസാനമായി കാവാലം ശ്രീകുമാറും സംഘവും പാടിയത് മുദാകരാത്ത മോദകം സദാ വിമുക്തി സാധന എന്നാരംഭിക്കുന്നു.

0: ഇതോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15 കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ്.

കെ പുരുഷോത്തമൻ നിർവഹിക്കും. ഡയമണ്ട് ജൂബിലി ആഘോഷവും നടക്കും. കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് എം എസ് ശരവണൻ മുഖ്യാതിഥിയാകും. മോട്ടോർ വാഹന വകുപ്പും കണ്ണൂർ റൂറൽ പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ചലാൻ അദാലത്ത് ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണിവരെ പയ്യന്നൂർ RTO ഓഫീസ് ഹാളിൽ നടത്തും. കണ്ണൂർ കലക്ട്രേറ്റിൽ ഇന്ന് ഹിയറിംഗിന് വെച്ച കണ്ണൂർ താലൂക്കിലെ ദേവസ്വം പട്ടയക്കേസുകൾ ഈ മാസം 29 മാറ്റി. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മട്ടന്നൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 27 രാവിലെ 10 മുതൽ 1 മണിവരെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്കായി വൺ ടൈം രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 300 രൂപ. ഫോൺ നമ്പർ 0479727610. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാറടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ രൂപീകരിക്കുന്നതിനായി 27 നടത്താനിരുന്ന കൂടിക്കാഴ്ച മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കണ്ണൂർ ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാലിന്യത്തിൽ നിന്ന് സമ്പത്ത് എന്ന പേരിൽ തൊഴിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. 27 രാവിലെ 10 മണി മുതൽ പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ അരവഞ്ചാൽ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് പരിശീലനം. നാളെ വൈകുന്നേരത്തിനകം രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9400974774. കണ്ണൂർ ജില്ലാ ചെസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 28 തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഹാളിൽ നടക്കും. ടൂർണമെന്റിലെ ആദ്യ 4 സ്ഥാനക്കാർക്ക് തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സീനിയർ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജില്ലയെ പ്രതിനിധീകരിക്കാൻ അവസരമുണ്ടാകും. പങ്കെടുക്കുന്നവർ 26 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9496144366 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളുടെ വീഡിയോ കവറേജ് നടത്തുന്നതിന് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ വീഡിയോ സ്ട്രിംഗർമാരുടെ പാനൽ രൂപീകരിക്കുന്നതിനായി 27 നടത്താനിരുന്ന കൂടിക്കാഴ്ച മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി NSS യൂണിറ്റ്, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഇന്ന് പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ മട്ടുപ്പാവ് ചെണ്ടുമല്ലിക കൃഷിയുടെ നടീൽ ഉദ്ഘാടനവും ആരോഗ്യ ശില്പശാലയും നടക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. അകതതന്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഇന്ന് പ്രമേഹ പാദരോഗ നിർണയ ക്യാമ്പും നാളെ പോഡോ സ്കാനിംഗ് ക്യാമ്പും നടത്തുന്നു. രാവിലെ 9 മുതൽ 1 മണിവരെയാണ് സമയം. ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്കാണ് സേവനം ലഭ്യമാകുക. ഫോൺ നമ്പർ 0479727666. കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷനും വെള്ളിപ്പാടി മധുവാഹിനി ഗ്രന്ഥാലയവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ക്വിസ് മത്സരം ഈ മാസം 28 രാവിലെ 9:30 ഇരിയണ്ണി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കേരളീയ നവോത്ഥാന നായകരുടെ ആത്മകഥകളും ജീവചരിത്രങ്ങളും എന്ന വിഷയത്തിൽ LP, UP, ഹൈസ്കൂൾ പൊതുവിഭാഗങ്ങളിലായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉള്ളവർക്ക് 2 പേരടങ്ങുന്ന ടീമായാണ് മത്സരം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ വൈകുന്നേരം 5 മണിക്കകം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 9400085065. യോഗ അസോസിയേഷൻ ഓഫ് കണ്ണൂർ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ അഞ്ചിന് ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഈ മാസം 30. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9567825202. അസാപ് കേരളയുടെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 27 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9447323319 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കേരള ലോകായുക്ത ക്യാമ്പ് സെറ്റിംഗ് ഈ മാസം 30 കണ്ണൂരും ജൂലൈ 1, 2 തീയതികളിൽ കോഴിക്കോട്ടും PWD റെസ്റ്റ് ഹൌസിലെ കോൺഫറൻസ് ഹാളിൽ രാവിലെ 10:30 നടക്കും. കണ്ണൂർ ഗവൺമെന്റ് ITIയും IMC യും സംയുക്തമായി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ

0: in airport management with supply chain and logistics, diploma in oil and gas, digital marketing with AI കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 83 01 09 87 05. പാലയാട് അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം തുടങ്ങി. യോഗ്യത +2. താൽപ്പര്യമുള്ളവർ 94 95 99 97 12 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കണ്ണൂർ സർവകലാശാലയിലെ മികച്ച മാഗസിനുകൾക്കുള്ള പാമ്പൻ മാധവൻ പുരസ്കാരങ്ങൾ 26 ഉച്ചയ്ക്ക് 1:30 സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ കെ സാജു വിതരണം ചെയ്യും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 21st തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 നിത്യശ്രീ മഹാദേവന്റെ വായ്പാട്ട്. പെരിയ പുക്കളത്ത് മാടക്കൊട്ടിൽ ദേവീക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവം നാളെ സമാപിക്കും. അഞ്ചരക്കണ്ടി പാളയം കടുംപേരി മുത്തപ്പൻ മഠപുര പ്രതിഷ്ഠാദിനം ഇന്ന് നടക്കും. തിലാനൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രം പ്രതിഷ്ഠാദിനം നാളെ നടക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തൃക്കലശാട്ടോടെ ഇന്ന് സമാപിക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ. നിങ്ങൾ അറിഞ്ഞില്ലേ, 260 സഹകരണ ബാങ്ക് നിയമന ഉത്തരവ് നേടിക്കൊടുത്ത കണ്ണൂർ മഹാത്മയുടെ കണ്ണൂർ തലശ്ശേരി യൂണിറ്റുകളിൽ ഇപ്പോൾ വിളിച്ച സഹകരണ ബോർഡ് പരീക്ഷയ്ക്കായുള്ള പുതിയ ബാച്ചിന്റെ പ്രവേശനോത്സവം ആരംഭിച്ചു. മോഹനൻ കെ എൻ എഡിറ്റ് ചെയ്ത സഹകരണ ഗുരുനാഥൻ സ്റ്റഡി നോട്ടിനും മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ NG സുരേന്ദ്രൻ സാറിന്റെ മാനേജ്മെന്റ്, ബാങ്കിംഗ്, അക്കൗണ്ടൻസി സ്പെഷ്യൽ നോട്ടിനും റെഗുലർ സൺഡേ ബാച്ച് അഡ്മിഷനും 9383407240 എന്ന മഹാത്മാ നമ്പറിൽ വിളിക്കുക.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42nd കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: എടാ, +2 കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
8: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
7: അതെങ്ങനെയാ?
8: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
7: എടാ, സംഭവം കൊള്ളാലോ.
8: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നിങ്ങളുടെ വീടിന് നൽകാം ഹോമം ചെയ്ത പവിത്രതയുടെ അനുഭൂതി. പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം, രാസവസ്തുക്കളും ചാർക്കോളുമില്ലാതെ പഞ്ചഗവ്യങ്ങളും ജടാമാംസി, കുന്തിരിക്കം, മുത്തങ്ങ, കച്ചോലം തുടങ്ങിയ പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് തയ്യാറാക്കിയ വിശുദ്ധ ധൂപം, വേദ പരമ്പരയുടെ പവിത്രത ഒന്നിക്കുന്ന ഒരു ആയുർവേദ ഉൽപ്പന്നം പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം ഇപ്പോൾ പൂജാ സ്റ്റോറുകളിൽ ലഭ്യമാണ്. വാങ്ങാനും ഏജന്റായി ചേരാനും വിളിക്കൂ 8921380560.
9: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
10: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.

0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490 248 6633 9847 484950 8893 949598.
2: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, ഏച്ചൂർ. ഫോൺ 7907 308 934.
3: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്. ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075 77 2831.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
6: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
9: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
10: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം.
11: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
9: ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322104.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ടെലഫോണിൽ സംഭാഷണം നടത്തി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ഖത്തർ അമീർ അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ദുരിതബാധിതരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ച ഖത്തർ നേതാവിന്

0: പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. പരിക്കേറ്റവർക്ക് സമയബന്ധിതമായി വൈദ്യസഹായം നൽകിയതിനെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സംരംഭങ്ങൾ മേഖലയിലെ ശാശ്വത സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാരണമാകുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം തുടരാൻ ഇരു നേതാക്കളും പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഖത്തറിലെ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ച കോഴിക്കോട് വടകര വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം തുടരുന്നതായി കെ എം അഭിജിത്ത് എംഎൽഎ അറിയിച്ചു. ഖത്തർ എൻഗാസ് കെ എം സി സി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടാതെ ഷാഫി പറമ്പിൽ എം പി മുഖേന വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും ഇന്ത്യയിലെ യു എസ് അംബാസഡർ സെർജിയോ ഗോറുമായും ഇതു സംബന്ധിച്ച് ചർച്ച നടത്തി. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിലുടനീളം ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തുടരുന്നിടത്തോളം സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാവില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംസാരിക്കുകയായിരുന്നു റൂബിയോ. ലെബനോണിലെ വെടിനിർത്തൽ ചർച്ചകൾ ഇറാനുമായി നടത്തുന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനു വേണ്ടി 300 ബില്യൺ യു എസ് ഡോളറിന്റെ പുനർനിർമ്മാണ ഫണ്ടിന് വാഷിംഗ്ടൺ പ്രാദേശിക പങ്കാളികളിൽ നിന്ന് സാമ്പത്തിക സംഭാവന തേടുമെന്ന സൂചനകൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി തള്ളി. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ന്യൂഡൽഹിയിലെ കൃഷിഭവനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാർഷിക മേഖലയിലെ വിളവെടുപ്പാനന്തര പരിപാലനം, മൂല്യവർദ്ധന, കയറ്റുമതി പ്രോത്സാഹനം, ജലസംഭരണം, ആധുനിക സാങ്കേതികവിദ്യ എന്നിവയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. ജൂലൈ 3-നുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. കോഴിക്കോട് വയനാട് ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് യോഗം നിർദ്ദേശിച്ചു. കൂടുതൽ പഠനം ആവശ്യമാണെങ്കിൽ അതിന് തുക അനുവദിക്കാനും തുടർ പഠനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വനം വകുപ്പിന്റെ അനുമതി വേഗത്തിലാക്കാനും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം തീരുമാനിച്ചു. മറ്റ് ബദൽപാതകളെ അപേക്ഷിച്ച് ദൂരവും വനമേഖലയും കുറഞ്ഞതും ടണൽ ഉൾപ്പെടെ ആധുനിക നിർമ്മിതികൾ അടങ്ങുന്നതുമായ നിർദ്ദിഷ്ട പാതയ്ക്ക് പ്രാഥമിക പരിശോധനയിൽ 1800 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ജൂലൈ 15 പൊതുമരാമത്ത് വനം, കൃഷി, വൈദ്യുതി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗം ചേരും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസം ആയിരിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ 1 മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ 1 മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 241 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണ വേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ ആരും ഉൾപ്പെട്ടിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 51 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ വകുപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 1 മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. തൃക്കലശാട്ടോടെയാണ് സമാപനം. കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ.
1: ചോതിവിളക്കണക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ടം, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. കൂടാതെ സ്ഥാനികരും ഭക്തരും അക്കരെ കൊട്ടിയൂരിൽ നിന്ന് വിടവാങ്ങും. ഇനി 11 മാസക്കാലം അക്കരെ കൊട്ടിയൂരിൽ ആളും ആരവവും ഒഴിയും. വൈശാഖോത്സവത്തിലെ അവസാനത്തെ ചതുശതം ഇന്നലെ നടന്നു. ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. കേരളത്തിനകത്ത്

0: പുറത്തു നിന്നുമായി 50 ലക്ഷത്തിലേറെ പേരാണ് ദർശനത്തിന് എത്തിയതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൂഗിൾ പറഞ്ഞു.
1: മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചുപോയത്.
2: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ നേട്ടം. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിലായി. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത ഒരു ഗോളിന് വിജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോൾ നേടി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിലേക്ക് ഉയർന്നതോടെ പോർച്ചുഗലിന് ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ തകർപ്പൻ ജയം. ആദ്യ മത്സരത്തിൽ കോംഗോക്കെതിരെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് കടുത്ത വിമർശനം നേരിട്ട റൊണാൾഡോ 7-ാം മിനിറ്റിൽ തന്നെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഈ ഗോളോടെ 6 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ഏക താരമെന്ന ചരിത്ര നേട്ടം CR7 സ്വന്തമാക്കി. 37-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ വീണ്ടും ഉസ്ബെക്കിസ്ഥാൻ വല കുലുക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ ഗാലറിയിൽ അലമാല തീർത്തു. സെൽഫ് ഗോളടക്കം ഉസ്ബെക്കിസ്ഥാന്റെ വലയിലെത്തിയത് 5 ഗോളുകൾ. മറ്റൊരു മത്സരത്തിൽ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ ഗോളടിക്കാൻ അനുവദിക്കാതെ ആഫ്രിക്കൻ ടീമായ ഘാന കരുത്തറിയിച്ചു. ഇംഗ്ലണ്ടിന്റെ ആക്രമണ തന്ത്രത്തെ ചെറുത്തു നിർത്തിയ ഘാനയുടെ ശക്തമായ പ്രതിരോധമാണ് കളിയുടെ വിധി മാറ്റിയെഴുതിയത്. 78% പന്തടക്കത്തോടെ ഇംഗ്ലണ്ട് കളി നിയന്ത്രിച്ചപ്പോഴും തുടരെ തുടരെ ഗോൾ പോസ്റ്റിലേക്ക് ഷോട്ടുകൾ തൊടുത്തുവിട്ടപ്പോഴും ഘാനയുടെ പ്രതിരോധ നിര ശക്തമായ കോട്ട കെട്ടിനിന്നു.
2: രാവിലെ 7:30 മെക്സിക്കോയിൽ കൊളംബിയ കോംഗോയെ നേരിടും. രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡ മത്സരവും സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവുമാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും അറ്റ്ലാന്റയിൽ മൊറോക്കോ ഹെയ്ത്തിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-4 ഗോളുകൾക്ക് കീഴടക്കി. ലണ്ടനിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. LDF ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റിയെന്ന് CAG കണ്ടെത്തിയതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസ നടപടികൾ നൽകിയ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാനും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അരുതാത്തതെന്തോ സംഭവിച്ചുവെന്ന പ്രതീതി ഉണ്ടാക്കാനുമാണ് പ്രചാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. KAT നടപടി ചോദ്യം ചെയ്ത് ഗവൺമെന്റ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന വൈകിട്ട് 5 തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. റബ്ബർ കൃഷിക്കെതിരായ കുപ്രചാരണങ്ങൾ ചെറുക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. ചെയർമാനായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് കോട്ടയത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂരിലെ DSC കേന്ദ്രത്തിലെ പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസിന്റെ നവീകരിച്ച ബ്ലോക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് MS ശരവണൻ മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനില. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: AM ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉക്തവാൻ യത് പരിവർത്തനശീല വൈശ്വിക പരിസ്ഥിതൌ സുരക്ഷാ സഹകാര്യം ഗഭീരം കർത്തും തഥാ ച ആതങ്കവാദാത് അന്തർജാലീയ സുരക്ഷായാഃ ച ആരഭ്യ ഉദയമാന പ്രൌദ്യോഗികീ പര്യന്തം സമാഹ്വാനാനാം പരിഹാരേ ബ്രിക്സ് ഇത്യസ്യ മഹത്വപൂർണ ഭൂമിക വർത്തതേ. പ്രധാനമന്ത്രി ശ്രീ മോദി ഗതസായം നവദില്യാം ബ്രിക്സ് ദേശാനാം രാഷ്ട്രീയ സുരക്ഷാ പരാമർശദൈ വരിഷ്ഠ സുരക്ഷാധികാരിഭി സഹ മിലിതവാൻ. സാമാജിക മാധ്യമ സന്ദേശെ ശ്രീമോദിന പ്രകാശിതം യത് ഭാരതസ്യ ബ്രിക്സ് അധ്യക്ഷത വ്യാവഹാരിക സഹകാര്യം പ്രവർത്തയിതും വൈശ്വിക ദക്ഷിണസ്യ പ്രാഥമികതാനാം സമർത്ഥനം കർത്തും സുരക്ഷിത സമാവേശീയ വിശ്വേ ച യോഗദാനം ദാതും പ്രയത്തതേ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഖത്തർ ദേശസ്യ അമീരസ്യ ഷേഖ് തമീം ബിൻ ഹമദ് അൽഥാനി ഇത്യസ്യ ദൂരഭാഷം പ്രാപ്തവാൻ. ഖത്തറസ്യ റാസ് ലഫാൻ ഔദ്യോഗിക നഗരെ ദുർഘടനായാം ഭാരതീയ നാഗരികാണാം നിധന വിഷയെ ഖത്തറസ്യ അമീരഃ ശോകം പ്രകടിതവാൻ തഥാ ച ഘാതിതാനാം ശീഘ്രം സ്വസ്ഥതായാഃ ആശാം പ്രകടിതവാൻ. ശ്രീമോദി പ്രഭാവിത പരിവാരേഭ്യഃ സഹാനുഭൂതി വചനാനാം കൃതേ ഖത്തറമീരായ ധന്യവാദം ദത്തവാൻ. വ്രണിതാനാം കൃതേ ശീഘ്ര ചികിത്സാ സഹായത പ്രദാനായ ച പ്രശംസിതവാൻ. ദ്വൌ നേതാരോ സ്വനാഗരികാണാം കല്യാണം സുരക്ഷാഞ്ച സുനിശ്ചേതും സ്വപ്രതിബദ്ധതായാഃ പുനഃ പുഷ്ടിം കൃതവന്തൌ. ഭാരതസ്യ ഖനിജ മന്ത്രാലയേന ഷട് പഞ്ചാശത് മഹത്വപൂർണാനാം സാമരിക ഖനിജ ഖണ്ഡാനാം അഥ ഏകാദശ അന്വേഷണ അനുജ്ഞാ പത്ര ഖണ്ഡാനാം ച സഫല സഘോഷ വിക്രയണേന സഹ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ഇതി ദുർലഭ ഖനിജ കാര്യക്രമസ്യ മഹതി ഗതിഹി പ്രാപ്താസ്തി. മന്ത്രാലയേന സഘോഷ വിക്രയണസ്യ സപ്തമസ്യ ഖണ്ഡസ്യ അന്തർഗതം ദശ മഹത്വപൂർണ സാമരിക ഖനിജ ഖണ്ഡാഃ സഫലതയാ സഘോഷ വിക്രയണം കൃതാഃ. ഭാരതേന പാകിസ്ഥാനാക്രമിത ജമ്മുകശ്മീരസ്യ സ്ഥിതി വിഷയ കൃത ടിപ്പണി സംബന്ധം പാകിസ്ഥാനസ്യ രക്ഷാമന്ത്രി ഖ്വാജാ ആസിഫ് ഇത്യസ്യ ഘോര ആലോചന കൃത. വിദേശമന്ത്രാലയേന കഥിതം യത് ഏതാഹ ടിപ്പണ്യഃ പ്രതിവേശിദേശസ്യ സ്വസ്യ അസഫലതാം അവച്ഛാദനായ സ്വസ്യ മാനവ അധികാരസ്യ ഉല്ലംഘനാത് ധ്യാനം ദൂരീകർത്തും ക്രിയമാണഃ നിരാശജനകാഃ പ്രയാസാഃ സന്തി. നവദില്യാം വാർത്താഹരാൻ സംബോധയൻ വിദേശമന്ത്രാലയസ്യ പ്രവക്താ രണധീര ജയസ്വാലഃ അവദത് യത് ഭാരതം ഏതാൻ കൽപ്പിത ആരോപാൻ സ്പഷ്ടതയാ തിരസ്കുറവതി. സഹ ആശാം പ്രകടിതവാൻ യത് അന്താരാഷ്ട്രീയ സമുദായഃ പാകിസ്ഥാനസ്യ ദുഷ്കൃതാനാം ദുരുപയോഗാനാം ച ഉത്തരദായി ഭവിഷ്യതി. വിദേശമന്ത്രാലയേന ഖത്തർദേശെ വിസ്ഫോടന ദ്വാദശ ഭാരതീയ നാഗരികാണാം മൃത്യോഃ പുനഃ പുഷ്ടീകൃതാ അസ്തി. ജയസ്വാലഃ അവദത് യത് അസ്യാം ഘടനായാം ആഹത്യ ഷഡ്ഷഷ്ടിഃ ജനാഃ ഘാതിതാഃ സന്തി യേ സമ്പ്രതി ചികിത്സാം പ്രാപ്നുവന്തി. ഖത്തർദേശെ അഗ്നി ദുഃഖദ ഘടനായാം പ്രഭാവിതാനാം ജനാനാം സഹായാർത്ഥം തമിഴ്നാടു സർവകാരേണ സഹായത ഘോഷിത. മുഖ്യമന്ത്രി സി ജോസഫ് വിജയഃ അസ്യാം ഘടനായാം യേ പ്രാണാൻ ത്യക്തവന്തഃ തേഷാം പരിവാരേഭ്യഃ ദശലക്ഷ രൂപ്യകാണാം അനുഗ്രഹ രാശിം ഘോഷിതവാൻ. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ ഗതസായം രാഷ്ട്രപതി ഭവനെ നാഗരിക സമ്മാന സമാരോഹേ പദ്മ പുരസ്കാര പ്രദാനം കൃതവതി. പത്രകാരഃ പി നാരായണൻ, ടെന്നീസ് ക്രീഡകഃ വിജയ് അമൃതരാജ്, അഭിനേതാരോ മമ്മൂട്ടി തഥാ ആർ മാധവൻ, ഗായിക അലക യാജ്ഞികഃ ച പ്രാപ്ത പുരസ്കാരേഷു അന്യതമാഃ സന്തി. അസ്മിൻ വർഷെ സർവകാരേണ ആഹത്യ ഏകത്രിംശതുത്തര ഏകശതം പദ്മപുരസ്കാരാഃ ഘോഷിതാഃ ആസന്. ഏതേഷു പഞ്ച പദ്മവിഭൂഷണം, ത്രയോദശ പദ്മഭൂഷണം, ത്രയോദശാധിക ഏകശതം പദ്മശ്രീ പുരസ്കാരാഃ ച സന്തി. കൃഷി കൃഷക കല്യാണ മന്ത്രി ശിവരാജ സിംഹ ചൌഹാനഃ അവദത് യത് യൽനിനോ കാരണാത് ഉത്പദ്യമാനസ്യ ദുർലഭ ദുർബല മാനസൂനസ്യ സംഭാവ്യ പ്രഭാവസ്യ നിവാരണേ ഭാരത സർവകാരഃ കൃഷകാണാം സഹായതായൈ പൂർവസിദ്ധതാം കുർവൻ വർത്തതെ. ഇതി വാർത്താഃ.
5: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി. തീവണ്ടി യാത്രക്കാരുടെ സദ്യക്ക് ട്രെയിൻ നമ്പർ 1:66:29, മലബാർ എക്സ്പ്രസ് 26 മിനിറ്റും 1:66:49, പരശുറാം എക്സ്പ്രസ് 4 മിനിറ്റും 1:63:45, നേത്രാവതി എക്സ്പ്രസ് 1:44 മിനിറ്റും വൈകിയോടുന്നു.
6: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
8: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
9: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
10: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
11: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
12: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.

ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.

0: ഒരു ചെറിയ പന്ത് വലിയ ലോകത്തോളം വലുതാവുന്ന വിസ്മയകരമായ കാഴ്ചയിലൂടെയാണ് വർത്തമാനകാലം കടന്നു പോകുന്നത്. ഫുട്ബോൾ പ്രേമികൾക്കാകമാനം ഉദ്വേഗവും ആവേശവും സമ്മാനിച്ചുകൊണ്ട് ലോകകപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. കണ്ണൂരിലെ ഫുട്ബോൾ പ്രേമികൾ ഒരു കാലത്ത് നെഞ്ചേറ്റിയ മിന്നും താരമായിരുന്നു കണ്ണൂർ കെൽട്രോൺ. ഇതിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു പി വി വേലായുധൻ.
1: സ്പോർട്സ് ആണ് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ജീവിത രീതിയെ മാറ്റിമറിക്കുക എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഫിസിക്കൽ മെയിൻ്റനൻസിനും ഇപ്പൊ ജയവും പരാജയവും ഒരുപോലെ ഏറ്റുവാങ്ങാൻ നമ്മൾ കളിക്കളത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ആളുകളോട് എങ്ങനെ മാന്യമായി പെരുമാറാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വഭാവ രൂപീകരണത്തിൽ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു രംഗമാണ് സ്പോർട്സ്. കാരണം നിങ്ങൾ പരാജയപ്പെട്ടാൽ പോലും അടുത്ത ഗെയിമിൽ ജയിക്കാം, അല്ലെങ്കിൽ വിജയിക്ക് കൈകൊടുത്ത് പിരിയുന്ന ഒരു വേദിയാണ് സ്പോർട്സ്.
0: മൈതാനത്തിനകത്തും പുറത്തുമുള്ള തന്റെ അനുഭവങ്ങൾ പങ്കിടുകയാണ് ഈ ജാലകത്തിൽ. ലോകകപ്പ് ഫുട്ബോളിന്റെ ആരവങ്ങൾ ലോകമെമ്പാടും മുഴങ്ങുന്ന ഈ അവസരത്തിൽ 40 വർഷത്തിലേറെയായി ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന പി വി വേലായുധൻ സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. കെൽട്രോണിൽ ജോലി ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ ഫുട്ബോളിനോട് താല്പര്യം തോന്നി തുടങ്ങിയിരുന്നോ? എങ്ങനെയാണ്?
1: സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നു.
0: ചെറുപ്പത്തിലെ
1: താല്പര്യം ഉണ്ടായിരുന്നു. കല്യാശ്ശേരിയാണ് വീട്, കല്യാശ്ശേരി സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഫുട്ബോള് കളിച്ചുകൊണ്ടിരുന്നു. സ്കൂൾ വിട്ട് നേരെ ഗ്രൗണ്ടിലേക്കാണ്. ഫുട്ബോളിന്റെ താല്പര്യമുള്ള എല്ലാ കുട്ടികളും, അതിൽ ഡ്രിൽ ടീച്ചർ ഉണ്ടാവും, അയാൾ വളരെ താല്പര്യം എടുത്തിട്ട് നമ്മളെ കളിപ്പിക്കുമായിരുന്നു. കഴിഞ്ഞിട്ട് സന്ധ്യാവുമ്പഴേ വീട്ടിലെത്തും,
0: അതുവരെ കുട്ടികളുടെ
1: കൂടെ കളിക്കും. അതിന് വീട്ടുകാർ സമ്മതമായിരുന്നു.
0: ഫുട്ബോളാണ്
1: ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. ബാഡ്മിന്റണും കളിക്കലുണ്ടായിരുന്നു, ചെസ് കളിക്കലുണ്ട്, ക്യാരം ബോർഡും കളിക്കലുണ്ട്. പ്രോഗ്രാമിൽ റണ്ണിങ്ങില് താല്പര്യം ഉണ്ടായിരുന്നു, 100 മീറ്ററിൽ 200 മീറ്ററിൽ.
0: അപ്പൊ അങ്ങനെ കളിയോടുള്ള
1: താല്പര്യമായിരുന്നു. കൂടുതൽ പഠിപ്പിൽ ശ്രദ്ധ കുറവായിരുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ. കെ പി ആർ ഗോപാലൻ എന്ന ഒരു തൂക്കുമരത്തിന്റെ നേടിയിൽ ഇറങ്ങുന്ന ഒരാളുമായിട്ട് പരിചയപ്പെടാനുള്ള കാരണം ഈ സ്പോർട്സ് ആണ്. കാരണം വൈകുന്നേരം കല്യാശ്ശേരി സ്കൂളിൽ നമ്മൾ കളിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ വന്ന് കാണുമായിരുന്നു. അപ്പൊ ഏതെങ്കിലും വെക്കേഷന്റെ സമയത്തൊക്കെ പറയും നമുക്ക് ചെസ് കളിക്കാം, അല്ലെങ്കിൽ കാരണം അദ്ദേഹം ഒറ്റയ്ക്കാണതുകൊണ്ട് ക്യാരംസ് കളിക്കാന്ന് പറഞ്ഞാൽ പോകും. അവരുടെ ഒരു പരിചയമൊക്കെ ആണ് കെൽട്രോണിലേക്ക് പോകാനുള്ള ഒരു
0: സാധ്യത
1: ഉണ്ടാക്കുക.
0: സ്കൂള് കഴിഞ്ഞ് കോളേജ് തലത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു.
1: കോളേജിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ തുടക്കം അങ്ങനെ ഒരു പ്ലഡ്ജഡ് ഒരു ടീം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളൊക്കെ കോളേജില് കളിക്കുമായിരുന്നു.
0: പിന്നെ ജോലി കിട്ടിയത് കെൽട്രോണിലാണ് അല്ലേ?
1: അതെ, കോളേജ് പഠിത്തം തീരുന്നതിന് മുന്നാൽ തന്നെ കെൽട്രോണില് ജോയിൻ ചെയ്തു. കെൽട്രോണില് ജോയിൻ ചെയ്തതോടുകൂടി ഫുട്ബോളിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഫുട്ബോളിന്റെ അവിടെ ടീം ഉണ്ടായിരുന്നു, കെൽട്രോൺ ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു. കെൽട്രോൺ ക്ലബിന് വേണ്ടി സീനിയർ ഡിവിഷനിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബോൾ ബാഡ്മിന്റണും ചെസ്സും ക്യാരംസും എല്ലാത്തിലും കളിക്കുമായിരുന്നു.
0: സ്പോർട്സ് ഇനങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു.
1: ഈ
0: ഓൾറൗണ്ടർ സ്പോർട്സ്മാൻ അവാർഡ്
1: അത് കെൽട്രോൺ ക്ലബ്ബ് നമ്മളെ ആനുവൽ ഡേ സ്പോർട്സ് ഡേ നടത്തലുണ്ടായിരുന്നു. അപ്പൊ അതില്
0: ഓരോ കായിക ഇനത്തിലും ഫസ്റ്റ് കിട്ടുന്ന അങ്ങനെയാണോ?
1: അങ്ങനെ ഏറ്റവും കൂടുതൽ ഇനങ്ങളില് അതാണ് ഓൾറൗണ്ട്. ഇപ്പൊ ഷട്ടില് ബോൾ ബാറ്റ്മാൻ ആൻഡ് ക്യാരംസ് ഉണ്ട്.
0: കൂടുതൽ
1: പോയിന്റ് കിട്ടുന്ന ഒരാളെ ഓൾറൗണ്ട് സ്പോർട്സ്മാൻ എന്നിട്ട് അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ആയിരുന്നു വിശിഷ്ടാദി, അവരുടെ കയ്യിൽ നിന്നായിരുന്നു ആ അവാർഡ്. കെൽട്രോൺ ചെയർമാൻ കെ പി പി നമ്പറുണ്ടായിരുന്നു ഈ
0: അവാർഡ് കിട്ടിയത്. പിന്നെ കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായില്ലേ?
1: ഉണ്ടായിരുന്നു. നിരവധി വർഷം ഫുട്ബോൾ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു.
0: പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു?
1: കെൽട്രോൺ ഫുട്ബോൾ ടീമിനെ റെപ്രസെന്റ് ചെയ്ത്, കെൽട്രോൺ ക്ലബിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനിൽ എത്തുന്നത്. കാരണം കെൽട്രോൺ ക്ലബിന്റെ സെക്രട്ടറി ആയിട്ട് നിരവധി വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ പ്രസിഡന്റായിരുന്നു. അങ്ങനെ ആണ് കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്ത് അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു ആദ്യത്തെ ഒരു 4 വർഷം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 വർഷം ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു. അതിന് മുൻപ് തന്നെ കെൽട്രോണുമായിട്ട് കളിക്കുന്നത്

0: എന്ന പോലെ തന്നെ കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഒരുവിധ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളായിരുന്നു.
1: ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാൻ അവസരം വന്നിട്ടുണ്ടായിരുന്നു.
0: വിശിഷ്ട വ്യക്തികളും കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ട്രഷറർ, അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന സാക്ഷാൽ പി പി ലക്ഷ്മണൻ, പിന്നെ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ പി മാധവൻ, അഡ്വക്കേറ്റ് ശങ്കരൻ തമ്പിവാർ, അങ്ങനെയുള്ള സി എച്ച് പൈതൽ മാസ്റ്റർ, സുധീ എഞ്ചിനീയർ, അങ്ങനെയുള്ള എല്ലാവരുമായിട്ടും നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു. കാരണം കളിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഈ സംഘാടനകത ഓഫീസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് അവരുടെ ഒരു പാട്രണേജ് ഉണ്ടായിരുന്നു.
1: നിറഞ്ഞ കാണികളുടെ ഇടയിൽ നിർത്താതെ പറയണമെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് ഒരുപാട് അവഗാഹം ഉണ്ടായിരിക്കണ്ടേ? കണ്ണൂരിൽ നടന്ന ഫുട്ബോൾ മത്സരങ്ങളിലും അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലേ?
0: അതെ, കണ്ണൂർ 1986 മുതൽ നടന്ന ഈ കഴിഞ്ഞ പ്രീമിയർ ലീഗ് വരെയുള്ള എല്ലാ ഫുട്ബോൾ ടൂർണമെന്റിൽ ഒന്നൊഴികെ
1: അനൗൺസ്മെന്റ് നടത്താനുള്ള ഒരു ഭാഗ്യമുണ്ടായി.
0: ഒരു ഭാഗ്യമുണ്ടായി, അപ്രതീക്ഷിതമായിട്ടാണ് അത് വന്നത്. 1986 ശ്രീനാരായണ നടക്കുമ്പോൾ സമയത്താണ്, അതുവരെ അനൗൺസ് ചെയ്തിരുന്ന ഒരു പ്രഗത്ഭനായ അനൗൺസർ ഉണ്ടായിരുന്നു ബാലാട്ടൻ. അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് അയാൾക്ക് അസുഖം പിടിച്ച് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ, അന്നത്തെ കണ്ണൂർ ഫുട്ബോളിന്റെ എല്ലാമെല്ലാം, കേരള ഫുട്ബോളിന്റെ എല്ലാമായിരുന്ന ഡോക്ടർ മാധവട്ടനും അതുപോലെ തന്നെ ലക്ഷ്മണനും, പി പി ലക്ഷ്മണൻ, പിന്നീട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ആയിരുന്നു, അവർ ഒരാള് വഴി അവിടുന്ന് അനൗൺസ് ചെയ്യായിരുന്നു വേലാദിനോട് ഉണ്ടെങ്കിൽ വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പോയപ്പോ എന്നോട് പറഞ്ഞു, വേലാദി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇന്ന് അനൗൺസ് ചെയ്യേണ്ട ആള് വന്നിട്ടില്ല, നീ അതൊന്ന് ചെയ്യണമെന്ന്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ധൈര്യം ഉണ്ടായില്ല. കാരണം ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഇത്രയും വരുന്ന തുറന്ന ഗ്രൗണ്ട്, 30,000 ആള് വരുന്ന സ്ഥലത്ത് അനൗൺസ് ചെയ്യാൻ ഒരു ഭാഗം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാം. പക്ഷെ ഞാൻ ഈ കെൽട്രോൺ ക്ലബിന്റെ സെക്രട്ടറി ആയ സമയത്ത് ലക്ഷ്മണനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ കാണിക്കുന്ന ഈ അനൗൺസ്മെന്റും ഇതൊക്കെ കണ്ടിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് ലക്ഷ്മണൻ എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇത്രയും വലിയൊരു പരിപാടി ഞാൻ അങ്ങനെ, ആ സാറല്ല നിനക്ക് ഈ
1: ചെയ്യാൻ
0: പറ്റുമെന്ന് അദ്ദേഹം പുറത്തു കെട്ടി പറഞ്ഞപ്പോ
1: ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറകിലാണ് ചെയ്യാൻ
0: തുടങ്ങിയത്. പിന്നെ ഏകദേശം 40 വർഷത്തോളം അതിനുള്ള ഒരേ ഒരു മത്സരം മാത്രമേ ഞാൻ വിട്ടിട്ടുണ്ടുള്ളൂ. എല്ലാവരിലും സാന്നിധ്യമായിരുന്നു പറയാം. ശ്രീനാരായണ ഫുട്ബോൾ, കൗമുദി ട്രോഫി, ഫെഡറേഷൻ കപ്പ്, ഏഷ്യൻ യൂത്ത് ഫുട്ബോൾ ടൂർണമെന്റ്, സിസേഴ്സ് കപ്പ്, ഐ ലീഗ്, അങ്ങനെയുള്ള എല്ലാം നാഷണൽ ഇന്റർനാഷണൽ ടൂർണമെന്റ് അടക്കം. ഈ ഏഷ്യൻ യൂത്ത് ഫുട്ബോൾ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് കണ്ണൂർ ആദ്യ അവസാനമാണ്. ലക്ഷ്മണൻ ഉള്ളതുകൊണ്ട് മാത്രം വന്നതായിരിക്കാം, അതുപോലും കോമ്പയർ ചെയ്തിരുന്നു.
1: ഈ തത്സമയം പറയേണ്ടി വരും, ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ച പോലെ ആയിരിക്കില്ലല്ലോ.
0: കുറെ കാര്യങ്ങള് ആകാശവാണിക്കൊക്കെ വേണ്ടി അങ്ങനെ തത്സമയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് പറയേണ്ട പല കാര്യങ്ങളും ഉണ്ടാവും. ഈ ലൈനപ്പ് വായിക്കുമ്പോഴും അത് ചെയ്യുമ്പോഴും അതിനിടയിലുള്ള ഓരോ കാര്യങ്ങളിലും ഇൻസ്ട്രക്ഷൻസ് മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അത് ചെയ്യും.
1: പിന്നെ കളിയുടെ പ്രോഗ്രസിനനുസരിച്ച്
0: അനൗൺസ് ചെയ്യേണ്ടി വരും. പിന്നെ സ്കോറിംഗിന്റെ കാര്യങ്ങൾ പറയേണ്ടി വരും. പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ 40 വർഷം
1: ഫുട്ബോളിൽ കണ്ണൂരിന്റെ നിറസാന്നിധ്യമായി തുടർന്നു. ഇന്ത്യയിലെ പേരുകേട്ട പല ക്ലബുകളും അക്കാലത്ത് കണ്ണൂരിൽ വന്നിട്ടുണ്ടല്ലേ. മോഹൻ ബഗാൻ, അങ്ങനെയുള്ള
0: മോഹൻ ബഗാൻ ഉണ്ടായിരുന്നു, ഈസ്റ്റ് ബംഗാൾ ഉണ്ടായിരുന്നു,
1: ഫെഡറേഷൻ കപ്പിൽ,
0: ജെ സി ടി ഉണ്ടായിരുന്നു, ബി എസ് എഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ ടീമുകൾ എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റ് എന്ന് പറയുന്നത് ഫെഡറേഷൻ കപ്പായിരുന്നു. കാരണം മാച്ചസ് ഇപ്പൊ സന്തോഷ് ട്രോഫി ഉണ്ടെങ്കിൽ പോലും ഈ ക്ലബ് ഫുട്ബോൾ ടീം കളിക്കുമ്പോഴാണ് വാശുണ്ടാവുക. അതിന് ആരാധകർ കൂടുതലുണ്ട്, സ്റ്റേറ്റിന് അധികം ആരാധകർ കുറവായിരിക്കും. ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വികാരം നമുക്കുണ്ടാവും. മോഹൻ ബഗാൻ എന്ന്
1: പറയുമ്പോൾ,
0: മോഹൻ ബഗാനും മോഹൻ സ്പോർട്ടിംഗ് പലപ്പോഴും 15,000 ആളുകൾ ടച്ച് ലൈനിൽ പോലും ആളുകളുണ്ടാവും. നമുക്ക് നടന്നു പോകാൻ പോലും വഴിയുണ്ടാവില്ല. പലപ്പോഴും ഈ പരിപാടികള് കമ്പയർ ചെയ്യുന്നതും നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അതിന്റെ ഇടയിൽ ഇവരുടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. അത് പിന്നെ മെല്ലെ മെല്ലെ അത് പരിചയമായി വന്നു,
1: ശീലമായി വന്നു.
0: കെൽട്രോൺ ഫുട്ബോൾ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു ജില്ലാ ലീഗ് ചാമ്പ്യൻഷിപ്പ് ആയത്. ആ സമയങ്ങളിലൊക്കെ അതിനുണ്ടായിരുന്നു. അതിന് കഴിഞ്ഞിട്ട് കണ്ണൂർ ജില്ലാ ഫുട്ബോൾ ടീമിന്റെ മാനേജർ കൂടി ആയ ഒരു ഭാഗ്യമുണ്ടായിരുന്നു. 1993 കണ്ണൂർ ജില്ലാ സ്റ്റേറ്റ് ചാമ്പ്യന്മാരായപ്പോൾ, അതുപോലെ തന്നെ ഒരിക്കല് ഈ ലക്ഷ്മണനുമായിട്ടുള്ള ഈ ബന്ധം കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീം കണ്ണൂർ വന്നപ്പോൾ അതിന്റെ മാനേജറായിട്ടും കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കൂടി ലക്ഷ്മണൻ വഴി വന്നിട്ടുണ്ടായിരുന്നു.
1: ഈ സ്പോർട്സിനെ കുറിച്ച് ലേഖനങ്ങൾ എഴുതാറുണ്ടല്ലോ, അപ്പൊ കൂടുതലും ഫുട്ബോളിനെ പറ്റി തന്നെ ആയിരുന്നു അത്?
0: ആ, പ്രധാനപ്പെട്ട ഫുട്ബോളിനെ പറ്റിയായിരുന്നു. പിന്നെ പൊതുവെ എന്താണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ്, സ്പോർട്സിന്റെ ഗുണം എന്താണ്, കളിക്കളത്തിൽ എങ്ങനെയുള്ള അച്ചടക്കം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന സ്വഭാവ രൂപീകരണത്തിൽ എങ്ങനെ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ സുവനീറുകളിലും ചെറിയ ചെറിയ ആർട്ടിക്കളും അങ്ങനെ എഴുതാറുണ്ടായിരുന്നു.
1: ഇപ്പൊ ഈ ഒരു പ്രധാന മത്സരങ്ങളെല്ലാം കണ്ണൂരിൽ വിട്ടൊഴിഞ്ഞു പോയല്ലോ അല്ലെ. ഇപ്പൊ കണ്ണൂരിൽ അങ്ങനെ ഒരു ഫുട്ബോൾ മാച്ചോ പ്രധാനപ്പെട്ട മത്സരങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. ഇപ്പോഴ് പഴയ പ്രതാപം തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റും?
0: കണ്ണൂർ ഫുട്ബോളിന്റെ പഴയ പ്രതാപം തിരിച്ചുകൊണ്ടിരുന്നെങ്കിലും നല്ല കളികൾ ഉണ്ടാവണം. ഇപ്പോഴുള്ള സ്റ്റേഡിയം തന്നെ ഇപ്പോഴടുത്ത കാലത്താണ് ഒന്ന് എത്രയോ കൊല്ലമായിട്ട് നവീകരിച്ചത്, അതിനുശേഷമാണ് ഐ ലീഗ് വന്നത്. അപ്പൊ കളികൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പിന്നെ

0: സംഘാടന രംഗത്തും ആളുകളുടെ അപര്യാപ്തമുണ്ടായിരുന്നു. കാരണം പഴയ പ്രതിഭാശാലികളും പ്രഗത്ഭരുമായ സംഘാടകരുള്ളായ ഒരു സ്ഥലത്ത് നിന്ന്
1: പി
0: ലക്ഷ്മണൻ പോലുള്ള അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെയും ഫിഫ അപ്പീൽ കമ്മിറ്റി അംഗം പോലും ആയ, ആദ്യ ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു, ഫിഫ അപ്പീൽ കമ്മിറ്റി അംഗമായ ലക്ഷ്മണനെ പോലുള്ള മഹാരഥന്മാരുടെ പിന്തുടർക്കാര് കുറഞ്ഞായിരുന്നു. കളിക്കളം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ആളുകൾ കളിച്ച് വളരാനുള്ള ഒരു സാധ്യത വേണം. പുതിയ കളി സംഘടിപ്പിക്കാൻ ആളുകൾക്ക് സാധിക്കില്ല. ഇപ്പൊ ഐ ലീഗ് ഇപ്പൊ നടന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുന്നാല് പ്രീമിയർ ലീഗിന്റെ കുറച്ച് മത്സരങ്ങൾ കണ്ണൂരിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല കാണികളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. നല്ല ടീമുകൾ ഉണ്ടാകുമ്പോൾ, നല്ല കളികൾ ഉണ്ടാകുമ്പോൾ
1: ആളുകൾ
0: ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഞാൻ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ പറയാറുണ്ടായിരുന്നു, കേരള ഫുട്ബോളിന് ഈറ്റിലം ആണ് കണ്ണൂർ എന്നാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. പ്രഗത്ഭരായ കളിക്കാരും സംഘാടകരും അതുപോലെ തന്നെ കോച്ചസ് എൻ ടി കരുണാകരനും പോലെ ഫുട്ബോൾ ഫ്രണ്ട് പോലുള്ള കോച്ചിങ് സ്ഥലവും ഉണ്ടായിരുന്നു. കളിക്കളെ വാർത്തെടുക്കുന്ന
1: കോച്ചിങ് സെന്റർ
0: ഉണ്ട്. ജേഴ്സി അണിഞ്ഞ എൻ ടി കരുണാകരനെ പോലുള്ള അവരുടെ പ്രോഡക്റ്റാണ് ഇന്ത്യൻ കളിക്കാരനെ കൂടെ ശ്രീ കെ ബി ധനേഷിനൊക്കെ പോലുള്ള ആളുകൾ അതിൽ നിന്ന് ഫുട്ബോൾ ഫ്രണ്ടിൽ കൂടെ വളർന്ന ആൾക്കാരാണ്. പണ്ട് ജിംഖാനക്കും ബ്രദേഴ്സിനൊക്കെ സ്വന്തമായി ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഗ്രൗണ്ടുകളൊന്നും ഇല്ല. അതുകൊണ്ട് പുതിയ ആളുകൾ ഇതിലേക്ക് വരുന്നില്ല, ഫുട്ബോളിലേക്ക് വരുന്നില്ല. ഇപ്പം കാലം മാറി, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസ് വേറെ പലതും ക്രിക്കറ്റൊക്കെ അതിന് ആളുകളും ഉണ്ടാവും, താല്പര്യം അതിലായിരിക്കും. ഫുട്ബോൾ എന്ന് പറയുന്നത് ദി മോസ്റ്റ് പോപ്പുലർ സ്പോർട്ട് ഇൻ ദ വേൾഡ് ആണെന്നെങ്കിൽ പോലും ഫുട്ബോളിലേക്ക് ആളുകൾ വരുന്നതും കുറവാണ്. അതിനുള്ള ഭൗതിക സാഹചര്യങ്ങളും ഇപ്പോൾ കണ്ണൂരിൽ കുറവായതുകൊണ്ടായിരിക്കും. നല്ല ക്ലബുകൾ ഉണ്ടായിരിക്കണം. ക്ലബുകള് കളിക്കാരെ വളർത്തിയെടുക്കാനുള്ള കെൽട്രോണൊക്കെ പറഞ്ഞാൽ എല്ലാം ജേഴ്സിയും അവരുടെ ചെലവും ജോലിയൊക്കെ കൊടുത്തിട്ടാണ് അവരെ വളർത്തി കൊണ്ടുവന്നിരുന്നത്. പുതിയ റിക്രൂട്ട്മെന്റ് അവിടെ ഇല്ലാതായി, കളിക്കളത്തിലേക്ക് ആളുകൾ വരാതായി. പിന്നെ ഇവിടെ നിന്ന് ഡെയിലി എന്തെങ്കിലും കളിക്കാർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കളിക്കാർക്കും അവരുടെ വരുമാനം ഉണ്ടാവണം, അപ്പൊ എന്നാലേ അതിലേക്ക് വരൂ. അപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ചാല് ഇപ്പൊ, പക്ഷെ പല സ്ഥലത്തും നല്ല സ്പോൺസേഴ്സ് ഉള്ളത് കൊണ്ട് പലപ്പോഴും പലതിനും ബുദ്ധിമുട്ടുണ്ടാവില്ലേ. പ്രീമിയർ ലീഗ് നടന്നപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള ഒരു സംഘാടന അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. നല്ല കാണികളുണ്ടായിരുന്നു. കേരളത്തിന്റെ പല ഭാഗത്തുള്ള കളിക്കാരുണ്ടായിരുന്നു. കിഴക്ക് ഭാഗത്തെ സ്റ്റേഡിയം ഇപ്പോഴും തകർച്ചയിലാണ് ഉള്ളത്. അത് പുതുക്കി പണിഞ്ഞാൽ മാത്രമേ അത് ഫുൾ ഫ്ലഡ്ജഡ് സ്റ്റേഡിയം ആവൂ. ഒരു ഒരുമ രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നടത്തേണ്ടവരതും അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലുള്ളവരുടെയും
1: സ്റ്റേഡിയം ഒരു പൂർണ്ണമായ രൂപത്തിലാണെങ്കിൽ മാത്രമേ
0: ഒരു മികച്ച കളികൾ വരൂ, കളി ഭംഗിയായി നടത്താൻ പറ്റൂ. അതുപോലെ തന്നെ മറ്റ് പ്രഗത്ഭരായ കളിക്കാർ വരുമ്പോഴും അവര് നോക്കും ഗ്രൗണ്ടിന്റെ സിറ്റുവേഷനും. മറ്റുകൾ അയക്കുമ്പോൾ നല്ല ഗ്രൗണ്ട് ആണ്, കാരണം ഇഞ്ചുറി ഒന്നും വരാൻ പാടില്ല. വലിയ വലിയ കളിക്കാർ വരുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കും അവർ.
1: റിട്ടയർ ചെയ്യുമ്പോൾ ഏത് പൊസിഷനിലാണ്?
0: കെൽട്രോണിൽ നിന്ന് പർച്ചേസ് ആൻഡ് സ്റ്റോഴ്സിന്റെ അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് റിട്ടയർ ചെയ്ത്.
1: ഇപ്പോഴും ഈ ഫുട്ബോൾ മേഖലയിൽ സജീവമാണോ? എങ്ങനെയാണ്?
0: അതെ, ഈ കഴിഞ്ഞ പ്രീമിയർ ലീഗ് നടന്നപ്പോൾ പോലും പല മത്സരങ്ങളും, അതിന് വെറ്ററൻസ് ഫുട്ബോൾ നടന്നപ്പോൾ അതിന്റെ മത്സരങ്ങളൊക്കെ ഞാൻ കോമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ണൂരിലെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഇല്ലാതുകൊണ്ട് മാത്രം അങ്ങനെ മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ സംഘാടന രംഗത്ത് ഇപ്പോഴും കണ്ണൂർ സ്പോർട്ടിങ്ങിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരു ലീഗൽ കൺസൾട്ടൻസി ഒക്കെ ഉള്ളതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
1: ഇപ്പൊ ഈ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുകയല്ലേ, കാണാറുണ്ടോ?
0: ഹൈലൈറ്റ്സ് കാണും പലപ്പോഴും. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാലേ അതിന്റെ ഒരു താല്പര്യങ്ങൾ വരും,
1: മനസ്സിലാവുള്ളൂ അല്ലേ? ഏത് ടീമാണ് ജയിക്കാൻ സാധ്യത ഒരു ഫുട്ബോൾ കമ്പക്കാരനെന്ന നിലയിൽ?
0: അല്ല, ഒരു ഫസ്റ്റ് റൗണ്ട് കഴിയാതെ പോലും ജർമ്മനി, അർജന്റീന രണ്ട് ടീമുകളിലാണ് എന്റെ ഒരു, ഞാൻ ഇപ്പോഴുള്ള ഫിക്സർ വെച്ചിട്ട് എന്റെ ഒരു
1: സാധ്യത
0: ഉദ്ദേശിക്കുന്നത് ജർമ്മനി അർജന്റീന ടീമുകളാണ്. പിന്നെ പോർച്ചുഗൽ ഉണ്ട്, നാച്ചുറലി ബ്രസീലും ഉണ്ടാവും. പക്ഷെ എന്റെ കൺസിഡറേഷൻ ജർമ്മനി അല്ലെങ്കിൽ അർജന്റീന എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. 23-ാമത്തെ ലോകകപ്പാണ്, ടീമുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, മത്സരങ്ങൾ കൂടിയിട്ടുണ്ട്, 104 മത്സരങ്ങളോടെ ഉണ്ട്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ജനപ്രിയ കായിക വിനോദമാണ്. ഇത്രയും ആളുകളും കാണികളും ഉള്ള മറ്റൊരു മത്സരം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ലോകകപ്പ് എന്ന് പറയുന്നത് ഒരു ആവശ്യമാണ് എല്ലാവർക്കും.
1: നമ്മൾ തന്നെ കാണുന്നുണ്ട്, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ സ്ഥലത്ത് കുട്ടികൾ ഈ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ട് അത്രയും ആവേശത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കും. ആ ഒരു ഫുട്ബോൾ സ്പിരിറ്റ്
0: സ്പിരിറ്റ് അതെ, സ്പിരിറ്റ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പോപ്പുലറായ സ്പോർട്ടാണ് ഫുട്ബോൾ. ഏത് ചെറിയ സ്ഥലത്ത് വെച്ചും കളിക്കാം, ആർക്കും കളിക്കാം. കാരണം അതിന് വലിയൊരു ചെലവുകളോ അല്ലെങ്കിൽ വലിയൊരു ഗ്രൗണ്ടുകളോ ഒന്നുമില്ല. അപ്പൊ രാജ്യത്തിലുള്ള ആൾക്കാരെക്കാളും താല്പര്യം മറഡോണയോടും പിന്നെ പെലയോടും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഇന്നത്തെ കുട്ടികൾ മെസ്സിയോടും റൊണാൾഡോനോടും നെയ്മറോടൊക്കെ കാണിക്കുന്ന ആരാധന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നല്ല. കാരണം നമ്മളും
1: നമ്മുടെ രാജ്യത്തെ അല്ല, വേറൊരു രാജ്യത്ത്.
0: പക്ഷെ എന്തൊരു സ്നേഹത്തോടെ എന്തൊരു ബഹുമാനത്തോടെ നമ്മൾ അവരെ കാണുന്നു എന്നുള്ളത്, അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് ഞാൻ പറയുന്നത്. ലോകത്തിലെ എല്ലാ കണ്ണുകളും ഒരു കോണിലേക്ക് വരുന്ന ഒരു സ്ഥലമാണ് ലോക ഫുട്ബോൾ വേദി എന്ന് പറയുന്നത്. അത് ഇപ്പം 3 രാജ്യങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയും കാനഡയിലും മെക്സിക്കോയിലും വെച്ച് നടക്കുന്നത് കൊണ്ട് ഇത് ടീമുകൾ കൂടി കളി കൂടി അപ്പൊ ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവാനാണ് സാധ്യത.
1: അതുപോലെ തന്നെ ആകാശവാണിയിൽ ധാരാളമായിട്ട് സ്പോർട്സ് വിഷയവുമായി ബന്ധപ്പെട്ട പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്.
0: ആകാശവാണി ആദ്യം എനിക്കൊന്ന് ആകാശവാണി ഉൽഘാടനം

0: സമയത്ത് 1991 മെയ് 4-നാണെന്നാണ് എന്റെ ഓർമ്മ. അന്ന് ഇതിനൊരു ബൈറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആകാശവാണിയുള്ള പല ആളുകളുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് അവർ ചോദിച്ചിരുന്നു ഇങ്ങനെ സ്റ്റേഷൻ തുടങ്ങുന്നു, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അന്ന് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നു ഇപ്പോഴും.
1: പിന്നെയും ഒരുപാട്
0: പ്രോഗ്രാമുകൾ, പല ഇന്റർവ്യൂകൾ, ഇന്റർനാഷണൽ ഫുട്ബോളർ IM വിജയൻ, പിന്നെ അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സെക്രട്ടറി ആയിരുന്ന CPP ലക്ഷ്മണൻ, ഡോക്ടർ മാധവൻ, ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വെച്ചിട്ട്, ഈ ഇപ്പൊ ഇരുന്ന റൂമിൽ വെച്ചിട്ട് ഞാൻ വിജയനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കും, ഫെഡറേഷൻ കപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ കുറിച്ച് വെക്കാറില്ല, പക്ഷെ പല കാര്യങ്ങളും ഞാൻ കുറിച്ച് വെക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ ചെറിയ ചെറിയ ആർട്ടിക്കിളൊക്കെ എഴുതാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോ IM വിജയൻ, PP ലക്ഷ്മണൻ, ഡോക്ടർ PP മാധവൻ, VP സത്യൻ, അങ്ങനെയുള്ള ആൾക്കാര് ഫെഡറേഷൻ കപ്പിലെ കളികളെ പറ്റിയുള്ള അവലോകനം ഉണ്ടായിരുന്നു. 1986 വേൾഡ് കപ്പിനെ പറ്റിയുള്ള ഒരു അവലോകനം, കളി കഴിഞ്ഞിട്ടുള്ള അവലോകനം, അന്നത്തെ ഒരു പ്രഡിക്ഷനെ പറ്റി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അർജന്റീന ജയിക്കുന്നതിനെ പറഞ്ഞ അങ്ങനെയാണ് അർജന്റീന ജയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു കോമ്പറ്റീഷൻ നടന്നപ്പോ, ഒരു ആകാശവാണിന്റെ അല്ല, പുറത്തുള്ള ഒരു കോമ്പറ്റീഷൻ നടന്നപ്പോ എനിക്ക് ഒരു റേഡിയോ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പ്രഡിക്ഷന്റെ ബേസിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫുട്ബോൾ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് അന്നേരമൊക്കെ ഓരോ ടീമിനെ പറ്റി നല്ല ഇതുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഫിക്സർ ആദ്യം അനലൈസ് ചെയ്ത് ഏകദേശം സെമി ഫൈനൽ കളിക്കുന്ന ആരായിരിക്കും, ഫൈനൽ കളിക്കുന്ന ആരായിരിക്കും, ഏകദേശമെങ്കിലും കൃത്യമായിട്ട് വരാറുണ്ട്. പിന്നെ ഞാനൊരു ഫാന് കൂടിയാണ്, മാറഡോണയുടെ ഫാന് കൂടിയാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഒരു പ്ലസ് മാർക്ക് മാറഡോണൊക്കെ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. 10-ാം നമ്പർ ജേഴ്സി എനിക്ക് ഒരു എപ്പോഴും താല്പര്യമുള്ള ഇതായിരുന്നു. ഞാൻ കളിക്കുമ്പോൾ ഇട്ട ജേഴ്സി ക്രൈഫിന്റെ 11-ാം നമ്പറാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോളർ ആരാന്ന് ചോദിച്ചാൽ മറഡോണ തന്നെയാണ്. അത്രയും ഇൻഡിവിജ്വൽ ടാലന്റ് ഉള്ള കളിക്കാര് നമ്മുടെ കാലത്ത് കണ്ടിട്ടില്ല. ഇനി വരാനിരിക്കുന്നു എനിക്കറിയില്ല. ഫുട്ബോളിനെ നമ്മള് സ്നേഹിക്കാൻ തുടങ്ങിയത് പെലയിലെയും മറഡോണയിലും കൂടിയാണ്. അവരാണ് ലോകം കണ്ട എക്കാലത്ത് ഏറ്റവും മികച്ച രണ്ട് കളിക്കാരെന്ന് പറയാം. മെസ്സി ഉണ്ട്, നെയ്മർ ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, അങ്ങനെയുള്ള ആളുകൾ വരുന്നുണ്ട്. നെയ്മർ ഇഞ്ചൂർഡ് ആണെന്ന് തോന്നുന്നു, ചെറിയ തരത്തിലുള്ള. കഴിഞ്ഞ തവണ മെസ്സിയുടെ ചുമരിലേറിയാണ് ലോകകപ്പ് നേടിയത്. ഇപ്രാവശ്യം ചിലപ്പോൾ അത് സംഭവിക്കാം. അതല്ലെങ്കിൽ ജർമ്മനിയുടെ തുടക്കം 7-1 നല്ല തുടക്കമായിരുന്നു ജർമ്മനിയുടെ. അപ്പോൾ സാധ്യതകൾ
1: രണ്ടു
0: പക്ഷത്തും ഉണ്ട്. കാരണം സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് മാറി മറിയുന്ന ഒരു വേദിയാണ് ഫുട്ബോൾ.
1: ഈ സ്പോർട്സിന് വേണ്ടി പ്രവർത്തിച്ചില്ലേ 10-40 കൊല്ലത്തോളം, തിരിഞ്ഞു നോക്കുമ്പോ എന്താ തോന്നുന്നത്?
0: തിരിഞ്ഞു നോക്കുമ്പോ ഒരു സന്തോഷവും സംതൃപ്തിയുണ്ട്. കാരണം കല്യാശ്ശേരി പോലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ഞാൻ അപ്രതീക്ഷിതമായിട്ട് കെൽട്രോണിൽ വന്നു. ഈവൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. കഴിഞ്ഞ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് തലശ്ശേരി ലീഗൽ സ്റ്റഡീസ് സെന്ററിൽ നിന്ന് ലോയിൽ ഡിഗ്രി എടുത്തു. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കഴിഞ്ഞു. അങ്ങനെ മറ്റ് പല ജോലികളും ഓഫറുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഫുട്ബോൾ എന്റെ ഒരു പാഷൻ ആയതുകൊണ്ടും നാട്ടിലുള്ള ഒരു ജോലി എന്ന നിലയിൽ കെൽട്രോൺ തന്നെ തുടരുകയുണ്ടായിരുന്നു. IKNR ഫുട്ബോൾ ടൂർണമെന്റിന്റെയും കൂടി ഞാൻ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അതുവരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരും, മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അടക്കമുള്ള ആളുകളായിട്ടും, അങ്ങനെ തന്നെ ആകാശവാണിയിലുള്ള എല്ലാവരുമായിട്ടും, കാരണം പരിപാടികളൊക്കെ കോമ്പറിയുന്ന സമയത്ത് അവരുണ്ടാവും, അവരുടെ റെക്കോർഡിംഗ് ഉണ്ടാവും, അതിനൊക്കെ അവരുടെ കൂടെ നിന്ന് സഹായിക്കുകയോ അല്ലെങ്കിൽ അതിന് സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരുമായിട്ടെല്ലാം നല്ല ബന്ധങ്ങളുണ്ടായതുകൊണ്ട് ഒരുവിധം എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും ഒരു ബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ കാര്യം.
2: ഒട്ടും ചോരാതെ ആവേശം. 40 കൊല്ലത്തിലധികമായി കണ്ണൂരിന്റെ കായിക മേഖലയിൽ സജീവമായ PV വേലായുധൻ പങ്കെടുത്ത ജാലകം സമാപിക്കുന്നു. അഭിമുഖം CK രാജശ്രീ, നിർവഹണം വിനോദ് ബാബു H.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
4: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
5: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567 3237 40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. മൃഗസംരക്ഷണ വകുപ്പ് ജില്ലയിൽ നടപ്പിലാക്കിയ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തനത്തിനായി വെറ്റിനറി സർജൻ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 26 ഉച്ചയ്ക്ക് 12:30 കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. വെറ്റിനറി സയൻസിൽ ബിരുദവും സർജറിയിൽ ബിരുദാനന്തര ബിരുദവും കേരള വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. കാസർഗോഡ് കാരടുക്ക ബ്ലോക്കുകളിലാണ് നിയമനം. ഫോൺ നമ്പർ 0499924553. എളേരിത്തട്ട് ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 11 നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ നെറ്റ്, PhD ഇവരുടെ അഭാവത്തിൽ 55% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 0467224583. ചെമ്മനാട് പഞ്ചായത്തിലെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് കന്നഡ മലയാളം അറിയാവുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 27 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0499924237276 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി മുഖേന സായാഹ്ന OP നടത്തുന്നതിനായി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 26 ഉച്ചയ്ക്ക് 2 ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഫോൺ നമ്പർ 0467226170. കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ ITIയിലേക്ക് NCVT അംഗീകാരമുള്ള പ്ലംബർ ട്രേഡിലേക്ക് സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC ജയിച്ച പട്ടികജാതി പട്ടികവർഗ പൊതുവിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. വെബ്സൈറ്റ് www.sscdd.kerala.gov.in. ഫോൺ നമ്പർ 80 75 29 1 9. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
2: ടൂൺ ഇൻ സ്റ്റാർസിൽ പാട്ടുമേളം. അമരസല്ലാപമേ പാട്ടും പാട്ടു വർത്തമാനവുമായി ഒരിത്തിരി നേരം.
3: വരദാനമേ വേദനയെ പോലും വേദാന്തമാകും.
2: കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക്.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആയിരാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ വിശദമായി. ഭീകരവാദം, സൈബർ ഭീഷണി തുടങ്ങിയ ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. ന്യൂഡൽഹിയിൽ നടന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ

0: ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
1: അതിർത്തി കടന്നുള്ള സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്നതാണ് ബ്രിക്സ് ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ, ഭക്ഷ്യസുരക്ഷ, ഭീകരപ്രവർത്തനങ്ങൾക്ക് സാങ്കേതികവിദ്യകൾ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിനിധികൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ബ്രിക്സ് സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്, അംഗരാജ്യങ്ങളുടെ കാര്യക്ഷമത ശക്തിപ്പെടുത്തുന്നതിനും, സൈബർ അപകട സാധ്യതകളെ കൂട്ടായി നേരിടുന്നതിനും, ബ്രിക്സ് നിയമനിർവ്വഹണ ഏജൻസികൾക്കിടയിൽ ഏകോപനം നടത്തുന്നതിന് നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ചെറുക്കാനും സൈബർ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പങ്കാളിത്തം ഏറെ വലുതാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനം സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും ഗ്ലോബൽ സൌത്തിന്റെ മുൻഗണനകൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ അശാന്തിക്കു കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: ഈ നാഫെഡ് ജോ 2014 ബന്ദ് ഹോനേ കി കഗാർ പർ ആ ഗയാ ഥാ, ആജ് നാഫെഡ് ഈ സാരി പെഹൽ കർകർ 500 കറോഡ് കെ മുനാഫെ കെ സാത്ത് 30,000 കറോഡ് കെ ടർണോവർ കെ സാത്ത് ദേശ് കെ 74 ലാഖ് കിസാനോ കി സേവാ കർ രഹാ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഖത്തറിലെ വ്യവസായ മേഖലയിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാർ മരിച്ചതിൽ ഖത്തർ അമീർ ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തിന് ശ്രീ നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിയ 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി യുഎന്നിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിന് ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക. ലബനനിലെ വെടിനിർത്തൽ ചർച്ചകളും ഇറാനുമായുള്ള മറ്റു ചർച്ചകളും വ്യത്യസ്തമാണെന്ന് പേർഷ്യൻ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലബനീസ് പ്രസിഡന്റ് ജോസഫ് ഔനുമായി ചർച്ച നടത്തിയതായും US ഉദ്യോഗസ്ഥർ നിലവിൽ ലബനനിൽ സമാധാന ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ടോടെ തുറമുഖത്തെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഇതിലൂടെ മാറും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും.

0: യുമായിരുന്നില്ല ഇന്നലെ ഹൂസ്റ്റണിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കണ്ടത്. ഫുട്ബോൾ ലോകത്തെ ത്രസിപ്പിച്ച പോരാട്ടത്തിലൂടെ പോർച്ചുഗൽ ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. ആദ്യ മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ ഉയർന്ന എല്ലാ വിമർശനങ്ങൾക്കും CR7 സംഘവും മൈതാനത്ത് മറുപടി നൽകി. റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ അനുഭവ സമ്പത്തും യുവതാരങ്ങളുടെ അസാമാന്യ വീര്യവും ഒത്തുചേർന്നപ്പോൾ പറങ്കിപ്പട അജയ്യ ശക്തിയായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച പോർച്ചുഗൽ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിച്ച ബ്രൂണോ ഫെർണാണ്ടസിന്റെ കൃത്യതയാർന്ന പാസുകൾ ബോക്സിലേക്ക് എത്തിയപ്പോൾ ക്രിസ്റ്റിയാനോ എതിർ ഗോൾ മുഖത്ത് തീകോരിയിട്ടു. പതറാതെ കാവൽ നിന്ന റൂബൻ ഡയസിന്റെ പ്രതിരോധ നിര ഉസ്ബെക്കിസ്ഥാൻ ഇടയ്ക്കിടെ നടത്തിയ കൌണ്ടർ അറ്റാക്കുകളെ നിഷ്പ്രഭമാക്കി. രണ്ടാം പകുതിയിൽ കൂട്ടപ്പൊരിച്ചിലിൽ പിറന്ന സെൽഫ് ഗോളും അവസാന നിമിഷം റാഫി ലിയാവോയും ലീഡുയർത്തി. ഈ വിജയത്തോടെ പോർച്ചുഗൽ നോക്കൌട്ട് റൌണ്ടിലേക്കുള്ള സാധ്യത സജീവമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലോകകപ്പ് ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത ഒറ്റ ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് കെയിൽ ഇപ്പോൾ കൊളംബിയ കോംഗോയെ നേരിടുകയാണ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിലെ യുവജനകാര്യ വകുപ്പിന്റെ വന്ദേ മാതരം ക്യാമ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30 വരെ കൊൽക്കത്തയിലാണ് ആദ്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ദേശീയോദ്ഗ്രഥനം, ഭരണഘടനാ മൂല്യങ്ങൾ, യുവനേതൃത്വം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും സുസ്ഥിര വികസനം ത്വരിതപ്പെടുത്തുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ ശക്തമായ ബഹുമുഖ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ആഗോള വളർച്ചാ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പരസ്പര ബന്ധിതമായ ലോകത്ത് അഭിവൃദ്ധിയും വെല്ലുവിളികളും പങ്കിടുമ്പോൾ സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും അനന്തരഫലങ്ങൾ വികസ്വര രാജ്യങ്ങളിലും ഉണ്ടാകുന്നതായി മന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം സ്വർണമോതിരം സമ്മാനമായി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി വിജയുടെ വെട്രി തമിഴകം പാർട്ടി പദ്ധതി പ്രകാരമാണ് തമിഴ്നാട്ടിൽ സ്ഥിരതാമസമുള്ള കുടുംബങ്ങളിലെ നവജാത ശിശുക്കൾക്ക് സ്വർണമോതിരം സമ്മാനമായി നൽകുന്നത്. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്കു കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ്പ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ. സമയം 7:35.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI
5: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
4: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
5: 50% ഫീസുള്ളതോടുകൂടിയ സ്കോളർഷിപ്പ്.
4: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
6: പാട്ടിൽ ഈ പാട്ടിൽ
7: ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിരകൾ അലയടിക്കുന്ന ഈ വേളയിൽ അർജന്റീനിയൻ ഫുട്ബോൾ താരം ലിയോണൽ മെസ്സിയുടെ ജന്മദിനത്തിൽ ഇന്ന് കേൾക്കാം ഒരു പന്ത് കളിപ്പാട്ട്.

മലപ്പുറത്തെ സെവൻസ് ഫുട്ബോൾ മത്സരങ്ങളുടെ പശ്ചാത്തലത്തിൽ സക്കറിയ മുഹമ്മദ് സംവിധാനം ചെയ്ത സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഈ ഗാനം എഴുതിയതും ചിട്ടപ്പെടുത്തിയതും പാടിയതും ഷെബ സമൻ.

0: നിങ്ങൾക്കറിയാമോ, കായിക മേഖലയിലെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഫുട്ബോൾ താരം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ലിയോണൽ മെസ്സിയാണ് ലോറസ് പുരസ്കാരം നേടുന്ന ആദ്യ ഫുട്ബോൾ താരം. 2020ലാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. കായികരംഗത്തെ നേട്ടങ്ങൾക്ക് വ്യക്തികൾക്കും ടീമുകൾക്കും നൽകുന്ന ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് 1999ലാണ് നൽകി തുടങ്ങിയത്. ടെന്നീസ് താരങ്ങളായ റോജർ ഫെഡററും നൊവാക് ജോക്കോവിച്ചുമാണ് ഏറ്റവും കൂടുതൽ തവണ ലോറസ് പുരസ്കാരം നേടിയത്.
1: ITI. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം
2: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
1: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
2: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ITI, കാൽടെക്സ് കണ്ണൂർ.
2: ഫോൺ 8891107238.
0: സയൻസ് കഫെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്. കേരളത്തിൽ ലൈഫ് സയൻസ് കോഴ്സുകൾക്ക് മാത്രമായി ഒരു കോളേജ്, MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്. അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. മികച്ച തൊഴിൽ സാധ്യതയുള്ള 4 വർഷ ഓണേഴ്സ് കോഴ്സുകൾ: BSc ബയോകെമിസ്ട്രി, BSc ബയോടെക്നോളജി, BSc മൈക്രോബയോളജി, BSc പ്ലാന്റ് സയൻസ്, BSc ഫോറസ്ട്രി. ലാബ് സൌകര്യങ്ങളും പ്രൊജക്ട് സൌകര്യങ്ങളും വഴി വിദ്യാർത്ഥികൾക്ക് മികച്ച ഗവേഷണ പരിചയം ഉറപ്പാക്കുന്നു. കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് പ്രമുഖ ബയോടെക് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോലിക്കായി പ്രത്യേക പ്ലേസ്മെന്റ് സഹായവും. കൂടാതെ കണ്ണൂർ സർവകലാശാലയിലെ തന്നെ ഏക ഫോറസ്ട്രി ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമും ഇവിടെയാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും 8075772831.
3: കാർബണിന്റെ ലോകം, ഇതേക്കുറിച്ച് പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനും ശാസ്ത്രാധ്യാപകനുമായ MK രമേഷ് കുമാർ സംസാരിച്ചത് കഴിഞ്ഞ ആഴ്ച സയൻസ് കഫേയിൽ കേട്ടല്ലോ. തുടർന്നുള്ള ഭാഗമാണ് ഇന്ന്. കാർബണിന്റെ വൈവിധ്യമാർന്ന രൂപങ്ങളും അതിന്റെ വിസ്മയകരമായ സവിശേഷതകളും ജീവിതവുമായുള്ള ബന്ധവും നമുക്ക് പരിചയപ്പെടാം.
4: കാർബണുമായി ബന്ധപ്പെട്ട ലോകം അതിവിശാലമാണെന്ന് നാം കണ്ടല്ലോ. മൂലകത്തിന്റെ സമൃദ്ധിയിൽ കാർബണിന് ഭൗമോപരിതലത്തിൽ 15 സ്ഥാനവും പ്രപഞ്ചത്തിൽ 4 സ്ഥാനവുമുണ്ട്. അന്തരീക്ഷ വായുവിൽ 0.03% വ്യാപ്തളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതക രൂപത്തിൽ കാണപ്പെടുന്നു. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്, മാർബിൾ, ചോക്ക് എന്നിവയിൽ കാർബണേറ്റിന്റെ രൂപത്തിൽ കാർബൺ അടങ്ങിയിരിക്കുന്നു. അച്ചടി മഷിയിലും ചായങ്ങളിലും കറുത്ത നിറം കിട്ടാൻ ഉപയോഗിക്കുന്നത് കാർബൺ ബ്ലാക്ക് എന്ന പദാർത്ഥമാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപമാണ് ഡ്രൈ ഐസ്. -80 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ താപനില. ശീതീകാരിയായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്.

ഫ്രിഡ്ജിലും എയർ കണ്ടീഷണറുകളിലും ഉപയോഗിക്കുന്ന മറ്റൊരു ശീതീകാരിയായ ഫ്രിയോൺ, ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC എന്ന ചുരുക്കൽ പേരിൽ അറിയപ്പെടുന്നത്, കാർബൺ അടങ്ങിയ സംയുക്തമാണ്. ലോഹങ്ങളുടെ വെൽഡിംഗ് പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന ഓക്സി അസറ്റിലിൻ ജ്വാല നിർമ്മിക്കാൻ കാൽസ്യം കാർബൈഡാണ് ഉപയോഗിക്കുന്നത്. ഇതും ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു കാർബൺ സംയുക്തമാണ്. വ്യവസായ ലോകത്തിലെ അവിഭാജ്യ ഘടകമായ സ്റ്റീൽ അഥവാ ഉരുക്ക് ഇരുമ്പിൽ കാർബൺ ചേർത്തുണ്ടാക്കുന്ന അതിവിശേഷപ്പെട്ട ലോഹസങ്കരമാണ് അലോയ്. ഇതിൽ ചേർക്കുന്ന കാർബണിന്റെ അളവിൽ മാറ്റം വരുത്തി പലതരം ഗുണധർമ്മങ്ങളുള്ള കാർബൺ സ്റ്റീലുകൾ നിർമ്മിക്കാം. ഉന്നത മർദ്ദം പ്രയോഗിച്ച് ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് ലയിപ്പിച്ചുണ്ടാക്കുന്ന സോഡാ വാട്ടറും മധുരീകരിച്ച കാർബണേറ്റഡ് ഡ്രിങ്ക്സും ചൂടുകാലത്ത് ഒഴിച്ചുകൂടാനാകാത്ത പാനീയങ്ങളാണ്. ഇങ്ങനെ നോക്കിയാൽ കാർബൺ സംയുക്തങ്ങളും അവയുടെ ഉപയോഗങ്ങളും എണ്ണിയാൽ ഒടുങ്ങാത്തവയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫോസിൽ ഇന്ധനങ്ങളായ മീഥെയ്ൻ, ക്രൂഡ് ഓയിൽ, ഗ്യാസോലിൻ, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ തുടങ്ങിയവയും റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ടാറുമെല്ലാം കാർബണും ഹൈഡ്രജനും മാത്രമടങ്ങുന്ന സംയുക്തമാണ്. ഓർഗാനിക് രസതന്ത്രത്തിൽ ഹൈഡ്രോ കാർബൺ എന്ന വിഭാഗത്തിൽ വരുന്ന പദാർത്ഥങ്ങളാണിവ. പോളിത്തീൻ, PVC, നൈലോൺ പോലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളെല്ലാം കാർബണിന്റെ പോളിമറുകളാണ്. സസ്യോൽപ്പന്നങ്ങളായ പരുത്തി, ലിനൻ തുടങ്ങിയ തുണിനാരുകളും മരത്തടിയും കാർബണിന്റെ പ്രകൃതിജന്യമായ പോളിമറായ സെല്ലുലോസ് ആണ്. കമ്പിളിനാരും പട്ടുനൂലും ജന്തുജന്യ കാർബൺ പോളിമറുകളാണ്. മോണോമറുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ തന്മാത്രകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് പോളിമറുകൾ. മനുഷ്യ ശരീരത്തിൽ ഓക്സിജൻ കഴിഞ്ഞാൽ ഏറ്റവും സമൃദ്ധമായ മൂലകം കാർബൺ ആണ്. ശരീരത്തിലെ അമിനോ ആസിഡുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പ്, ഹോർമോണുകൾ എന്നിവയൊക്കെ കാർബൺ സംയുക്തങ്ങളാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം വഴി നിർമ്മിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളാണ് ജീവന്റെ അടിസ്ഥാന ഭക്ഷ്യ ഉറവിടം. അന്നജം, ഗ്ലൂക്കോസ്, പഞ്ചസാര തുടങ്ങിയവ കാർബോഹൈഡ്രേറ്റുകളാണ്. ആൽക്കഹോളുകൾ, ആൽഡിഹൈഡുകൾ, അമീനുകൾ, ഓർഗാനിക് ആസിഡുകൾ, എസ്റ്ററുകൾ, കൊഴുപ്പുകൾ തുടങ്ങി അതിവിശാലമായ ലോകം കാർബണിൻ്റെതായിട്ടുണ്ട്. അതായത് ജൈവമണ്ഡലത്തിലെ എല്ലാ സുപ്രധാന പദാർത്ഥങ്ങളുടെയും മുഖ്യ ഘടകം കാർബൺ ആണെന്ന് നമുക്ക് കാണാം. രസതന്ത്രപരമായി കാർബണിന്റെ അറ്റോമിക നമ്പർ 6. ഇതൊരു അലോഹ മൂലകമാണ്. ഒന്നിനോടൊന്ന് ഘടിപ്പിച്ചുകൊണ്ട് ദൈർഘ്യമേറിയ ശൃംഖലാഘടന ഉണ്ടാക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ സവിശേഷത കാറ്റിനേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2 മുതൽ 70 കാർബൺ ആറ്റങ്ങൾ ബന്ധിപ്പിച്ചുണ്ടാക്കുന്ന സംയുക്തങ്ങൾ ലഭ്യമാണ്. പോളിമറുകളുടെ കാർബൺ ശൃംഖല ഇതിലും വലുതാണ്. ശൃംഖലാരൂപീകരണത്തിൽ കാർബണിനെ കടത്തിവെട്ടുന്ന മറ്റ് മൂലകങ്ങൾ ഇല്ല തന്നെ. ചെയിൻ രൂപത്തിലും വലയരൂപത്തിലും ശാഖകളായും ശൃംഖലാഘടനകൾ രൂപീകരിക്കാൻ കാർബണിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് മൂലകലോകത്തിലെ മാന്ത്രികനായി വിരാജിക്കാൻ കാർബണിന് കഴിയുന്നത്. കാർബൺ വില്ലനായി പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങളും ഉണ്ട്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന കാർബൺ മോണോക്സൈഡ് ഒരു വിഷവാതകമാണ്. വാഹനങ്ങളുടെ പുകയിലും മറ്റും ഇതടങ്ങിയിരിക്കുന്നു. അമിതമായി ഇത് ശ്വസിക്കാൻ ഇടയായാൽ മരണം വരെ സംഭവിക്കാം. മണവും രുചിയും എന്തെന്നറിയുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കുന്നുവെന്ന് പറയപ്പെടുന്ന സയനൈഡ് കാർബൺ അടങ്ങിയ മറ്റൊരു വിഷവസ്തുവാണ്. 1984 ലോകത്തെ തന്നെ നടുക്കിയ ഭോപ്പാൽ വിഷവാതക ദുരന്തം ഓർമ്മയുണ്ടാകുമല്ലോ. അതിലെ വില്ലൻ മിക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മീഥൈൽ കാർബലമീൻ എന്ന കാർബൺ അടങ്ങിയ പദാർത്ഥമാണ്. അന്തരീക്ഷം, ഭൂമി, സമുദ്രം, ജീവജാലങ്ങൾ എന്നിവയ്ക്കിടയിൽ കാർബൺ നിരന്തരം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രകൃതിദത്ത പ്രക്രിയയാണ് കാർബൺ ചക്രം അഥവാ കാർബൺ സൈക്കിൾ. ജീവന്റെ നിലനിൽപ്പിനും ഭൂമിയുടെ താപനില നിയന്ത്രിക്കാനും ഈ ചക്രം അത്യന്താപേക്ഷിതമാണ്. ഫോസിൽ ഇന്ധനങ്ങൾ അമിതമായി കത്തിക്കുന്നത് മൂലവും മറ്റ് വ്യാവസായിക പ്രവർത്തനങ്ങളിലൂടെയും അന്തരീക്ഷത്തിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് അതുപോലെ തന്നെ മറ്റ് ഹരിതഗൃഹ വാതകങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആഗോള താപനം എന്ന ഈ പ്രതിഭാസം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന പാരിസ്ഥിതിക വിഷയമാണ്. അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാർബണിന്റെ അളവും അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന കാർബണിന്റെ അളവും തുല്യമാകുന്ന അവസ്ഥയാണ് കാർബൺ നെറ്റ് സീറോ അഥവാ കാർബൺ ന്യൂട്രൽ. ആഗോള താപവർദ്ധനവ് 1.5 ഡിഗ്രി സെൽഷ്യസ് ആയി പരിമിതപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഇത്. ഇന്നത്തെ നിരക്കിലുള്ള ആഗോള താപനം തുടരുകയാണെങ്കിൽ 2100 താപനിലയിൽ 3 ഡിഗ്രി സെൽഷ്യസ് മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ വർധന ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. താപനിലയിലുള്ള ഈ നിരക്കിന്റെ വർധനവാണ് നാം ഇന്നനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമായിട്ടുള്ളത്.
ഉഷ്ണതരംഗം

0: ങ്ങൾ പ്രളയം, കൊടുങ്കാറ്റ്, ധ്രുവങ്ങളിലെ മഞ്ഞുരുകൽ, സമുദ്രനിരപ്പ് ഉയരൽ തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാന സൂചകങ്ങളാണ്. ഒരു വ്യക്തി, പ്രവർത്തനം, വസ്തു, സമൂഹം, രാജ്യം അന്തരീക്ഷത്തിലേക്ക് പുറപ്പെടുവിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. മനുഷ്യ ഇടപെടൽ മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക വ്യതിയാനം മനസ്സിലാക്കുന്നതിനുള്ള ഒരു സംജ്ഞയാണിത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഓരോ വ്യക്തിയും അവനവൻ്റെ കാർബൺ ഫുട് പ്രിൻ്റ് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഉൽപ്പന്നങ്ങളുടെ പുനരുപയോഗവും പുനഃചംക്രമണവും പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നത് ജ്വലന മലിനീകരണ പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിന് സഹായകമാകും. വികസനോന്മുഖമായ കാർബൺ ന്യൂട്രൽ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള സാധ്യതകൾ പിന്നെയുമുണ്ട്. വൈദ്യുത മേഖലയിൽ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെയും ഹൈഡ്രജന്റെയും ഉപയോഗം, അതുപോലെ ബയോമാസിൽ നിന്നുള്ള ഇന്ധനം തുടങ്ങി ശുദ്ധ ഊർജ ഉപയോഗം വർദ്ധിപ്പിക്കുന്നത് ന്യൂട്രൽ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരിക്കും. അതുപോലെ കൽക്കരി പോലുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടും 2050 നെറ്റ് സീറോ എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് ആഗോള രാജ്യങ്ങൾ.
1: കാർബണിന്റെ ലോകം. പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനും ശാസ്ത്രാധ്യാപകനുമായ എം കെ രമേഷ് കുമാർ ചെയ്ത പ്രഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്റർനെറ്റ് ലോകത്തെ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലുമാക്കാൻ സഹായിക്കുന്ന വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. സമയം ലാഭിക്കാനും ജോലി വേഗത്തിലും എളുപ്പത്തിലും പൂർത്തിയാക്കാനും നിരവധി ഷോർട്ട്കട്ട് കീകൾ ക്രോമിൽ ലഭ്യമാണ്. ചില ലളിതമായ ഷോർട്ട്കട്ട് കീകളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഒരു ക്ലിക്കിന് പകരം ഒരു കീ അമർത്തി സമയം ലാഭിക്കാനുള്ള വഴികളെ പരിചയപ്പെടുത്തുന്നു തളിപ്പറമ്പ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമൈൻ സ്കിൽ ട്രെയിനർ എം പി സനീഷ്.
2: നമ്മൾ ഇന്റർനെറ്റിന്റെ ലോകത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോലും എല്ലാവരും ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ ക്രോം. ഒരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. നമുക്ക് ഗൂഗിൾ ക്രോമിൽ വരുന്ന വിൻഡോകളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ ഗൂഗിൾ ക്രോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും ആദ്യം കാണുന്ന വിൻഡോ ഹോം പേജ് എന്ന് പറയുന്നു. ഈ ഹോം പേജിനകത്ത് ഫയൽ മെനു എന്ന് പറയുന്നതിന് ഇതിനകത്തൊക്കെ തൊട്ട് താഴെയായിട്ട് അഡ്രസ് ബാറിനൊക്കെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ വിൻഡോയുടെ ഒരു ഭാഗം നമുക്കൊരു സെലക്ടഡ് ആയിട്ട് ചെറുങ്ങനെ കാണാൻ സാധിക്കും. അതിന് തൊട്ട് വലത് ഭാഗത്തായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാനും സാധിക്കും. ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പേജ് പോലെ തന്നെ മറ്റൊരു പേജ് നമുക്ക് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓപ്പണായി വരുന്ന ഓരോ പേജിനും നമ്മൾ പറയുന്ന പേര് ടാബ് എന്നാണ്. നമുക്കൊരു വെബ് ബ്രൗസറിൽ തന്നെ ഇത്തരത്തിലുള്ള അനവധി പേജുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ അനവധി ടാബുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ ടാബിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ബ്രൗസ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ ഒന്നാമത്തെ പേജിനകത്ത് ഞാൻ ഹോം പേജായ ഗൂഗിള് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ തന്നെ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്ത് ഞാൻ പുതിയൊരു ടാബ് ഞാൻ സെറ്റ് ചെയ്യുന്നു. അവിടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ടാബിനകത്ത് എന്റെ ജിമെയിൽ അവിടെ ഓപ്പൺ ചെയ്ത് വെക്കാൻ സാധിക്കും. വീണ്ടും അടുത്ത ടാബിനകത്ത് ഞാൻ വീണ്ടും പ്രസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ പ്ലസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ എനിക്ക് എന്റെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം, അതുപോലെ തൊട്ടടുത്ത ടാബിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം. എനിക്ക് അങ്ങനെ ആവശ്യാനുസരണ ടാബുകൾ പ്ലസ് ഐക്കൺ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. അതല്ല എങ്കിൽ ഫയലിൽ ന്യൂ എന്ന് പറയുന്നതിൻ്റെ അകത്ത് അവിടെ ന്യൂ ടാബ് എന്ന് പറഞ്ഞ് കൊടുത്താലും നമുക്ക് അങ്ങനെയും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള അനവധി ടാബുകൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് കൺട്രോൾ ടി എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ എന്റെ ഹോം പേജ് ഞാനിവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, കൺട്രോൾ ടി പ്രസ് ചെയ്യുന്ന സമയത്ത് ഹോം പേജ് കൂടാതെ പുതിയൊരു ടാബ് എനിക്ക് അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഞാൻ വീണ്ടും കൺട്രോൾ ടി പ്രസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വീണ്ടും അങ്ങനെ, അപ്പോൾ എന്റെ വെബ് ബ്രൗസറിൽ ഇപ്പോൾ 3 ടാബുകൾ ഓപ്പൺ ആക്കി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒന്നാമത്തെ എന്റെ ഹോം പേജ് ആണ്, കൺട്രോൾ ടി പ്രസ് ചെയ്തപ്പോൾ എനിക്കൊരു പുതിയൊരു പേജ് വന്നു. എനിക്ക് അവിടെ വേണമെങ്കിൽ ജിമെയിൽ ഓപ്പൺ ചെയ്ത് വെക്കാം. വീണ്ടും അവിടെ ഞാൻ കൺട്രോൾ ടി പ്രസ് ചെയ്യുന്നു, വീണ്ടും പുതിയൊരു ടാബ് ഓപ്പൺ ആയിട്ട് വരുന്നു. എനിക്ക് അവിടെ യൂട്യൂബ് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ആവശ്യാനുസരണം നമുക്ക് ഓരോ ടാബുകൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ തുറന്നു വെച്ചൊരു വിൻഡോ, എന്റെ ഹോം പേജ് ഉണ്ട്, അതോടൊപ്പം തന്നെ ജിമെയിൽ ഉണ്ട്, അതോടൊപ്പം തന്നെ യൂട്യൂബ് ഉണ്ട്. എനിക്ക് എന്റെ യൂട്യൂബിന്റെ ടാബ് ക്ലോസ് ചെയ്യണമെന്നാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കൺട്രോൾ W അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓപ്പൺ ചെയ്ത ടാബ് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടാബ് ഓപ്പൺ ചെയ്യാൻ കൺട്രോൾ ടിയും അതേപോലെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ W എന്ന് പറയുന്ന കീ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ടാബുകൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരു വിൻഡോ ആണ്, ഓപ്പൺ ചെയ്തിരുന്ന ഒരു പേജിൽ നമ്മൾ പറയുന്നത് ഒരു വിൻഡോ എന്നാണ് പറയാം. ആ ഒരു വിൻഡോയിനകത്ത് ഞാൻ മൂന്ന് ടാബുകളാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു

0: വിൻഡോ നിലനിർത്തിക്കൊണ്ട് എനിക്ക് ഇതേപോലെയുള്ള മറ്റൊരു വിൻഡോ ഓപ്പൺ ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ ഉപയോഗിക്കാവുന്ന രണ്ട് രീതിയാണ്. ഒന്ന്, ഫയലിനകത്ത് പോയിട്ട് ക്രിയേറ്റ് ന്യൂ വിൻഡോ എന്നെടുക്കാം. അതല്ല എങ്കിൽ കൺട്രോൾ പ്ലസ് എൻ എന്ന് പറയുന്ന ഒരു കീ എനിക്ക് പ്രസ് ചെയ്യാവുന്നതാണ്. കൺട്രോൾ പ്ലസ് എൻ എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്കൊരു പുതിയ വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. നേരത്തെ നമ്മൾ ഒരു ടാബാണ് നമുക്ക് ഉണ്ടാക്കാൻ വന്നത്, ഇത്തവണ എനിക്കതൊരു വിൻഡോ ആയിട്ട് എനിക്കത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു വിൻഡോ ഓപ്പൺ ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നേരത്തെ മൂന്ന് ടാബുകൾ ഉണ്ടായിരുന്നത് പോലെ അനവധി ടാബുകൾ എനിക്ക് വീണ്ടും വീണ്ടും ഈ ഒരു പുതിയ വിൻഡോയിലും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ എന്റെ മൗസ് പോയിന്റ് താഴെ എന്റെ ടാസ്ക് ബാറിൽ ഗൂഗിൾ ക്രോമിന്റെ അവിടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് വിൻഡോകൾ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ആ ഗൂഗിൾ ക്രോമിന്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് രണ്ടെണ്ണം കാണാൻ സാധിക്കും. ഒന്ന് നമ്മൾ ആദ്യം തുറന്നു വെച്ച ഹോം പേജും ജിമെയിലും ഉള്ളതും, മറ്റേത് നമ്മൾ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പുതുതായിട്ട് കൺട്രോൾ എൻ ഉപയോഗിച്ച് പുതുതായി ക്രിയേറ്റ് ചെയ്തതും. ആ രീതി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് തുറന്ന ആ ഒരു വിൻഡോ എനിക്ക് ക്ലോസ് ചെയ്യണമെന്നാണെങ്കിൽ രണ്ട് രീതി എനിക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. ഒന്ന്, എനിക്ക് കൺട്രോൾ ഡബ്ല്യു ഉപയോഗിക്കാം ഷോർട്ട് കട്ട് ആയിട്ട്. അതല്ല എങ്കിൽ ആൾട്ട് എഫ് ഫോർ കീ ഉപയോഗിക്കാം. കൺട്രോൾ ഡബ്ല്യു ഉപയോഗിക്കാൻ കാരണം ഈ ഞാൻ പുതുതായിട്ട് തുറന്ന വിൻഡോയിൽ ഒരു ടാബ് മാത്രമേ അവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ ടാബുകൾ ഉണ്ടെങ്കിൽ ഓരോ ടാബ് കൺട്രോൾ ടാബ് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് അവസാനത്തെ ടാബിലെത്തുന്ന സമയത്ത് കൺട്രോൾ ഡബ്ല്യു അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ആ വിൻഡോ ക്ലോസ് ആവുന്നതാണ്. നമ്മളിപ്പോൾ ഹോം പേജ് തുറന്നു വെച്ചു, അതിനകത്ത് യൂട്യൂബ് എടുത്തു വെച്ചു, വീണ്ടും കൺട്രോൾ ടി പ്രസ് ചെയ്ത് ഞാൻ പുതിയൊരു ടാബും കൂടി ഓപ്പൺ ചെയ്തു. അതിനകത്ത് ഞാൻ ഫേസ്ബുക്ക് കൂടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒന്നാമത്തെ ടാബ് ഹോം പേജിൽ നിന്നും മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കൺട്രോളിന്റെ കൂടെ പേജ് അപ്പ് പേജ് ഡൗൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ടാബിൽ നിന്നും മുന്നോട്ടും അതേപോലെ തന്നെ പുറകോട്ടും പോകാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ ടാബിൽ നിന്നും അടുത്ത ജിമെയിലേക്ക് പോകും, അതേപോലെ തന്നെ യൂട്യൂബിലേക്ക് പോകും. അതേപോലെ അടുത്ത കീ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂട്യൂബിൽ നിന്നും നേരെ തൊട്ട് പുറകെ ജിമെയിലേക്ക് പോകും, അതേപോലെ ഹോം പേജിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ്.
1: ഗൂഗിൾ ക്രോമിലെ വിവിധ ഷോർട്ട് കട്ട് കീകൾ പരിചയപ്പെടുത്തിയത് തളിപ്പറമ്പ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമെയ്ൻ സ്കിൽ ട്രെയിനർ MP സനീഷ്. സയൻസ് കഫെ സമാപിക്കുന്നു. സയൻസ് കഫെ നിങ്ങൾക്ക് സമർപ്പിച്ചത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്. ചിന്താകിരണം.
2: അന്വേഷിച്ചു കണ്ടെത്തേണ്ടതല്ല സ്നേഹം, ചോദിച്ചു വാങ്ങേണ്ടതുമല്ല. പരിഭവങ്ങളും പരിദേവനങ്ങളും സ്നേഹത്തെ നൽകില്ല. അകം കനിവുള്ളതാണെങ്കിൽ സ്വാഭാവികമായി ഒഴുകിയെത്തുന്ന തെന്നലാണത്. സ്നേഹം തേടി അലയാതെ സ്നേഹമുള്ളവരായിരിക്കുകയാണ് വേണ്ടത്. നമ്മെ സ്നേഹിക്കുന്നവരെ അവിടെ നാം അനുഭവിക്കും.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI
5: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
6: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
6: ഫോൺ 8891107238.
7: ആകാശവാണി കണ്ണൂർ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.

0: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:66:10 മാംഗ്ലൂർ സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ മെയിൽ എക്സ്പ്രസ് 4 മിനിറ്റും 1:63:45 നേത്രാവതി എക്സ്പ്രസ് 2:19 വൈകിയോടുന്നു. മറ്റു വണ്ടികൾ കൃത്യസമയം പാലിക്കുന്നതായി അറിയിക്കുന്നു.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: നിങ്ങൾ അറിഞ്ഞില്ലേ,

0: 260-ലധികം സഹകരണ ബാങ്ക് നിയമന ഉത്തരവ് നേടിക്കൊടുത്ത കണ്ണൂർ മഹാത്മയുടെ കണ്ണൂർ തലശ്ശേരി യൂണിറ്റുകളിൽ ഇപ്പോൾ വിളിച്ച സഹകരണ ബോർഡ് പരീക്ഷയ്ക്കായുള്ള പുതിയ ബാച്ചിന്റെ പ്രവേശനോത്സവം ആരംഭിച്ചു. മോഹനൻ കെ എൻ എഡിറ്റ് ചെയ്ത സഹകരണ ഗുരുനാഥൻ സ്റ്റഡി നോട്ടിനും മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ എൻ ജി സുരേന്ദ്രൻ സാറിന്റെ മാനേജ്മെന്റ് ബാങ്കിംഗ് അക്കൗണ്ടൻസി സ്പെഷ്യൽ നോട്ടിനും റെഗുലർ സൺഡേ ബാച്ച് അഡ്മിഷനും 9383407240 എന്ന മഹാത്മാ നമ്പറിൽ വിളിക്കുക.
1: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
2: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
1: അതെങ്ങനെയാ?
2: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
1: എടാ സംഭവം കൊള്ളാലോ.
2: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നിങ്ങളുടെ വീടിന് നൽകാം ഹോമം ചെയ്ത പവിത്രതയുടെ അനുഭൂതി. പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം, രാസവസ്തുക്കളും ചാർക്കോളുമില്ലാതെ പഞ്ചഗവ്യങ്ങളും ജടാമാംസി, കുന്തിരിക്കം, മുത്തങ്ങ, കച്ചോലം തുടങ്ങിയ പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് തയ്യാറാക്കിയ വിശുദ്ധ ധൂപം, വേദ പരമ്പരയുടെ പവിത്രത ഒന്നിക്കുന്ന ഒരു ആയുർവേദ ഉൽപ്പന്നം പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം ഇപ്പോൾ പൂജാ സ്റ്റോറുകളിൽ ലഭ്യമാണ്. വാങ്ങാനും ഏജന്റായി ചേരാനും വിളിക്കൂ 8921-380-560.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: അടുത്ത ഗാനം മാരി ഹുണ്ടി സ്വീകാരോ.

ശ്രോതാക്കളെ, ഇനി ഈ അറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. സംഗീതമധുരിയിൽ ജവഹർ ഭക്ഷി, ലളിത ഗോദ്രെ എന്നിവരും സംഘവും ആലപിച്ച ഭജൻസാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നാഗർ നന്ദജി നാലാൽ എന്നാരംഭിക്കുന്നു.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: മെഹുലു ഗാജെ എന്നാരംഭിക്കുന്നു അടുത്ത ഭജൻ.

0: કલાપીએ કહ્યું છે.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
3: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
3: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൌകര്യവും.
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
3: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0409024866339847484950 8893949598.
4: സംഗീതമാധുരിയിൽ ജവഹർ ഭക്ഷി, ലളിത ഗോദ്ര എന്നിവരും സംഘവും ആലപിച്ച ഭജൻസാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
5: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾക്കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: കാവ്യകേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്.
1: ആകാശവാണി കണ്ണൂർ.

എഫ്എം പ്രധാന വാർത്തകൾ. ഇന്ന് ആരംഭിക്കുന്ന ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിന് 952 കോടി രൂപ അനുവദിച്ചതായി സംസ്ഥാന ധനവകുപ്പ്. 6.5 ലക്ഷത്തോളം പേർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുകയെന്ന് ഗവൺമെന്റ് അറിയിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വന്ദേമാതരം ക്യാമ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ജൂൺ മാസം 165 പേർക്ക് ഷിഗല്ലെ രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 241 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീനയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. കെ ടി നടപടി ചോദ്യം ചെയ്ത് ഗവൺമെന്റ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂരിലെ DSC കേന്ദ്രത്തിലെ പേ ആൻഡ് അക്കൌണ്ട്സ് ഓഫീസിന്റെ നവീകരിച്ച ബ്ലോക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് MS ശരവണൻ മുഖ്യാതിഥിയാകും. കേന്ദ്രത്തിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷവും ഇന്നാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോഴിക്കോട് ജില്ലയിൽ വ്യാപക പരിശോധന നടത്തി. വടകര, കോഴിക്കോട് സൌത്ത്, കൊടുവള്ളി, നാദാപുരം, ബേപ്പൂർ, കുന്നമംഗലം ഉൾപ്പെടെ ആകെ 76 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. റബ്ബർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾക്ക് മുൻഗണന നൽകുമെന്നും ടാപ്പ് ചെയ്യാത്ത തോട്ടങ്ങൾ പുനരുദ്ധരിക്കുന്നതിനും കർഷകരെ കൃഷിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനും റബ്ബർ ബോർഡ് നേതൃപരമായ പങ്കുവഹിക്കുമെന്നും റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി. ചെയർമാനായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് കോട്ടയത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 20th ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം തിരുവനന്തപുരത്ത് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ സംഘടിപ്പിച്ചു. ഈ വർഷം സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലാണ് ഏഷ്യൻ ഗെയിംസ്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗാനാമൃതം, ചലച്ചിത്രഗാന പരിപാടി. ഇന്ന് കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിത്രം ഇണ. ഗാനശില്പികൾ എ ടി ഉമ്മർ, ബിച്ചുതിരുമല.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ടൂൺ
4: ഇൻ സ്റ്റാർസിൽ പാട്ടുമേളം.
3: അമരസല്ലാപമേ,
4: പാട്ടും പാട്ടുവർത്തമാനവുമായി ഒരിത്തിരി നേരം.
3: വേദനയെ പോലും വേദാന്തമാക്കും.
4: കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക്.

കൃഷ്ണചന്ദ്രനോടൊപ്പം വാണിജ്യറാം പാടിയൊരു ഗാനമാണിനി. ചിത്രം മഹാബലി. ഗാനശില്പികൾ പാപ്പനങ്കോട് ലക്ഷ്മണൻ, എം കെ അർജുനൻ.

0: కేల్కు కేల్కు కేల్కు ప్రియపెట్ట నాటుകാരെ കെവൈസി അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ കെവൈസി അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഗായകർ കൃഷ്ണചന്ദ്രൻ, വാണി ജയറാം. ചിത്രം കൂടും തേടി. MD രാജേന്ദ്രന്റെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: എസ് രമേശൻ നായരുടെ വരികൾക്ക് കെ വി മഹാദേവൻ ഈണം നൽകി കൃഷ്ണചന്ദ്രനും ചിത്രയും പാടിയൊരു ഗാനമാണിനി ചിത്രം രംഗം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കൃഷ്ണചന്ദ്രനും ലതികയും പാടിയൊരു ഗാനമാണിനി. ചിത്രം കുളമ്പടികൾ. ഗാനശില്പികൾ ഭരണിക്കാവ് ശിവകുമാർ, ഗുണസിംഗ്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
3: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
3: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
3: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
3: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
3: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
3: ഹായ്.
5: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം നൽകി. കൃഷ്ണചന്ദ്രനും B വസന്തയും പാടിയ ഗാനം ചിത്രം ഘോഷയാത്ര.

ഗായകർ കൃഷ്ണചന്ദ്രൻ, ലതിക. ചിത്രം ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. ഗാനരചന ONV, സംഗീതം ജോൺസൺ.

ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. വിളവെടുപ്പാനന്തര പരിപാലനം, മൂല്യവർദ്ധന, കയറ്റുമതി പ്രോത്സാഹനം, ജലസംരക്ഷണം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് ഏറെ മുൻഗണന നൽകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹി കൃഷിഭവനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം

0: സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിശ്വാസത്തിനും ആഴത്തിനും ധാരണയ്ക്കും കാരണമാകുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ആശങ്കാജനക വിഷയങ്ങളിൽ സംവേദനക്ഷമത സ്ഥിരമായി പ്രകടിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും അജിത് ഡോവൽ വ്യക്തമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ലധികം നാവികരെ ഒഴിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമുദ്ര സംഘടന പദ്ധതി പ്രഖ്യാപിച്ചു. ഒഴിപ്പിക്കൽ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ ഗ്യാരണ്ടികൾ പരിശോധിച്ചതായും IMO സെക്രട്ടറി ജനറൽ ആർസെനിയോ ഡൊമിംഗസ് അറിയിച്ചു. UN സമാധാന സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിൽ. സമാധാന സേനയ്ക്കോ അവരുടെ കേന്ദ്രങ്ങൾക്കോ നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കാമെന്ന് സഭാപ്രമേയം വ്യക്തമാക്കി. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറലായ ശ്യാം ജഗന്നാഥന്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി 2 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി തീരുമാനം. 1997 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ശ്യാം ജഗന്നാഥൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡയെ നേരിടും. സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവും നടത്തും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 28-ാം തീയതി ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സർക്കാർ സംഘടിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായി 5 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരം എല്ലാ രക്ഷിതാക്കളും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഈ വരും ഞായറാഴ്ച ജൂൺ 28-ന്റെ പ്രാധാന്യം എന്താണ്? നമുക്കറിയാം, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ പ്രതിരോധ ദിവസമാണ് അന്ന്. അപ്പോൾ പൾസ് പോളിയോ എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് ഒരു പുതിയ വാക്കല്ല. നമ്മൾ വളരെ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരു ജനതയാണ്. എല്ലാതരം അറിവും നമ്മൾ വളരെ പ്രയോജനകരമായി ഉപയോഗിക്കുന്ന ഒരു ജനതയാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ കാരണങ്ങളാൽ നമ്മൾ വളരെ മുന്നേറിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് പൾസ് പോളിയോ എന്നുള്ള ഒരു പോളിയോ പ്രതിരോധ യജ്ഞത്തിനെ പറ്റി ഒന്ന് ഇന്ന് സംസാരിക്കാം. എന്താണ് പോളിയോ? അതെങ്ങനെ വരുന്നു? എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? എന്താണ് അതിൻ്റെ ദോഷം? അതിനെങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്? ഈ പ്രതിരോധ തുള്ളിമരുന്നുകളുടെ ക്രമങ്ങളൊക്കെ എന്താണ്? ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. പോളിയോ എന്ന് പറയുന്നത് ഇന്നുള്ള പല ഡോക്ടർമാരും ഇന്നുള്ള പല നാട്ടുകാരും തന്നെ തീരെ കണ്ടിട്ടില്ലാത്ത രോഗമാണ്. നമ്മളൊക്കെ പണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിൻ്റെ നേരത്ത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അവിട്ടം തിരുനാൾ ആശുപത്രിയിലൊക്കെ പോളിയോ വാർഡ് എന്നൊന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോളിയോ വാർഡിൽ നിറച്ചും കുട്ടികൾ കിടക്കുന്നു. അവരൊക്കെ അഡ്മിഷൻ നേരത്ത് പനിയും കാലുവേദന കൈവേദന ഛർദി ഒക്കെ ആയിട്ടാണ് വന്നത്. ആ വന്ന് നമ്മൾ ആ വാർഡിൽ കിടന്ന് നിരീക്ഷിക്കുമ്പോൾ പല കുട്ടികളും അവർക്ക് അനങ്ങാൻ പ്രയാസമുണ്ട്. അപ്പോൾ അവരുടെ കാലുകളും കൈകളൊക്കെ തളർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൗണ്ട്സ് എടുക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ കാലിൻ്റെ അടി പാദം മാത്രം ചലിക്കാൻ പ്രയാസം, അങ്ങനെയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവരുടെ കാലിൻ്റെ മുകളിലോട്ട് മുട്ടിൻ്റെ ഭാഗം ചലിക്കാൻ പ്രയാസം, പിന്നെ അരക്കെട്ട് വരെ

ചലനശേഷി ഇല്ലാണ്ടാകുന്നു. അതിൽ ചിലപ്പോൾ 1-2% കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു പാരാലിസിസ് അല്ലെങ്കിൽ മസിൽസ് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ നെഞ്ഞത്തോട്ടൊക്കെ എത്തുമ്പോഴേക്കും ചില കുട്ടികൾ മരണത്തിലോട്ട് നീങ്ങുന്നു. ഇങ്ങനത്തെ വളരെ വളരെയധികം മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ അന്ന് സുലഭമായി കണ്ടിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങൾ പോയിട്ട് ഡോക്ടർമാർ പോലും ഇതിനെ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വലിയൊരു കഥയുണ്ട്. ഈ പോളിയോ രോഗം 100 ആണ്ടുകളായിട്ടുള്ള രോഗമാണ്. അത് പോളിയോ വൈറസ് എന്ന് പറഞ്ഞൊരു തരം വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. യൂഷ്വലി ജലത്തിൽ കൂടെ അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടെ മരത്തിനകത്ത് ഉള്ള അംശ ഈ അണുക്കളുടെ അംശം എങ്ങനെയും ഒരാളുടെ വായിലെത്തുന്നു. അത് ചിലപ്പോൾ കൈകൾ കഴുകാത്തതിൻ്റെ കാര്യമായിരിക്കാം, പ്രോപ്പറായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ കഴുകാത്തതിൻ്റെ ഒരു കാരണമായിരിക്കാം, ജലസ്രോതസ്സുകൾ എങ്ങനെയും മലവിസർജ്യം കൊണ്ട് മലിനമാകുന്നതായിരിക്കാം. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ചില വൈറലൊക്കെ രോഗങ്ങൾ ഷിഗല്ലയൊക്കെ നമ്മളിപ്പോൾ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം പകർച്ച ഇങ്ങനെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ചിലപ്പോൾ വൃത്തിയിലുണ്ടാകുന്നതാണ്. നമ്മൾക്ക് പൈപ്പ് വെള്ളം പോലും ഇന്ന് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് എല്ലാവരെയും എപ്പോഴും ഉത്ബോധിപ്പിക്കുന്നത് തിളച്ച വെള്ളം തന്നെ കുടിക്കണം. നമുക്ക് പൈപ്പിൽ വരുന്ന വെള്ളമാണെങ്കിൽ പോലും അത് തിളപ്പിച്ച് കുടിക്കുന്നത് അതിൻ്റെ സുരക്ഷിതത്വം കൂട്ടുമെന്ന്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിനെ അല്ലെങ്കിൽ അപൂർവമായിട്ട് ആഹാരത്തിനെയൊക്കെ മലിനമാക്കിയിട്ട് അങ്ങനെയാണ് ഈ രോഗം ഒരു കുട്ടിയിൽ നിന്ന് വേറൊരു കുട്ടിയിലേക്ക് പകരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് വളരെയധികം കേസുകളുള്ള കാലത്ത് ഇത് ഇതിൻ്റെ പകർച്ചയും വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ പകർന്ന് രണ്ടാമത്തെ കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു 2 ആഴ്ച നേരം കൊണ്ടൊക്കെ കുട്ടിയുടെ ശരീരത്തിൽ തൊണ്ടയിലും ആമാശയത്തിലൊക്കെ വളർന്ന് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ നാഡീവ്യൂഹം നെർവസ് സിസ്റ്റം അതിനെ ബാധിക്കുന്നു. അതിനെ ബാധിച്ചു കഴിയുമ്പോഴേക്കുമാണ് ഈ തളർച്ച തുടങ്ങുന്നത്. തളർച്ച പൊതുവേ നമ്മുടെ കാലുകളിലാണ് യൂഷ്വലി തുടങ്ങുക. എന്നിട്ട് തുടങ്ങി അത് മുകളിലോട്ട് ആ ചലനം ഇല്ലായ്മ അല്ലെ ചലിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നത് മുകളിലോട്ട് നീങ്ങി അത് കുടൽ നമ്മുടെ വയറു ഭാഗത്ത് വരുമ്പോഴേക്കും അവിടെയൊക്കെ ചില മുഴകൾ കണ്ടു തുടങ്ങുന്നു. പിന്നെ നെഞ്ഞു ഭാഗത്ത് വരുമ്പോഴാണ് നമ്മുടെ ശ്വസനത്തിൻ്റെ മസിൽസ് ഡയഫ്രമും വാരിയൽ ഇടയ്ക്കുള്ള മസിൽസൊക്കെ ബാധിക്കുമ്പോഴേക്കും പിന്നെ ജീവന് തന്നെ അത് ഭീഷണിയാകുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ രോഗം നീങ്ങുന്നത്. അങ്ങനെ ഒരു 1% കുട്ടികൾക്ക് അതിൻ്റെ ഈ രീതിയിലുള്ള ഒരു പാരാലിസിസും കൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചികിത്സയില്ല. ഈ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസിൽസിനൊക്കെ കൈകാലുകളൊക്കെ അന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേക പൊസിഷനിലൊക്കെ വെച്ച് പരിചരിച്ച് എങ്ങനെയെങ്കിലും തളർച്ചയെ കുറയ്ക്കാൻ നോക്കുന്നല്ലാതെ ഒരു മരുന്നോ ഒന്നും കൊടുത്ത് ഇതിനെ മാറ്റാൻ പറ്റുന്ന രോഗമല്ല. അപ്പോൾ അതാണ് ഇതിനെ തടയാൻ വേണ്ടി ഇത്രയും ശ്രമങ്ങൾ നമ്മൾ എടുത്തതിൻ്റെ ഒരു കാരണം. അങ്ങനെ 2000 മുമ്പ് തന്നെ 1978 ആയപ്പോഴേക്കും നമുക്കൊരു സാർവത്രിക പ്രതിരോധ ക്രമം അല്ലെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയും, അത് പ്രാബല്യത്തിൽ വന്നു. അത് പ്രകാരം നമ്മുടെ കുട്ടികൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറേ വാക്സിൻസ് ജനിക്കുന്ന നേരം തൊട്ട് തന്നെ കൊടുത്തു തുടങ്ങി. അങ്ങനെ കൊടുത്തു തുടങ്ങിയ കൂട്ടത്തിൽ ഈ പോളിയോ വാക്സിനൊക്കെ അതിനകത്തുണ്ട്. അന്നേ പോളിയോ തുള്ളിമരുന്ന് എന്നുണ്ട്. അപ്പോൾ പോളിയോ തുള്ളിമരുന്ന് സാധാരണഗതിയിൽ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ ഒരു ഡോസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഒരു കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ അത് ഡിസ്ചാർജ് ആകുന്ന മുമ്പേ തന്നെ ഒരു ഡോസ് തുള്ളിമരുന്ന് കൊടുക്കുന്നത് കുട്ടിക്ക് ആദ്യമായിട്ട് പോളിയോ രക്ഷയ്ക്കുള്ള ഫസ്റ്റ് ഡോസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിക്ക് 6 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യത്തെ സെറ്റ് പെൻഡാ വാക്സിനൊക്കെ എടുക്കുമ്പോൾ, പണ്ട് നമ്മൾ ട്രിപ്പിൾ വാക്സിൻ എന്ന് പറയും, ഇപ്പോൾ പെൻഡാ വാക്സിനൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ 6 ആഴ്ച ആകുമ്പോൾ ഉണ്ട്. 6 ആഴ്ച കഴിഞ്ഞാൽ 10 ആഴ്ചയിലുണ്ട്, 14 ആഴ്ചയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിന് പുറമെ ഇന്ന് നമ്മൾ ഇഞ്ചക്റ്റബിൾ, പണ്ട് തുള്ളിമരുന്ന് മാത്രമായിരുന്നു, ഒരു ഇഞ്ചക്റ്റബിൾ ഡോസും കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് 6 ആഴ്ച, 14 ആഴ്ച, പിന്നെ 9 മാസം പ്രായമാകുമ്പോഴും ഒരു ഡോസ് ഇഞ്ചക്റ്റബിൾ മറ്റ് വാക്സിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ ശക്തിയായ ഒരു പ്രതിരോധ നിര നമ്മൾ ഏർപ്പാടാക്കിയാണ് ആദ്യകാലത്ത് 1000 കണക്കിന് കേസുള്ളത്. അത് പിന്നെ കുറഞ്ഞു കുറഞ്ഞ് 100 കണക്കിന് കേസുകളെ ഒരു നമ്മുടെ രാജ്യത്തുള്ളൂ. പിന്നെ അത് ഇരട്ടയക്ക കേസുകളായി, പിന്നെ സിംഗിൾ നമ്പർ സിംഗിൾ ഡിജിറ്റ് കേസുകളായിട്ട് കുറഞ്ഞു. അങ്ങനെ കേരളത്തിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഇറാഡിക്കേഷൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ 2011 നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2011 ലാസ്റ്റ് കേസ് കണ്ടുപിടിച്ചത്. കേരളത്തിലാണെങ്കിൽ 2000 തൊട്ടേ നമ്മൾക്ക് പോളിയോ കേസുകളില്ല. അത് ഭാഗ്യം കൊണ്ടെന്ന് ഞാൻ പറയില്ല, അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു വിജയമാണ്. കാരണം ആരോഗ്യ സംവിധാനങ്ങൾ ആശുപത്രിയിലൊക്കെ ഉണ്ട്, വാക്സിൻ സിസ്റ്റംസ് ഒക്കെ നമുക്കുണ്ട്. പക്ഷെ അതിന് പുറമെ വളരെ എന്താണ് അറിവും സാക്ഷരതയുള്ള ജനങ്ങളുടെ ഇടയ്ക്ക് ഈ ആശയങ്ങൾ കൊണ്ടെത്തിക്കുകയും വേണ്ട ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് നമ്മുടെ ഫീൽഡ് ജീവനക്കാരാണ്. 1000 JPHന്മാർ, പബ്ലിക് ഹെൽത്ത് നേഴ്സുമാർ, HIമാർ, JHIമാർ, ഇങ്ങനെ ഫീൽഡ് പ്രവർത്തകരും കൂടെ ചേർന്നാണ് ഏറ്റവും വലിയൊരു വിജയം ഇതിനകത്താക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ എനിക്ക് കൂട്ടത്തിൽ തന്നെ അവരെ എപ്പോഴും അഭിനന്ദിക്കുന്ന ഒരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യവും കൂടെയാണ് ഈ വിജയത്തിൽ നമ്മൾക്കിങ്ങനെ കേരളത്തിന് ഈ വിജയത്തിൽ എത്തിച്ചതിന്. ഏതായാലും അവിടുന്ന് 2000 കേരളം ഇതിൻ്റെ ലാസ്റ്റ് കേസ് കണ്ടെങ്കിൽ

എങ്കിലും 2011 ആയപ്പോഴേക്ക് ഇന്ത്യയിലെ ലാസ്റ്റ് കേസ് ഉണ്ടായി. 2014 ഇന്ത്യ പോളിയോ വിമുക്തമായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ അയൽ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്ന രണ്ട് അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പല കാരണങ്ങളാൽ അവിടെ പോളിയോ കേസുകൾ ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്കറിയാമല്ലോ, എല്ലാവരും പ്ലെയിനിലൊക്കെ കയറി യാത്ര ചെയ്യുന്ന കാലമാണ്. ഇന്ന് ദൂരം ഒരു പ്രശ്നമേ അല്ല, ഒരു രോഗാണോ രാജ്യ ലോകത്തിലെവിടെയാണെങ്കിലും അത് മണിക്കൂറുകൾക്കകം ദിവസങ്ങൾക്കകം അടുത്ത രാജ്യത്തിലും ഒക്കെ എത്താം. അപ്പോൾ ഈ ഭീഷണി എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഈ വൈൽഡ് പോളിയോ വൈറസ് എന്ന് പറയുന്നതിലെല്ലാം ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്തു, പക്ഷേ ചില മൈൽഡ് സ്ട്രെയിനുകൾ ഇപ്പോഴും ചുറ്റിക്കറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ പോളിയോ പ്രതിരോധം നമ്മൾ നല്ല സ്ട്രെങ്ത്തിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, നല്ല ശക്തിയായിട്ടുള്ളൊരു പ്രതിരോധ നിര നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് പണിത് കൊടുത്തില്ലെങ്കിൽ ഈ അല്ലാത്ത മൈൽഡായിട്ടുള്ള വൈറസുകളൊക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനെയും കൂടെ തടയാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ഈ സാർവത്രിക പ്രതിരോധ പട്ടികയിലുള്ള 5 ഡോസിന് പുറമെ നമ്മളിപ്പോൾ പൾസ് പോളിയോ ആയിട്ട് ഒരു വർഷത്തിൽ 2 തവണ രാജ്യം ഒട്ടാകെ ഒന്നിച്ച് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് ഒരേ ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും വൈറസുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ, വെള്ളത്തിലായിക്കോട്ടെ പരിസരത്ത് ചുറ്റിക്കറങ്ങുന്നെങ്കിൽ, അവർക്ക് ഒരു കുട്ടിയെ ആക്രമിക്കാൻ പറ്റാതാവും. കാരണം എല്ലാ കുട്ടികൾക്കും ഒരു ബൂസ്റ്റർ പോലെ ഫ്രഷ് ആയിട്ടുള്ള ഡോസ് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പോളിയോ വൈറസുകൾ താനെ നശിച്ചു പോകുന്ന ഒരു ഒരു അപ്രോച്ചാണ് നമ്മളിതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ കുട്ടിക്ക് നമ്മൾ നമ്മുടെ കാർഡ് പ്രകാരമുള്ള വാക്സിൻ കൊടുക്കുന്ന കുട്ടിയുടെ രക്ഷയ്ക്ക്. പക്ഷെ നമ്മൾ ഈ നാഷണൽ ഡേ പൾസ് പോളിയോ ദിവസവും കൂടി എടുക്കുന്നതിൻ്റെ പ്രയോജനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉള്ള സംരക്ഷണം കുറച്ചും കൂടെ ശക്തമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ സംരക്ഷണം, ആ സമൂഹത്തിൻ്റെ അംഗങ്ങളാണ് നമ്മുടെ കുട്ടികളെല്ലാവരും. എപ്പോഴും വീട്ടിലല്ലല്ലോ കുട്ടികൾ അംഗനവാടി പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, അവർ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ല, എവിടെ പോയാലും ഒരു സംരക്ഷണം കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ പൾസ് പോളിയോ എന്നുള്ള ഒരു യജ്ഞം നമ്മൾ ചെയ്യുന്നത്. ഇനി June 28 നമ്മൾ പോകാനൊക്കെ ഒരുങ്ങിയപ്പോഴേക്കും അതിൻ്റെ തലേന്നോ അന്നോ ചെറിയ പനിയോ ജലദോഷമോ തുമ്മലോ മറ്റെന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ ഒരു മുറിവൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞ് നമ്മളിതിനെ മാറ്റി വെച്ചിടരുത്. ചെറിയതായിട്ടുള്ള ഏതു തരം അസുഖം ഉണ്ടെങ്കിലും പൾസ് പോളിയോ തുള്ളിമരുന്ന് അതിൻ്റെ കൂടെ കൊടുക്കാം. ഇതൊരു തുള്ളിമരുന്നാണ്, കുത്തിവെപ്പല്ല. 2 ഡ്രോപ്പ് മരുന്ന് വായിൽ ഒഴിച്ചു കൊടുത്താണ് ഈ സംരക്ഷണ വൈറസുകളെ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത്, സോ പോളിയോ വാക്സിൻ വൈറസിനെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ അസുഖങ്ങളുണ്ടെങ്കിലൊക്കെ എടുക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റി ഉള്ള ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഡോക്ടറോട് ചോദിക്കാം. അത് നേരിട്ട് ഡോക്ടറെ പരിചയമുള്ളവർക്ക് അവരവരുടെ ഡോക്ടറെ വിളിച്ച് ചോദിക്കാം. അല്ലാതെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ദിശ ആരോഗ്യവകുപ്പിൻ്റെ ഹെൽപ്പ് ലൈൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നേരം കൊണ്ട് നല്ല പരിചയമായിരിക്കും, നമ്പറും കാണാതെ അറിയേണ്ടതാണ് എങ്കിലും ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. അത് നിങ്ങളുടെ ഫോണിലൊക്കെ സേവ് ചെയ്ത് വെക്കുക. ദിശ എന്നുള്ള പേരിൽ 10 56 ആദ്യത്തെ നമ്പർ, 2 നമ്പർ 0471255056, 3 നമ്പർ ദിശയ്ക്ക് തന്നെ ഉണ്ട്, 104. അപ്പോൾ ഈ 3 നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ദിശയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തുതരം സംശയ നിവാരണത്തിനും എല്ലാം നിങ്ങൾക്ക് വിദഗ്ധമായ ഡോക്ടർമാരുടെ സേവനം അതിൽ കൂടെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ദിവസം അടുത്ത് വരികയാണ് ഈ പൾസ് പോളിയോ വാക്സിനേഷൻ എന്ന് പറയുന്ന എല്ലാ അംഗൻവാടികൾ, മറ്റ് വാക്സിനേഷൻ പോയിന്റുകൾ, സമൂഹത്തിൽ പല പല സ്ഥലങ്ങളിലും ഈ പോയിന്റുകൾ ഉണ്ടാവും. യാത്ര ചെയ്യുന്ന ഫാമിലീസിന് സൗകര്യത്തിന് വേണ്ടി ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അവിടെയും ഉണ്ട്. അപ്പോൾ 28 ആകുമ്പോഴേക്കും നമ്മളെല്ലാവരും നോക്കണം. നമ്മുടെ വീട്ടിൽ 5 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കണ്ണുവെച്ച് എവിടെയാണ് ബൂത്ത് എന്നൊക്കെ അന്വേഷിച്ച് നമ്മുടെ ആശാ വർക്കറോടും നമ്മുടെ സിസ്റ്ററോടും നമ്മുടെ എച്ച് ഐനോടൊക്കെ ചോദിച്ച് എവിടെയാണ് എപ്പോഴാണ് വരേണ്ടത് എന്ന് ചോദിച്ച് വളരെ ഉത്സാഹത്തോടു കൂടി കൊണ്ടുപോയിട്ട് നമ്മുടെ കുട്ടിക്ക് ഒരു അഡീഷണൽ രക്ഷ നമ്മൾ കൊടുക്കുക. ഇനി എന്തെങ്കിലും അവിചാരിതമായ കാരണങ്ങൾ കൊണ്ട് അത് അന്ന് പറ്റിയില്ലെങ്കിലും അടുത്ത 2 ദിവസം നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് അങ്ങനെ പറ്റിപ്പോയ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ഡോസുകൾ കയ്യിൽ കരുതിക്കൊണ്ട് ചുറ്റി അവരുടെ ഏരിയ സമൂഹത്തിൻ്റെ അവരവരുടെ ഏരിയയിലും കൂടെ ചുറ്റിക്കറങ്ങും. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കരുത്. കാരണം ഈ ബൂത്തിൽ വെച്ചെടുക്കുന്നതിന് കൂടുതൽ സേഫ്റ്റി ഉണ്ട്. അതിന് പ്രത്യേക, നിങ്ങൾ കണ്ടു കാണും, പ്രത്യേക ഒരു പെട്ടിക്കകത്ത് വാക്സിൻ തണുപ്പത്ത് ശീതീകരിച്ച ശൃംഖല എന്ന് പറയുന്ന ഒരു കോൾഡ് ചെയിനിൽ വളരെ സംരക്ഷണത്തിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പക്ഷേ അത്യാവശ്യത്തിന് ആർക്കെയും വേണ്ടി വന്നെങ്കിൽ ഇതേപോലത്തെ ബോക്സൊക്കെ ആയിട്ടാണ് ഫീൽഡ് ജീവനക്കാർ ചുറ്റി ചുറ്റി എല്ലാ വീടുകളും അന്വേഷിച്ച് വരിക. പക്ഷെ നമ്മൾ ബൂത്തിൽ പോയി തന്നെ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി, കുട്ടിക്കുള്ള വാക്സിനേഷൻ പൂർത്തിയായി, പോളിയോക്കെതിരായിട്ടുള്ള പ്രതിരോധ ശക്തി നമ്മൾ മാക്സിമം കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെയാണല്ലോ ഒരു രക്ഷകർത്താവിന് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ, സർക്കാരിൻ്റെയും ദേശീയ ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ ഒരു മൊത്തമായിട്ടുള്ളൊരു യജ്ഞമാണിത്. ഇതിൻ്റെ അകത്ത് പൂർണ്ണ പങ്കാളിത്തം എടുത്തുകൊണ്ട് കുട്ടികളുടെ നന്മ ഒറ്റ ഒന്ന് മുമ്പിൽ
മനസ്സിൽ

0: വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഈ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ നേരത്ത് നമ്മുടെ കുട്ടികളോടുള്ള കടമ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഡോക്ടർ അമർ ഫെറ്റിൽ നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി VD സതീശൻ കത്തയച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിൽ നിന്ന് ആളുകളെ മുക്തമാക്കാനും മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളുടെ അടിവേരറുക്കാനും സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കത്ത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്റലിജൻസ് അധിഷ്ഠിതമായ നിയമ നടപടികൾ ശക്തിപ്പെടുത്തുകയും മയക്കുമരുന്ന് കടത്തുകാരുടെ സാമ്പത്തിക ശൃംഖലകൾ തകർക്കുകയും അനധികൃത സമ്പാദ്യങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്യുന്നതായി മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. അന്തർ സംസ്ഥാന അന്തർദേശീയ മയക്കുമരുന്ന് കടത്തുകാരെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത്തരം സംഘങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് തത്സമയ വിവര കൈമാറ്റം, സംയുക്ത ഓപ്പറേഷനുകൾ, ഏകോപിത ആസൂത്രണം എന്നിവ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി കത്തിൽ അഭിപ്രായപ്പെട്ടു. PM ശ്രീ വിഷയത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. CPIയിലെ P പ്രസാദാണ് നോട്ടീസ് നൽകിയത്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വനം വകുപ്പ് വിഷൻ 2031 തയ്യാറാക്കിയതായി മന്ത്രി ഷിബു ബേബി ജോൺ നിയമസഭയിൽ പറഞ്ഞു. സംഘർഷം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് അർഹമായ ധനസഹായം സമയബന്ധിതമായി നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വനങ്ങളുടെ വാഹകശേഷി കണക്കാക്കാനും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് കാരണങ്ങൾ ശാസ്ത്രീയമായി പഠിക്കാനും ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി സംസ്ഥാന വനം വകുപ്പ് ആശയവിനിമയം നടത്തിയതായും ഷിബു ബേബി ജോൺ പറഞ്ഞു. മനുഷ്യന് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ നിയമ തടസ്സങ്ങൾ ഉണ്ടെന്നും ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മുൻ ഗവൺമെന്റ് നടപ്പാക്കിയ ഗോത്രബന്ധു പദ്ധതി നിർത്തലാക്കിയിട്ടില്ലെന്ന് മന്ത്രി KA തുളസി അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 326 മെന്റർ ടീച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെന്ന് ചോദ്യോത്തരവേളയിൽ മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സമൂഹത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കാലാനുസൃതമായി കോഴ്സുകൾ പരിഷ്കരിക്കുന്ന കാര്യം ഗവൺമെന്റ് ആലോചിക്കുമെന്നും KA തുളസി വ്യക്തമാക്കി. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ ഉപസമിതി അംഗങ്ങളായ N ശംസുദ്ദീൻ, റോജി M ജോൺ, PC വിഷ്ണുനാഥ്, M ലിജു എന്നിവർ പങ്കെടുക്കും. ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് മന്ത്രിസഭ ഉപസമിതിക്ക് നൽകിയ നിർദ്ദേശം. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്നു മുതൽ. 5.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. ജൂലൈ 3-നുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറിയാകും. രാവിലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭായോഗമാണ് പുതിയ ചീഫ് സെക്രട്ടറിയെ തീരുമാനിച്ചത്. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ബിശ്വനാഥ് സിൻഹ നിലവിൽ ആഭ്യന്തര വകുപ്പ്

അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഐക്യരാഷ്ട്രസഭയിലെ സഹ അധ്യക്ഷ സ്ഥാനം രാഷ്ട്രീയവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ പക്ഷപാത പെരുമാറ്റത്തിനെതിരെ ഇന്ത്യ പ്രതിഷേധിച്ചു. കശ്മീർ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കുന്ന പാക് ശ്രമത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി പി ഹരീഷാണ് പ്രതിഷേധം അറിയിച്ചത്. ജമ്മുകശ്മീർ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമാണെന്നും അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കുമെന്നും ഹരീഷ് പറഞ്ഞു. പാക് സ്ഥിരം പ്രതിനിധി അസിം ഇസ്തിക്കർ അഹമ്മദ് കശ്മീർ വിഷയം ഉന്നയിച്ചപ്പോഴാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ലധികം നാവികരെ ഒഴിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമുദ്ര സംഘടന പദ്ധതി പ്രഖ്യാപിച്ചു. ഒഴിപ്പിക്കൽ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ ഗ്യാരണ്ടികൾ പരിശോധിച്ചതായും സുരക്ഷിത സാഹചര്യങ്ങളാണെന്നും IMO സെക്രട്ടറി ജനറൽ ആർസെനിയോ ഡൊമിംഗ്വസ് പറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ടോളില്ലാതെ ഹോർമുസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്ക് പൂർണ്ണമായും തുറന്നിട്ടുണ്ടെന്നും ജനീവയിലെ ഐക്യരാഷ്ട്രസഭാ ഓഫീസിലെ ഇറാനിയൻ അംബാസിഡറും സ്ഥിരം പ്രതിനിധിയുമായ അലി ബഹ്റൈനി പ്രഖ്യാപിച്ചു. ഇറാനും യുഎസും തമ്മിലെ ചർച്ചകളെ ആശ്രയിച്ച് 60 ദിവസത്തിനുശേഷം സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുമെന്നും ബഹ്റൈനി പറഞ്ഞു. യുഎൻ സമാധാന സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. സമാധാന സേനയ്ക്കോ അവരുടെ കേന്ദ്രങ്ങൾക്കോ നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കാമെന്ന് പ്രമേയം വ്യക്തമാക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ 150-ലധികം രാജ്യങ്ങൾ പിന്തുണച്ച ഈ പ്രമേയത്തിൽ ആക്രമണത്തിന് ഇരയാകുന്ന സൈനികരുടെ മാതൃരാജ്യങ്ങൾക്ക് അന്വേഷണത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെടുന്നു. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ യുഎസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീരുമായും ഇന്ത്യയിലെ യുഎസ് അംബാസിഡർ സെർജിയോ ഗോറുമായും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. ഇന്ത്യയിലെ വ്യാപാര പങ്കാളികൾക്ക് വാഷിംഗ്ടൺ ഏർപ്പെടുത്തിയ 10% താരിഫ് അവസാനിക്കാനിരിക്കെ അടുത്ത മാസം 24 മുൻപ് ഇടക്കാല വ്യാപാര കരാർ അവസാനിപ്പിക്കാൻ ഇരുപക്ഷവും ലക്ഷ്യമിടുന്നു. ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച കരാർ പരിഷ്കരിക്കുന്നതിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറലായ ശ്യാം ജഗന്നാഥന്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി 2 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി തീരുമാനിച്ചു. 1997 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ശ്യാം ജഗന്നാഥൻ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ വന്ദേമാതരം ക്യാമ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യമെമ്പാടും ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ദേശീയോദ്ഗ്രന്ഥനം, ഭരണഘടനാ മൂല്യങ്ങൾ, യുവനേതൃത്വം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 15 മുതൽ 29 വരെ പ്രായക്കാരായ 150 യുവാക്കൾ പങ്കെടുക്കും. എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എണ്ണ വിപണന കമ്പനികൾ, ഓട്ടോമൊബൈൽ നിർമ്മാതാക്കൾ, ഇന്ധന പരിശോധന ഏജൻസികൾ, മറ്റ് പങ്കാളികൾ എന്നിവരുമായി കൂടിയാലോചിച്ച് എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിന്റെ നടത്തിപ്പ് കേന്ദ്ര ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. E20 പെട്രോൾ അവതരിപ്പിച്ച ശേഷം എത്തനോൾ ബ്ലെൻഡിംഗ് കൊണ്ടുണ്ടാകുന്ന എഞ്ചിൻ തകരാറുകളോ വാഹന തകരാറുകളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഗവൺമെന്റ് വ്യക്തമാക്കി. ശശി തരൂർ MPയുടെ നേതൃത്വത്തിലെ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തി പരിപാലനം, സുരക്ഷാ സജ്ജീകരണങ്ങൾ, അതിർത്തി മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സമിതി ചർച്ച ചെയ്തു. ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനെത്തിയ 13-അംഗ സമിതിയുടെ 4 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. മലയാളി പ്രവാസികൾക്ക് പരാതി പരിഹാരത്തിന് 1 മാസത്തിനകം ഓൺലൈൻ സംവിധാനം ഒരുങ്ങുമെന്ന് കേരള പ്രവാസികാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. പത്തനംതിട്ട കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ പുതിയ വെബ്സൈറ്റ് തുറക്കും. പരാതിയിൽ കൈക്കൊണ്ട നടപടികളും സ്ഥിതിയും വെബ്സൈറ്റിലൂടെ അറിയാനാകും. ഭാവിയിൽ ലോകത്ത് എവിടെ നിന്നും പ്രവാസികൾക്ക് ഓൺലൈനിൽ ഹാജരാകാൻ കഴിയുന്ന സംവിധാനമാകും ഒരുങ്ങുക എന്നും അവർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ ജയം. ഇംഗ്ലണ്ട് ഖാന മത്സരം ഗോൾരഹിത സമനിലയിലായി. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത 1 ഗോളിന് വിജയിച്ചു. രാവിലെ കൊളംബിയ കോംഗോയെ എതിരില്ലാത്ത 1 ഗോൾ

0: ലിവർപൂളിനെ തോൽപ്പിച്ചു. രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലൻഡ് കാനഡ മത്സരവും സിയറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവുമാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെയും അറ്റ്ലാന്റയിൽ മൊറോക്കോ ഹേഡിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. ഈ മാസം 28 ഇംഗ്ലണ്ടിനെതിരായ രണ്ടാമത്തെ മത്സരത്തോടെ ഇന്ത്യയുടെ പര്യടനം അവസാനിക്കും. 20th ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം തിരുവനന്തപുരത്ത് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ സംഘടിപ്പിച്ചു. ഈ വർഷം സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലാണ് ഏഷ്യൻ ഗെയിംസ്. ഇതാദ്യമായാണ് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ത്യയിൽ നടത്തുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിച്ച ഫണ്ട് റണ്ണിൽ കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ 40,000-ലധികം ആളുകൾ പങ്കെടുത്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന വൈകിട്ട് 5 തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. 2 താഴെ സമയത്തിനുള്ളിൽ 1000 കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഇതിലൂടെ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുകയാണ്. ഖത്തറിൽ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ച കോഴിക്കോട് വെള്ളൂർ സ്വദേശി കരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം എത്തിയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തുന്നതിന് ശ്രമം തുടരുന്നതായി KM അഭിജിത്ത് MLA അറിയിച്ചു. ഖത്തർ ഇൻകാസ് KMCC പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടാതെ ഷാഫി പറമ്പിൽ MP മുഖേന വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ ഹലോ പ്രിയ ഗീതം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
6: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
7: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
7: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
7: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
8: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
9: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
10: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: ടൂണിംഗ് സ്റ്റാർസിൽ പാട്ടുമേളം അമരസല്ലാപമേ. പാട്ടും പാട്ടു വർത്തമാനവുമായി ഒരിത്തിരി നേരം
1: വരദാനമേ. വേദനയെ പോലും വേദാന്തമാകും.
0: കേൾക്കാം ഇന്ന് രാത്രി

അറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുകളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ.

ഗാനലോകവീഥികളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ മലയാള സിനിമകളിലൂടെ പ്രസ്തുത സിനിമകളിലെ ഗാനങ്ങളിലൂടെയുള്ള ഈ പരമ്പരയുടെ യാത്ര തുടരുന്നു. ഇപ്പോൾ നാം വിലയിരുത്തുന്നത് 61 മാർച്ച് 10 റിലീസായ സീതാരാമ കല്യാണം എന്ന ചിത്രത്തിലെ ഗാനങ്ങളെ.

ഇതേ പേരിൽ തെലുങ്കിൽ റിലീസായ ചിത്രത്തിന്റെ മലയാളം ഡബ്ബിംഗ് പതിപ്പാണ് ഈ സിനിമ. 1955 ഒടുവിൽ റിലീസായ നാട്യതാര എന്ന ഡബ്ബിംഗ് ചിത്രത്തിനു ശേഷം മലയാളത്തിൽ റിലീസാകുന്ന രണ്ടാമത്തെ ഡബ്ബിംഗ് ചിത്രമാണ് സീതാരാമ കല്യാണം. ഡബ്ബിംഗ് ചിത്രങ്ങൾക്ക് സംഭാഷണവും ഗാനങ്ങളും എഴുതുന്നതിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള അഭയദേവാണ് നാട്യതാരയിലെന്ന പോലെ ഈ ചിത്രത്തിലും ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത്. സിനിമയുടെ ആദ്യഘട്ടം മുതൽ സംഗീത സംവിധാന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഗാലി പെഞ്ചല നരസിംഹ റാവുവാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മൂല തെലുങ്ക് ചിത്രത്തിലെയും ഡബ്ബിംഗ് പതിപ്പിലെയും ലഭ്യമായ ഗാനങ്ങൾ ഒന്നൊന്നായി ഇനി നമുക്ക് പരിശോധിക്കാം. ചിത്രത്തിൽ നിന്ന് ശങ്കരാഭരണ രാഗത്തിലുള്ള ശിവസ്തുതി. കൈലാസ കവാടത്തിൽ നന്ദികേശ്വരനാൽ പ്രവേശനാനുമതി നിഷേധിക്കപ്പെട്ട രാവണൻ നാരദന്റെ ഉപദേശമനുസരിച്ച് പരമശിവനെ പാട്ടുപാടി സംപ്രീതനാക്കാൻ ശ്രമിക്കുന്നതാണ് സന്ദർഭം. പരമശിവന് ഹിതകരമായ രാഗമാണ് ശങ്കരാഭരണം. അതുകൊണ്ട് പരമശിവനെ പ്രീതിപ്പെടുത്താൻ ശങ്കരാഭരണരാഗത്തിലുള്ള ഒരു ഗാനമാകുന്നതിൽ ഔചിത്യമുണ്ട്. ഇവിടെ ഗാനരംഗത്തിൽ രാവണൻ തന്റെ രാജകീയ അലങ്കാരങ്ങളും ആഭരണങ്ങളും വെടിഞ്ഞ് സാധാരണ വേഷത്തിലാണ് ഈ ശിവസ്തുതി ഗാനം പാടുന്നത്.

സപ്തസ്വരങ്ങൾ പരമശിവന്റെ അഥവാ ശങ്കരന്റെ ഏഴാഭരണങ്ങളെ സൂചിപ്പിക്കുന്നതാണെന്ന സങ്കല്പവും പ്രചാരത്തിലുണ്ട്. സ സർപ്പത്തെയും, രി രുദ്രാക്ഷത്തെയും, ഗ ഗംഗയെയും, മ മൃഗത്തെയും, പ പുഷ്പത്തെയും, ധ ധമരുവിനെയും, നി നിശാകരൻ അഥവാ അമ്പിളിക്കലയെയും സൂചിപ്പിക്കുന്നുവത്രേ. സീതാരാമ കല്യാണത്തിന്റെ തെലുങ്ക് പതിപ്പിൽ നിന്നുള്ള ഗാനം കേൾക്കുക. ഈ ഗാനം പാടിയത് ഘണ്ടശാല. ഈ ഗാനത്തിന്റെ മലയാളം പതിപ്പ് ലഭിച്ചിട്ടില്ല.

0: പരമശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ രാവണൻ കൊടും തപസ്സാരംഭിച്ചെങ്കിലും ആനന്ദ താണ്ഡവ നൃത്തത്തിൽ പാർവതിയോടൊപ്പം മുഴുകിയ പരമേശ്വരൻ ഇതറിഞ്ഞതേയില്ല. കോപിഷ്ഠനായ രാവണൻ കൈലാസപർവ്വതം ഇളക്കി മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ പാടുന്ന ശിവതാണ്ഡവ സ്തോത്രം.
1: ജയത്വദ്രവിഭ്രമദ്ഭുജംഗമസ്ഫുരത്.

കൈലാസം ഇളക്കി മാറ്റാൻ രാവണൻ ശ്രമിക്കുന്നതിനിടയിൽ നടരാജനൃത്തത്തിന് തടസ്സമുണ്ടാകുന്നു. കോപിഷ്ഠനായ പരമശിവൻ കാലിന്റെ തള്ളവിരൽ കൊണ്ട് ചെറുതായൊന്ന് അമർത്തിയപ്പോൾ രാവണൻ നിലംപതിച്ചു. നിരാശനും ദുഃഖിതനുമായ രാവണൻ പരമേശ്വരനോട് ഈ വിധം കേണുപാടി.

0: स्वामी करुणिंच वा साक्षात्करिंच वा
1: नी अनुग्रहानिक अर्हं कानि ई तनुवु वृथा ई जीवितं व्यर्थं नीके समर्पिस्तानु नादमूर्तिवैन नी दिव्यगानं चेस्तू नीलो एकमैपोतानु
2: जय महादेव ओं नमः शिवाय
3: രാവണന്റെ തപസ്സിലും ഭക്തിയിലും ആത്മാർപ്പണത്തിലും സംപ്രീതനായ പരമശിവൻ ഒടുവിൽ പ്രത്യക്ഷപ്പെട്ട് പ്രിയഭക്തന് ദർശനമരുളി. വീണ്ടും ശിവസ്തുതികൾ ആലപിക്കുകയാണ് രാവണൻ.

0: സ്തുതികൾക്കു ശേഷം രാവണൻ ആവശ്യപ്പെട്ട വരങ്ങൾ നൽകുകയാണ് പരമശിവൻ.
1: രാവണ ബിരുദന്തോ വർദ്ധല്ലു നീ അഭിഷ്ടമേതോ വർദ്ധിച്ചു പ്രസാദിസ്ഥാൻ.
2: സന്യമി സ്വാമി, നരുല വല്ല വാ നരുല വല്ല ദാനവുലക്കെന്നടു പ്രമാദം ലേദു സ്വാമി. അസുരുള പെമ്പു സഹിച്ചലേനി യക്ഷ കിഞ്ചര കിംപുരുഷ ഗരുഡ ഗന്ധർവ സിദ്ധ സാക്ഷ്യ വിദ്യാധരാദി സർവദേവ സമൂഹാന്നി നിദ്രിഞ്ചേ ശക്തി പ്രസാദിച്ചു.
1: തഥാസ്തു.
0: കൈലാസത്തിൽ നിന്ന് സിനിമ രാവണപുരിയായ ലങ്കയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ലങ്കാമാഹാത്മ്യം ഇതാ ഇങ്ങനെ ഗാനരൂപത്തിൽ കേൾക്കാം.

0: సురక్షితం
1: മഹേശ്വര വരപ്രസാദങ്ങൾ കൈക്കലാക്കിയ രാവണൻ മുനിവൃന്ദ ദേവഗണാദികളെ കടന്നാക്രമിക്കുകയാണ്. രാവണന്റെ ദുഷ്ചെയ്തികൾക്ക് പശ്ചാത്തലമായി ഉയർന്നു കേൾക്കുന്ന ഗാനശകലം.

ലങ്കാപുരിയിൽ കൊട്ടാരത്തിൽ മണ്ഡോദരിയോടൊപ്പം അനുരാഗവിവശനായി രാവണൻ വീണമീട്ടുന്നു. അതിനൊപ്പം മധുരമായി പാടുകയാണ് മണ്ഡോദരി. ഗാനരംഗത്തിൽ രാവണനായി എൻ ടി രാമറാവുവും മണ്ഡോദരിയായി ബി സരോജാദേവിയും അഭിനയിക്കുന്നു. ദേശ് രാഗത്തിലാണ് സംഗീത സംവിധായകൻ ഗാലി പെഞ്ചല നരസിംഹറാവു ഈ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.

0: ഗാനലോകവീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
1: ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. പി എം ശ്രീ വിഷയത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. സിപിഐയിലെ പി പ്രസാദാണ് നോട്ടീസ് നൽകിയത്. പി എം ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് അത് നടപ്പാക്കുമെന്ന് പറയേണ്ടി വരുന്നത് ഗതികേടാണെന്ന് പി പ്രസാദ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കില്ലെന്ന് മുസ്ലിം ലീഗിന് പറയാൻ

കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും പ്രസാദ് ചോദിച്ചു. എൽ ഡി എഫ് ഗവൺമെന്റ് പി എം ശ്രീ പദ്ധതി ധാരണാപത്രത്തിൽ ഒപ്പിട്ടതാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കരാർ റദ്ദാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ കഴിയുമെന്നും പി പ്രസാദ് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവേ ഷംസുദ്ദീൻ പറഞ്ഞു, പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ ഉപസമിതി അംഗങ്ങളായ എൻ ഷംസുദ്ദീൻ, റോജി എം ജോൺ, പി സി വിഷ്ണുനാഥ്, എം ലിജു എന്നിവർ പങ്കെടുക്കും. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ കോംഗോയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ വിജയിച്ചു. എഫ് എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി. ഇന്നി പരിപാടിയിൽ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ. ഇപ്പോൾ മുതൽ 12 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321, 9495964321. ഒരു നമ്പർ കൂടി പറയാം, 9495964321. വിഷയം ഒരിക്കൽ കൂടി, മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് എം എസ് ആശ.
1: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാനാണ്. സ്വാഗതം സർ. ഇപ്പോൾ ലോക അലർജി വാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, കർക്കിടകം വരുന്നു. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഈ സമയത്ത് ആയുർവേദ ചര്യകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ. ആയുർവേദ വിധിപ്രകാരം അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ തിരക്ക് പിടിച്ച ജീവിതശൈലിയിൽ നമുക്ക്

0: ആയുർവേദത്തിലൂടെ ഒരു വ്യക്തിക്ക് എങ്ങനെ മികച്ച ആരോഗ്യം നിലനിർത്താമെന്നൊന്ന് പറയാമോ?
1: നമസ്കാരം. അലർജി രോഗങ്ങൾ വളരെ വളരെയേറെ ഇപ്പോൾ കൂടുതലായി കാണുന്നതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഭക്ഷണ രീതികളൊക്കെ ഒരുപാട് മാറി, നമ്മുടെ ശീലങ്ങളൊക്കെ മാറി എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അതുമാത്രമല്ല, തൊട്ടതിനും പിടിച്ചതിനും മരുന്ന് കഴിച്ച് കഴിച്ച് മരുന്നുകൾ പലതും നമ്മുടെ ശരീരത്ത് പഴയതുപോലെ യഥാർത്ഥത്തിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതിനേക്കാൾ വീര്യമുള്ള മരുന്നുകൾ ആവശ്യമായ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നമുക്ക് ചുറ്റുമുള്ള പല ഏരിയകളും ഒരുപാട് വൃത്തിയുണ്ട് എന്ന് നമ്മൾ പറയുന്നതാണെങ്കിലും വീടിനുള്ളിലുള്ള വൃത്തി പുറത്തില്ല. അതുപോലെ തന്നെ പല തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇതേ വിഷയങ്ങളുണ്ട്. തരുന്ന ഭക്ഷണം, പണ്ട് ഈ ആയുർവേദ ശാസ്ത്രങ്ങളിലൊക്കെ വൈദികീയ സുഭാഷിതമെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ പറയുന്നത് ഭക്ഷണം വിൽക്കുന്നവനിൽ നിന്ന് വാങ്ങിക്കഴിക്കരുത് എന്നാണ്. അപ്പോൾ അത് അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള രീതികളിലേക്ക് ഭക്ഷണ ഉണ്ടാക്കുന്ന രീതികൾ മാറി, നമ്മുടെ വീടിൻ്റെ അടുക്കളകളും 5-സ്റ്റാർ ഹോട്ടലിൻ്റെ അടുക്കളകൾ പോലെ മാറിയിട്ടുണ്ട്. ഉപയോഗിക്കുന്ന വസ്തുക്കൾ, പ്രത്യേകിച്ചും പാചകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ മാറിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ശരിയായി നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനെയൊക്കെ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ രീതിയിലല്ല ഇപ്പോൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ട് പലതിനോടും അലർജി തോന്നുക എന്ന് പറയുന്നത് ഇന്ന് ഒത്തിരി ആൾക്കാരിൽ കാണുന്ന ഒരു സവിശേഷതയായി മാറിയിട്ടുണ്ട്. ചിലർക്ക് തുമ്മലെങ്കിൽ മറ്റു ചിലർക്ക് ചുമയാണ്, അതിൻ്റെ ശ്വാസം മുട്ടുള്ളവരുണ്ട്, ദേഹത്ത് ചൊറിഞ്ഞു ധരിക്കുന്ന അർട്ടിക്കറിയ പോലെയുള്ള കുറച്ചുകൂടെ മാരകമായിട്ടുള്ള ഈ അനാഫ്ലാറ്റിക് ഷോക്ക് പോലും ഉണ്ടാക്കുന്ന ഈവൻ ഡെത്ത് ഉടനെ തന്നെ സംഭവിക്കുവാൻ സാധ്യതയുള്ള വിധത്തിലേക്ക് തന്നെ അലർജി രോഗങ്ങൾ പലതും മാറിയിട്ടുണ്ട്.
0: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
0: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് സോണി എന്നാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്.
0: ആ ഡോക്ടർ ശരണ് ഖാൻ നമ്മോടൊപ്പം ഉണ്ട്, സംശയം ചോദിച്ചോളൂ.
2: ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, ആയുർവേദത്തിൽ ഞാൻ പല ഗ്രന്ഥങ്ങളിലും വായിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ പിരുത ആഹാരങ്ങളെ കുറിച്ച്, അതായത് തൈരും മീനും കൂടെ ചേർന്നുള്ള ഭക്ഷണം, ഇങ്ങനെ പല വിധത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ഒഴിവാക്കുക, കഴിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് പല പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ സാറേ? നമ്മൾ ചില ഭക്ഷണങ്ങൾ ചില സമയത്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളത്, അത്തരം ഡീറ്റെയിൽസ് എനിക്കൊന്ന് പറഞ്ഞുതരാമോ?
1: ആ, പല വിധത്തിലാണ് ഈ വിരുദ്ധാഹാരത്തെ പറയുന്നത്. ചില സാധനം, ഉദാഹരണത്തിന് തൈര് ദിവസവും കഴിക്കാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോൾ തൈര് കഴിക്കും, ഞാനൊരു ഉദാഹരണം മാത്രം പറയുന്നതാണ്, പല കോമ്പിനേഷൻസ് പറയുന്നുണ്ട്. അതിൽ ഈ തൈര് ദിവസവും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ രുചികരമായിട്ടുള്ളൊരു ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സ്, പ്രത്യേകിച്ചും ചോറൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ രുചിയെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് ദിവസവും ഉൾപ്പെടുത്തുവാൻ സാധ്യതയുമുണ്ട്. എന്നാൽ ശരീരത്തെ ഏറ്റവും കൂടുതൽ വീക്കത്തെ, ഇൻഫ്ലമേഷനെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള, അത് കാരണം മറ്റു പല രോഗങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒന്നാണ് തൈര്. രാത്രിയിലും കഴിക്കാൻ പാടില്ല, കാരണം നമ്മുടെ സ്മൂത്ത് മസിൽസിനെയൊക്കെ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അത് കാരണം തന്നെ ഈ തൊണ്ടവേദനയും ശ്വാസം മുട്ടുമൊക്കെ അന്ന് തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. ഈ തൈരും മോരും രണ്ടും രണ്ടാണ്. ഞാൻ തൈരിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ കോമ്പിനേഷൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് അത് പിന്നെ നമുക്കിപ്പം ഈ സാധാരണ ഇപ്പം എല്ലാവരും കഴിക്കുന്ന ഉപ്പ് ചേർത്തിട്ടാണ്. യഥാർത്ഥത്തിൽ പഞ്ചസാര ചേർത്തോ അല്ലെങ്കിൽ ഈ പിന്നെ ചെറുപയറിൻ്റെ വെച്ചൂറ്റിയ വെന്ത വെള്ളമുണ്ടല്ലോ, അത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പാനീയമായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതിലൊക്കെ ചേർത്തോ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ദോഷങ്ങളൊക്കെ വീണ്ടും കൂടുതൽ വിഷമത്തിലാക്കുകയും അത് വർദ്ധിച്ച രോഗകാരിയായി മാറുവാൻ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ കാരണം. പിന്നെ മീനൊക്കെ കഴിക്കുമ്പോഴും തൈര് ഉപയോഗിക്കുവാൻ പാടില്ലാത്തതാണ്. ഈ നോൺ വെജും തൈരും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. അതുകൊണ്ട് തന്നെ ചില്ലി ചിക്കനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതും ഒരു പക്ഷെ അത് വിരുദ്ധമായിട്ട് മാറുകയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ നമുക്ക് സംസ്കാരം അല്ലെങ്കിൽ ഒരു ഒരു ആഹാരം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലും വിരുദ്ധം സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന സമയം, അതുപോലെ ഇത് ഏത് തരത്തിലുള്ള ദോഷമുള്ള ആളാണ്, ഇപ്പോൾ വാതപിത്ത കഫമൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ടല്ലോ, അതിൽ ഏത് തരത്തിലുള്ള ദോഷമുള്ള ആളാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചും വിരുദ്ധമായിട്ട് മാറാറുണ്ട്. അപ്പോൾ രോഗകാരിയാകുന്നു എന്നുള്ളതാണ് വിരുദ്ധാഹാരം ഒഴിവാക്കുവാൻ പറയുന്നതിൻ്റെ കാരണം. അത് അവരുടെ നിലവിലുള്ള രോഗത്തെയോ നിലവിലുള്ള ആരോഗ്യാവസ്ഥയോ മോശമാക്കുന്ന രീതിയിലോ പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഭക്ഷണ രീതികളെയാണ് അല്ലെങ്കിൽ കോമ്പിനേഷൻസിനെയാണ് ഈ വിരുദ്ധാഹാരം എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
2: ഓ, ഓക്കെ ഓക്കെ സാർ, പ്രധാനപ്പെട്ട നമ്മുടെ നമ്മളെ ദിനചര്യയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള ഈ ബിരുദാഹാരങ്ങൾ പ്രധാനപ്പെട്ടതിന്റെ ഒരു അഞ്ചെട്ട് ലിസ്റ്റ് പറഞ്ഞുതരാവോ സാർ?
1: ആ മീനും തൈരും, അതുപോലെ തന്നെ തൈരും അച്ചാറും സ്ഥിരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ പലതരത്തിലുള്ള നോൺ വെജുകൾ ഒരുമിച്ച് കഴിക്കാറുണ്ട്. മീനും ബീഫും മട്ടനും ചിക്കനും ഒക്കെ ഒരുമിച്ച് കഴിക്കുന്നതുണ്ട്. അതുപോലെ തേന് ചൂടാക്കിയിട്ട് ചില വണ്ണം കുറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തേന് ചൂടാക്കി കഴിക്കുന്നതുണ്ട്. തേനൊക്കെ അങ്ങനെ ചൂടാക്കി കഴിക്കാൻ പാടില്ല, ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പാടില്ല, ചൂടുള്ള ഒന്നിന്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതും വിരുദ്ധമാകുകയാണ് ചെയ്യുന്നത്, കാരണം ഇതൊക്കെ ഓൾറെഡി ഒരു ടോക്സിക് എഫക്ട് ബോഡിയിൽ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണേ. അപ്പോ ഇത് ഇതൊക്കെയാണ് സാധാരണ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച് രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന വിരുദ്ധാഹാരങ്ങൾ.
0: സാർ, ആയുർവേദ പ്രകാരം ദിനചര്യ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണത്തിൽ എത്രത്തോളം പ്രധാനമാണ്?
1: ദിനചര്യ പാലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദഹന പാചന പ്രക്രിയ മെറ്റബോളിസം അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാനുള്ള ഒരു സംവിധാനമാണ് ദിനചര്യയിലുള്ള എന്തൊക്കെ പാലിക്കണമെന്ന് പറയുന്നത്. എപ്പോൾ എഴുന്നേൽക്കണം, പഠിക്കാനുള്ളവർ ഏത് സമയത്ത് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് പല്ല് തേക്കേണ്ടത് എപ്പോ, പല്ല് തേച്ചതിന് ശേഷം മാത്രമാണ് കുളിക്കേണ്ടത്, കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പാടില്ല, കുളിക്കുന്നുണ്ടെങ്കിൽ അത് ചൂടുവെള്ളം വേണ്ട സാഹചര്യങ്ങൾ എന്താണ്, തണുത്ത വെള്ളത്തിലാണ് സ്ഥിരം കുളിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത്, പിന്നെ അത് മാത്രമല്ല നമ്മുടെ ദൈനംദിന മറ്റ് ഏണിങ്ങിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്ന വേണ്ടിയിട്ടുള്ള തൊഴിലുകൾ, പിന്നെ എപ്പോൾ ഉറങ്ങുന്നു, എന്ത് തൊഴിൽ ചെയ്യുന്നു, ഇതെല്ലാം തന്നെ ദിനചര്യയിൽ ഉൾപ്പെടുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് സാധാരണ ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആയുർവേദത്തിൽ ദിനചര്യ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഇന്ന രീതിയിലേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കവിൾ കൊള്ളുക, തൈലം വെച്ചിട്ട് കവിൾ കൊള്ളുക, പല്ലിനെയും മോണയെയും രക്ഷിക്കാൻ വേണ്ടി മൂക്കിൽ മരുന്നിറ്റിക്കുന്ന നസ്യം, അതായത് നേസൽ പാരാനേസൽ സൈനസ് ആ ഏരിയയിലൊക്കെ ഉള്ള ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ഇപ്പൊ എഴുതുന്ന കൺമഷി എന്നുള്ളത് മാറ്റിയിട്ട് അഞ്ജനം എന്ന് പറയുന്നു, അതുപോലെ കണ്ണിൽ തുള്ളി മരുന്ന് ഇറ്റിക്കുന്നത്, ഇതൊക്കെ മാത്രമേ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഭംഗിയായി ചെയ്താൽ ദിനചര്യയായി, ആ ദിനചര്യ കൊണ്ട് നമുക്ക് മെറ്റബോളിസം കറക്റ്റ് ചെയ്താൽ ഈ അതിസ്ഥൂലത, അതായത് വണ്ണം കൂടുക, തൈറോയിഡ് രോഗങ്ങൾ, അതുപോലെ നമുക്കുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ്, അത് സൈനസൈറ്റിസ് ആവട്ടെ, യുവലൈറ്റിസ് ആകട്ടെ, അതല്ലെങ്കിൽ ഫാരിഞ്ചൈറ്റിസ് ലാരിഞ്ചൈറ്റിസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അതെല്ലാം തന്നെ കുറയ്ക്കുവാനും കഴിക്കുന്ന ആഹാരം അത് ശരിയായ രീതിയിൽ ദഹിച്ച് ബോഡിയിൽ അത് അബ്സോർബ് ചെയ്ത് അസിമുലേറ്റ് ചെയ്ത് ആവശ്യമായ സമയം കഴിയുമ്പോൾ അത് പുറത്തേക്ക് ഇവാക്വേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ബോഡി സജ്ജമാക്കുക എന്നുള്ളതാണ് ദിനചര്യ.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
0: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഞാൻ സന്ധ്യ, മണ്ണഞ്ചേരി എന്നാണ് വിളിക്കുന്നത്.
0: ആ, ഡോക്ടറായിട്ട് സംസാരിച്ചു.
1: ചോദിച്ചോളൂ.
3: ഹലോ,
1: ചോദിച്ചോളൂ സന്ധ്യ.
3: സാറേ, എനിക്ക് എപ്പോഴും ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. 5 വർഷത്തിന് മുമ്പേ എനിക്ക് ഭക്ഷണം കഴിച്ച ഒരു പിന്നെ വയറിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടായി. കുറച്ച് നാൾ, 10 ദിവസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. തുടർന്ന് കുഴപ്പമില്ലാതിരിക്കുവായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഭക്ഷണം കഴിച്ചപ്പോൾ ചക്ക കഴിച്ചു. അപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായി. രാത്രി ആയപ്പോഴത്തേക്കും വയറുവേദനയൊക്കെയാണ് തുടങ്ങിയത്. ഇപ്പോഴും ഒരു 3-5 ദിവസമായി. ഇപ്പോഴും അതും നല്ല ആശ്വാസമാകുന്നില്ല. വയറിൽ എന്തോ ഇങ്ങനെ വീർത്തു നിൽക്കുന്ന പോലെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ.
1: അപ്പൊ ഗ്യാസ് കുറയാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് അല്ലേ?
3: അതെ, ഗ്യാസാണ്.
1: ശരി, ഈ ഗ്യാസ് ഉണ്ടാകുന്നത് ഏതൊക്കെ കണ്ടീഷനിൽ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തൈറോയിഡ് ഉള്ള ഒരാളിൽ തൈറോയിഡ് രോഗമുണ്ട് എന്നുള്ളത് കൊണ്ട് ഗ്യാസ് ഉണ്ടാകാം. തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ, തൈറോനോം പോലെയുള്ളത് ഗ്യാസിനെ ഉണ്ടാക്കുന്നതാണ്. സ്ഥിരമായിട്ട് എരിവും പുളിയും അച്ചാറും ചൂടും ചായയും പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുന്ന ഒരാളിന് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കാം. അത് അസിഡിറ്റി കൂടിയിട്ടാകാം. അസിഡിറ്റി കുറയുന്ന ആൾ ചികിത്സിക്കാതിരിക്കുന്നത് കൊണ്ടും ശരീരത്തിനുള്ളിൽ നമ്മുടെ ആമാശയത്തിലുണ്ടാകുന്ന പിന്നെ ആസിഡിന്റെ ഉൽപാദനം വർദ്ധിക്കുന്ന രീതിയിലുള്ള ശീലങ്ങൾ കൊണ്ടും വേണമെങ്കിൽ അൾസർ ഉണ്ടാകാം. പിന്നെ നമുക്ക് ഫാറ്റി ലിവർ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംവിധാനം, ഒരുപക്ഷെ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാകാം ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ചില മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ടും ഫാറ്റി ലിവർ ഉണ്ടാകാം. പിന്നെ നമ്മുടെ ശീലങ്ങൾ, കോള, കോഫി തുടങ്ങിയ

0: അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്, സമയത്ത് ഭക്ഷണം കഴിക്കാത്തവരുണ്ട്, ശരിയായ മലശോധന കിട്ടാത്തവരുണ്ട്. പൈൽസ് പോലെയുള്ള രോഗങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല, വെരിക്കോസ് വെയിൻ പോലെയുള്ള രോഗങ്ങളിലും ഈ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും അതുപോലെ ഈ മറ്റ് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. പിന്നെ കഴിക്കുന്ന സമയം, രാവിലെ വെറും വയറ്റിൽ എന്ത് കഴിക്കുന്നു? ഉദാഹരണത്തിന് ഒരു ആപ്പിൾ, ഇപ്പോൾ ഉള്ള രീതികൾക്കൊക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ട് ആൾക്കാർ മറ്റ് ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി രാവിലെ ആപ്പിൾ മാത്രമായിട്ട് കഴിക്കുന്നവരുണ്ട്, അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഉഴുന്ന് ഏറ്റവും കൂടുതൽ ചേർന്നിട്ടുള്ള ആഹാരവും എണ്ണ ചേർന്നിട്ടുള്ള ആഹാരവും, ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടുകാർ പണ്ട് ഉപയോഗിച്ച് ശീലിച്ചത് ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമായി മാറിയിട്ടുണ്ട്. ദോശയും അതുപോലെ മസാല ദോശയും ഗീ റോസ്റ്റും അങ്ങനെയൊക്കെ, അതൊക്കെ സ്ഥിരം കഴിക്കുന്നതും ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും, അല്ലെങ്കിൽ അത് കഴിക്കുന്നവർക്കറിയാം. പിന്നെ എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഇത് ദഹിക്കുന്നത് തന്നെ. ഫൈബർ കണ്ടന്റ് കുറവുള്ള ആഹാരം, മൈദ കൊണ്ടുള്ള ആഹാരം, അതുപോലെ പറോട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നു. ചായയുടെ ഈ ചില ആൾക്കാർ പറഞ്ഞാൽ രണ്ട് പ്രാവശ്യമാണ് ചായ കുടിക്കുന്നത്, പക്ഷെ അതൊക്കെ വെറും വയറ്റിലാണ്. വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിശന്നാലായി എന്ന് പറയാൻ പറ്റൂ. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഗ്യാസും ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ വെറും വയറ്റിലെ ചായ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് മാത്രമേ നമുക്കിതിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി കൂടി സാധിക്കുകയുള്ളൂ. ഇതിലേതാണ് എന്നറിയണമെങ്കിൽ അതൊരു ഡോക്ടറുടെയും ലാബിൻ്റെയും സഹായത്തോടെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയിട്ട് വേണം ഇത് തീരുമാനിക്കാൻ. വേണ്ടി വന്നാൽ ഒരു അൾട്രാസൗണ്ട് അബ്ഡമൻ കൂടി പരിശോധിച്ച് നോക്കാവുന്നതാണ്.
1: നന്ദി. ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ ശരീരപ്രകൃതി വ്യത്യസ്തമായിരിക്കുമല്ലോ സാർ, വാദം, പിത്തം, കഫം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ ശരീരപ്രകൃതി മാറുന്നത് കൊണ്ട് തന്നെ ചില രോഗങ്ങൾ ചിലർക്ക് വരാനുള്ള സാധ്യത കൂടുതലും, ചിലർക്ക് ജീവിതശൈലി ചിലപ്പം കുറച്ച് വ്യത്യസ്തമാണെങ്കിൽ പോലും അത്തരം രോഗങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറവുമായിരിക്കുമല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ശരീരപ്രകൃതി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതശൈലി ക്രമീകരിക്കാൻ പറ്റുന്നത്?
0: ആയുർവേദം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എന്നാൽ വളരെ വേഗം ചോദിക്കാവുന്ന, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ വാദം, പിത്തം, കഫം എന്ന മൂന്നായിട്ട് ശരീരത്തിന്റെ പ്രകൃതിയെ തിരിച്ചിരിക്കുന്നത് പോലെ മനസ്സിനെയും തിരിച്ചിട്ടുണ്ട്. സത്വം, രജം, തമസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടത്തെ കഫം, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടം പിത്തം, മൂന്നാമത്തെ ദഹനം നടക്കുന്ന മൂന്നാമത്തെ വാദം എന്നും, നമ്മുടെ ഒരു ദിവസത്തെ തന്നെ മൂന്നായിട്ട് തിരിച്ച് വാദം, പിത്തം, ഈ പറഞ്ഞ ആദ്യം കഫം പിന്നെ പിത്തം പിന്നെ വാദം എന്നുള്ള രീതിയിലും, രാത്രിയിലെയും ഉറക്കത്തെയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതെല്ലാറ്റിനെയും ഇങ്ങനെ തിരിച്ചാണ് നമ്മൾ ഈ പ്രകൃതിയെ നിശ്ചയിക്കുന്നത്. ഇവയിൽ ഓരോന്നിലും നമുക്ക് ഉദാഹരണത്തിന് കുട്ടികളായിരിക്കുമ്പോൾ കഫസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് കഫരോഗങ്ങളെ ചികിത്സിച്ച് മാറ്റുവാൻ കുറച്ച് എളുപ്പവുമാണ്. കുറച്ചുകൂടി ഒരു യൗവനയുക്തരായിട്ടുള്ള ആൾക്കാർക്ക് പിത്തസംബന്ധമായ രോഗങ്ങളായിരിക്കും കൂടുതൽ, അവർക്ക് എന്നുവെച്ചാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ. അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൂടുമ്പോൾ അവരുടെ ലോക്കോമോട്ടറി സിസ്റ്റം, ചലനങ്ങളെ ബാധിക്കുന്ന, നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഇഷ്യൂസാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൽ ഏത് പ്രശ്നങ്ങളാണ് കൂടുതലുള്ളത്, അത് ഏത് കാലത്താണ് വരുന്നതെന്നുള്ളതിനെ ആശ്രയിച്ച് ചികിത്സയിൽ ചില വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. നമ്മുടെ ജീവിത രീതികളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. ഉദാഹരണത്തിന്, യൗവന പ്രായത്തിലുള്ള ഒരാളെ സംബന്ധിച്ച്, ഒരു അഡൾട്ടായിട്ടുള്ള ഒരു ആളെ സംബന്ധിച്ച് അവർ ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ അവർക്ക് ഈ മെറ്റബോളിസം കാരണമുണ്ടാകാവുന്ന അമിതവണ്ണം, തൈറോയിഡ്, ഡയബറ്റീസ്, മറ്റേ പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള രോഗങ്ങളെ തടുക്കുവാൻ ഒരു ഭക്ഷണ രീതി കൊണ്ടും ശീലങ്ങൾ കൊണ്ടും സാധിക്കും, അല്ലെങ്കിൽ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രകൃതിയെ ആചാര്യന്മാർ നിശ്ചയിച്ച് പറഞ്ഞിരിക്കുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? സംസാരിച്ചോളൂ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം. നമസ്കാരം
2: സാറേ, എന്റെ മകന് വേണ്ടിയാണ് ഞാൻ. അപ്പൊ അവന് ഓൾറെഡി പിന്നെ അലർജി ഉള്ള ഒരു ആളാണ്. അപ്പൊ തുമ്മല് അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ആളാണ്. ഇപ്പൊ ഒരു രണ്ട് വർഷത്തോളമായിട്ട്, അവന് 32 വയസ്സുണ്ട്. ഇപ്പൊ വയറിന്റെ നമ്മുടെ ഇടത്ത് സൈഡിൽ താഴെയായിട്ടൊരു ചെറിയ, അത് എപ്പോഴൊന്നും ഇല്ല, ഒരു പെരുപ്പ് പോലെ ഇങ്ങനെ ആയി, പെട്ടെന്നൊരു ക്ഷീണം വരുന്നു. അങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ കയ്യുടെ വെള്ളമൊക്കെ ഒരു റെഡ് കളർ, പെട്ടെന്ന് കൂടുതൽ ഈ യാത്ര ചെയ്യുമ്പോഴാണ്, ബസ്സിലൊക്കെ കയറുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. എന്താന്ന് ഒന്നും കാണിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പൊ എപ്പോഴൊന്നും ഇല്ല ഡോക്ടർ, ആഹാരം കഴിക്കുന്നതിനും കുഴപ്പമില്ല.

0: പിന്നെ അല്ലാന്നുള്ള ഒരു പ്രശ്നങ്ങൾ
1: നോക്കാം. ഈ അലർജിയെ സംബന്ധിച്ച് രണ്ട് വിധത്തിലാണ് ആൾക്കാർ അലർജിയെ കാണുന്നത്. ഒന്ന്, ആദ്യം അലർജി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനൊക്കെ തന്നെ മരുന്ന് ചെയ്ത് കുറേ നാളിങ്ങനെ കൃത്യമായി മരുന്ന് കഴിച്ച് പിന്നെ ഈ രോഗിയും തീരുമാനിക്കും മരുന്നില്ലാതെ ഞാനിങ്ങനെ അങ്ങ് മുന്നോട്ട് പൊയ്ക്കോളാം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് പിന്നീട് മനസ്സിലാക്കിയിട്ട് മരുന്ന് ഒഴിവാക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതിൽ രണ്ടും പ്രശ്നമുള്ളതാണ്. ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ആദ്യം തുടങ്ങുന്ന തുടർച്ചയായ തുമ്മൽ, ജലദോഷം, കണ്ണ് ചൊറിച്ചില്, ചെവി ചൊറിച്ചില്, തൊണ്ട ചൊറിച്ചില്, ചിലപ്പോൾ ചുമ, അങ്ങനെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള എല്ലാ ഇറിറ്റേഷൻസും വരുമ്പോൾ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് മരുന്നിനെ മാത്രമാണ് പലരും ആശ്രയിക്കുക, അല്ലെങ്കിൽ എല്ലാ മാസവും കുട്ടികളെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങി കൊടുത്ത് ഒരു പക്ഷേ സ്റ്റിറോയിഡ്സ് ഉൾപ്പെടെ സ്ഥിരമായി കുറേയേറെ നാൾ കൊടുക്കുന്ന ആൾക്കാർ ഇന്ന് കൂടി വരികയാണ്. കാരണം ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച് അവരുടെ കുട്ടികൾ തുമ്മാതിരിക്കണം, ചുമയ്ക്കാതിരിക്കണം, ശ്വാസം മുട്ടാതിരിക്കണം, ഇങ്ങനെ ഭയങ്കര നിർബന്ധമുള്ള ആൾക്കാരാണ്. എന്നാൽ കൊടുക്കുന്ന മരുന്നുകൾ അതിനേക്കാൾ വീര്യമുള്ളതാകുമ്പോൾ അത് അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യാവസ്ഥയെ കുറച്ചുകൂടെ മോശത്തിലാക്കുകയും ചെയ്യും. പിന്നീട് ഈ മരുന്നുകൾ കഴിച്ചാലും പ്രയോജനമില്ലാത്ത രീതിയിലേക്കും കാര്യങ്ങൾ പോകാറുണ്ട്. ഇതിനേറ്റവും പ്രധാനമായിട്ട് ആധുനിക ചികിത്സയിൽ തന്നെ പറയുന്ന, എല്ലാ ശാസ്ത്രത്തിലും ആയുർവേദത്തിലും ഒക്കെ ഉൾപ്പെടെ അങ്ങനെയാണ് പറയുന്നത്, ഈ അലർജി രോഗങ്ങൾക്കുള്ള ചികിത്സ എന്ന് പറയുന്ന മൂന്ന് വിധത്തിലാണ്. ഒന്ന്, കാരണങ്ങളെ ഒഴിവാക്കുക. രണ്ട്, ട്രീറ്റ്മെന്റ് വിത്ത് മെഡിസിൻ. ചിലപ്പോൾ ഈ ട്രീറ്റ്മെന്റ് വിത്ത് മെഡിസിൻ എന്ന് പറയുമ്പോൾ പുരാതന ഈ രോഗം കൊണ്ട് തന്നെ ഒരാളുടെ മൂക്ക് വളഞ്ഞുവെങ്കിൽ, ചെവിക്കൊക്കത്തൊരു ഓട്ട വീണുവെങ്കിൽ, പിന്നെ മീൻസ് നമ്മുടെ CSYM ക്രോണിക് സെപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ എന്നൊക്കെ പറയും, ചെവിക്കകത്തുനിന്ന് പഴുപ്പൊക്കെ വരുന്ന അവസ്ഥ, അതുപോലെ സൈനസൈറ്റിസ് വരികയാണെങ്കിൽ, ടോൺസിലൈറ്റിസ് വരികയാണെങ്കിൽ, ചിലപ്പോൾ ഒരു സർജിക്കൽ കറക്ഷൻ കൂടി വേണ്ടി വരും. അപ്പോൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിന് ട്രീറ്റ്മെന്റ് വിത്ത് മെഡിസിൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വിത്ത് സർജറി എന്ന് പറയുന്ന രണ്ട് ഘട്ടങ്ങളിലൂടെ പോകേണ്ടി വരും. മൂന്നാമത്തത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, അതായത് ഇമ്മ്യൂണോതെറാപ്പി. ഇങ്ങനെ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ മാത്രമേ ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാരണങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്ന ആ ഒരു സംഗതി മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ മരുന്ന് കഴിച്ചാൽ പ്രയോജനമുള്ളൂ, സർജറി ചെയ്താൽ പ്രയോജനമുള്ളൂ, മൂന്നാമത്തെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ രോഗകാരണങ്ങളെ ഒഴിവാക്കാതെ മറ്റൊരു ചികിത്സ കൊണ്ടും നമുക്ക് പ്രയോജനം വരില്ല എന്നാണ്. രോഗകാരണങ്ങൾ പറയുമ്പോൾ ഇൻട്രൻസീവ് ഫാക്ടേഴ്സ് എന്നും എക്സ്റ്റെൻസീവ് ഫാക്ടേഴ്സ് എന്നും പറയും. ആഭ്യന്തര കാരണങ്ങൾ, രോഗകാരണങ്ങൾ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ടും ഉണ്ടാകാം, പുറമേയുള്ള കാരണങ്ങളെ കൊണ്ടും ഉണ്ടാകാം. കഴിക്കുന്ന വസ്തുക്കളിൽ പലപ്പോഴും നല്ല പുളിയുള്ള പഴങ്ങൾ, സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയും നമ്മുടെ, ഇപ്പോൾ അത് മധുരമായിരിക്കുമ്പോൾ ചിലപ്പോൾ പകലുള്ള സമയത്തൊക്കെ കഴിച്ചാൽ വലിയ പ്രശ്നം വരില്ല, പക്ഷേ രാത്രിയിൽ കഴിക്കുന്ന ഗ്രേപ്സ് ആകട്ടെ, ഓറഞ്ച്, മോസംബി, നാരങ്ങ, പൈനാപ്പിൾ, പ്രത്യേകിച്ചും അവക്കാഡോ, ഈ സാധനങ്ങളൊക്കെ അലർജി ഉണ്ടാക്കുന്നവയായിരിക്കാം. ഈ ഞാനിനി പറയാൻ പോകുന്ന കുറേ അലർജിയുടെ കാരണങ്ങൾ പറയാം, പക്ഷെ അതൊന്നും തന്നെ എല്ലാവരിലും എല്ലാ കാലത്തും അലർജിക്ക് കാരണമാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ പലരും അലർജിക്ക് കാരണമായി പറഞ്ഞിട്ടുള്ള കാരണങ്ങളെ ഒരുമിച്ച് ചേർത്തൊരു ലിസ്റ്റ് ഔട്ടാക്കിയായിരിക്കും നിങ്ങൾക്ക് ഡോക്ടർ തരുന്നത്. ഇതിൽ ഏതിനോടാണ് അലർജി എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ കാഷ്നട്ട് കഴിക്കുന്ന ഒരാൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ കാഷ്നട്ട് കഴിച്ചാൽ പോലും അലർജി ഉള്ള ഒരാളിനെ പെട്ടെന്ന് നല്ല ഈ അലർജി കാരണം ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും വരാം. ഇരുമ്പിലൊന്ന് കൈപിടിച്ചാൽ അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ കഴിക്കുന്ന സ്ഥാനത്തിൽ തന്നെ അയലയോ ചൂരയോ കൊഞ്ചോ ഞണ്ടോ ചിപ്പിയോ കണവയോ കഴിച്ചാലോ, അതുപോലെ ബീഫ്, മട്ടൺ എന്നിവ കഴിച്ചാലോ, പോർക്ക് കഴിച്ചാലോ, ടർക്കി കോഴി കഴിച്ചാലോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാരുമുണ്ട്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, എസ്പെഷ്യലി തൈര്, തൈര് കഴിച്ചിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാർ വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അച്ചാറ്, മുട്ട, മുട്ട ചേർന്ന ബ്രെഡ്, ബിസ്ക്കറ്റ്, കേക്ക്, ഇത്രയും സാധനങ്ങളോട് അലർജി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഗ്ലൂട്ടൻ അലർജി കൂടെ ഉള്ള ആൾക്കാരിന് ഗോതമ്പും ബാർലിയും കഴിക്കാൻ പാടില്ല. മറ്റു പുറമേയുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡാൻഡ്രഫ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ താരണം, അത് ചൊറിഞ്ഞ് നമ്മൾ താഴേക്കിടും, ബെഡിലൊക്കെ കാണും, അത് വേണമെങ്കിൽ ഇൻഹെയിൽ ചെയ്യും. അതുപോലെ ഡെബ്രിസ്, വീടിനകത്ത് വല്ല പാറ്റയോ അതുപോലുള്ള സാധനങ്ങളോ, അല്ലെങ്കിൽ മാല, മാറാല, ചലന്തി വല, ഇതൊക്കെ, അല്ലെങ്കിൽ വീടിനകത്ത് ഈർപ്പം ഉണ്ടായിരിക്കുകയും ആ ഈർപ്പത്തിൽ ഫംഗസ് വളരുകയും ഫംഗസിന്റെ സ്പോറ് നമ്മൾ ശ്വസിക്കുകയും ചെയ്യുക. അതുപോലെ ഡ്രസ്സൊക്കെ നമ്മൾ അയൺ ചെയ്ത് ഷെൽഫിനകത്ത് വെക്കും, ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞെടുക്കും, കഴിഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ഫംഗസ് പിടിക്കുകയും അതിൽ സ്പോർ ഉണ്ടാകുകയും അത് നമ്മൾ ശ്വസിക്കുകയും ചെയ്യും. ഒരു കല്യാണത്തിന് പോകുന്ന ആൾ അലർജിയുള്ള ആളാകട്ടെ, അവർ നല്ല ഈ ഷെൽഫിനകത്തിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ട് സ്പ്രേയൊക്കെ അടിച്ച് പൗഡറൊക്കെ ഇട്ട് ഈ പിന്നെ വെയിലത്ത് ഇറങ്ങി വെയിലത്ത് പോകുന്നു, അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ചില്ലി ചിക്കനൊക്കെ കഴിക്കുന്നു, തൈര് കഴിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, ഇതെല്ലാത്തിലും തന്നെ അലർജി ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു

0: അലർജി ഉണ്ടാക്കുന്ന ഒരുപാട് കാരണങ്ങൾ ഒരുമിച്ചാകുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് അന്ന് തന്നെ അലർജി വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളാണ് അലർജി ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ. ഇതിൽ രണ്ടാമത്തെ ഈ മരുന്ന് കൊണ്ടുള്ള ചികിത്സയും സർജറിയും ഒക്കെ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് മൂന്ന് ഘട്ടങ്ങളും കഴിഞ്ഞാൽ മാത്രമേ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാൻ ഡോക്ടർക്ക് സാധിക്കുകയുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് മാത്രമേ ഇതിന്റെ ചികിത്സ പൂർണ്ണമാകുകയുള്ളൂ, അപ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ടോ ഏതെങ്കിലും പിന്നെ തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചിട്ട് താൽക്കാലികമായി, ഇപ്പൊ തുമ്മുമ്പോൾ ഉടനെ തന്നെ എടുത്ത് കഴിക്കാൻ ബാഗിൽ മരുന്നിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്ന അലർജിക്കൊന്നും അങ്ങനെ ഒരു മരുന്നിന്റെ ആവശ്യമില്ല. പക്ഷേ ദേഹം ചൊറിഞ്ഞു തടിക്കുന്ന അത്തിക്കേറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. ആ അത്തിക്കേറിയ എന്ന് പറയുന്നത് ദേഹം ചൊറിഞ്ഞു തടിക്കുന്നതിനൊപ്പം നമ്മുടെ ശ്വാസനാളവും കൂടി തടിച്ചിട്ട് നമുക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ വരും. അനാഫിലാറ്റിക് ഷോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളപ്പോൾ അടിയന്തിരമായി അവർ ആശുപത്രിയിൽ കിടത്തി ചികിത്സയുള്ള ആശുപത്രി അഡ്മിറ്റ് ആകേണ്ടതാണ്. അല്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന പോരാ. എന്നാലും കയ്യിൽ ഒരു മരുന്നുണ്ട് ഉണ്ടെങ്കിൽ, ആന്റി ഹിസ്റ്റമിനായിട്ടുള്ള മരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അന്നേരം ഉപയോഗിക്കാം. അതിന്റെ എക്സ്പയറി ഡേറ്റൊക്കെ നോക്കി കയ്യിൽ വെച്ചിരുന്നാൽ മതിയാകും. ആവശ്യമുണ്ടെങ്കിൽ, അത്യാവശ്യമുണ്ടെങ്കിൽ അന്നേരം തന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി. അല്ലാതെ തുമ്മാൻ തുടങ്ങുമ്പോൾ മരുന്ന് കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ നാളെ ഒരു കാലത്ത് ഈ മറ്റ് ബുദ്ധിമുട്ടുകൾ, മരുന്ന് കഴിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ ഇവർക്ക് പ്രയാസമായി മാറാനും മരുന്നൊഴിവാക്കാനും അതൊരു കാരണമായി മാറാറുണ്ട്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളോ ഭക്ഷണത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങളോ, ഞാൻ നേരത്തെ പറഞ്ഞ ഇരുമ്പിൽ പിടിക്കുമ്പോൾ അലർജി ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ എന്തെങ്കിലും എക്സ്റ്റേണൽ കാരണങ്ങളോ ആണ് ഇത്. വീട്ടിൽ പട്ടിയോ പൂച്ചയോ ഒക്കെ വളർത്തുന്ന ആൾക്കാർക്കും ഇതൊക്കെ സ്ഥിരമായിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ ഇൻഹെയിൽ ചെയ്തിട്ട് അതിന്റെ ഡെബ്രിസും ഫൈബേഴ്സും ഒക്കെ, അതുപോലെ തന്നെ കമ്പിളി ഉപയോഗിച്ച് കിടക്കുന്നവർ, മഫ്ലർ സ്ഥിരം ഇതിന് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. തലയൊക്കെ മൂടിക്കെട്ടി വെച്ചിരുന്നാൽ അലർജി ഒഴിവാക്കാം, ചൂട് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എ സിയുടെ പിന്നെ അടുത്തേക്ക് ചെന്ന് കിടക്കുന്ന ആൾക്കാർക്ക്, എക്സ്ട്രീം ക്ലൈമറ്റ്സിൽ നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ മോയ്സ്ചർ കാരണം ഫംഗസ് വളരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്പോറുകൾ ഉണ്ടാകും അന്തരീക്ഷത്തിൽ. അതുപോലെ നല്ല വേനൽ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ പൊടിപടലങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ അത് ഇൻഹെയിൽ ചെയ്തിട്ടും വരാറുണ്ട്. ഇതിലേതാണ് കാരണമെന്ന് കണ്ടുപിടിച്ച് തന്നെ ഒഴിവാക്കണം. ഒരു ഡോക്ടറുടെ സഹായം നിങ്ങളുടെ മകന് ആവശ്യമാണ്.
1: നന്ദി ഡോക്ടർ. ഇപ്പോൾ അലർജി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതിന് ശരീരത്തിലെ ദോഷങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും പിത്തം വർദ്ധിച്ചിരിക്കുന്ന ആൾക്കാരിലും അത്തരം സാഹചര്യങ്ങളിലുമാണ് അലർജി കൂടുതലായിട്ട് കാണുന്നത്, ഈ അർട്ടിക്കേറിയ ഉൾപ്പെടെ. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണ ദഹന പചന പ്രക്രിയയുമായിട്ട് വളരെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ കാരണങ്ങളെ ഒഴിവാക്കുവാൻ ഇത്രയും ഒരു വിശദമായ രീതിയിൽ ഞാനത് പറഞ്ഞതും. ഇത് ആയുർവേദത്തിൽ മാത്രം പറയുന്നില്ല, മോഡേണായിട്ടായാലും ഇതൊക്കെ തന്നെയാണ് അതിന്റെ കാരണങ്ങൾ പറയുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് അൻസാർ, കൊല്ലം വരുന്ന പുള്ളി.
1: സംസാരിച്ചോ.
2: ഗുഡ് മോർണിംഗ് ഡോക്ടർ.
0: ഗുഡ് മോർണിംഗ്.
2: ഇനി ഡോക്ടറെ, ഈ എന്റെ തൊണ്ടയ്ക്കൊക്കെ വലിയ ചോർച്ചില്ല, എന്നിട്ട് നാവൊക്കെ വറ്റി വരണ്ട മുണങ്ങുവാ. പിന്നെ അത് മാത്രമല്ല, കാലിലൊക്കെ ഒരുപാട് മരുന്ന് ചെയ്ത് അത് എന്നിട്ട് മാറുന്നില്ല. കാലിലൊക്കെ ഭയങ്കരമായ ചോർച്ചിലൊക്കെയാണ്.
0: ഇതില് രണ്ടു മൂന്ന് കാരണങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഒന്ന്, ഡയബറ്റിസ് ഉണ്ടോ, അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ട് കൊളസ്ട്രോളോ മറ്റോ ഉണ്ടോ. ഈ അലർജി സംബന്ധമായിട്ടാണെങ്കിൽ ബ്ലഡിൽ AEC IgE എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് ഇസിനോഫിൽ കൗണ്ട്, IgE എന്ന് വെച്ചാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ, ഇതുണ്ടോ എന്നും കൂടെ പരിശോധിക്കണം. പിന്നെ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചൊറിയാം. ഒബസിറ്റി, വണ്ണം കൂടുതലുണ്ടെങ്കിലും ലോങ് സ്റ്റാൻഡിങ് ഒരുപാട് നേരം നിന്നുള്ള ജോലിയാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. ഇതൊക്കെയാണ് ഇതിന്റെ സാധാരണ കാരണങ്ങൾ. ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വരും. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഈ വെരിക്കോസ് വെയിനിലെ വെരിക്കോസിൻ വെയിൻ, നമ്മുടെ ഗ്രേറ്റ് സഫീനസ് വെയിൻ എന്ന് പറഞ്ഞൊരു വെയിനാണ് അതിന്റെ പ്രധാനമായിട്ടും ഇതിൽ നമ്മുടെ സൂപ്പർഫിഷ്യലായിട്ട് കാണുന്നത്. അതിന്റെ പോക്കറ്റ് വാൾസ് ഡാമേജ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഡിയോക്സിന്റെ ബ്ലഡ് ആയിരിക്കും അവിടെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നതിൽ കൂടുതലും, അത് ചൊറിയും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി കിടന്ന് ഹൃദയത്തിന്റെ ലെവലിൽ കാല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ കുറേ സമാധാനം വരും. ഒരു മരുന്നും കൂടെ അതിന് ആവശ്യമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഡോക്ടറാണ്. പൊരട്ടിയിട്ട് ഇത്രയും വ്യത്യാസമുള്ളൂ എന്നുള്ളത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതുപോലെ ഈ ബ്ലഡ് പരിശോധിക്കും. ഞാൻ നേരത്തെ കുറച്ച് അലർജിയുടെ കാരണങ്ങൾ പറഞ്ഞു. ഇതിലെല്ലാം തന്നെ ഈ IgE എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് കൂടുതലുള്ള ഒരാളിൽ ഈ പറഞ്ഞ ചൊറിച്ചിൽ പോലെയുള്ള

0: ബുദ്ധിമുട്ടുകളെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അലർജിയെ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത്, അപ്പൊ ഇതിലേതെങ്കിലും കഴിക്കുമ്പോഴാണോ നിങ്ങൾക്ക് അലർജി എന്നും നോക്കണം കേട്ടോ. കാരണം ഇത് കഴിക്കുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ ആന്റിജൻ വരുന്നുണ്ട്, ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കുകയും ബ്ലഡിൽ കുറെ ഹിസ്റ്റമിൻസ് റിലീസ് ചെയ്യുകയും ചെയ്യും. ഈ സാധനം എത്ര നേരം ബ്ലഡിൽ കാണുമോ അത്രയും സമയം ഇത് നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ഇറിറ്റേഷൻസ് അലർജി പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിന്റെ പ്രധാന ലക്ഷണം അലർജി.
1: ഒത്തിരി മരുന്ന് ചെയ്തതാണ്, മരുന്ന് ചെയ്യുമ്പോ കുറച്ചാളത്തേക്ക് നിൽക്കും, വീണ്ടും ഇത് വരും.
0: മനസ്സിലായി മനസ്സിലായി. അതിന് തുടർച്ചയായ ചികിത്സ ആവശ്യമാണ് എന്ന് തന്നെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഒരു ഡോക്ടറുടെ സഹായം ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ അനിവാര്യമാണ്.
2: വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പൊ നമ്മൾ അലർജിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പൊടിപടലങ്ങൾ, പൂമ്പൊടി എന്നിവ കാരണം അലർജി ഉണ്ടാകുന്നു, തുമ്മലുണ്ടാകുന്നു. പക്ഷെ അത് ഒരു ഘട്ടത്തിന് ശേഷം അത് ശ്വാസം മുട്ടലായി പരിണമിക്കുന്നു. അപ്പൊ അതങ്ങനെ മാറാതിരിക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക?
0: ഏത് അലർജിയും, പ്രത്യേകിച്ചും അലർജി റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്നത്, ശ്വാസം മുട്ടായിട്ട് മാറൂല. പക്ഷെ അത് കുറെ നാൾ തുടർച്ചയായിട്ട് ചികിത്സിക്കാതിരിക്കുകയും അതിന്റെ ബുദ്ധിമുട്ടുകൾ, സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് കൂടുകയും ചെയ്യുന്നതിനനുസരിച്ച് ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ലോവർ റെസ്പിറേറ്ററി ട്രാക്ടിനെ ബാധിക്കും. അപ്പോഴാണ് ശ്വാസം മുട്ടും കൂടെ വരുന്നത്. അതായത് ഏത് അലർജിക് റൈനൈറ്റിസ് വേണമെങ്കിലും ഒരു ആസ്മാറ്റിക് കണ്ടീഷൻ ആകാം, അല്ലെങ്കിൽ അലർജി ആസ്മയായിട്ട് മാറാവുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് തൊണ്ടയ്ക്കുണ്ടാകുന്ന ഇറിറ്റേഷൻസും, ഞാൻ നേരത്തെ പറഞ്ഞ സൈനസൈറ്റിസ് ഉണ്ടാക്കുന്ന പാരാനേസൽ സൈനസുകൾ, ഈ പാരാനേസൽ സൈനസുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊന്നും അവസാനിക്കുന്നില്ല. അത് അത് ക്രോണിക് സൈനസൈറ്റിസ് ആകാം, നമ്മുടെ മാക്സിലറി ബോൺസ് ഒക്കെ ഇറോഷൻ വരാം, അതൊക്കെ വലിയ സംഭവങ്ങളാണ്. അതോടൊപ്പം തന്നെ മെനിഞ്ചൈറ്റിസ്, ഈവൻ മെനിഞ്ചൈറ്റിസ് പോലും അത് കാരണം ഉണ്ടാകാം. ഇപ്പം ഇതൊക്കെ പറഞ്ഞാൽ ഒരു സെക്കൻഡറി ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ടാകുന്നത് കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പോലും ആൾക്കാർക്ക് ഒരു അതിശയം വരാം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന അലർജിക് റൈനൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസ് സെക്കൻഡറി കോംപ്ലിക്കേഷൻ ആണ്. അതിന്റെ വീണ്ടും സെക്കൻഡറി കോംപ്ലിക്കേഷൻസിൽ ഈ മെനിഞ്ചൈറ്റിസ് പോലും വരാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
3: ഡോക്ടറെ, ഞാൻ ചിറയങ്കീരിൽ നിന്ന് മനാഫാണ് വിളിക്കുന്നത്.
2: സംസാരിച്ചോളൂ,
0: പറഞ്ഞോളൂ.
3: എല്ല് കൈമാനം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാര്യം എന്റെ ഇടത് കാലിന്റെ മുട്ടിന് അല്പ നീര് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ ആദ്യം ഓർത്തോടെ ഡോക്ടറെ കാണിച്ചു, അദ്ദേഹം അതിനുള്ള മരുന്ന് തന്നു. കുറഞ്ഞതിന് ശേഷം പിന്നെ അത് ഫലപ്രദമാകാത്തത് കൊണ്ട് കൂടുതൽ നടക്കരുത് എന്നൊക്കെ ഉള്ള അഭിപ്രായം പുള്ളി പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പൊ ആയുർവേദ ചികിത്സയിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ ചില വിഭാഗം ആളുകൾ ആയുർവേദക്കാർ തന്നെ പറയുന്നു എല്ലിന് തേയ്മാനം വരുന്നതല്ല, അല്ലാതെ സംഭവിക്കുന്നതാണ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയാണ് സാറിന് ഇത് ചോദിക്കുന്നു.
0: ഇതില് അസ്ഥിയെ സംബന്ധിച്ച് പല വിധത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകാം. വീക്കം മാത്രം ഉണ്ടാകാം. വീക്കം വന്നിട്ട് അവിടെയുള്ള കാർട്ടിലേജുകൾക്കും മറ്റും നമുക്ക് എത്രയാണോ അതിൽ ശരിയായിട്ട് വേണ്ടത് പ്രവർത്തിക്കാൻ ആ രീതിയിൽ പ്രവർത്തിക്കാതെ വരാം. ജെർക്കി മൂവ്മെന്റ് വരാം, തമ്മിൽ ഒരയുന്നൊരവസ്ഥ വരാം, അപ്പോൾ ഉണ്ടാകുന്ന ഡാമേജസ് വരാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയും, അതായത് നമ്മുടെ ശരീരം തന്നെ വിചാരിക്കുന്നു ഈ ജോയിന്റ് എൻ്റേതല്ല, അതുകൊണ്ട് അതിനെതിരെ ഞാൻ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് വിചാരിച്ച് ആ ജോയിന്റുകളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്കും നമ്മുടെ ബോഡി, ചിലപ്പോൾ നമ്മുടെ രോഗിയുടെ ബോഡിയുടെ പ്രതിരോധ ശേഷി പ്രവർത്തിക്കാറുണ്ട്. അതിന് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. കുറേ നാൾ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ യൂറിക് ആസിഡ് ഏതെങ്കിലും ജോയിന്റിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, അത് വേണമെങ്കിൽ പിന്നീട് ഗൗട്ടി ആർത്രൈറ്റിസ് ആയിട്ട് മാറാം. ഇതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, റൊമാറ്റിക് ആർത്രൈറ്റിസ്, ഇങ്ങനെ പല സാധനങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും റൊമാറ്റിക് ഫീവർ വന്നിട്ടുള്ള ആളിന് പിന്നീട് ഉണ്ടാകുന്ന ജോയിന്റ് ഡിസോർഡേഴ്സ്, ഇങ്ങനെ പലതും വരാം. ഇതിൽ ചില സാധനങ്ങൾ, പിന്നെ ചില വാട്സാപ്പ് വൈദ്യവും ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിലൊക്കെ ചിലരുടെ അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത്. ഇതിൽ എന്തായാലും ഒരു ചികിത്സ കൂടി ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏത് വിഭാഗത്തിൽ ഉള്ള ചികിത്സയായാലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു നിങ്ങൾ സർജനെ കണ്ടാൽ സർജറി ആയിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യമായിട്ട് വരിക. ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടാൽ ചിലപ്പോൾ പഞ്ചകർമ്മ ചികിത്സ ചെയ്യാമെന്നായിരിക്കും പറയുക. മറ്റൊരു വാട്സാപ്പ് വൈദ്യനെ കണ്ടുകഴിഞ്ഞാൽ അവർ ഇതുപോലുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും പറയുക. അല്ലെങ്കിൽ ചിലർ പറയും ചില സിംഗിൾ ഡ്രഗ്സ് ഈ പിന്നെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒറ്റമൂലി പ്രയോഗങ്ങൾ മാത്രം ചെയ്താലും ഇത് മാറും, ഇതൊക്കെ നിങ്ങളെ പറ്റിക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും രോഗിക്ക് സുഖപ്രദമാകുന്ന രീതിയിൽ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ തന്നെ ലിഖിതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകൾ ചെയ്യാം, സർക്കാർ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകൾ അംഗീകരിച്ചിട്ടുണ്ട്, അതെവിടെയൊക്കെ കിട്ടും, സൗജന്യമായി കിട്ടുന്ന ചികിത്സകൾ ഏതൊക്കെ, ആ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാർ ആരൊക്കെ, അല്ലാത്തവർ ആരൊക്കെ എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ നിൽക്കേണ്ടുന്ന ഒരു ബാധ്യതയുണ്ട് നമുക്ക്.

0: അതുകൊണ്ട് അത്തരത്തിൽ ആൾക്കാരുടെ പിന്നെ വായിൽ നിന്നുള്ള അഡ്വൈസുകൾ കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ. താൽക്കാലികമായിട്ടുള്ള പ്രയോജനങ്ങളൊന്നും തന്നെ പലപ്പോഴും പ്രയോജനം ചെയ്യണമെന്നില്ല.
1: സർ, മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും

0: ഭാഗമായി പറയാവുന്ന യോഗയും മറ്റുമൊക്കെ മാനസികമായിട്ടുള്ള ആ ഒരു ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വളരെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ബോഡിക്കും മനസ്സിനും നമുക്ക് എത്രമാത്രം ഈ സ്ട്രെച്ച് ചെയ്ത് നമുക്ക് മുൻകൂട്ടി എക്സ്പീരിയൻസ്ഡ് ആകാൻ പറ്റുമോ, പിന്നെ അതിനേക്കാൾ വലുത് വന്നാലല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് യോഗയ്ക്കൊക്കെ ആ റിസൾട്ട് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ പിന്നെ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവരൊക്കെ പലതും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ ഈ തീക്കൊള്ളി കൊണ്ട് ചൊറിയാൻ പോകണ്ട എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അവരെ ഓൾറെഡി ഇതെല്ലാം അനുഭവിച്ച് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിനെ നമുക്ക് കാണേണ്ടത്. മറ്റൊന്ന്, ഇതിൽ ശിരോധാര പോലെയുള്ള കാര്യങ്ങൾ, പഞ്ചകർമ്മ ചികിത്സകളൊക്കെ തന്നെ മൊത്തത്തെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ, കാമാക്കാൻ, രോഗമില്ലാതെ ജീവിക്കുവാനൊക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ചികിത്സകളാണ്. ഇനി ഒന്ന്, ഈ ടെൻഷൻ എന്ന് പറയുന്നത് കുറയണമെങ്കിൽ ടെൻഷന്റെ കാരണങ്ങൾ കൃത്യമായി അവരവർ മനസ്സിലാക്കിയിരിക്കണം. അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടുകൂടി മനസ്സിലാക്കാം, അതൊരു ചികിത്സകന്റെ സഹായത്തോടുകൂടി വേണമെങ്കിലും മനസ്സിലാക്കാം. ഇതിൽ ഈ അവരവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, പലപ്പോഴും പലരും പറയുന്നത് എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല എന്നാണ്. അതിൻ്റെ അർത്ഥം അവരുടെ ടെൻഷൻ്റെ കാരണം അവർ മനസ്സിലാക്കുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എന്നാണ്. ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അത് പരിഹരിക്കുവാൻ വേണ്ടി സാധിക്കുള്ളൂ. പരിഹരിക്കേണ്ടുന്നൊരു രീതി എന്ന് പറയുന്നത്, ഒന്ന്, എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അത് ഒരു ഫോൾഡർ ഉണ്ടാക്കി, ഒരു ഫോൾഡർ എ എന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് വെക്കുക. രണ്ടാമത്തത്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എൻ്റെ സ്പൗസിൻ്റെയും എൻ്റെ റിലേറ്റീവ്സിൻ്റെയും സഹായത്തോടുകൂടി പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഫോൾഡർ ബിയിൽ വെക്കുക. മൂന്നാമത്തിൽ, കുറേ കാലം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു വലിയ വീട് വെക്കണം, ഒരു കാറ് വാങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പിന്നീട് അത് നടക്കും, ആ സമയത്തുള്ള കാര്യങ്ങളെ മൂന്നാമത്തെ ഫോൾഡർ നമ്പർ സി അവിടെ വെക്കുക. അപ്പോൾ എന്നിട്ട് ഇത് മൂന്നും കൂടെ മിക്സപ്പ് ചെയ്യരുത്. ഞാൻ മാത്രമേ ഉള്ളൂ പരിഹരിക്കണം എന്നുള്ളപ്പോൾ ഒന്നാമത്തെ ഫോൾഡർ എന്തൊക്കെയുണ്ടോ അത് പരിഹരിക്കാൻ ശ്രമിക്കുക, അത് മാത്രമേ എടുത്തിട്ട് ചെക്കഞ്ഞ് നോക്കാവൂ. രണ്ടാമത്തേതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ കൂടെ ഉള്ളപ്പോൾ മാത്രമേ നോക്കാവൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്താൽ നമുക്കത് പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കാതെ വരികയും എന്താണ് പരിഹാരം എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാതെ വരികയും അതുകൊണ്ട് പരിഹാരം കാണാതെ പോവുകയും ചെയ്യും. അപ്പോഴാണ് പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഞാനല്ലാതാകുകയും മരുന്നും കൂടെ സഹായത്തിന് വേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത്. ആ മരുന്നുകൾ തന്നെ മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും പിന്നീട് തളർത്തുന്നതായി ബോധ്യം വരുമ്പോഴാണ് ആ മരുന്നിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് തോന്നുകയും പിന്നെ ആ മരുന്ന് മാറ്റാൻ ചിലപ്പോൾ പറ്റാതെ വരികയും അതിനേക്കാൾ കൂടിയ മരുന്നിലേക്ക് പോകുകയും ഒക്കെ ചെയ്യേണ്ടുന്ന സാഹചര്യം വരുന്നു.
1: ഓക്കെ, നമുക്ക് അടുത്ത ആരാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ആരാണ്? അരുണയോ? വ്യക്തമല്ല കേട്ടോ സംസാരിക്കുന്നത്. സ്ഥലം കൂടെ പറയണേ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സംസാരിച്ചോളൂ, ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ. ശ്രോതാവ് പറയുന്നത് വ്യക്തമല്ല സർ. നമുക്ക് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഫിറ്റ്നസ് കോൺഷ്യസ് ആണല്ലോ, എല്ലാ ആൾക്കാർക്കും അറിയാം വ്യായാമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പൊ ചില ആൾക്കാർ വളരെയധികം ജിമ്മിൽ പോയി മറ്റുമൊക്കെ വർക്കൗട്ട് ചെയ്ത് എക്സ്ട്രീംലി എക്സോസ്റ്റഡ് ആകാറുണ്ട്. ചില ആൾക്കാർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും തന്നെ ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അപ്പം എവിടെയാണ് ഒരു ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത്?
0: ആയുർവേദം വളരെ കൃത്യമായി പറയുന്ന ഒന്നാണ് സർവകർമ്മേഷു മധ്യമം. മധ്യമമായതിനെ മാത്രം സ്വീകരിക്കണം. വ്യായാമം ചെയ്യുമ്പോഴും കൃത്യമായിട്ട് പറയുന്നത് എപ്പോൾ നിർത്തണം. ഈ നെറ്റിയിൽ വിയർപ്പ് പൊടിയുമ്പോൾ മൂക്കിൻ്റെ തുമ്പത്ത് കണികൾ, വിയർപ്പ് കണങ്ങൾ ഉണ്ടാകുമ്പോൾ നിർത്തണമെന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ വ്യായാമം ചെയ്യുന്നു. ഇപ്പോൾ എ സിയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ എയറോബിക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ വിയർക്കുമായിരിക്കാം. എവിടെയാണോ നമ്മൾ വ്യായാമം ചെയ്യുന്നത്, അത് മാത്രമല്ല ഏത് തരത്തിലുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളിന് ഏത് തരത്തിലുള്ള വ്യായാമമാണ് വേണ്ടത്. കയ്യും കാലും ശരിയായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ പിന്നെ ആ കയ്യും കാലും ഉപയോഗിച്ചുള്ള വ്യായാമം യഥാർത്ഥത്തിൽ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യത ഉണ്ടായിക്കൊണ്ട് ചെയ്യുന്നതും ഒരു ട്രെയിനർ വെച്ച് ഒരു ദിവസം പോയി കൃത്യമായി ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ രണ്ടാണ്. ഒന്ന് ആരോഗ്യത്തെ ഉണ്ടാക്കുന്നു, മറ്റത് മസിലിനെ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു നല്ല റൊട്ടീൻ ഒക്കെ ഒരുപക്ഷെ നിർദ്ദേശിക്കപ്പെടുന്നുണ്ടാകും, അതൊക്കെ നല്ലത് തന്നെ. എന്നാൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്നാണ് എൻ്റെ അഭിപ്രായം.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
2: ഗുരുവിനെ വെച്ചോ.

0: ആ സംസാരിച്ചോളൂ.
1: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ആയുർവേദം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ ഫലം കിട്ടുകയില്ല, വേദനകൾ വന്നു കഴിഞ്ഞാല് എന്ന് പറയുന്നത്, അതിനകത്ത് എന്താണ് സാർ കാര്യം?
2: ഏത് രോഗത്തിനുള്ള ചികിത്സയിലാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, വേദന എന്ന് പറയുന്നത് പല പല കൺസെപ്റ്റുകളുണ്ട്. അതിലൊന്ന്, നമുക്ക് ഏത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ടെങ്കിലും ശാരീരികമായിട്ടുള്ള വേദന അതിൽ ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ അതോടൊപ്പം വരാവുന്ന ഒന്നാണ് മാനസികമായിട്ടുള്ള വേദന. മാനസികമായിട്ടുള്ള വേദന കൂടി ഈ ശാരീരിക വേദനയോടൊപ്പം ആഡ് ചെയ്യണോ വേണ്ടയോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാക്ടീസും ഒക്കെ ചെയ്യാൻ പറ്റുമോ, ഈ വേദന എങ്ങനെ നമ്മൾ ടോളറേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളത് അവരവരെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന്, ഡബിൾ വേദന വേണോ അതേ ശാരീരിക വേദന മാത്രം മതിയോ എന്നുള്ളത് അവരുടെ പ്രാക്ടീസ് പോലിരിക്കും എന്ന് സാരം. ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ആയുർവേദം ചെയ്താൽ വേദന വേഗം കുറയില്ല എന്ന് വിചാരിച്ചിട്ട് വേദനാ സംഹാരികൾ അമിതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലമുണ്ടായിരുന്നു കേരളത്തിലും. മറ്റ് രാജ്യങ്ങളിലൊന്നും തന്നെ അമിതമായി കൊടുക്കുന്ന ഒരു മരുന്നല്ല വേദനാ സംഹാരികൾ. കേരളത്തിൽ കിട്ടുന്നത് പോലെ അത്രയും അളവിൽ, അത്രയും ഡോസിൽ, അത്രയും ദിവസം കഴിക്കുവാൻ വേദനാ സംഹാരികൾ മറ്റൊരു രാജ്യത്തും കിട്ടില്ല. അതുകൊണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കാവുന്ന ഒരു മരുന്നാണ് വേദനാ സംഹാരി. എല്ലാ രോഗത്തിലും വേദന ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് വേദന എങ്ങനെയെങ്കിലും കുറച്ചാൽ രോഗം കുറഞ്ഞു എന്ന് മനസ്സിലാക്കണ്ട. രോഗം അതിന്റെ വഴിക്ക് പോകും, വേദന മാത്രമേ കുറയുകയുള്ളൂ. അങ്ങനെ കുറഞ്ഞാൽ പോരാത്ത ഒന്നാണ് വേദന. അതുകൊണ്ട് രോഗം കുറയട്ടെ, അതിനുള്ള മരുന്നുകൾ ചെയ്യൂ. വേദന നമ്മൾ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. നിവൃത്തിയില്ലാത്തപ്പോൾ അതിന് ആയുർവേദം പറ്റിയില്ലെങ്കിൽ അലോപ്പതിയിൽ വേദനാ സംഹാരികളുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം, കർശന നിർദ്ദേശത്തിൽ മാത്രം, അത്യാവശ്യത്തിന് മാത്രം അതും ഉപയോഗിക്കാം. ഇവിടെയുള്ള അലോപ്പതി സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നും ഒരു ആയുർവേദക്കാരും പറയില്ല കേട്ടോ.
1: ഒരു കാര്യം കൂടെ ചോദിച്ചോളൂ സാറേ, ഒരു വേദനയ്ക്ക് നമ്മൾ കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ കുറച്ച് കുറയും, വീണ്ടും അതേപോലെ തന്നെ വീണ്ടും വേദന വരുന്നുണ്ടല്ലോ, കൈയുടെ വേദന, മടിയുടെ വേദന, അങ്ങനെയല്ല.
2: അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ, രോഗം കുറഞ്ഞിട്ടില്ല എന്നാണ്. പകരം നമ്മൾ രോഗത്തിന്റെ ഒരു ലക്ഷണമായിട്ടുള്ള വേദനയെ മാത്രം കുറയ്ക്കാനേ മരുന്ന് കഴിച്ചുള്ളൂ. അത് കാരണം രോഗം കുറഞ്ഞോ ഇല്ലെന്ന് നമ്മൾ നോക്കിയതുപോലുമില്ല. വേദന കുറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ആ ജോയിന്റ് ഉപയോഗിച്ച് നമ്മൾ പല ജോലികൾ ചെയ്യാൻ തുടങ്ങി. വേദനയുള്ള ജോയിന്റിന് നമ്മൾ എന്ത് ചെയ്യണം? അനക്കാതെ വെക്കണം, അതെ, വിശ്രമം കൊടുക്കണം. ആ വിശ്രമം കൊടുക്കാതെ മരുന്ന് കഴിച്ച് വേദന മാറ്റിയപ്പോൾ വേദന മാറി എന്ന് വിചാരിച്ച് നമ്മൾ അത് വീണ്ടും ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? രോഗം കൂടി, ഇൻഫ്ലമേഷൻ കൂടി, അവിടെയുള്ള മറ്റു കുഴപ്പങ്ങൾ കൂടി. അപ്പൊ അതുകൊണ്ട് അതിൽ കൃത്യത വരുത്തണം. അതൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ആയിരിക്കും വേണം.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ കർക്കിടകം വരുന്നുണ്ടല്ലോ സാർ, അപ്പോൾ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് കുറച്ച് ഡോക്ടേഴ്സ് അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ആയുർവേദക്കാർ തന്നെ. ചിലർ പറയുന്നു അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക ചികിത്സയുടെ കാര്യമില്ല, ഇപ്പോൾ ഉള്ള നമ്മുടെ ജീവിതശൈലി വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരും ഉണ്ട്. ഡോക്ടർ എന്താണ് പറയുന്നത്?
2: രണ്ടും പറയാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കർക്കിടകത്തിൽ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് കർക്കിടകം എന്ന് പറയുന്നത് കറക്റ്റ് മഴക്കാലമായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. മഴക്കാലം മാറി കുറച്ചുകൂടെ കഴിഞ്ഞ് മറ്റേ ഇതിലേക്ക് പോകുന്നുണ്ട്. എന്നാലും എല്ലാ വർഷവും കർക്കിടക ചികിത്സ ചെയ്യുന്നവർക്ക് വേനൽക്കാലത്താണ് ഇപ്പോൾ കർക്കിടക ചികിത്സ ചെയ്യാൻ വിധിയുള്ളതെന്ന് തോന്നുന്നു. നല്ലൊരു മഴക്കാലമാണ് ഇപ്പോൾ ഈ, അത് കാരണം ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുമൊക്കെയാണ് ഇപ്പോൾ ഉള്ളൊരു സീസൺ. ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് മനുഷ്യൻ്റെ ആരോഗ്യം കുറയുകയും മനുഷ്യൻ രോഗങ്ങളെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഈ ഷഡ്പദങ്ങൾ ഉൾപ്പെടെ മറ്റ് ക്ഷുദ്രജീവികൾ ഉൾപ്പെടെ അതിനൊക്കെ തന്നെ അവരുടെ ബലം കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ നമ്മളെ ബാധിക്കുന്നു. പകർച്ചവ്യാധികളും അതോടൊപ്പം നമ്മുടെ രോഗപ്രതിരോധ ശേഷി ബലം, ശരീരബലമൊക്കെ കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ചികിത്സ, ഒരു റിജുവനേഷൻ ഒക്കെ നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല മഴക്കാലത്ത് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ സാധിക്കില്ല, ചികിത്സയ്ക്ക് വേണ്ടി തന്നെ ആരോഗ്യത്തെ ഉണ്ടാക്കാൻ വരും. ശരിക്കും പറഞ്ഞാൽ രോഗത്തിന് മാത്രമല്ലല്ലോ ചികിത്സ, ആരോഗ്യം ഉണ്ടാകുന്നതിനും നമുക്ക് ചില ഇടപെടലുകൾ വേണമല്ലോ. അത് രണ്ടും വിധിക്കുന്നൊരു ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതൽ എന്നുള്ള രീതിയിൽ അടുത്ത മഴക്കാലത്ത് നമുക്ക് ആയുർവേദ ചികിത്സ ചെയ്ത് നമ്മുടെ ശരീരത്തെ നന്നാക്കണം, അല്ലെങ്കിൽ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് ആരോഗ്യത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിക്കൊണ്ട് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്നവർക്ക് ചികിത്സ എടുക്കുവാൻ പറ്റുന്നൊരു സമയമാണത്. അതിന് പല വിധത്തിൽ പറയുന്നു. പഞ്ചകർമ്മ ചികിത്സകൾ പറയുന്നുണ്ട്, അതുപോലെ പത്തിലകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സകൾ പറയുന്നുണ്ട്, കർക്കിടക കഞ്ഞി ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ. എങ്ങനെയും ഈ ആ സമയത്തുള്ള ഒത്തിരി ആഹാരങ്ങളൊക്കെ കഴിക്കുന്ന ഒരു ശീലം മാറ്റി കുറച്ചുകൂടെ ശരീരബലം വർദ്ധിപ്പിക്കുവാനുള്ള ശീലങ്ങളും ഭക്ഷണ രീതികളും അതുപോലെ തന്നെ ചികിത്സകളും അനുഭവിക്കും.

0: കാര്യമാണ്.
1: അടുത്ത കോൾ. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: നമസ്കാരം. നമസ്കാരം മാഡം, ഞാൻ തൃശൂർ ജില്ലയിൽ നിന്ന് ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിളിക്കുന്നത്. എന്റെ പേര് ലോകദാശൻ.
1: ഓക്കെ, സംസാരിച്ചോ.
2: ഹലോ,
0: കേൾക്കാം. നമസ്കാരം
2: സാറേ. എനിക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് അറ്റാക്ക് വന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് രണ്ടു വർഷം ആവുന്നു.
0: ഓക്കെ,
2: അപ്പൊ നമുക്ക് അവര് മെഡിസിൻ തന്നിരുന്നു ആദ്യം. അതാണ് ഇവിടെയാണ് കാണിച്ചിരുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. കുഴപ്പമൊന്നുമില്ല, മെഡിസിൻ എല്ലാം ഉണ്ട്. ഒരു കാർട്ടിന്റെ ഒരു ഗുളിക മാത്രമേ ഉള്ളൂ. പിന്നെ സുഗന്ധ കൊളസ്ട്രോളിന് മറ്റേ ഇതിനുള്ളതാണ്,
0: ബി
2: പിക്ക് ഉള്ളതാണ്. ബാക്കിയെല്ലാം ഗുളികയും സാർ നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ എന്തെങ്കിലും, ഞാൻ ആയുർവേദ വൈദ്യശാല നടത്തുന്ന ഒരാളാണ്, നമ്മുടെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് അറിയാനായിട്ടാണ്. ഞാൻ ശാന്തിരിയുടെ ആണ്
0: നടത്തുന്നത്.
2: അപ്പൊ എന്തെങ്കിലും മെഡിസിൻ കഴിക്കാവോ, അത്
0: ഇതിൽ ഇടയ്ക്കിടെ നടത്തുന്ന കൃത്യമായ പരിശോധനയിലൂടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരാളാണ്. കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ, അതെ, ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരാൾ കൃത്യമായി ഉപയോഗിക്കേണ്ടുന്ന മരുന്നുകളാണ് ഈ പറഞ്ഞതൊക്കെയും. ഇതെല്ലാം തന്നെ നോർമലായാൽ മാത്രമേ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ അത് മാറ്റുവാൻ ആഗ്രഹമുണ്ട് എങ്കിലും ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിനെ കുറയ്ക്കുന്ന തരത്തിൽ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കുവാൻ വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ, പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷറിനുള്ള മരുന്ന്, ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗറിനുള്ള മരുന്ന്, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് എന്നുള്ള രീതിയിലേക്ക് തന്നെ പോകണം. ഇതിലേതെങ്കിലും പക്ക നോർമൽ ആണെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് പകരം സംവിധാനം നോക്കാവുന്നതാണ്. അത് ഒരു ആയുർവേദ ഡോക്ടറുടെ സഹായം നിങ്ങൾക്ക് തേടാം. അതോടൊപ്പം തന്നെ കൃത്യമായ പരിശോധനയും നടത്തണം. ഇതൊന്നും വർദ്ധിക്കുന്നില്ല, നിങ്ങളുടെ മറ്റുള്ള പ്രയാസങ്ങൾ ഇത് കൂട്ടുന്നില്ല എന്നുള്ള ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഈ മരുന്നുകൾ ഉപയോഗിക്കാവൂ. അവിടെയും നിങ്ങൾ ഒരു ആയുർവേദ വൈദ്യശാല നടത്തുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ നടത്തുന്ന വൈദ്യശാലയിൽ ഒരുപക്ഷെ ഇതിനുള്ള മരുന്നുകളൊക്കെ കാണും. എന്നാലും നിങ്ങൾ ഡോക്ടറുടെ ഒരു അഡ്വൈസോടുകൂടി മാത്രമേ ആ മരുന്നുകൾ ഉപയോഗിക്കാവൂ. കൃത്യമായി ലാബിൽ ഇത് പരിശോധിക്കുകയും ചെയ്യണേ.
2: ഇതെല്ലാം നോർമലാണ്, എന്റെ നോർമലിൽ വിട്ട് കുറവാണ്.
0: ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുകയാണെങ്കിൽ 95 ഒക്കെ
2: വരുന്നുള്ളൂ. അതെ, അത് മാസത്തിൽ മാസത്തിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ബി പി ആണെങ്കിലും 120-80
0: നിൽക്കുന്നു.
2: പൾസ് നോർമലാണ്.
0: ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇത്രമാത്രം നല്ല പക്ക നോർമൽ ആയിരിക്കുന്ന റിസൾട്ടുകളിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സഹായം കൂടി തേടിക്കൊണ്ട്, ഉപദേശം കൂടി തേടിക്കൊണ്ട്,
2: തടി കൂടി വരുന്നു, കുറച്ച് തടി കൂടി വരുന്നുണ്ട്, ഡയറ്റായിട്ട് തടി കൂടി വരുന്നുണ്ട് ചെറിയ അളവില്. മാത്രമല്ല, ഞാൻ സാറ് പറഞ്ഞതുപോലെ ഡോക്ടർ, നമ്മുടെ ഡോക്ടറെ കണ്ടായിരുന്നു. അദ്ദേഹം അമൃതത്തിനും കഷായം എഴുതിയിട്ട് വന്നു. പിന്നെ അമുക്കൊരു ചൂർണത്തിൽ ശംഖുവർപ്പം ചേർത്ത് കഴിക്കാൻ പറഞ്ഞു എഴുതിയിട്ടുണ്ട്. വേറൊരു ഡോക്ടറുടെ സജഷൻ ഉണ്ട്, ഒന്നുകൂടെ ചോദിച്ചതാണ്.
0: മനസ്സിലായി, മനസ്സിലായി. എന്തായാലും അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നോർമൽ അല്ല എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളെ ഇപ്പൊ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം തേടിയിട്ട് അപ്പോഴേക്ക് വീണ്ടും ഈ അലോപ്പതി മരുന്നിലേക്ക് തന്നെ പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സേഫായിട്ടിരിക്കട്ടെ, വീര്യം കുറഞ്ഞ മരുന്നാണല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതും കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞത്. എല്ലാ മരുന്നുകളും അങ്ങനെ പകരം മാറ്റിക്കളയരുത്. ഒരു മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ മാത്രം കഴിക്കണേ.
1: സാർ, നമ്മൾ നേരത്തെ കർക്കിടക ചികിത്സയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സമയമാകുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കർക്കിടക കഞ്ഞി കിറ്റ് അങ്ങനെ പല ആയുർവേദ കൂട്ടുകളും ലഭ്യമാകുമല്ലോ. ഇപ്പോൾ ആൾക്കാർ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ അത് വാങ്ങി പൊതുവായിട്ടൊരു കർക്കിടക കഞ്ഞി പാക്കറ്റ് വാങ്ങുന്നു, കഞ്ഞി വെക്കുന്നു, വീട്ടിലെ എല്ലാ കുട്ടികളും മുതിർന്നവരും അങ്ങനെ എല്ലാവരും ചേർന്ന് ഷെയറായിട്ട് അത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു പ്രാക്ടീസാണ്.
0: ശരിക്കും കർക്കിടക കഞ്ഞി കിറ്റ് എന്ന് പറയുന്ന സാധനം പല കമ്പനികൾക്കും പല വിധത്തിലുള്ള കോമ്പിനേഷൻസാണുള്ളത്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ ലഘുവായിരിക്കണം, എളുപ്പം ദഹിക്കുന്നതായിരിക്കണം എന്ന് മാത്രമേ ആ കൺസെപ്റ്റിന് പുറകിലുള്ളൂ. അതിന് പകരം ചില മരുന്നുകൾ കൂടി ചേർത്ത ഒരു സാധനം ഒരു ഈസി ടു കുക്ക് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ആ ഒരു സീസണിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഭക്ഷണം കൊണ്ട് ഒരു രോഗം ഉണ്ടാകരുത്, ദഹന സംബന്ധമായ ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്ന് മാത്രമാണ് അതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഓവർ ദ കൗണ്ടർ ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണത്. നമ്മൾ സാധാരണ വീട്ടിൽ കഞ്ഞി വെച്ച് കുടിക്കുന്നതിന് പകരം ഇത് ഉപയോഗിക്കുന്നു എന്ന്.
1: സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ടാണല്ലോ
0: കർക്കിടക കഞ്ഞി ഉപയോഗിക്കേണ്ടത്. ദിവസം രണ്ട് പ്രാവശ്യം

0: ഉപയോഗിക്കാം 7, 14, 21 അല്ലെങ്കിൽ ആ മാസം മുഴുവൻ അങ്ങനെ ഉപയോഗിക്കാം. ഇതിൽ ഏത് ദിവസം ഉപയോഗിച്ചാലും, ഇപ്പം ഉദാഹരണത്തിന് രാവിലെയും രാത്രിയും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ആ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം ഒഴിവാക്കി പകരമാണ് ഇത് കുടിക്കേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു നേരം മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിൽ രാവിലെ ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് മരുന്നും കൂടെ ചേർത്തായതുകൊണ്ട് അത് ദഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരല്പം സമയമെടുക്കും. രാത്രിയാകുമ്പോൾ അത് ദഹന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും മറ്റാഹാരങ്ങൾ ഒഴിവാക്കണം. നോൺ വെജ് കർക്കിടകത്തിൽ കഴിക്കാത്ത ആൾക്കാരുണ്ട്, കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാത്തവരുണ്ട്. അതിന് പകരമാണ് കർക്കിടക കഞ്ഞി എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കുന്നൊരു ദോഷമൊന്നുമില്ല.
1: ഒരു കോൾ കൂടിയുണ്ട്, നാരായണൻ നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
2: ഞാൻ സുരേഷ് കുഞ്ഞാറമൂട്.
1: സംസാരിച്ചോ.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം സുരേഷ്, പറയും.
2: സാറേ, എനിക്ക് ഈ വെയിൽ കൊള്ളാൻ കഴിയുന്നില്ല. വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് പെട്ടെന്ന് ജലദോഷം വരും, പിന്നെ മൂക്കടപ്പ്, തൊണ്ടയടപ്പ് ഇതൊക്കെ വന്ന് പനിയായി വരെ. അതെന്തോ, ഞാൻ ഇംഗ്ലീഷ് മരുന്നൊക്കെ പ്രയോഗിച്ചു. നേരത്തെ മൂക്കില് ഇ ഡോക്ടർ മൂക്ക് വളവുണ്ടോ എന്ന് നോക്കിയിട്ട് വളവില്ലെന്നാ പറഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ആയുർവേദ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. അത് കഴിക്കുമ്പം കുറയും, അലർജി ആണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് വെയിലൊക്കെ ഇറങ്ങാക്കൂല, വെയിലും ഉണ്ടാക്കൂല, വേർക്കാൻ പറ്റൂ, വേർക്കാം, വെയിലും ഉണ്ടാക്കൂല, കുളിക്കാൻ പറ്റൂല, തല അപ്പോഴത്തെ തല ജലദോഷം.
0: മനസ്സിലായി. അതില്
2: അപ്പൊ വെയിലത്ത് ഇറങ്ങാൻ,
0: ഞാൻ നേരത്തെ അലർജി ഉണ്ടാകുന്ന കുറെ കാരണങ്ങൾ പറഞ്ഞതിൽ ഒന്ന് ഈ വെയില്, പുക, പൊടി ഇതൊക്കെ കൂടിയാണ്. മാത്രമല്ല ചില ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരുപാട് സമയം കിടന്നുറങ്ങിയിട്ട് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ ഡ്രെയിൻ ചെയ്ത് കൃത്യമാണ്. ഇപ്പോൾ ഈ നമ്മുടെ പാരാനേസൽ സൈനസ് എന്ന് മൂക്കിൻ്റെ ചുറ്റിലുമുള്ള സൈനസുകളാണ്, അത് എയർ ഫീൽഡ് ക്യാവിറ്റീസ് ആയിരിക്കണം. അതിന് പകരം ഇപ്പോൾ എല്ലാവർക്കും കഫം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതൊന്ന് ഡ്രെയിൻ ചെയ്ത് കൃത്യമായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി ബോഡി ശ്രമിക്കും. അപ്പൊ ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പുറത്തെ ടെമ്പറേച്ചറും നമ്മുടെ ബോഡിക്കുള്ളിലെ ടെമ്പറേച്ചറും കൂടെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക് എത്തിക്കുന്നതിന്, സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തുമ്മുക എന്നുള്ളതാണ് ചിലരെ സംബന്ധിച്ച് സംഭവിക്കുക. ശക്തിയായിട്ട് വലിയ വായിൽ തുമ്മുക. രണ്ടാമത്തത് ഈ വാട്ടറി നേസൽ ഡിസ്ചാർജ്, മൂക്ക് വെള്ളം പോലെ ഒലിക്കുക, തുടർച്ചയായിട്ട് തുമ്മുക. അതുപോലെ തന്നെ സൈനസൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസും കൂടെ കാണുമായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഹെവിനെസ് ഓഫ് ഹെഡ്, നമുക്ക് മുഖം കുനിക്കാൻ പ്രയാസമുള്ള രീതിയിലേക്ക് നല്ല ഭാരം തോന്നുക പോലെയുള്ള കാര്യങ്ങളും വരാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അലർജിയുടെ കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. അത് ശരിക്കും ഞാനത് പറഞ്ഞത് കാരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാന ചികിത്സ എന്നാണ്. അതുണ്ടെങ്കിൽ മാത്രമേ മറ്റെന്ത് ചെയ്തിട്ടും കാര്യവുമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതാണ് കാരണമെന്ന് കണ്ടുപിടിച്ചുവെങ്കിൽ അത് ഒഴിവാക്കണം. ആ പറയും. അതെ, അതാണ് കാരണമെന്ന് കണ്ടുപിടിച്ചുവെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കൺട്രോളിലായി കഴിഞ്ഞാൽ, ഇപ്പൊ മരുന്നൊക്കെ കഴിച്ചിട്ട് കൺട്രോളിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയും പ്രശ്നം വരില്ല വെയിൽ കൊണ്ടാലും. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടും ഉള്ള ചികിത്സയ്ക്ക് പകരം ഈ ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രം മരുന്ന് കഴിക്കുന്ന രീതിയാണ് ഉള്ളതെന്ന് തോന്നുന്നു. അതൊന്ന് ചേഞ്ച് ചെയ്താൽ മതി.
1: സാർ, സ്ത്രീകളിൽ കണ്ടുവരുന്ന PMS, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു ആയുർവേദ സമീപനം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.
0: ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്ന സ്ത്രൈണ ഹോർമോണിന്റെ ഇംബാലൻസ് മാത്രമായിരുന്നു പണ്ട് PCOS-നും PCOD-ക്കും ഒക്കെ പറഞ്ഞിരുന്നത്. ഇപ്പൊ അതല്ല, ഒരു മൾട്ടി ലെവൽ സ്ത്രീകളെ ബാധിക്കുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിന് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് ചർച്ചയിലേക്ക് വന്നത്. ഈ മെറ്റബോളിസം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ ചികിത്സ ഇന്നതാണ് എന്ന് പറഞ്ഞു വെച്ചൊരു ശാസ്ത്രമാണ് ആയുർവേദം. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തെ ആയുർവേദ ചികിത്സ ഇത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ത്രീകളുടെ ആരോഗ്യത്തിൽ കുറച്ചുകൂടി ഒരു പരിഗണന കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർ ഒന്ന് കൃത്യമായി ചികിത്സ ചെയ്യാറില്ല, മറ്റത് കണ്ടിന്യൂസ് ആയിട്ട് ചികിത്സ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് എത്രനാൾ മരുന്ന് കഴിക്കണം എന്നുള്ള സംബന്ധിച്ച് അവർക്കൊരു ധാരണയില്ല. മാത്രമല്ല അവരുടെ താല്പര്യങ്ങൾ പലതും വേറെ വലുതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ സ്ത്രീകൾ അവരുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കാറില്ല. പിന്നെ ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാത്തൊരു സ്വഭാവവും സ്ത്രീകളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അവരുടെ മെറ്റബോളിസത്തിനെ ബാധിക്കുന്നതാണ്. മാത്രമല്ല വീട്ടിലെ ബയോഗ്യാസ് അവർ ഈ സ്ത്രീകളും കൂടെയാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഈ ഇവർ അവിടെ ബാക്കി വരുന്ന എന്ത് വന്നാലും ബാക്കി കഴിക്കുക ഇങ്ങനെയുള്ള രീതിയിലേക്ക് അവരുടെ ഈ ദൈനംദിനമായിട്ടുള്ള എല്ലാ മെറ്റബോളിസം തകരാറിലാകുന്ന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ സ്ത്രീകളുടെ ആരോഗ്യത്തിലുണ്ടാകണം. അത് ഈ PMS ഒന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്

0: ഈ പ്രത്യേക ഒരു പരിഗണന എല്ലാ ശാസ്ത്രങ്ങളും കൊടുക്കുന്നുണ്ട് ആയുർവേദവും. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ കുറച്ചുകൂടെ ഈ ഞാൻ ഈ പറയുന്ന പഞ്ചകർമ്മ ചികിത്സകൾ എന്നൊക്കെ പറയുന്ന നമുക്ക് കുറച്ചുകൂടെ സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്നതാണ്. അതല്ലാതെ തന്നെ നമ്മുടെ ഭക്ഷണത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ശീലങ്ങളിൽ വ്യത്യാസം വരുത്താം, രോഗമുണ്ടെങ്കിൽ അത് അറിഞ്ഞ് ചികിത്സിക്കാം, ഇടയ്ക്കിടയ്ക്ക് ആ രോഗങ്ങൾ പരിശോധിക്കാം. ഞാൻ പറയട്ടെ, ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കേരളത്തിലുണ്ട്, ആവശ്യത്തിന് കഴിക്കാൻ ഭക്ഷണമുണ്ട്. എന്നിട്ടും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ അളവ് 50% താഴെ ഇപ്പോഴും കേരളത്തിലുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കിട്ടുന്നത് കഴിക്കുക, അത് ഇത് ശരിയായിട്ടുള്ള ഭക്ഷണമാണോ എന്ന് പോലും നോക്കാതെ നമ്മൾ പിന്നെ കഴിക്കുന്നു എന്നത്. ശരിയായ ഭക്ഷണമല്ല കഴിക്കുന്നത്, ശരിയായ ഭക്ഷണമായിരുന്നുവെങ്കിൽ ഹീമോഗ്ലോബിനൊന്നും ഇത്രയും കുറയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി
1: നമ്മുടെ ഭക്ഷണ സംസ്കാരം
0: നല്ല വ്യത്യാസം വരേണ്ടതുണ്ട്. നമ്മൾ
1: നല്ലതാണ്
0: ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വേണ്ടെന്നല്ല, വല്ലപ്പോഴും ഒക്കെ കഴിക്കാം, പക്ഷെ ഇത് സ്ഥിരമായി പോകുന്നു. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അവർ രുചിക്കാണ് പ്രാധാന്യം നൽകുന്നത്. കുട്ടികളുടെ ഭക്ഷണത്തിൽ പോലും ഈ ഇത് ഭക്ഷണം ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ അതിന് ഈ ഉണ്ടാക്കി തരുന്ന ആൾക്കാർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, നല്ല നിറമുണ്ടായിരിക്കണം, നല്ല രുചി ഉണ്ടായിരിക്കണം, നല്ല മണം ഉണ്ടായിരിക്കണം, നല്ല ആകൃതി ഉണ്ടായിരിക്കണം, വേറെ ഒന്നിനും പ്രാധാന്യം കൊടുക്കാറില്ല. ആ ഭക്ഷണം ഭക്ഷണത്തിന്റെ ഗുണം ചെയ്യുന്നില്ല, അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തിയല്ല ചെയ്യുന്നത് എന്നുള്ളത്.
1: അപ്പോൾ നമ്മൾ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ആയുർവേദ ചര്യയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാനാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ ഷർമത് ഖാൻ. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിച്ചത് MS ആശ. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം അരുണ ബി വി. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം,
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: ഇപ്പോഴൊരു ചലച്ചിത്രഗാനം. ആശാൻ എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ് പാടിയത്. രചന വിനായക് ശശികുമാർ. സംഗീതം ജോൺ പോൾ ജോർജ്.

0: The 41-year-old Cristiano Ronaldo scored 2 goals to help Portugal roll to a 5-0 win over Uzbekistan. Ronaldo became the first player to score in 6 different World Cup tournaments, with his goals adding another impressive accomplishment to his storied career. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. മൃഗസംരക്ഷണ വകുപ്പ് ജില്ലയിൽ നടപ്പിലാക്കിയ മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് പ്രവർത്തനത്തിനായി വെറ്ററിനറി സർജൻ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 26-ാം തീയതി ഉച്ചയ്ക്ക് 12:30 കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. വെറ്ററിനറി സയൻസിൽ ബിരുദവും സർജറിയിൽ ബിരുദാനന്തര ബിരുദവും കേരള വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. കാസർഗോഡ് കാറടുക്ക ബ്ലോക്കുകളിലാണ് നിയമനം. ഫോൺ നമ്പർ 0499425548 3, 0499425548 3. എലേരിത്തട്ട് ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29-ാം തീയതി രാവിലെ 11:00 നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ നെറ്റ് PhD. ഇവരുടെ അഭാവത്തിൽ 55% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 0467224583 3, 0467224583 3. ചെമ്പനാട് പഞ്ചായത്തിലെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് കന്നഡ മലയാളം അറിയാവുന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 27-ാം തീയതി രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499423726 6, 0499423726 6. ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി മുഖേന സായാഹ്ന OP നടത്തുന്നതിനായി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 26-ാം തീയതി ഉച്ചയ്ക്ക് 2:00 ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഫോൺ നമ്പർ 0467261270, 0467262170. സേവന വാർത്തകളാണ് കേട്ടത്.
2: ടൂൺ ഇൻ സ്റ്റാർസിൽ പാട്ടുമേളം. പാട്ടും പാട്ട് വർത്തമാനവുമായി ഒരിത്തിരി നേരം.
3: വേദനയെപ്പോലും വേദാന്തമാകും.
2: കേൾക്കാം ഇന്ന് രാത്രി 8

ശ്രോതാക്കളിൽ നിന്ന് ഒരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ ശസ്ത്രക്രിയ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാർഡിയാക് തൊറാസിക് സർജൻ ഡോക്ടർ ടി വി ദിൻരാജുമായുള്ള അഭിമുഖം അവസാന ഭാഗം. ഇന്ന് വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ കരിവള്ളൂർ പാലത്തേറിയയിലെ എൻ പി സുരേഷിന്റെ കൃഷിവിശേഷങ്ങൾ.

ഉച്ചിട്ടഭവര്യമ്മേ, അടിയേറി മാടമേറി മുടികളരെ പൂവഞ്ചൂടി കൊടി നൃത്തമാടി വരും ഉച്ചിട്ടഭവര്യമ്മേ. നിർവിച്ച കാളകാട് കാട്ടുമാടം കാമ്പരപരവേശരും കണ്ടമംഗല്യം മുത്തില്ലം പൂന്തോട്ടം നടുവും തുടുളമ്മേ. പാടുകി പാടുകാലം പാടി പട്ടേരി എറിയൽ പട്ടേരി ചാലിൽ നിന്നാന്തോട്ടം പരിപ്പൻ കടവും കോക്കാടും മൊഴിക്കോടും ഇങ്ങനെ പത്തോട്ട് പതിനെട്ട് സമ്പ്രദായത്തിൽ ശേഷിപ്പെട്ട ആരെപ്പോലെ ഇക്കാവുട്ടും മണ്ണകസ്ഥാനത്ത് വെച്ചവളക്കും പൂഞ്ചാന്നും കൊയ്യേറ്റ് കോലത്തേ കണ്ടു ദോഷത്തെ ഉരിയാട്ട് പിരിഞ്ഞോളുവാൻ എഴുന്നള്ളി വരിക വേണമടിയേരും മടത്തിൽ ഉച്ചിട്ട ഭവര്യമാ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പിഎം ശ്രീ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വനംവകുപ്പ് വിഷൻ 2031 പദ്ധതി തയ്യാറാക്കിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ഹൈക്കോടതി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാന്റ് കാനഡയെ നേരിടും. ബ്രസീൽ സ്കോട്ട്ലാന്റ് മത്സരം നാളെ പുലർച്ചെ 3:30. പിഎം ശ്രീ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സിപിഐയിലെ പി പ്രസാദാണ് നോട്ടീസ് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി രജു കോലിയക്കോട്.
1: പിഎം ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീന് പറയാൻ കഴിയാത്തത് അപമാനകരമാണെന്നും പദ്ധതിയുടെ MOU നിന്ന് നിയമപരമായ മാർഗത്തിലൂടെ സർക്കാരിന് പിന്മാറാൻ കഴിയുമെന്നും പി പ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പിഎം ശ്രീയെന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. പിഎം ശ്രീയിൽ ഈ സർക്കാർ ഒരു തീരുമാനവും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷം മാത്രമാകും ഒരു തീരുമാനം ഉണ്ടാവുകയെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ വ്യക്തമാക്കി. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: അടിസ്ഥാന പശ്ചാത്തല സൌകര്യ വികസനത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ പദ്ധതികൾ നടപ്പാക്കിയ കേരളത്തിൽ ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്രം നടപ്പാക്കുന്ന പിഎം ശ്രീ പദ്ധതി ആവശ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരാർ റദ്ദാക്കാനല്ല, മരവിപ്പിക്കാനാണ് LDF ഗവൺമെന്റ് തീരുമാനിച്ചതെന്നും പുതിയ ഗവൺമെന്റ് തീരുമാനം എടുത്താലേ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കൂ എന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് LDF ഗവൺമെന്റ് ഫണ്ടൊന്നും വാങ്ങിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിൽ നിന്ന് ആളുകളെ മുക്തമാക്കാനും മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളുടെ അടിവേരറുക്കാനും സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കത്ത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്റലിജൻസ് അധിഷ്ഠിതമായ നിയമ നടപടികൾ ശക്തിപ്പെടുത്തുകയും മയക്കുമരുന്ന് കടത്തുകാരുടെ സാമ്പത്തിക ശൃംഖലകൾ തകർക്കുകയും അനധികൃത സമ്പാദ്യകൾ കണ്ടുകെട്ടുകയും ചെയ്യുന്നതായി മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. അന്തർസംസ്ഥാന അന്തർദേശീയ മയക്കുമരുന്ന് കടത്തുകാരെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത്തരം സംഘങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് തത്സമയ വിവര കൈമാറ്റം, സംയുക്ത ഓപ്പറേഷനുകൾ, ഏകോപിത ആസൂത്രണം എന്നിവ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി കത്തിൽ അഭിപ്രായപ്പെട്ടു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വനംവകുപ്പ് വിഷൻ 2031 പദ്ധതി തയ്യാറാക്കിയതായി മന്ത്രി ഷിബു ബേബി ജോൺ നിയമസഭയിൽ പറഞ്ഞു. സംഘർഷം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് അർഹമായ ധനസഹായം സമയബന്ധിതമായി നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വനങ്ങളുടെ വാഹകശേഷി കണക്കാക്കാനും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന്റെ കാരണങ്ങൾ ശാസ്ത്രീയമായി പഠിക്കാനും ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി വനംവകുപ്പ് ആശയവിനിമയം നടത്തിയതായും ഷിബു ബേബി ജോൺ പറഞ്ഞു. മനുഷ്യന് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ നിയമ തടസ്സങ്ങൾ ഉണ്ടെന്നും ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മുൻ ഗവൺമെന്റ് നടപ്പാക്കിയ ഗോത്രബന്ധു പദ്ധതി നിർത്തലാക്കിയിട്ടില്ലെന്ന് മന്ത്രി കെ എ തുളസി അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 326 മെന്റർ ടീച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെന്ന് ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കോഴ്സുകൾ പരിഷ്കരിക്കുന്ന കാര്യം ഗവൺമെന്റ് ആലോചിക്കുമെന്നും കെ എ തുളസി വ്യക്തമാക്കി. ജലജന്യ രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ സാമ്പിളുകൾ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം ശേഖരിച്ച് പരിശോധിച്ചു വരുന്നതായി മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. പുതിയ ജലനയം രൂപീകരിക്കുന്നതിന്

സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കുടിവെള്ള പദ്ധതികൾക്കും മറ്റും റോഡുകളിൽ ചാലെടുക്കുമ്പോൾ അവ സമയബന്ധിതമായി നന്നാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന്

0: നൽകിയ ഹർജിയിലാണ് വിധി. ദൈവനാമത്തിലോ സഗൗരവമോ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ചട്ടം വ്യവസ്ഥ ചെയ്യുന്നതെന്ന് കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൌൺസിലർമാർ ഹൈക്കോടതി വിധി പ്രകാരം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു. ഹൈക്കോടതി വിധി പാലിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചു. നികുതി കുറച്ച് കേരളത്തെ മദ്യ ഇടനാഴിയാക്കാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രമമെന്ന് ബിജെപി നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ എംഎൽഎ പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരളവും കർണാടകവും തമ്മിലെ ഡീലാണെന്നും ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ നടത്തുകയും മറുവശത്ത് മദ്യവിപണിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ മദ്യനയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു. കൊച്ചിയിലും കോഴിക്കോടും മലപ്പുറത്തും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രകടനം തടഞ്ഞു. തൃശൂരിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. വിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറിയാകും. രാവിലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് പുതിയ ചീഫ് സെക്രട്ടറിയെ തീരുമാനിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡയെ നേരിടും. ബോസ്നിയ ഖത്തർ മത്സരം സിയാറ്റിലാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും അറ്റ്ലാന്റയിൽ മൊറാക്കോ ഹെയ്ത്തിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. ഈ മാസം 28 ഇംഗ്ലണ്ടിനെതിരായ രണ്ടാമത്തെ മത്സരത്തോടെ ഇന്ത്യയുടെ പര്യടനം അവസാനിക്കും. സംഭരണം സജീവമാക്കിയതോടെ വിപണിയിൽ ഏലയ്ക്ക് വില വീണ്ടും ഉയരുന്നു. ശരാശരി വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായാണ് വർദ്ധിച്ചത്. 3 മാസത്തിനിടെ ഇതാദ്യമായാണ് വിലയിലെ മുന്നേറ്റം. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലയ്ക്കായ്ക്ക് 3500 രൂപ വരെ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
1: പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഏലയ്ക്ക കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ കയറ്റുമതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വേനൽ മഴയുടെ കുറവ് മൂലം ഹൈറേഞ്ച് മേഖലകളിൽ ഏലച്ചെടികൾക്ക് ഉണക്ക് ബാധിച്ചിരുന്നു. നിലവിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം പൂർണ്ണതോതിൽ ഉയരാത്തതും വിപണിയിൽ വില വർദ്ധിക്കാൻ കാരണമായി. ഇതോടെ മുൻപ് 2 ലക്ഷം രൂപ വരെ നൽകി ഏക്കറിന് പാട്ടത്തിനെടുത്തിരുന്ന കർഷകർ ഇപ്പോൾ കൂടുതൽ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. മുൻപ് 2019 ഓഗസ്റ്റിലാണ് ഏലം വില റെക്കോർഡിലെത്തിയത്. അന്ന് പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ഈ ലേലത്തിൽ കിലോയ്ക്ക് 7000 രൂപ വരെയും കട്ടപ്പന കമ്പോളത്തിൽ 6000 രൂപ വരെയും വില ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് വില കുത്തനെ ഇടിഞ്ഞ് കിലോയ്ക്ക് 950 രൂപ വരെ എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലെത്തിയിരിക്കുന്നത്.
0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇന്ന് സമാപിക്കും. തൃക്കലശാട്ടോടെയാണ് സമാപനം. ചോതിവിളക്കണക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ടം, കളഭാട്ടം, മുതിരേരി വാൾ തിരിച്ചെഴുന്നള്ളിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകൾ ഇന്ന് നടത്തും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. 14th പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആശംസ നേർന്നു. സുരക്ഷിത് പാസ്പോർട്ട്, സുഗം സേവ, സശക്ത് നാഗരിക് എന്ന കാഴ്ചപ്പാടോടെ പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യവുമാക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയിലെ സഹ അധ്യക്ഷ സ്ഥാനം രാഷ്ട്രീയവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ പക്ഷപാത പെരുമാറ്റത്തിനെതിരെ ഇന്ത്യ പ്രതിഷേധിച്ചു. കാശ്മീർ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കുന്ന പാക് ശ്രമത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി പി ഹരീഷാണ് പ്രതിഷേധം അറിയിച്ചത്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ത്തിലധികം നാവികരെ ഒഴിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമുദ്ര സംഘടന പദ്ധതി പ്രഖ്യാപിച്ചു. ഒഴിപ്പിക്കൽ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ ഗ്യാരണ്ടികൾ പരിശോധിച്ചതായും സുരക്ഷിത സാഹചര്യങ്ങളാണെന്നും ഐഎംഒ സെക്രട്ടറി ജനറൽ ആർസെനിയോ ഡൊമിംഗസ് പറഞ്ഞു. യു എൻ സമാധാന സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. സമാധാന സേനയ്ക്കോ അവരുടെ കേന്ദ്രങ്ങൾക്കോ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കാമെന്ന് പ്രമേയം വ്യക്തമാക്കുന്നു. പിഎംശ്രീ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വനംവകുപ്പ് വിഷൻ 2031 പദ്ധതി തയ്യാറാക്കിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ഹൈക്കോടതി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാൻഡ് കാനഡയെ നേരിടും. ബ്രസീൽ സ്കോട്ട്ലാന്റ് മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ആകാശവാണി കണ്ണൂർ.
1: ആരോഗ്യദീപ്തി.
0: കാർഡിയാക് തൊറാസിക് സർജൻ ഡോക്ടർ ടി വി ദിൻരാജുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ.
2: നമ്മൾ സാധാരണഗതിയിൽ ശ്വാസകോശ രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പുകവലി എന്നാണ് പറയാറുള്ളത്. അപ്പം പുകവലിക്കാത്തവർക്കും ശ്വാസകോശ ക്യാൻസർ ഒക്കെ വരാറുണ്ടല്ലോ.
3: വരും.
2: അതെ. അപ്പോ അതേ കുറിച്ച്
3: രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ജനറ്റിക് ആയിട്ടുള്ള ഒരു പ്രിഡിസ്പോസിഷൻ എന്ന് പറയും. കുടുംബക്കാർക്ക് ആർക്കെങ്കിലും പ്രൈമറി റിലേറ്റീവിനാർക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് തന്നെ മുന്നേ വേറെ ഏതെങ്കിലും അവയവത്തിൽ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടാവും, ഇങ്ങനെയുള്ളവരിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുകവലി മാത്രമല്ല ഇതിന്റെ റിസ്ക് ഫാക്ടറായിട്ട് വരുന്നത്. ഇപ്പൊ ഇത് പൊല്യൂഷൻ ആയി കഴിഞ്ഞാലും വരാം, റേഡിയേഷൻ എക്സ്പോഷർ. അപ്പോ വേറൊരു ക്യാൻസർ വന്നു, നെഞ്ചില് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്ന ഒരു പേഷ്യന്റ്, അവർക്ക് റേഡിയേഷൻ എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ആ റേഡിയേഷൻ ശ്വാസകോശത്തെയും ബാധിക്കും. അപ്പോൾ അങ്ങനെ വരാം. പിന്നെ കുറച്ചു കാലം മുന്നേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആസ്ബസ്റ്റോസ് വീടുകൾ കാണാറുണ്ട്. ഈ ആസ്ബസ്റ്റോസ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖത്തിനും ക്യാൻസറിനൊക്കെ കാരണം, മീസോത്തീലിയോമ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസിലേക്കൊക്കെ ക്യാൻസറൊക്കെ വരാറുണ്ട്. പിന്നെ കെമിക്കൽസ്, നമ്മൾ ചെയ്യുന്ന ജോലി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ക്യാൻസർ അസുഖങ്ങളും മറ്റസുഖങ്ങളും കുറക്കാൻ വേണ്ടി പറ്റും.
2: അപ്പൊ ഇത് നേരത്തെ കണ്ടെത്താൻ വേണ്ടി
3: പറ്റും. റിസ്ക് ഉള്ളവരെ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. ഒരു സ്ക്രീനിങ് പ്രോട്ടോകോൾ ഒന്നും നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള, അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം. അപ്പോൾ സ്വയം ഇപ്പം എനിക്ക് ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ശ്വാസകോശ സംബന്ധമായിട്ടുള്ളൊരു ക്യാൻസറിന് ഹൈ റിസ്ക് ഫാക്ടർ എന്ന് വെച്ചാല് 55-60 വയസ്സിൽ കൂടുതലുള്ള പ്രായം, കുറേ കാലമായിട്ട് നമ്മൾ പുകവലിച്ചുകൊണ്ടിരിക്കുക, പുകവലിയുടെ ഹിസ്റ്ററി, നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടോ ക്യാൻസറിന്റെ പ്രീവിയസ് ഹിസ്റ്ററി, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിരിക്കാം, ഇതൊക്കെയാണ് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സായി പറയുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസ് ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും സി ടി സ്കാനൊക്കെ ചെയ്യാൻ്റെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇത് സ്ക്രീനിങ് ടൂളായിട്ട് നേരത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംറ്റംസ്, നമ്മളെല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സൂചന വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ മറച്ചു വെക്കും. ഇപ്പം നമ്മളിപ്പം വിട്ടുമാറാത്ത ചുമ, അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ട്, ചിലപ്പോൾ കഫത്തിലുണ്ടാവുന്ന ചൊരയുടെ അംശം, നെഞ്ചിൽ നടുക്കല്ലാതെ വേറെ ഏതെങ്കിലും സൈഡിലുണ്ടാകുന്ന വേദനകൾ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈൻസാണ്. അപ്പോൾ ഈ സൈൻ ബോർഡ്സ് നമ്മൾ കാണാതെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ.
2: അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഈ ടി ബി ക്ഷയം. അപ്പോൾ ഈ ക്ഷയം കാരണം ശസ്ത്രക്രിയ ആവശ്യമായ സാഹചര്യം വരാറുണ്ടോ?
3: മുന്നെയൊക്കെ നമുക്ക് ടി ബിക്ക് മെഡിസിൻസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. ഇപ്പം മെഡിസിൻ ആക്ച്വലി ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻ റേറ്റ് കുറവാണ്. ബേസിക്കലി ടി ബിയുടെ സർജറി എന്ന് പറഞ്ഞാൽ ടി ബി റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉള്ള സർജറികളാണ്. ഇപ്പോൾ ടി ബി വന്ന് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നശിച്ചുപോയി, നശിച്ചുപോയി അവിടെ ഒരു പൊത്ത് രൂപപ്പെടും. ഈ ക്യാവിറ്റിയിലേക്ക് നമ്മൾ ശ്വസിക്കുന്ന എല്ലാ എയറിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫംഗസും ഒരുപാട് അണുക്കളും ഉണ്ട്. ഈ ക്യാവിറ്റിയിൽ പോയിട്ട് ഈ സാധനം പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഫംഗൽ ബോള് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബ്ലീഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് ആ ശ്വാസകോശത്തിന്റെ ഭാഗം റിമൂവ് ചെയ്യേണ്ടി വരും. ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള സിറ്റുവേഷൻ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ബി വന്നു കഴിഞ്ഞാൽ ലങ്ങിന് ചുറ്റുമായിട്ട് പഴുപ്പ് നിറയാനുള്ള ചാൻസ് ഉണ്ട്, എംപൈമ എന്ന് പറയുന്ന കണ്ടീഷൻ വരാം. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്കത് നീക്കം ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ അഡ്വാൻസ് ചെയ്തു, പിന്നെ ബി സി ജിയുടെ വാക്സിൻ എടുക്കും, കുട്ടികൾക്ക് ഇമ്മീഡിയറ്റ്ലി എടുക്കുന്ന വാക്സിനാണ്. ആക്ച്വലി ബി സി ജി വാക്സിൻ എടുക്കുന്നത് ടി ബി റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോൾ കോംപ്ലിക്കേഷൻ റേറ്റ് ഭയങ്കര കുറവാണ്. സർജറി ആവശ്യമുള്ളത് വളരെ അപൂർവം ആൾക്കാരിൽ മാത്രമാണ് ടി ബി റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ.
2: ശരി. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കോവിഡിന് ശേഷം ഇപ്പോൾ അത് വർദ്ധിച്ചിട്ടുണ്ടോ?
3: ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കണ്ടെത്താനുള്ളൊരു ശ്രമം കൂടിയത് കൊണ്ടാവാം അസുഖങ്ങളും കൂടിയിട്ടുണ്ട്. അപ്പോൾ കോവിഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയുന്നത് ഒരു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം എന്നുള്ള രീതിയിലാണ് പൊതുവെ. അതായത് കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച ശ്വാസകോശത്തെയാണ്. അപ്പോൾ അതിനുശേഷം ആൾക്കാർക്ക് ഇപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും ഇത് കോവിഡായിരിക്കും, ഇത് കോവിഡായിരിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കാണുക, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക, അതിലൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് മടിയില്ലാതായി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
2: അതുപോലെ ഇത്തരം ചികിത്സയ്ക്കൊക്കെ ഇൻഷുറൻസ് സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ടോ?
3: ഇൻഷുറൻസ് നമ്മുടെ ചികിത്സാ രീതികളിൽ മിക്കവാറും എല്ലാ അസുഖങ്ങൾക്കും ഇപ്പോൾ ഇൻഷുറൻസ് കവറേജ് കിട്ടും. പക്ഷേ ഒന്ന്, നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് അത്രയധികം പ്രചാരത്തിൽ

0: ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കോവിഡ് കാലഘട്ടമാണ് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ളത്. പലരും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ മുന്നേയുള്ള അസുഖങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇൻഷുറൻസ് എടുക്കുക. അപ്പൊ ഈ മറച്ചു വെച്ച അസുഖങ്ങൾ വേറെ ഒരു അസുഖം വന്ന് അഡ്മിറ്റ് ആകുമ്പോഴാണ് ഇത് പുറത്തേക്ക് വരിക. അപ്പൊ നമ്മൾ ഈ കേസ് ഷീറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഈ അസുഖം ഉണ്ടായിരുന്നു. അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്കാര് ഇത് റിജക്ട് ചെയ്യാൻ കാരണമാവും. എനിക്ക് ഈ ഇൻഷുറൻസ് എടുക്കുന്നവരോടുള്ള ഒരു പ്രത്യേകിച്ചുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുക്കണം. കുറച്ച് ക്ലെയിമൊക്കെ കൂടുമായിരിക്കും, പക്ഷെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാനുള്ള ചാൻസ് അത് വർദ്ധിപ്പിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറികൾക്ക്, ഇപ്പൊ റോബോട്ടിക് സർജറിക്കോ അല്ലെങ്കിൽ കീഹോൾ സർജറികൾക്കൊന്നും ചില സ്ഥലങ്ങളിൽ ചില കമ്പനിക്കാര് അല്ലെങ്കിൽ ക്ലെയിം കുറഞ്ഞിട്ടുള്ള ഇൻഷുറൻസുകളിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ മിക്കവാറും എല്ലാ അസുഖങ്ങൾക്കും ഇൻഷുറൻസ് ഇപ്പൊ കവറേജ് കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ.
1: ശരി,
0: അത് പാവങ്ങൾക്കൊക്കെ ആക്ച്വലി നല്ലതാണ്. പിന്നെ ഗവൺമെന്റിന്റെ ഇൻഷുറൻസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ ചില നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളിലും ഈ ഗവൺമെന്റ് ഇൻഷുറൻസുകളും അവൈൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: അപ്പം ഡോക്ടർ പറഞ്ഞ റോബോട്ടിക് സർജറി അല്ലേ, ഇത് ചെയ്യുമ്പം റോബോട്ടാണോ അല്ലെങ്കിൽ ഒരു ഡോക്ടറാണോ അത് നിയന്ത്രിക്കുന്നത്?
0: ബേസിക്കലി റോബോട്ടിക് സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിക് അസിസ്റ്റഡ് സർജറിയാണ്. നമ്മൾ റോബോട്ടിക് എക്യുപ്മെന്റ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. റോബോട്ട് തന്നെ സർജറി ചെയ്യുന്ന ഒരു കാലഘട്ടം വിദൂരമല്ല. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പല റോബോട്ടുകളുടെയും അഡ്വാൻസ്ഡ് വേർഷൻസ് സ്വന്തമായിട്ട് പല സ്റ്റെപ്പുകളും ചെയ്യാൻ മാത്രം പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പം AI ഒക്കെ വന്നതോടുകൂടിയിട്ട്. പക്ഷെ കറന്റ്ലി നമ്മൾ റോബോട്ടിക് എക്യുപ്മെന്റ്സ് വെച്ചിട്ട് ഒരു സർജൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു കൺസോളിൽ ഇരുന്നു കൊണ്ട് ഈ എക്യുപ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് റോബോട്ടിക് സർജറിയിൽ ചെയ്യുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നമ്മുടെ കൈകളെക്കാളും സൂക്ഷ്മത അതിനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ കൈക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി മൂവ്മെന്റ് എന്നൊക്കെ പറയും. നമ്മൾ റോബോട്ടിക് ആമിന് 570 ഡിഗ്രി മൂവ്മെന്റ് ഉണ്ട്. എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
1: സർജറിയെ ഭയക്കുന്ന രോഗികളുണ്ടല്ലോ സാധാരണക്കാരായാലും, അപ്പൊ അങ്ങനെയുള്ള അത്തരത്തിലുള്ള രോഗികളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
0: സർജറി ചെയ്യണം എന്നൊരു ഡോക്ടർ ഒരു രോഗിയോട് പറയുന്നുണ്ടെങ്കിൽ അത് അത്രയും ആവശ്യമായതുകൊണ്ടായിരിക്കും. മെഡിസിൻ കൊടുത്ത് മാറ്റാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യുക. അപ്പൊ നമ്മളത് പിന്നത്തേക്ക് മാറ്റി വെക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം, ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്, ഒരു പഴം പഴുക്കുന്നു. പഴുക്കുമ്പോഴാണ് അത് ആക്ച്വലി രുചി വരുന്നത്, അത് മുറിക്കാനുള്ള പാകത്തിലേക്ക് എത്തുന്നത്. പക്ഷെ നമ്മൾ ആ പഴുത്ത സാധനം കുറച്ചുകൂടി കാലം വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു തുടങ്ങും, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല, മുറിക്കാൻ പറ്റില്ല. അപ്പൊ അതേപോലെ തന്നെയാണ്. അതായത് സർജറി ആവശ്യമായി വരുന്ന സമയത്ത് നമ്മൾ സർജറി ചെയ്തില്ല എങ്കിൽ ആ രോഗം കൂടുതൽ മൂർച്ഛിച്ച് സർജറി ചെയ്തു കഴിഞ്ഞാൽ പോലും ഗുണമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അസുഖം കണ്ടിട്ട് ഒരു സർജറി പറയുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് കൊടുക്കാനുള്ള ഒരു കാര്യം
1: ഡോക്ടർക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെച്ചു. വളരെ നന്ദി ഡോക്ടർ.
0: താങ്ക് യു.
2: കാർഡിയാക് തൊറാസിക് സർജൻ ഡോക്ടർ TV ദിൻരാജുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ കേട്ടത്. കൂടെ കവിതാനാഥ്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

0: ശ്രോതാക്കളെ, ഇന്നൊരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലി.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ.

0: പ്രധാന വാർത്തകൾ. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. ന്യൂഡൽഹിയിൽ നടന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്രനേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിൽ രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. ന്യൂഡൽഹിയിൽ ട്രേഡ് വാച്ച് ക്വാർട്ടർലി റിപ്പോർട്ടിന്റെ ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 1.84 ട്രില്യൺ ഡോളറിലെത്തിയെന്നും ഇറക്കുമതി 6.5% വർദ്ധിച്ചതായും ശ്രീ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതുക്കി രൂപപ്പെടുത്തുന്നതിനുമായി ഉന്നതതല വ്യാപാര ചർച്ചകൾ ആരംഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ വർഷം ആദ്യം ചർച്ച ചെയ്ത വ്യാപാര ചട്ടക്കൂടിനെ അമേരിക്കയുടെ പുതിയ തീരുവ നയം ബാധിച്ചതിനെ തുടർന്നാണ് വീണ്ടും ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജെയിമിസൺ ഗ്രീർ, ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ എന്നിവരുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഒരു റിപ്പോർട്ട്.
1: വ്യാപാര പങ്കാളി രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 10% താൽക്കാലിക തീരുവ July 24 അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ ഒരു ഇടക്കാല വ്യാപാര കരാറിലെത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഉഭയകക്ഷി വ്യാപാര സംഘർഷങ്ങളിൽ അയവ് വന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന തീരുവ 18% കുറയ്ക്കുകയും നിലവിലുണ്ടായിരുന്ന 25% അധിക തീരുവ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ചില വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നിലവിലുള്ള തീരുവ കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 14th പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തും വിദേശത്തുമുള്ള എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 നടപ്പിലാക്കൽ, ചിപ്പ് ഘടിപ്പിച്ച ഇ പാസ്പോർട്ടുകൾ, പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം, റെക്കോർഡ് തോതിലുള്ള പാസ്പോർട്ട് വിതരണം എന്നിവ ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമമാക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1st നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് പി പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. PM ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റേത് ലജ്ജാകരമായ കീഴടങ്ങലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് PM ശ്രീയെന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനം വകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം

0: നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ വിഷയം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇസ്ലാമാബാദ് UN വേദിയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷമായ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നും ഇന്ത്യ വിമർശിച്ചു. പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദിന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി മാറാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിശദാംശങ്ങളിലേക്ക്.
2: മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചു. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുമ്പെയാണ് 1000 കപ്പലുകൾ ബെർത്ത് ചെയ്തെന്ന ചരിത്രപരമായ നേട്ടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിക്കുന്നത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്ത് എത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3. അന്താരാഷ്ട്ര കപ്പൽചാലിനോട് ചേർന്നുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതയും വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാനുള്ള സ്വാഭാവിക ആഴവും വിഴിഞ്ഞത്തിന് ആഗോളതലത്തിൽ വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ അംഗീകാരം തേടണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. US കോൺഗ്രസിന്റെ 2 സഭകളും ഒരുപോലെ പാസാക്കിയ ആദ്യ യുദ്ധാധികാര പ്രമേയമാണിത്. ഇറാനിലെ സുരക്ഷാസ്ഥിതി മെച്ചപ്പെട്ടതിനാൽ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാർക്കുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സമാധാന നീക്കങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് എംബസി അറിയിച്ചു. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരും ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഇറാനിലേക്ക് പോകേണ്ടി വരുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ശക്തമായി പൊരുതിയ കോംഗോയ്ക്കെതിരെ 76-ാം മിനിറ്റിൽ കൊളംബിയ വിജയഗോൾ നേടി. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോളുകൾ നേടി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഈ ഗോളുകളോടെ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പനമയെ എതിരില്ലാത്ത 1 ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാന്റിനെതിരെ കളത്തിലിറങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ.

0: അനുപല്ലവിയിലൂടെ തിരയാം പല്ലവിയെ, പട്ടേതെന്ന് തിരയാം ഹമ്മിങ്ങിലൂടെ, ഡിജിഎമ്മിലൂടെ പാട്ടിലേക്ക്. പല്ലവി അനുപല്ലവി, തത്സമയ ഗാനാന്വേഷണ ഫോണിൻ, ആവിഷ്കാരം ജിജ ശ്രീജിത്ത്. പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. പല്ലവി അനുപല്ലവി വിജയിക്കാനുള്ള റേഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റി. ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക്. ഹലോ, ഹലോ, ഹലോ, ഹലോ, പല്ലവി അനുപല്ലവി, ഹലോ,
1: ഹലോ,
0: ആ ഹലോ, ആരാണ്? പ്രകാശൻ പേരാവൂര്. മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നു? മറന്നുപോയല്ലോ. കോപ്പറേറ്റീവ് ബാങ്കിലാണ്. ഏത് ബാങ്കിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്?
1: പേരാവൂർ
0: റീജിയണൽ ബാങ്ക് ആണ്. ആ, ഇന്ന് പോയിട്ടില്ല, അതോ ഊണ് കഴിക്കാൻ വന്നതാണോ? ഈവനിങ് ബ്രാഞ്ച്. ഞാൻ ഓർക്കുന്നു. ഓക്കെ, അപ്പോ ഏത് ചോദ്യം ചോദിക്കും? ഹോൾഡ് ചെയ്യണേ. ഒരു അനുപല്ലവിയാണ്.

0: കിട്ടുമോ? ജോൺസൺ പാട്ടുകളാണ് രണ്ടും, പക്ഷെ സംഭവം മാറിപ്പോയി, സംഗതി മാറിപ്പോയി, പാട്ട് മാറിപ്പോയി.
1: അല്ല,
0: തെറ്റു പറയാൻ കഴിയില്ല, കാരണം ഒരേപോലത്തെ ട്യൂണാണ്. പാട്ടിന്റെ ശബ്ദം നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ പാട്ട് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാന്ന് തോന്നുന്നു. ഇത് യേശുദാസും സുജാതയാണ് പാടിയത്.
1: ഞങ്ങളൊക്കെ ഇപ്പൊ, ഞാൻ പിന്നെ പേരാവരാണ്. ഞങ്ങൾ ഇന്ന് ഒരു ഗിരീശാട്ടം മരിച്ചതിന്റെ ഒരു ദുഃഖത്തിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഫോണ് കറക്കിയപ്പോ കിട്ടിയെന്ന്.
0: ശരി, അപ്പൊ നിങ്ങൾക്ക് ഗിരീശാട്ടം പാട്ട് പാടുന്നില്ല? അതെയോ, പാട്ട് പാടുന്ന ആളാണ് ഗിരീഷ്?
1: പാട്ട് അത്യാവശ്യം പാടുന്ന ഒരാളാണ്. ട്രൂപ്പ് ഉണ്ട്, നിഷാദ് മ്യൂസിക് ക്ലബ് ഉണ്ട് പേരാവര്.
0: ഓ, അങ്ങനെ അങ്ങനെ. അത് ശരി.
1: ദുഃഖാവസ്ഥയിലുള്ളത്
0: അങ്ങനെ. എത്ര വയസ്സുണ്ട് അവർക്ക്?
1: എനിക്ക് 50 വയസ്സുണ്ട്.
0: അങ്ങനെയല്ല, നിങ്ങൾക്കല്ല. ഓക്കെ, നിങ്ങൾ ഏകദേശം അതേ വയസ്സ് തന്നെ ആവും അല്ലേ?
1: പുള്ളി ഏകദേശം ആ സമയത്താണ് മരിച്ചത്.
0: അങ്ങനെ
1: കുറഞ്ഞുകൊണ്ട് മരിച്ചു ഇന്നലെ.
0: അങ്ങനെ ശരി. എന്നാൽ ഈ പാട്ടിന്റെ ഉത്തരം അറിയില്ല എന്ന് വിചാരിക്കുന്നു.
1: അറിയില്ല.
0: ശരി, ഉത്തരം പറയാം. ഋഷ്യ ശൃംഖലിലെ വിഭാവരീ. ഓക്കെ, ഈ മറ്റേ പാട്ട് ഇടയിൽ വന്നതാണ് കിട്ടാതായത്. അല്ല വെച്ചാ കിട്ടുമായിരുന്നു, ഇടയിൽ വേറെ ഒന്ന് തലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിഞ്ഞു പോവില്ലല്ലോ.
1: ഓക്കെ
0: ശരി.
1: ഓക്കെ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഹലോ.
1: ഹലോ,
0: ആരാണ്?
1: ഞാൻ വരുതായും ശ്രീലക്ഷ്മിയാണ് വിളിക്കുന്നത്.
0: ശ്രീലക്ഷ്മി, എത്രയല്ലേ പഠിക്കുന്നേ?
1: പ്ലസ്
0: വണ്ണിലേക്ക്. ഓക്കെ, അഡ്മിഷൻ ആയോ?
1: ഹലോ,
0: ജൂലൈയില്. ഏത് സ്കൂളിലാണ് കിട്ടിയത്?
1: മട്ടന്നൂർ
0: തന്നെയാണ്. ശരി, ഏതിനാ ചേർന്നത്? സയൻസ് ആണോ കോമേഴ്സ് ആണോ?
1: ഹ്യൂമാനിറ്റീസ്
0: ആണ് ഇഷ്ടം. ഓക്കെ, അപ്പോ നല്ലതാണല്ലേ. ഏതിനും നമ്മൾ എന്തു പഠിക്കുന്നു എന്നുള്ളതിനേക്കാൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രീലക്ഷ്മിക്കുള്ള ചോദ്യം ഏതാണ്? ഒരു അനുപല്ലവിയാണ്.

0: കൺമഷി ടു. ഓക്കെ, പല്ലവി വന്നില്ല. തുടക്കം തുടക്കം തുടക്കം പാടണം.
1: ഞാൻ ഗ്രീലക്ഷ്മിയുടെ മാമിയാണ്.
0: ആ മാമി, ആ പാടിക്കോ എന്നാ. അയ്യോ, ഞാൻ മാമി ഓടി വന്നപ്പോ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. എല്ലാം മനസ്സിലായി. നിന്റെ പുഞ്ഞാരു വീഴിലും ഞാനയോ. ഓക്കെ, ഇതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയത്? എങ്ങനെ ശൂന്യത എന്ന് ഇതെങ്ങനെ വന്നു? ഏ, നന്നായി കേൾക്കും. അതുകൊണ്ടാണല്ലോ ഞാൻ വിചാരിച്ചു ഫുൾ ബ്ലാങ്ക് ആയിട്ടിരുന്ന പോലെ തോന്നി പറഞ്ഞപ്പം. ഓക്കെ, അമ്മാമിയുടെ പേരെന്താണ്? അതെയോ, പേരെന്താ? രസ്ന. അമരുത്തായി അല്ലേ? മാമിയും ശ്രീലക്ഷ്മി ഒക്കെ ഒരു വീട്ടിൽ തന്നെയാണോ? മാമിയുടെ അടുത്തേക്ക് ശ്രീലക്ഷ്മി വന്നതാണ് അല്ലേ? ഓക്കെ ഓക്കെ, ഇരിക്കട്ടെ രസ്ന അല്ലേ.
1: ഞാൻ അതാ
0: പറയുന്നത്. ശരി, ഇപ്പൊ പാട്ട് കേൾക്കൂ, പ്രോഗ്രാം ലാസ്റ്റ് വരെ കേൾക്കാം. ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങൾ പാർട്ടിസിപ്പന്റിന്റെ പേര് എഴുതിയ രസ്ന എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ ശരി, താങ്ക് യു.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: കമല
0: ഏഴുമലയിൽ നിന്ന് വിളിക്കുന്നു അല്ലേ. പണ്ടത്തെ ഒരു പാട്ടുകാരി ആയിരിക്കും ആണോ? പാട്ട് കേക്കുകാരിയാണ്.
1: ശരി,
0: ശരി. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു പഴയ ഒരു പാട്ട് ചോദിക്കാം അല്ലേ. ഇതല്ലേ നല്ലത്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ പാട്ടതാ? അനുപല്ലവിയാണ്. എന്താ

0: കിട്ടുമോ?
1: അറിയുന്ന പാട്ടുണ്ട്, പക്ഷെ ഇത് ആ സമയത്ത് ഒരു ചറ്റ പോലെ
0: രക്ഷയില്ല. പഴയ പാട്ടാണ്, നിങ്ങൾക്ക് അറിയുന്ന പാട്ടായിരിക്കും. കിട്ടുമോ? എനിക്ക് വയ്യ. ഹലോ, ഇത് ലൈവ് നടക്കുകയാണ് പരിപാടി, പല്ലവി അനുപല്ലവി നടക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം അവിടെ യമുന ആരൊക്കെയോ വിളിക്കുന്നുണ്ടായിരുന്നു, അത് കാരണം കമലേഷ് കുറച്ച് തിരക്കിലായി. ഓക്കെ, അപ്പൊ ഇത് പകൽ കിനാവിലെ ഗാനമായിരുന്നു. പകൽ കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ, ചിദംബരനാഥ് ഇണം പകർന്നൊരു ഗാനമാണ്. വരികൾ പി ഭാസ്കരൻ, പാടിയത് യേശുദാസ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾ.

0: ക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: ഹലോ,
3: ഹലോ,
2: ആരാണ്? സുനില. എന്തിനാ റേഡിയോ ഇങ്ങനെ ഉറക്ക വെക്കുന്നത്? പ്ലീസ് കുറച്ച് ദൂരേക്ക് പോകും. ഇപ്പൊ അവിടെ പോയി റേഡിയോ വോളിയം കുറയ്ക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ കുറച്ച് ദൂരേക്ക് മാറി നിന്നാൽ മതി. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. സുനിലോട് മാത്രമല്ല, ഇതിൽ പങ്കെടുക്കുന്നവരോട് കൂടി പറയാണ്, നമ്മളിത് തുടങ്ങാനാകുമ്പോഴത്തേനും കുറച്ച് വോളിയം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ. ഇത് എവിടെ സ്ഥലം?
3: കല്ലിക്കണ്ടി.
2: ഓക്കെ. വിളിച്ചിട്ടുണ്ടോ മുമ്പ്? നിങ്ങളെ സ്വന്തം വീട് പാനുണ്ട? ഇപ്പൊ പാനൂര്. കല്ലിക്കണ്ടി. ഓഹ്, എനിക്ക് വയ്യ. വേഗം ചോദിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. പിന്നെ വീട്ടിലാരൊക്കെ ഉള്ളത് സുനിലയുടെ? മോന് എന്താ ചെയ്യുന്നു? അപ്പോ ഇനി ഒരു ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ടാണ് ഞാനൊരു ഒരു പാട്ടിന്റെ തുടക്കം മ്യൂസിക് ആണ്, പഴയൊരു പാട്ടിന്റെ. ഈസി ഒക്കെ പോയി, പഴയതാണ്. ഇത് അറിയുന്നവർക്ക് ഈസി ആയിരിക്കും, എനിക്ക് നിങ്ങളുടെ കാര്യം എന്താന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇതാ തുടക്കം മ്യൂസിക് ആണ്.

0: എന്തെങ്കിലും ഒരു പരിചയം കിട്ടുന്നുണ്ടോ?
1: ഒന്നും കൂടെ
0: പ്ലേ ചെയ്യാം.

തോന്നുന്നു പോലും അല്ലേ. കഷ്ടം, എന്താ ചെയ്യാ. പ്രിയ സഖി രാധ സിനിമ, പ്രിയ സഖി രാധ എന്നാണ് സിനിമയുടെ പേര്. ശ്രീകുമാരൻ തമ്പി എഴുതി, ദക്ഷിണാമൂർത്തി ട്യൂൺ ചെയ്ത ഒരു പാട്ടാണ്. രാഗം നല്ലൊരു രാഗം, ഭാഗ്യശ്രീ, നല്ല കേൾക്കാൻ നല്ലൊരു സുഖ. രക്ഷയില്ല. അകലേ നിന്നു ഞാൻ ആരാധിക്കാം അനവദ്യ സൗന്ദര്യമേ. ഈ പാട്ടറിയാമോ? ഇല്ല അല്ലേ. ആ ഇപ്പൊ ഒന്ന് കേട്ടു നോക്കൂ, നല്ലൊരു പാട്ടാണ്. ഞാൻ ഇതിന് അടുത്ത് എവിടെയോ കൊടുത്തതാണ്, ഞാൻ അത് നോക്കിയിട്ട് എഴുതിയതാ. ഓക്കെ ശരി കേട്ടോ.

0: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ട്വില്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനായി 0497 2 9 5 6 0 0 7 എന്ന നമ്പറിലാണ്.

0: ാണ് വിളിക്കേണ്ടത്. മറ്റൊരു നമ്പർ 9495991015. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ ഹലോ പല്ലവി, അനു പല്ലവി, ആരാണ്?

0: അങ്ങനെയാണ്. നമ്മൾ ഈ ലൈവ് അല്ലാത്ത പ്രോഗ്രാം ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ
1: അല്ലേ,
0: പങ്കെടുത്ത പലർക്കും അത് കേൾക്കാൻ പറ്റാറില്ല. നമ്മള് അവര് പ്രതീക്ഷിച്ചൊരു ദിവസമായിരിക്കുമല്ലോ ചിലപ്പോ അത് ഇടുന്നത്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോ എന്നാ ഇപ്പം ഇതില് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇച്ചിരി പഴയ പാട്ടാണ്, ഒരു ഒരു ഒരു ഗാനത്തിന്റെ സൗണ്ട് കുറവാണോ ഇപ്പോഴോ? ഇപ്പൊ കേക്കാവോ?
1: ഇപ്പൊ
0: കേക്കാം. അങ്ങനെ കേക്കാൻ പറ്റുന്നില്ല പറയണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇപ്പൊ കേക്കാം. ഇത് അനുപല്ലവിയാണ്, ഒരു 70s ഒരു പാട്ടാണ്. ഇതാ

0: അറിയുന്നതാണ്
1: പാട്ടാണ്.
0: എസ്
1: ജാനകി, ബാബുരാജ്,
0: നല്ലോണം അറിയുന്ന പാട്ടാണ്.
1: ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം
0: ചിലപ്പോ. ആ നോക്കട്ടെ.

0: കേൾക്കും വലിയ
1: പോച്ചൽ ഖാദർ ചരമദിനമൊക്കെ കഴിഞ്ഞിരുന്നല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ ഗാനം കേൾപ്പിച്ചിരുന്നു. രക്ഷയില്ല സിനിമ ചുഴി
0: ചുഴി
1: സിനിമ ചുഴി അതെ അതെ സാറില്ല ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതല്ലേ.

0: കേണമി എല്ലാം അറിയുന്ന താതാ ഉള്ളൊരു പാട്ടല്ലേ അല്ലേ, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ്. അതെ അതെ, ഓക്കെ. നമുക്ക് അറിയുന്നതും പറയാൻ കഴിയില്ല. എന്നോട് ഇതേപോലെ ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്കും അറിയാൻ കഴിയില്ലായിരിക്കും, ചിലത് കിട്ടും ചിലപ്പോ കിട്ടില്ല, അതാണ്.
1: ശരി,
0: അതെ അതെ, ആ ഓക്കെ.
1: അതെ
0: ശരി കേട്ടോ, ഓക്കെ
1: ഓക്കെ, താങ്ക് യു.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി. നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ഹലോ,
3: ഹലോ.
2: ആ ആരാണ്? കണ്ണൂർ FM ആണ്. പല്ലവിയാണ്, പല്ലവിയാണ്. ഇതാരാ? കോട്ടയത്തുന്നോ? എന്താ പേര്?
3: രാജേഷ്.
2: രാജേഷ്, എന്താ ജോലി?
3: കഴിഞ്ഞ ദിവസം ഒരുപാട് വർഷമായി ട്രൈ ചെയ്യുന്നു. കഴിഞ്ഞ 6 ആഴ്ച കിട്ടിയല്ലോ
2: ആദ്യമായിട്ട്. ആ രാജേഷ്, എന്താ ജോലി?
3: ഞാൻ ഡ്രൈവർ.
2: ഡ്രൈവറാണ്? കോട്ടയത്ത് തന്നെ? കോട്ടയത്ത്. പ്രോപ്പർ എവിടെയാണ്?
3: പിന്നെ വില്ലൂന്നി.
2: വില്ലൂന്നി, ഓക്കെ. അപ്പോ ഞങ്ങളുടെ കണ്ണൂർ ആകാശവാണിയൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ, ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതൊരു ചോദ്യം ഞാൻ വേറൊരാൾക്ക് എടുത്തു വെച്ച ചോദ്യമാണ്. പോകോ.
3: കാരണം വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ ഒരുപാട് വിളിക്കും. അപ്പം പൊതുവെ അപ്പം നല്ല പ്രോഗ്രാമാണ്, ഇഷ്ടമാണ്. പക്ഷെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹമുണ്ട് ഈ ഫോൺ സംസാരിക്കാൻ, കോളിലൊക്കെ. അപ്പൊ ഈ സ്ഥിരം ശ്രോതാവും വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ പൊതുവെ എല്ലാവർക്കുള്ള ലൈഫ്ലൈൻ മടുപ്പാണ്. കാരണം സ്ഥിരം ശ്രോതാവുകൾ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ പൊതുവെ മറ്റുള്ളവർക്ക് വരാനൊരു
2: മടിയാണ്. പരിഗണിക്കുന്നു, നമ്മൾക്ക് അതിലുള്ള ഒന്നുമില്ല. അവര് വിളിക്കുന്നു, നമുക്ക് ഒരാൾ ലൈനിൽ ഉണ്ടാകുമ്പോൾ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ.
3: കുറ്റം പറഞ്ഞല്ല, കാരണം ചിലതാണ്. അപ്പൊ നമ്മളെപ്പോഴും വിളിക്കുമ്പോഴെല്ലാം കേൾക്കുമ്പോഴേക്കും അധികം
2: അതെ. നമ്മൾക്ക് നമ്മളാര്, നമ്മളെപ്പോഴും പുതിയ ആൾക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നവര്, വേറൊന്നും കൊള്ളില്ല. ഇപ്പൊ എപ്പോഴും വിളിക്കുന്നവരോട് ഒരു ഇഷ്ടക്കേടും ഇല്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ എല്ലാവർക്കും പങ്കെടുക്കണ്ടേ എന്നുള്ളത് കൊണ്ട് മാത്രം.
3: തീർച്ചയായിട്ടും.
2: ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്താ കാര്യം എന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാ ഒരു ചോദ്യത്തിലേക്ക് പോകാം. പാട്ടുപാടുവോ രാജേഷ്? അങ്ങനെ ഇത് ഒരു ഒരു പല്ലവിയുടെ തന്നെ ഒരു ഭാഗമാണ്. പല്ലവിയുടെ രണ്ടു വരി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വരിയാണ് വരിക. എന്റെ ആദ്യത്തെ വരി പറഞ്ഞാ മതി.
3: ഓക്കെ,
2: ഇതാ.

0: ഓർമ്മയുണ്ട്. പക്ഷെ അതിന്റെ ഒരു
1: ഗായകന്റെ പേര് അറിയാമോ ഇത് പാടുന്ന?
0: ജയചന്ദ്രൻ മൻ.
1: അല്ല അല്ല, മാർക്കോസ് ആണ്.
0: മാർക്കോസ്.
1: അതിലൊക്കെ ഇത് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകൂടെ കേൾപ്പിക്കാം എന്താ.

0: എന്നിട്ടാണ് അടുത്ത വരി ഇത് ഇപ്പൊ കേൾപ്പിച്ചത്.
1: കണ്ണൂർ ആകാശവാണി പ്രോഗ്രാംസ് വളരെ നല്ലതാണ്, നല്ല പരിപാടികളും കേൾക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ റേഡിയോ ടെലിക്യൂസ് ആണ്.
0: ടെലിക്യൂസ് ആണ്,
1: അതിന് പല പ്രാവശ്യം വിളിച്ചു, പക്ഷേ ഇന്നലെയും വിളിച്ചു കിട്ടിയിട്ടില്ല.
0: എപ്പോഴും വിളിക്കും, കിട്ടും.
1: പിന്നെ ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാവരും. പിന്നെ ഈ നാട്ടുവഴിയിൽ ഏതെങ്കിലും പ്രോഗ്രാം ഇല്ലേ?
0: നാട്ടുവഴിയിൽ എങ്ങനെയാ നമ്മൾ ലൈവില് പോവാ?
1: അതിപ്പോ
0: നേരത്തെ ഒരു നാട്ടുവഴിയിൽ എത്തിപ്പെട്ട് അവിടുന്ന് അവരുടെ അഭിപ്രായങ്ങളും പാട്ടും പറച്ചിലുകളും തേടി ഒരു യാത്രയാണ് ആകാശവാണി നടത്തുന്നത്. ഓക്കെ ഓക്കെ രാജേഷ്. എങ്ങനെ ബസ് ഡ്രൈവറാ? ഇവിടെ എവിടെയായിരുന്നു താമസിച്ചത്? കണ്ണൂര്?
1: കണ്ണൂര് ഞാൻ താഴെ.
0: ആണോ? ഒത്തിരി കാലം ഉണ്ടായിരുന്നോ?
1: കണ്ണൂർ കോഴിക്കോട്, അവിടെ കോഴിക്കോട് കാഞ്ഞങ്ങാട്. പിന്നെ അന്നേരം അവിടെ പരിചയമുള്ള ഒരു ജയലക്ഷ്മി എന്നുള്ള സ്റ്റാഫ് ഉണ്ടായിരുന്നു.
0: ജയലക്ഷ്മി കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ് ജയലക്ഷ്മി.
1: അതെ അല്ലേ? ഞങ്ങൾ അവിടെ അവിടെ ഇറക്കും. മറ്റുള്ളവർ അത്ര വരും, ഞാൻ കറക്റ്റ് ആ സ്റ്റോപ്പിൽ തന്നെ ആകാശവാണിയുടെ അവിടെ തന്നെ വണ്ടി കണ്ടി കൊടുക്കും. കണ്ണൂർ ഒരു വാർത്ത, പിന്നെ കണ്ണൂർ തളിപ്പറമ്പ് ചെറുപ്പം കേൾക്കുന്നില്ല.
0: ഓക്കെ രാജേഷ്, ഒരുപാട് സമയമായതുകൊണ്ടാണ്. മറ്റു കോളേജ് കാത്തൊക്കെ അല്ലേ? ഓക്കെ ശരി.

0: ഹലോ,
1: ഹലോ,
0: പല്ലവിയനു പല്ലവി, ആരാണ്?
1: ബീനാ സുനിൽകുമാർ, എടക്കാട്.
0: എടക്കാട്. ഓക്കെ, ആദ്യമായിട്ടാണ് പല്ലവിയനു പല്ലവിയില്?
1: ഓക്കെ,
0: അപ്പൊ ഇന്നൊന്ന് നോക്കാന്ന് വിചാരിച്ചു. മോനെ എത്രയില്ല പഠിക്കുകയാണോ? വീട്ടിലുണ്ട്. മോനൊരു ഭാഗത്ത് ശ്രമിച്ചു, അമ്മ ഒരു ഭാഗത്തും ശ്രമിച്ചു. അമ്മയ്ക്കാണ് ഇപ്പൊ കിട്ടിയതല്ലേ?
1: ഓക്കെ,
0: അപ്പൊ നമുക്ക് ചോദ്യം പറയാം. ഒരു അനുപല്ലവിയാണ് വേണുകാപാലിന്റെ ഒരു മനോഹരമായ ഗാനം. എന്താ

0: ഹലോ.
1: കിട്ടിയോ? ആ പാടിക്കോ.
0: ഇത്ര നേരം പറഞ്ഞതെല്ലാം
1: ഇതൊരു വല്ലാത്ത ട്രാജഡി.
0: ഞാൻ പോലെ ഇങ്ങനെ ഇടക്കിടക്ക് പാടിയിട്ട് ഇങ്ങനെ പറഞ്ഞാടാ, ഇതെല്ലാം അറിയുന്ന പാട്ടാന്ന്.
1: ഇപ്പൊ എന്തായി? ഇപ്പൊ ഇത് കേട്ടിട്ടേയില്ല.
0: ഇപ്പൊ കിട്ടിയില്ല.
1: എന്ത് ചെയ്യും? കുറച്ച് പുതുതായി പോയോ? ഇത് പുതൊന്നുമല്ല, 2006
0: പാട്ടാണ്
1: അങ്ങനെ. ശരി, ഞാൻ വെച്ചാ അമ്മയും മോനും രണ്ടുപേരും ഉണ്ടല്ലോ, ഒരാൾക്ക് കിട്ടും വിചാരിച്ചു. ഓക്കെ, ഇത് പകൽ എന്ന സിനിമയിലെ പൃഥ്വിരാജിന്റെ പടമായിരുന്നു. പൃഥ്വിരാജ് ചോദ്യമായി
0: അതിലെ
1: ഇത് നല്ല പാട്ടാണ്. പഴയ പോലത്തെ പാട്ട്, പഴയ പാട്ട് പോലത്തെ പാട്ടല്ലേ. അപ്പൊ ഒരു പുതുതായി എന്നുള്ളത് കൊണ്ട് നമ്മൾ കേൾക്കാതിരുന്നുണ്ടല്ലോ. നമ്മൾ ആ ഒരു സ്റ്റൈലാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതുപോലത്തെ ഒരു ഗാനം. ഏത്?
0: ഓക്കെ,
1: അങ്ങനെ. ശരി, അപ്പൊ ഇത് ഒരു എം ജി രാധാകൃഷ്ണൻ ട്യൂൺ ചെയ്തൊരു പാട്ടാണ്. അപ്പൊ നമുക്ക് പകൽ സിനിമയിലെ. ഓക്കെ ഓക്കെ, ബൈ.

0: പ്രിയ ശ്രോതാക്കളെ, പല്ലവി അനുപല്ലവിയുടെ സമയം തീരുകയാണ്. അപ്പൊ ഇന്ന് വിളിച്ചവരില് ശ്രീലക്ഷ്മി മരുതായി, അവര് മാത്രമാണ്. ശ്രീലക്ഷ്മി മരുതായിയാണ് വിളിച്ചത്, പക്ഷെ ഉത്തരം പറഞ്ഞത് രസ്നയാണ്. അപ്പോ രസ്നയെ ഇന്നത്തെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ രസ്നയുടെ നമ്പർ ഞാൻ വാങ്ങിച്ചിട്ടില്ല, ശ്രീലക്ഷ്മിയുടെയും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, 82 81 311 344 ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടണേ. ശ്രീലക്ഷ്മിയും രസ്നയും ഒക്കെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്പർ ഒന്നുകൂടെ പറയാം, 82 81 311 344. പല്ലവിയാണ് പല്ലവിയിൽ, നിങ്ങളോടൊപ്പം ജീജ ശ്രീജിത്ത്, സാങ്കേതിക സഹായം പി വി രമേശൻ. എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും മറ്റന്നാൾ വരെ മൈ ജിഒവി നമോ ആപ്പ് 1800 11 7800 എന്ന ട്രോൾ ഫ്രീ നമ്പറിലൂടെയും അറിയിക്കാം. ഭാവി കൂടി മുന്നിൽ കണ്ട് ഇരുമ്പുരുക്ക് വ്യവസായ മേഖല ഡിജിറ്റലൈസേഷൻ പൂർണ്ണമായി സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി. ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഉൽപാദനക്ഷമത കൂട്ടാനും ചെലവ് കുറയ്ക്കാനും സാധിക്കുമെന്ന് ന്യൂഡൽഹിയിൽ ചിന്തൻ ശിവർ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ സാമ്പിളുകൾ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം ശേഖരിച്ച് പരിശോധിച്ചു വരുന്നതായി മന്ത്രി മോൻസ് ജോസഫ്. പുതിയ ജലനയം രൂപീകരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. മദ്യനയത്തിൽ സിഎംപി എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്ന് മന്ത്രി സി പി ജോൺ. സിഎംപി മുഖ്യമന്ത്രിക്കൊപ്പമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഖത്തറിലെ സ്ഫോടനത്തിൽ മരിച്ച വടകര തൂണേരി വെള്ളൂർ സ്വദേശി കരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഖത്തറിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടികൾ പെട്ടെന്ന് സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരത്തെ എസ്എഫ്ഐ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. സഹകരണ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് വർധനയ്ക്കെതിരെ നടത്തിയ മാർച്ചിലാണ് സംഘർഷം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലൻഡ് കാനഡ മത്സരം. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ നേരിടും. എഫും പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: This is Akashvani and I am Abhishek Mukhopadhyay with the Midday News. The headlines. India lodges strong protest against Pakistan over Kashmir issue at UNSC, accuses Islamabad of misusing its position as co-chair. Indian Embassy in Tehran issues revised advisory for Indian nationals to continue to avoid all non-essential travel to Iran. IMD issues red alert for very heavy rainfall over Konkan and Goa today. Assam on high alert after heavy rain accompanied with flash floods hit parts of Arunachal Pradesh. Hockey India announces 24-member junior women's squad for upcoming United Kingdom tour beginning next month. And in FIFA

0: ആകാശവാണി.
1: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 54-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ,

0: അനന്തപുരം രവി, കവിതാ സഖി. സംവിധാനം പി എ ബിജു.
1: രണ്ട് പ്രതിനായകർ കഥയിൽ അവസാനമായി കണ്ടുമുട്ടുകയാണിന്ന്. മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സ്വന്തം ഭാര്യയെ വിഷം കൊടുത്തു കൊന്ന സ്വിറ്റ്സർലൻഡ് ലോകം, നൈതിക ധർമ്മസങ്കടങ്ങൾ തീർക്കാൻ പലിശക്കാരി വൃദ്ധയെ കൊന്ന റസ്കോൾനിക്കോവ്. നിക്കോവ് ഏതാണ്ട് പിടിക്കപ്പെടാറായിരിക്കുന്നു. സ്വിറ്റ്സർലൻഡ് ലോക് തന്റെ സുഖഭോഗതൃഷ്ണയിലെ 18-ാം അടവ് പയറ്റാനിറങ്ങുന്നു. നിക്കോവിന്റെ പെങ്ങൾ ഡോണിയെ സ്വന്തമാക്കുകയാണ് സ്വിറ്റ്സർലൻഡിന്റെ ഒടുക്കത്തെ ആഗ്രഹം. ഡോണിയയെ ഇരയിട്ടു പിടിക്കാനയച്ചൊരു കത്ത് എന്ന ചൂണ്ടയിലുടക്കി സ്വിറ്റ്സർലൻഡിന്റെ മുറിയിൽ അകപ്പെടുന്നു ഡോണിയ. ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾ.
2: റസ്കോൾനിക്കോ, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു.
3: ഞാനും നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
2: വളരെ യാദൃശ്ചികം. അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും പറയാൻ കാര്യങ്ങളുണ്ട്. സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നടിക്കുന്നവരാണ് നമ്മൾ രണ്ടുപേരും.
3: എന്നെ ആരെങ്കിലും പിന്തുടരുന്നതായി നിങ്ങൾക്കറിയാമോ?
2: ഇല്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നെ പിന്തുടരുന്നതോ?
3: കൊള്ളാം, നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ട്. സോണിയയുടെ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് എന്നെ പിന്തുടരുന്നത്?
2: അതിന് എനിക്ക് പലവിധ കാരണങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അത്.
3: അതുപോലെ എനിക്കും എന്റേതായ കാരണങ്ങളുണ്ട്.
2: എന്നെ പീഡിപ്പിക്കാനും ദ്രോഹിക്കാനുമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ അപകടകാരിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല ഈ സ്വിറ്റ്സർലൻഡിലോ എന്ന് ഉടനെ നിങ്ങൾ മനസ്സിലാക്കും. മനസ്സിലാക്കിത്തരാം.
3: നിങ്ങളോടൊരു കാര്യം പറയാനാണ് നിങ്ങളുടെ താമസ സ്ഥലത്ത് വരാൻ ഞാനിപ്പോൾ തിരക്ക് പിടിച്ചത്. എന്റെ സഹോദരിയുടെ നേരെ നിങ്ങൾ പഴയതുപോലെയുള്ള എന്തെങ്കിലും ആഗ്രഹം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, ഈയിടെ എനിക്കെതിരായി നിങ്ങൾ കണ്ടെത്തിയ എന്തെങ്കിലും തെളിവുകൾ ഉപയോഗിച്ച് അവളെ മുതലെടുക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കും മുമ്പ് ഞാൻ നിങ്ങളെ കൊല്ലും.
2: ഞാനെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചവരാണ്. നിങ്ങൾക്കറിയാമോ, ധോണിയ നിങ്ങളുടെ സഹോദരി. അവൾ വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും അങ്ങേയറ്റം പരിശുദ്ധയാണ്. ബുദ്ധിമതി.
3: അവളെ നിങ്ങൾ വിടുന്ന ലക്ഷണമില്ലല്ലോ.
2: എങ്ങനെ വിടാനാവും? നിങ്ങൾക്കറിയില്ലേ, ഞാൻ ഇവിടെ ഒരു കടക്കണിയിൽ അകപ്പെട്ടു പോയിരുന്നു. അതും വലിയ ഒരു തുക. അത് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. ആ കടക്കണിയിൽ നിന്നും ധോണിയെയാണ് എന്നെ രക്ഷിച്ചത്.
3: നിങ്ങൾ ഓരോ കഥകളും മെനയുക. വീണ്ടും നിങ്ങൾ അവളോടൊപ്പം കൂടാനാണ് ഭാവം.
2: ഒരു സ്ത്രീക്ക് എത്ര ഉന്മാദത്തോടെയാണ് ഒരാളെ സ്നേഹിക്കാൻ കഴിയുക എന്ന് നിങ്ങൾക്കറിയാമോ? എന്തായാലും നിങ്ങളുടെ സഹോദരിയെ എനിക്ക് മറക്കാനാവില്ല.
3: അപ്പോ വീണ്ടും വിടാനല്ല ഭാവം അല്ലേ?
2: റസ്കോൾനിക്കോ, ഞാൻ ഒടുവിലത്തെ ചവിട്ടുകല്ലിൽ നിൽക്കുകയാണ്. നിങ്ങൾ വീണ്ടും മുഖം ചുളിക്കുന്നു. എന്റെ സ്വത്ത് മുഴുവൻ അവൾക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. 30,000 രൂബിൾ. അവൾ എന്നോടൊപ്പം പീറ്റേഴ്സ്ബർഗിലേക്ക് ഓടിപ്പോരാൻ സമ്മതിച്ചിരുന്നെങ്കിൽ അനശ്വര പ്രണയവും ആനന്ദകരമായ ജീവിതവും അവൾ പറയുന്നത് എന്തുമനുസരിക്കാം. എന്ത് വില കൊടുത്തും അവളെ ഞാൻ നേടും.

0: ഡൊണിയാ, നിന്നെ കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നീ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു.
1: ഞാൻ അധികം നേരം നിങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിന്ന് സംസാരിക്കാം. ഈ തെരുവിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കെന്താ പറയാനുള്ളത്?
0: ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് അതീവ രഹസ്യമായ കാര്യമാണ്. ഈ തെരുവിൽ നിന്നുകൊണ്ട് അക്കാര്യം പറയാനാവില്ല. രണ്ടാമതായി സോണിയ പറയുന്നതും നിങ്ങൾ കേൾക്കണം. മൂന്നാമതായി ചില കടലാസുകൾ നിങ്ങളെ കാണിക്കാനുണ്ട്.
1: അതിന് ഞാനെന്ത് വേണം?
0: നിങ്ങൾ എന്നോടൊപ്പം വരാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കാൻ പോലും തയ്യാറാവാതെ ഉടനെ തന്നെ തിരിച്ചു പോകും. നിന്റെ സഹോദരന്റെ ഒരു രഹസ്യം, അതിന്റെ രേഖ എന്റെ പക്കലുണ്ട്.
1: രേഖയോ?
0: നീ എന്താണ് ഭയപ്പെടുന്നത്?
1: നിങ്ങൾ അന്തസ്സുള്ള മനുഷ്യനല്ലെന്ന് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങളെ ഞാനൊട്ടും ഭയപ്പെടുന്നില്ല. നടക്കൂ, നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് ഞാൻ വരുന്നു.

0: ഇവിടെയാണ് എൻ്റെ ഇപ്പോഴത്തെ താമസം. ഈ കെട്ടിടത്തിൽ തന്നെയാണ് സോണിയായി. അവളുടെ മുറി അടഞ്ഞുകിടന്നിരുന്നു. കണ്ടോളൂ, വിശാലമായ മുറി. ഞാൻ കതകിൻ്റെ കുറ്റിയിടട്ടെ. നമ്മൾ സംസാരിക്കുന്നത് മറ്റാരും കേൾക്കണ്ട.
1: നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഇഷ്ടം.
0: ഇങ്ങോട്ട് നോക്ക്, ഈ രണ്ടാമത്തെ വലിയ മുറി. ആ വാതിലിന് മുന്നിൽ ഒരു കസേര കിടക്കുന്ന കണ്ടോ? സൗകര്യത്തോടെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി എന്റെ മുറിയിൽ നിന്ന് ഞാൻ അതെടുത്ത് അവിടെ കൊണ്ടുപോയി ഇട്ടതാണ്. അപ്പുറത്തെ മുറിയാണ് സോണിയായുടേത്. ഒരു ചുവരിനപ്പുറം. ഓരോ ദിവസവും 2 മണിക്കൂർ വീതം അവരുടെ സംഭാഷണം ഞാൻ കേൾക്കും.
1: അപ്പോ നിങ്ങൾ അവിടെ പതുങ്ങി നിന്ന് അത് ശ്രദ്ധിക്കുകയായിരുന്നു അല്ലേ?
0: തീർച്ചയായും, ഞാൻ കാതോർത്തിരുന്നു അവർ പറയുന്നത്. ഇനി ഇവിടെ നിൽക്കണ്ട, എന്റെ മുറിയിലേക്ക് തിരിച്ചു വരൂ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം.
1: ദാ നിങ്ങളുടെ എഴുത്ത്, ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. നിങ്ങൾ ഇതിൽ എഴുതിയതെല്ലാം സത്യമാണോ? എന്റെ സഹോദരൻ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് ഈ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് സത്യമാണോ? എന്നാ ഞാനിത് വിശ്വസിക്കുന്നില്ല. ഇതിനു മുമ്പേ ഞാനിത് കേട്ടതാണ്. സത്യമാണോ?
0: സത്യമല്ലെങ്കിൽ, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ എന്റെ മുറിയിലേക്ക് വന്നതെന്തിന്? അപകട സാധ്യത ഒട്ടും കണക്കിലെടുക്കാതെ നീ എന്തിനു വന്നു ഇവിടെ എന്റെ മുറിയിൽ?
1: നിങ്ങൾ എന്നെ ഇനിയും കബളിപ്പിക്കുന്നു.
0: നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല, ധൈര്യശാലി. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് നീ തനിച്ചിങ്ങോട്ട് വരില്ല എന്നാണ്. റസ്മിഹിനോട് കൂടെ വരാൻ പറയുമെന്ന് വിചാരിച്ചു. എന്നാൽ അയാൾ നിന്നോടൊപ്പം ഇല്ല, ഈ പരിസരത്തെങ്ങുമില്ല.
1: നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ? സമ്മർദ്ദത്തിലാകപ്പെടുത്തുകയാണോ?
0: നിനക്ക് നിക്കോവിനെ രക്ഷിക്കാൻ ആഗ്രഹമില്ലേ? ഡോണിയ, നീ ഒരു മാലാഖയാണ്. നിന്റെ ചേട്ടനെ പറ്റി നിനക്കെന്ത് തോന്നുന്നു? രക്ഷിക്കാനാവുമോ?
1: തീർച്ചയായും. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത്.
0: അല്ല, അയാളുടെ സ്വന്തം വാക്കുകൾ മാത്രമാണ് ഇതിനെല്ലാം അടിസ്ഥാനം. അയാൾ സോണിയായോട് എല്ലാം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. അയാളൊരു കൊലയാളിയാണ്.

0: പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെ കൊന്നു. അവരുടെ സഹോദരി ലിസയെയും.
1: തികച്ചും അസംഭവ്യം. ഒരിക്കലും അങ്ങനെയാകാൻ വഴിയില്ല. ഞാനിത് വിശ്വസിക്കില്ല.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 54-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ് അനന്തപുരം രവി, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഇന്ന് വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം. 6:50 ഹരിതവേദിയിൽ കരിവള്ളൂർ പാലത്തേരയിലെ എൻ പി സുരേഷിന്റെ കൃഷിവിശേഷങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരി. 8:00 ടൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, ഇതിൽ പാട്ടുമേളം. 7:35 അങ്കണം. 9:30 സംഗീത കച്ചേരി, 10:30 നിശാസുരഭി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യം സ്വർണപക്ഷികൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 1981 റിലീസായ ചിത്രമാണ്. സംവിധാനം പി രാമൻ നായർ. അഭിനേതാക്കൾ നെടുമുടി വേണു, സുകുമാരൻ, ജലജ, ജോസ് പ്രകാശ്, ശ്രീകുമാർ, മുരളി മോഹൻ, സ്വപ്ന, സുകുമാരി, ആലമൂടൻ, നെല്ലിക്കോട് ഭാസ്കരൻ, ജഗന്നാഥ വർമ്മ, അഡ്വക്കേറ്റ് ജയപ്രകാശ്, ലീല നമ്പൂതിരി. ഗാനങ്ങൾ എഴുതിയത് മുല്ലനേഴി, സംഗീതം രവീന്ദ്രൻ. ആലപിച്ചവർ യേശുദാസ്, ജയചന്ദ്രൻ, എസ് ജാനകി.

0: കൊല്ലം കണ്ടാലില്ലം വേണ്ട, കൊച്ചി കണ്ടാലും വേണ്ട, കള്ളു കണ്ടാൽ തള്ളേ പിള്ളേൻ തെല്ലോളം വേണ്ടേ വേണ്ടേ വേണ്ടേ.
1: ടൂണിൻ സ്റ്റാർസിൽ പാട്ടുമേളം
2: അമരസല്ലാപമേ.
1: പാട്ടും പാട്ടുവർത്തമാനവുമായി ഒരിത്തിരി നേരം
2: വേദനയെ പോലും വേദാന്തമാകും
1: കേൾക്കാം ഇന്ന് രാത്രി 8 മണി.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ചിത്രപൂർണിമ തുടരുന്നു. ഇനി പഞ്ചലോഹം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 1998 സിനിമ പുറത്തിറങ്ങുന്നത്. സംവിധാനം ഹരിദാസ്, അഭിനയിച്ചവർ മനോജ് കെ ജയൻ, മാള അരവിന്ദൻ, വാണി വിശ്വനാഥ്, നരേന്ദ്രപ്രസാദ്, വിജയകുമാർ, ഉർമ്മിള ഉണ്ണി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ. ഗാനങ്ങൾ പാടിയത് യേശുദാസും ചിത്രയും.

പഞ്ചലോഹം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനങ്ങൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ. ഇനി ഒരു കൊച്ചു സ്വപ്നം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 1984 പുറത്തിറങ്ങിയ ചിത്രമാണ് ഒരു കൊച്ചു സ്വപ്നം. സംവിധാനം ചെയ്തത് ബിപിൻ ദാസ്. അഭിനയിച്ചവർ നെടുമുടി വേണു, സീമ, മോഹൻലാൽ, ഇളവരശി, രവി ബേനൂൻ, ഉണ്ണിമേരി, ലളിത, കോട്ടയം ശാന്ത, സവിത ആനന്ദ്, ജനാർദ്ദനൻ. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം എം ബി ശ്രീനിവാസൻ. ആലാപനം യേശുദാസ്.

ഒരു കൊച്ചു സ്വപ്നം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം വി ശ്രീനിവാസൻ. ഇനി ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ. ഈ ചിത്രത്തിലെ ഗാനങ്ങളാണ്, 2019 പുറത്തിറങ്ങിയ ചിത്രമാണ് ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ. സംവിധാനം ചെയ്തത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. അഭിനയിച്ചവർ നെടുമുടി വേണു, സുരാജ് വെഞ്ഞാറമ്മൂട്, അഖിൽ പ്രഭാകർ, ശിവകാമി, സോനു, ദിനേശ് പണിക്കർ, നോബി മാർക്കോസ്, ജയകൃഷ്ണൻ. ഗാനരചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സന്തോഷ് വർമ്മ, സംഗീതം എം ജയചന്ദ്രൻ. പാടിയത് യേശുദാസ്, ജയചന്ദ്രൻ, എം ജി ശ്രീകുമാർ, പി ജയചന്ദ്രൻ, ശങ്കർ മഹാദേവൻ, ശ്രേയാ ഘോഷാൽ.

ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സന്തോഷ് വർമ്മ, സംഗീതം എം ജയചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 4:45 ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 50 സെക്കൻഡും. 4:45 കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം.
1: ക്രൊയേഷ്യയ്ക്കും കൊളംബിയയ്ക്കും ഒറ്റ ഗോൾ ജയം. പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ. ഒടുവിൽ റൊണാൾഡോയും പോർച്ചുഗലും തനി സ്വരൂപം കാണിച്ച കളിയിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗലിന് മടക്കമില്ലാത്ത 5 ഗോളിന്റെ ജയം. ക്രിസ്ത്യാനോ റൊണാൾഡോ 2 ഗോൾ നേടി ഉജ്ജ്വലമായി കളിച്ച കളിയിൽ മെൻഡസും ലിയാവോവും ഗോൾ നേടി. മത്സരത്തിന്റെ 6ാം മിനിറ്റിൽ തന്നെ പോർച്ചുഗൽ പ്രതീക്ഷിച്ച ഗോളെത്തി. വലതുവിങ്ങിൽ നിന്നും ജോ കാൻസലോ നൽകിയ പാസ് വരുതിയിലാക്കി റൊണാൾഡോയുടെ ക്ലിനിക്കൽ ഫിനിഷ്. 17ാം മിനിറ്റിൽ പോർച്ചുഗൽ ലീഡ് ഉയർത്തി. ബോക്സിന് തൊട്ടുപുറത്തുനിന്നും ഫ്രീ കിക്ക് ലഭിച്ചപ്പോൾ അത് റൊണാൾഡോ എടുക്കുമെന്നാണ് കരുതപ്പെട്ടത്. പക്ഷേ കിക്കെടുത്ത മെൻഡസ് ആയിരുന്നു. ഉൾത്തകിടിക്ക് തീപിടിപ്പിക്കുന്ന ഡ്രൈവിലൂടെ പന്ത് വലയിൽ. 2-0. 31ാം മിനിറ്റിൽ ഉസ്ബെക്കിസ്ഥാൻ ഒരു ഗോൾ മടക്കി എന്ന് തോന്നിച്ചുവെങ്കിലും വാർ നിർണയത്തിൽ ഗോൾ അനുവദിക്കപ്പെട്ടില്ല. 39ാം മിനിറ്റിൽ വീണ്ടും പോർച്ചുഗലിന്റെ ഗോൾ കണ്ടു. ബ്രൂണോ ഫെർണാണ്ടസിന്റെ പാസിൽ റൊണാൾഡോയുടെ ഉഗ്രൻ ഫിനിഷ്. 3-0 പോർച്ചുഗൽ മുമ്പിൽ. ഇടവേളയ്ക്ക് ശേഷവും പോർച്ചുഗീസ് ആധിപത്യം തന്നെയാണ് കണ്ടത്. 60ാം മിനിറ്റിൽ വീണ്ടും ഒരു ഗോൾ കണ്ടു. ഇത്തവണ സെൽഫ് ഗോൾ. ഗോൾ മുഖത്തെ കൂട്ടപ്പൊരിശിലിനിടെ മറ്റോവിന്റെ ശരീരത്തിൽ നിന്നും പന്ത് പതിച്ചത് സ്വന്തം വലയിൽ. പിന്നാലെ ബ്രൂണോ ഫെർണാണ്ടസിന്റെയും റൊണാൾഡോയുടെയും ഗോൾ ശ്രമങ്ങൾ വിഫലമായി. 87ാം മിനിറ്റിൽ ബോക്സിൽ നിന്നുള്ള തകർപ്പനടിയിലൂടെ ലിയാവോ പോർച്ചുഗലിന്റെ പട്ടിക തികച്ചു. പോർച്ചുഗൽ 5-0. ഇംഗ്ലണ്ട് ഗാന. ബസ് പാർക്കിംഗ് ഫുട്ബോളിലെ ഒരു പ്രയോഗമാണത്. എതിർ ടീം ഇംഗ്ലണ്ടിനെതിരെ ഗാന 1-2 ബസ്സുകൾ പാർക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. തങ്ങളുടെ തന്ത്രം വിജയകരമായി നടപ്പാക്കി ഇംഗ്ലണ്ടിനെ 0-0 സമനിലയിൽ കുനുക്കാനും ഗാനയ്ക്ക് സാധിച്ചു. 13ാം മിനിറ്റിലാണ് കളിയിൽ അപകടമുണ്ടായ ആദ്യ നിമിഷം പിറന്നത്. ബോക്സിൽ നിന്നും കുറച്ചകലെയായി ലഭിച്ച ഫ്രീ കിക്ക് റൈസ് തൊടുത്തത് ബാറിന് മീതെ കൂടെ മൂളിപ്പറന്നു. ആദ്യ 70 മിനിറ്റിൽ അത്യപൂർവമായാണ് ഗാന ഇംഗ്ലീഷ് ഹാഫ് സന്ദർശിച്ചത്. മുഴുവൻ സമയവും പ്രതിരോധ റൂട്ടിലായിരുന്നു ഗാനയുടെ മുഴുവൻ ടീമും. 36ാം മിനിറ്റിൽ മടുവക്കയുടെ ക്രോസിൽ റൈസിന്റെ ഹെഡർ ബാറിന് മീതെ കൂടെ പറന്നു. 1ാം പകുതിയുടെ അവസാന ഘട്ടത്തിൽ ചെറിയൊരു സമ്മർദ്ദം ഗാനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. 48ാം മിനിറ്റിൽ റൈസ് കെയ്ൻ കൂട്ടുകെട്ടിൽ ഇംഗ്ലണ്ട് നടത്തിയ മുന്നേറ്റം അപകടമുണ്ടാക്കി എങ്കിലും ഗോൾ പിറന്നില്ല. ഗാന പൂർണമായും പ്രതിരോധത്തിൽ ഉറച്ചുനിന്ന ഏറെക്കുറെ വിരസമായ ആദ്യ പകുതി ഗോൾരഹിതമായി അവസാനിച്ചു. 56ാം മിനിറ്റിൽ മടുവക്കയും ഗോർഡനും പോസ്റ്റിലേക്ക് തുടരെ അടികൾ പായിച്ചു എങ്കിലും ഗോൾ അകന്നു നിന്നു. 60ാം മിനിറ്റിൽ റൈസിന്റെ ഫ്രീ കിക്കിൽ ഹെൻഡേഴ്സിന്റെ ഫ്രീ ഹെഡറിൽ ഗാന പ്രതിരോധം കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. വൈകാതെ ഇംഗ്ലണ്ട് സാക്കയെയും ഒറേലിയെയും കളത്തിലിറക്കി. ഗാന അഡൂവിനെയും പത്താവിനെയും മാറ്റിയിറക്കി. പക്ഷേ ഗാനയുടെ പ്രതിരോധ കളി

മാത്രം മാറ്റമുണ്ടായില്ല. 86 മിനിറ്റിൽ സാക്കോയുടെ അടി ഗോളി സേവ് ചെയ്തു. തൊട്ടു പിന്നാലെ പകരക്കാരനായി ഇറങ്ങിയ ഒറേലിയുടെ ഹെഡർ ബാറിൽ തട്ടി മടങ്ങി. റീബൗണ്ട് ലഭിച്ച കെയ്ൻ പന്ത് ബാറിന് മീതെ കൂടെ പറത്തി. മത്സരം ജയിക്കാമായിരുന്ന സുവർണാവസരമാണ് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ തുലച്ചു കളഞ്ഞത്. പരിക്കു സമയത്ത് ഇംഗ്ലണ്ട് തുടരെ കോർണറുകൾ നേടി എങ്കിലും ഗാന ഉറച്ചുനിന്ന് പ്രതിരോധിച്ചു. ഒടുവിൽ മത്സരം 0-0 എന്ന സമനിലയിൽ അവസാനിച്ചു. സമനില കരുത്തരായ എതിരാളികൾക്കെതിരെ ഗാനയ്ക്ക് മികച്ച ഫലമായപ്പോൾ ഇംഗ്ലീഷുകാർക്ക് നിരാശ സമ്മാനിച്ച ഫലമായി. ലോകകപ്പിൽ ഏറെ മുന്നേറുമെന്ന സ്വപ്നം കാണുന്ന ടീമിന്റെ ദൌർബല്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ഈ മത്സരം. ക്രൊയേഷ്യ പനാമ. പനാമയുടെ കടുത്ത വെല്ലുവിളി വിജയകരമായി അതിജീവിച്ച് യൂറോപ്യൻ ശക്തികളായ ക്രൊയേഷ്യക്ക് ലോകകപ്പിലെ ആദ്യത്തെ ജയം. 1-0 മുൻ ലോകകപ്പ് ഫൈനലിസ്റ്റുകളുടെ വിജയം. ആദ്യ കളിയിൽ ഗാനക്കെതിരെ എന്ന പോലെ മികച്ച പ്രകടനം പുറത്തെടുത്ത പനാമയാണ് ആദ്യ നല്ല ശ്രമം നടത്തിയത്. റോഡ്രിഗസിന്റെ അടി പക്ഷേ ഗോളി ലിവാക്കോവിച്ച് രക്ഷപ്പെടുത്തി. 1 ക്രൊയേഷ്യക്കും ചില അവസരങ്ങൾ ലഭിച്ചു. അതിലൊന്ന് വക്ടുറീന പോസ്റ്റിലേക്ക് തൊടുത്തുവെങ്കിലും ഗോളി മൊസ്കിരീന രക്ഷപ്പെടുത്തി. 2 54 വിധി നിർണയിച്ച ഗോൾ പിറന്നു. ജോസിഫ് സ്റ്റാനിക്സിന്റെ അസിസ്റ്റിൽ ബുദിമീറിന്റെ അടി ഗോൾ 1-0. പിന്നീട് സമനിലയ്ക്കായി പനാമ ആഞ്ഞു ശ്രമിക്കുന്നത് തുടർന്നുവെങ്കിലും ക്രൊയേഷ്യയുടെ ഗോളി ലിവാക്കോവിച്ച് തുടർച്ചയായ സേവുകൾ നടത്തി ടീമിന്റെ ലീഡ് സംരക്ഷിച്ചു. റോഡ്രിഗസിന്റെയും മാർട്ടിനസിന്റെയും എല്ലാം അടികൾ തടുത്തിട്ട് ലിവാക്കോവിച്ചിന്റെ മെഡിക്കിൽ ക്രൊയേഷ്യ വിലപ്പെട്ട 3 സ്വന്തമാക്കി. കൊളംബിയ കോംഗോ. കോംഗോയുടെ കടുകടുത്ത വെല്ലുവിളി ഒറ്റ ഗോളിന് മറികടന്ന് ലാറ്റിനമേരിക്കൻ ശക്തികളായ കൊളംബിയയ്ക്ക് നോക്കൌട്ടിൽ സ്ഥാനം. ആവേശകരമായ തുടക്കമായിരുന്നു കൊളംബിയ കോംഗോ മത്സരത്തിന്. ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ ജയത്തിന്റെ ആവേശത്തിൽ കൊളംബിയയും പോർച്ചുഗലിനെ തളച്ചിട്ട കളിയുടെ തനിയാവർത്തനം പുറത്തെടുക്കാമെന്ന പ്രതീക്ഷയോടെ കോംഗോയും ഇറങ്ങിയതോടെ മത്സരം ആദ്യ നിമിഷം തൊട്ട് സജീവമായി. ആദ്യം അപകടഭീതി വിതച്ചത് കോംഗോയാണ്. കയാബുവിന്റെ ബോക്സിന് പുറത്തുനിന്നുള്ള അടി പോസ്റ്റിനെ അകന്നുപോയി. ഒട്ടും വൈകാതെ കൊളംബിയ എതിർ ബോക്സിലേക്ക് ഇരച്ചുകയറാൻ തുടങ്ങി. ആദ്യ 20 തന്നെ അവർ 8 പോസ്റ്റിലേക്ക് അടിവായിച്ചു. 5 ലൂയിസ് ഡയസിന്റെ അടി ഗോളി എംബാസി തടുത്തിട്ടപ്പോൾ പന്ത് കിട്ടിയ മുനീസിന്റെ അടി വലത് പോസ്റ്റിനെ കടന്ന് പുറത്തേക്ക് പോയി. 6 മുനീസ് ഗോളടിച്ചു എങ്കിലും കഷ്ടിച്ച് ഓഫ്സൈഡായി മാറിയതിനാൽ ഗോൾ അനുവദിക്കപ്പെട്ടില്ല. ശ്രമം തുടർന്ന കൊളംബിയയുടെ ഡയസിന്റെ മറ്റൊരടി ഗോൾ കീപ്പർ എംബാസി തടഞ്ഞിട്ടു. 20 ക്യുവാർട്ടയുടെ ശ്രമവും കോർണർ വഴങ്ങി കോംഗോ ഗോളി രക്ഷപ്പെട്ടു. ക്രമേണ കളി തടുത്തു. എങ്കിലും കൊളംബിയയ്ക്ക് തന്നെയായിരുന്നു മത്സരത്തിൽ ആധിപത്യം. ഇടതുവിങ്ങിലൂടെ അപൂർവമായി മുന്നേറിയ മസവാക്കു ബോക്സിലേക്ക് നൽകുന്ന ക്രോസുകളിൽ ഒതുങ്ങി കോംഗോയുടെ ഗോൾ നീക്കങ്ങൾ. ആദ്യപകുതി തീരുമ്പോൾ സ്കോർ 0-0. 1 തുടക്കത്തിൽ എന്ന പോലെ 2 ആരംഭത്തിലും കൊളംബിയയുടെ തള്ളിക്കയറ്റം കണ്ടു. 49 ലൂയിസ് ഡയസിന്റെ മിന്നലോട്ടവും കിടലിനടിയും കണ്ടു. പക്ഷേ ഒരിക്കൽ കൂടി കോംഗോ ഗോളി ടീമിന്റെ രക്ഷകനായി. 62 ഇടതുവിങ്ങിൽ നിന്നും വന്ന അപകടം പിടിച്ച ക്രോസ് കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി എംബാസി ടീമിനെ കളിയിൽ നിലനിർത്തി. പോർച്ചുഗലിനെതിരെ എന്ന പോലെ 5 അണിനിരത്തിയ പ്രതിരോധമായിരുന്നു കോംഗോയുടെ. അത് 76 വരെ വിജയിച്ച തന്ത്രവുമായി. 76 സമനില പൂട്ടുപൊളിച്ച ഗോൾ കൊളംബിയ നേടി. ജുവാൻ കുന്തേറോയുടെ ഉജ്ജ്വലൻ പാസ് ഗോളിലേക്ക് തൊടുത്ത് മുനോസ് കൊളംബിയയുടെ വീരനായകനായി. മത്സരത്തിലുടനീളം എൻഡ് ടു എൻഡ് ഓടിക്കളിച്ച ഈ വിംഗ് ബാക്കിന്റെ പ്രകടനത്തിന് അർഹിച്ച പ്രതിഫലമായി ഈ വിജയഗോൾ. സമനില പിടിക്കാൻ കുറഞ്ഞൊരു സമ്മർദ്ദം അവസാന ഘട്ടത്തിൽ കോംഗോ നടത്തി നോക്കിയെങ്കിലും തികഞ്ഞ അച്ചടക്കത്തോടെ കളി നിയന്ത്രിച്ച കൊളംബിയ മത്സരം വരുതിയിലാക്കി. ജയത്തോടെ കൊളംബിയ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഇനി ഇന്നും നാളെ പുലർച്ചെയുമായി നടക്കുന്ന മത്സരങ്ങളുടെ വിശേഷങ്ങളിലേക്ക്. ഓരോ ടീമുകളും തങ്ങളുടെ അവസാന ഗ്രൂപ്പ് മത്സരങ്ങൾക്കായി ബൂട്ട് കെട്ടുന്ന ദിവസങ്ങളാണ് ഇനി അരങ്ങേറുന്നത്. ഇന്നു മുതൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാനവട്ട മത്സരങ്ങൾ ആരംഭിക്കും. ഒരേ സമയത്ത് തന്നെ ഒരു ഗ്രൂപ്പിലെ 2 ടീമുകളും ഒന്നിച്ചു പോരിനിറങ്ങുന്ന വിധമാണ് ഇത്തവണയും അവസാനഘട്ട മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 സ്വിറ്റ്സർലാൻഡ് കാനഡയും തമ്മിലാണ് ആദ്യ മത്സരം. ബോസ്നിയക്കെതിരെ സമനിലയോടെയാണ് ആതിഥേയ രാജ്യങ്ങളിൽ ഒന്നായ കാനഡയുടെ തുടക്കം. 2 കളിയിൽ പക്ഷേ ഖത്തറിനെ തകർത്തത് എതിരില്ലാത്ത അരഡസൺ ഗോളുകൾക്കാണ്. ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കാണ് കാനഡയ്ക്ക് ഉജ്ജ്വല ജയം സമ്മാനിക്കുന്നതിൽ നിർണായകമായത്. ഏറെ ആത്മവിശ്വാസത്തോടെ ഇറങ്ങുന്ന കാനഡയോട് കൊമ്പുകോർക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ്. ഖത്തറിനോട് സമനിലയിൽ പെട്ടു തുടങ്ങിയ സ്വിസ്സുകാർ അതിന്റെ ക്ഷീണം തീർത്തത് ബോസ്നിയയെ 4-1 തകർത്തുകൊണ്ടാണ്. അടുത്ത റൌണ്ടിലേക്ക് കടക്കാൻ 2 സമനില ധാരാളമാണ്. തോൽവി സംഭവിക്കുന്നത് നോക്കൌട്ട് പ്രവേശനത്തെ സംബന്ധിച്ച് ചെറിയ ആശങ്ക ഉണർത്തും എന്നതിനാലും 2 ടീമുകളും ഗ്രൂപ്പിൽ 1 ഫിനിഷ് ചെയ്യാൻ പൊരുതും എന്നുറപ്പാണ്.

0: ഇതേ സമയം തന്നെ അരങ്ങേറുന്ന മത്സരത്തിനിറങ്ങുന്ന ബോസ്നിയയ്ക്കും ഖത്തറിനും ജയത്തിൽ കുറഞ്ഞൊന്നും മതിയാവുകയില്ല. ജയം തന്നെ ചിലപ്പോൾ പോരാതെ വരികയും ചെയ്തേക്കും. എട്ടു മികച്ച മൂന്നാം സ്ഥാനക്കാരിൽ ഒന്നായി നോക്കൌട്ട് പ്രവേശനത്തിന് സാധ്യത നിലനിർത്തണമെങ്കിൽ വമ്പൻ മാർജിനിലുള്ള ജയം വേണം എന്നതിനാൽ കൈമേയ് മറന്നുള്ള ആക്രമണ ഫുട്ബോൾ തന്നെ ഇന്ന് പുറത്തെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിലെ നില ഇങ്ങനെ സങ്കീർണമായതിനാൽ ബി ഗ്രൂപ്പിലെ പ്രധാന പോരാട്ടം ബോസ്നിയ ഖത്തർ മത്സരമായാലും അതിശയിക്കാനില്ല. ഗ്രൂപ്പ് സിയിലെ രണ്ട് മത്സരങ്ങളും ജൂൺ 25 പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 തുടങ്ങുന്നത്. മൊറോക്കോ ഹെയ്തിയെയും ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും നേരിടുന്നു. കളിച്ച രണ്ട് കളിയും ഒരൊറ്റ ഗോളും അടിക്കാതെ തോൽവി വഴങ്ങിയ ഹെയ്തിക്ക് ഈ അവസാന മത്സരം മൊറോക്കോക്കെതിരെ വലിയ മാർജിന് ജയിച്ചാലും പിന്നെയും അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കണം. ബ്രസീലിനെ സമനിലയിൽ പിടിച്ചു നിർത്തിയ തുടക്കത്തിന് ശേഷം സ്കോട്ട്ലാൻഡിനെതിരെ ജയം കുറിച്ച മൊറോക്കോ തങ്ങളുടെ ഉരുകാൽ അടുത്ത ഘട്ടത്തിലേക്ക് വച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൈബാരിയുടെ സ്കോറിംഗ് ബൂട്ടിലാണ് അവരുടെ പ്രതീക്ഷ. ഒപ്പം ഒനാഹിയും ബദൌദിയുമെല്ലാം നന്നായി കളിക്കുന്നുമുണ്ട്. ഒന്നാം സ്ഥാനക്കാരായി ഗ്രൂപ്പ് കടക്കാനും കടുത്ത എതിരാളികളെ നോക്കൌട്ടിൽ ഒഴിവാക്കാനും മികച്ച ജയം ലക്ഷ്യമിട്ടാവും മൊറോക്കോ ഇറങ്ങുക. അഭിമാനമുയർത്തുന്ന ഒരു ജയം ഹെയ്തിയുടെയും പ്രതീക്ഷയാണ്. ഏതായാലും മികച്ച ഒരു മത്സരം നമുക്ക് കാണാം. ബ്രസീൽ സ്കോട്ട്ലൻഡ് മത്സരമാണ് മറ്റൊന്ന്. മുൻ ലോക ചാമ്പ്യന്മാരുടെ അക്കൌണ്ടിൽ 4 ഉണ്ട്. മൊറോക്കോക്കെതിരെ മങ്ങിയ പ്രകടനമായിരുന്നുവെങ്കിലും ഹെയ്തിക്കെതിരെ ആ കടം വീട്ടി. 3 ആധികാരിക ജയം. വിനീഷ്യസ് ജൂനിയർ നന്നായി കളിക്കുന്നുണ്ട്. കാസിമറോയും പക്കറ്റയും ക്യൂനയും ഫോമിലുണ്ട്. നെയ്മർ പരിക്കിൽ നിന്ന് മോചിതനായി ബെഞ്ചിലെങ്കിലും എത്തുമെന്ന് മഞ്ഞപ്പട പ്രതീക്ഷിക്കുന്നുണ്ട്. പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ നല്ലയൊരു ജയത്തോടെ അടുത്ത റൌണ്ടിലേക്ക് കടക്കുക എന്നതിൽ തന്നെയാവും ബ്രസീലുകാരുടെ ഊന്നൽ. ഹെയ്തിയെ തോൽപ്പിച്ച് 3 സ്വന്തമായുള്ള സ്കോട്ട്ലൻഡിനും അടുത്ത റൌണ്ട് അപ്രാപ്യമല്ല. സാധ്യത നിലനിർത്താൻ ചുരുങ്ങിയത് ഒരു സമനിലയെങ്കിലും നേടണം. അതുകൊണ്ട് തന്നെ ഈ യൂറോപ്യൻ ശക്തികൾ മുൻ ലോക ചാമ്പ്യന്മാർക്കെതിരെ പൊരുതി നോക്കുമെന്ന് ഉറപ്പാണ്. എ ഗ്രൂപ്പിലെ 2 പുലർച്ചെ 6:30 നടക്കുക. ഈ ലോകകപ്പിന്റെ ആവേശ ടീമായി മാറിക്കഴിഞ്ഞ കൊറിയക്കാർക്ക് എതിരാളികൾ സൌത്ത് ആഫ്രിക്കയാണ്. ചെക്കിനെ അട്ടിമറിക്കുകയും മെക്സിക്കോയോട് നിർഭാഗ്യ തോൽവി പിണയുകയും ചെയ്ത കൊറിയക്കാർക്ക് തന്നെയാണ് മുൻതൂക്കം. 2 മങ്ങിപ്പോയ സൌത്ത് ആഫ്രിക്കയ്ക്ക് ചെക്കിനോട് കഷ്ടിച്ചു നേടിയ പെനാൾട്ടി ഗോൾ സമനിലയുടെ പോയിന്റ് മാത്രമേ സ്വന്തമായുള്ളൂ. കൊറിയയെ വീഴ്ത്തിയാൽ അവർക്കുമുണ്ട് സാധ്യത എന്നതിനാൽ തുറന്ന മത്സരമായിരിക്കും ഇത് എന്ന് തീർച്ച. മെക്സിക്കോയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2 അടുത്ത റൌണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് മെക്സിക്കോ. പക്ഷേ ഒരു തോൽവി വഴിഞ്ഞാൽ അടുത്ത റൌണ്ടിൽ കടുത്ത എതിരാളികളെ നേരിടേണ്ടി വന്നേക്കുമോ എന്നതിനാൽ ആതിഥേയർ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാനിടയില്ല. ചെക്കിനാണ് ഈ മത്സരം ഏറ്റവും നിർണായകം. പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം പുറത്തെടുക്കാനാവാതെ പോയ അവരുടെ കോളത്തിലുള്ളത് ഒരൊറ്റ പോയിന്റ് മാത്രമാണ്. കൊറിയയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരെ ലീഡ് നേടിയ കളികളിലും അവസാന ഫലം യഥാക്രമം തോൽവിയും സമനിലയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മത്സരം അവർ ജയിക്കാൻ വേണ്ടി തന്നെയാവും കളിക്കുക. അങ്ങനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ആർക്കും ലളിതമല്ല അവസാന മത്സരങ്ങൾ. നോക്കൌട്ട് ഉറപ്പിച്ച ടീമിന് പോലും കടുത്ത എതിരാളികളെ ഒഴിവാക്കാൻ മികച്ച ഫലം കൂടിയേ തീരൂ എന്ന നിലയാണ്. ബാക്കിയുള്ള ടീമുകളുടെ കാര്യം വിശേഷവിദ്യ പറയുകയും വേണ്ട. അതുകൊണ്ട് തന്നെ അവസാനവട്ട ഗ്രൂപ്പ് മത്സരങ്ങൾ എല്ലാ ഗ്രൂപ്പിലും കടുത്തതാകും, അല്ല കടുകടുത്തതാകും എന്ന് തീർച്ച.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി.

ഈ നിലയത്തിൽ ഇന്ന് 6:50 ഹരിതവീതി. കരിവള്ളൂർ പാലത്തേരിയിലെ NP സുരേഷിന്റെ കൃഷി വിശേഷങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരിയും.

രാത്രി 7:35 അങ്കണം. ഇതിൽ മഴയോർമ്മയിൽ ഒരു ആൽമരം, ഗെറ്റ് ടുഗദർ അബു നന്മണ്ട അവതരിപ്പിക്കുന്ന ചെറുകഥകൾ, കെ എം സരസ്വതി അവതരിപ്പിക്കുന്ന കവിതകൾ, എൻ എസ് മാധവൻ എഴുതിയ പാൽ പിരിയുന്ന കാലം എന്ന ചെറുകഥയുടെ വായനാനുഭവം തേജസ്വിനി പി പങ്കുവയ്ക്കുന്നു. ഇന്ന് 7:35 അങ്കണം പരിപാടിയിൽ.

ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 40 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 5 മണിക്ക് ഹിന്ദി പാഠം തിരുവനന്തപുരം റിലേ.

0: कूद गया। क्या उसने नटखट की जान बचाई?
1: हाँ
0: हाँ, तो देखिए अभी देखिए, झटपट को तैरना आता था, नटखट को जो है तैरना नहीं आता था, लेकिन बड़े भाई झटपट को तैरना आता था, इसलिए उसने झट अपना बस्ता उतार कर नदी के किनारे रख दिया, पुल के पास मुंडेर पर रखा और सीधा नदी में कूद गया। और थोड़ी देर तैरने के बाद उसने क्या किया, नटखट को पकड़ लिया और उसको सीधा किनारे की ओर लेके आकर अपनी छोटे भाई की जान बचाई उसको। लेकिन नटखट पर बहुत गुस्सा आ रहा था, उसका जी कर रहा था कि एक झापट मारे, लेकिन झापट
1: अड़ी अड़ी
0: लेकिन उसने नटखट की ओर देखा तो नटखट जो है बिल्कुल घर कर घबराया हुआ लग रहा था, तो उसको उस छोटे भाई पर प्यार आ गया। इसने नटखट का हाथ पकड़ा और बस्ता उठाकर सीधा मुंडेर की ओर चढ़ाई चढ़ने लगा। अब എന്താ പറ്റിയത്? झटपट ने നന്നായിട്ട് നീന്തൽ അറിയായിരുന്നു. പിന്നെ അവൻ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് എന്നെ പുറകെ കിടന്ന ബാഗിനെ, ബസ്ത, ആ ബാഗിനെ ഊരി ആ നദിക്കരയിലുള്ള കൈവരിയിൽ വെച്ചിട്ട്, മുണ്ടേറെന്ന് പറഞ്ഞ എന്തോന്നാണ്,
1: കൈവരി,
0: അവിടെ വെച്ചിട്ട് പെട്ടെന്ന് എന്നെ നദിയിലോട്ട് എടുത്ത് ചാടി. കുറച്ച് നേരം ഇങ്ങനെ നീന്തിയപ്പോഴേക്കും അവന് ആളെ കിട്ടി, ആളെ കിട്ടി അല്ലേ, നമ്മളെ നട്ട്കട്ടിനെ പിടികിട്ടി. നട്ട്കട്ടിനെ പിടിച്ചുകൊണ്ട് കരയിൽ കയറ്റിയപ്പോഴേക്കും അവന് സമാധാനമായി. പക്ഷെ അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു നട്ട്കട്ടിനടുത്ത്, കാരണം എത്ര പറഞ്ഞാലും കേക്കില്ല, ഇങ്ങനത്തെ കുസൃതികൾ കാണിക്കുന്നോണ്ടല്ലേ ഇപ്പൊ വെള്ളത്തിൽ വീണത്. അതുകൊണ്ട് ഒരൊറ്റ അടി വെച്ചു കൊടുക്കാൻ തോന്നി. അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് പാവൻ നട്ട്കട്ട് പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴേക്കും അവന് കുഞ്ഞനിയനോട് എന്ത് തോന്നി,
1: സ്നേഹം
0: തോന്നി. പിന്നെ അവന്റെ കൈയും പിടിച്ച് അവന്റെ ആ ബാഗും എടുത്ത് നേരെ മേളിലോട്ട് പാലത്തിന്റെ അങ്ങോട്ട് കയറി.
1: എന്തെങ്കിലും
0: സംശയം ഉണ്ടോ? ഇല്ല. തോ നട്ട്കട്ട് കി ജാൻ കിസ്നെ ബച്ചായി? ഉസ്കേ ബഡേ ഭായിനെ ബച്ചായി. ക്യാ ഝട്ട്പട്ട് നെ നട്ട്കട്ട് കോ ഝാപട്ട് മാറാ?
1: നഹീ നഹീ.
0: ക്യൂ നഹീ മാറാ?
1: नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया.
0: बहुत अच्छे. उसे वो इतना डरा हुआ और घबराया हुआ था कि उस बड़े भाई को छोटे भाई पर प्यार आ गया. तो आपको क्या इस भाग पर कुछ शंका है?
1: नहीं जी.
0: अगले भाग की ओर चले.
1: हाँ.
0: पुल पर पहुंचा ही था कि नटखट अचानक गला फाड़कर रोने लगा. झटपट ने कहा, अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे हो? नटखट ने रोते रोते कहा, तुम घर जाकर माँ से मेरी शिकायत करोगे. जनता जरा पढ़िए.
1: पुल पर पहुंचा ही था कि नटखट अचानक गला फाटकर रोने लगा. झटपट ने कहा, अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे हो? नटखट ने रोते रोते कहा, तुम घर जाकर माम से मेरी शिकायत करोगे.
0: नटखट जो है जैसे ही पुल के ऊपर पहुंच जाता है तो क्या करने लगता है, अचानक पेट्टन गला फाड़कर रोने लगता है. पेट्टन ने तोंड कीरी कड़न करयान तोड़ंगो. गला फाड़कर मीन्स क्या है, नल्ला उच्चतिल करयान तोड़ंगो. तो उस समय जो है झटपट नटखट से पूछता है कि अब तो तुम बच गए हो, बहने से बच गए हो, फिर क्यों रो रहे हो? तो नटखट रोते रोते कहता है कि तुम घर में जाकर मेरी शिकायत करोगे. എന്താണ്, നീ ഇപ്പോ ഒഴുക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ, പിന്നെ നീ എന്തിനാ കടന്ന് കരയുന്നെന്ന് ഝട്ട്പട്ട് നട്ട്കട്ടിനോട് ചോദിക്കുമ്പോ നട്ട്കട്ട് കരഞ്ഞു കരഞ്ഞു പറയുകയാണ്. എന്താണ് പറയുന്നത്?
1: നീ
0: പോയി, ഇനി അമ്മയോട് എന്റെ പരാതി പറയത്തില്ലേ, എന്റെ കുറ്റം പറഞ്ഞു കൊടുക്കത്തില്ലേ, എന്നെ അമ്മ തല്ലില്ലേ, അതുകൊണ്ടാണ് കരയുന്നതെന്ന്. നട്ട്കട്ടിനെ ആരാ രക്ഷിച്ചത്? നട്ട്കട്ട് വെള്ളത്തിൽ വീണു പോയപ്പോ ഝട്ട്പട്ട് ആണ് രക്ഷിച്ചത് അല്ലേ. രക്ഷിച്ച് അവന് നല്ല ദേഷ്യമൊക്കെ തോന്നി, തല്ലു കൊടുക്കണമെന്നൊക്കെ തോന്നിയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, പേടിച്ചരണ്ടിരിക്കുന്ന നട്ട്കട്ടിനെ കണ്ടപ്പോ അവന് പാവം തോന്നി, സ്നേഹം തോന്നി, അടിച്ചില്ല, പാലത്തിന്റെ മേളിൽ കൊണ്ടുവന്നു. അവിടെ വന്നപ്പോഴും നട്ട്കട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, തൊണ്ട കീറി കിടന്ന് കരയാൻ തുടങ്ങി. അപ്പൊ ഝട്ട്പട്ട് ചോദിക്കുകയാണ്, എന്തിനാ നീ കിടന്ന് കരയുന്ന, നിന്നെ രക്ഷിച്ചല്ലോ. അപ്പൊ പറയാണ്, നീ വീട്ടിൽ പോയി എന്റെ കുറ്റമൊക്കെ പറഞ്ഞ് എനിക്ക് തല്ലു മേടിച്ചു, അതുകൊണ്ടാണ് ഞാന് കരയുന്നതെന്ന്. അടുത്തത് നോക്കിയേ. തോ ജോ കഹോ, നട്ട്കട്ട് കാ രോണാ ബന്ദ് ഹോ ഗയാ, മുജേ കാഗസ് കി നാവ് ബനാനാ നഹീ ആതാ, തും സിഖാ ദോഗേ? ഹാ ഉസ്മേ ക്യാ ഹൈ, നട്ട്കട്ട് ഖുശ് ഹോകർ ബോലാ, പർ മുജേ തേർനാ നഹീ ആതാ, തും സിഖാ ദോഗേ? ഹാ ഉസ്മേ ക്യാ ഹൈ, ഝട്ട്പട്ട് നെ മുസ്കുരാതേ ഹുയേ നട്ട്കട്ട് കെ ശബ്ദോ കി നക്കൽ കി, ഓർ ദോനോ ഭായ് ഹസ് പഡേ. ലേക്കിൻ ഝട്ട്പട്ട് നെ നട്ട്കട്ട് കാ ബസ്താ ഉസേ പക്ഡാ കർ പുൽ കെ മുണ്ടേർ പർ സേ അപ്നാ ബസ്താ ഉഠായാ തോ ഏക്ദം ചിന്തിത് ഹോകർ ബോലാ, അരേ ഛോട്ടേ, ഹം ദോനോ കെ കപ്ഡേ ഭീഗ് ഗയേ ഹൈ,

0: हमें भीगे कपड़ों में देख माँ पूछेगी तो क्या कहेंगे? हाँ बड़े। अब नटखट ने एक पल सोचा और बोला, आओ दौड़ लगाते हैं, कपड़े अपने आप सूख जाएंगे। हाँ ये ठीक है, छटपट ने अपना बस्ता पीठ पर टांगते हुए कहा। तो बच्चों देखो कि पहले हमने पढ़ा था कि नटखट जो है रो रहा है, उसे क्या डर था कि कहीं झटपट जाकर घर में उसकी शिकायत ना कर दे। अभी झटपट ने पूछा कि क्यों रो रहे हो, तो नटखट ने कहा कि तुम जाकर घर में शिकायत करोगे इसलिए मैं रो रहा हूँ। तो नटखट ने कहा ना करूँ तो इस पर जो है उसका रोना बंद हो गया। पेंदाण झटपट നടക്കട്ടോട് ചോദിക്കുകയാണ്, നീ എന്തിനാ കരയുന്നത്? നീ ഇപ്പൊ രക്ഷപ്പെട്ടല്ലോ, അപ്പൊ എന്തു പറയുന്നു? നീ വീട്ടിൽ പോയി പരാതി പറയൂ. ഝട്ട്പട്ട് പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലെങ്കിലോ എന്ന്. ഇത് കേട്ടിട്ട് നട്കട്ടിന്റെ കരച്ചിലൊക്കെ എന്ത് ചെയ്തു?
1: നിന്നു.
0: ഝട്ട്പട്ട് നട്കട്ടിനോട് ചോദിക്കുകയാണ്, നിനക്ക് പേപ്പർ കൊണ്ട് ബോട്ട് ഉണ്ടാക്കാൻ അറിയാലോ, അത് എനിക്കൂടെ ഒന്ന് പഠിപ്പിച്ചു തരാമെന്ന്. അപ്പോ അതിന് നട്കട്ട് തിരിച്ചു പറയാണ്, ഹാ ഉസ്മേ ക്യാ ഹേ, ആ അതിനെന്താ, പറഞ്ഞുതരാലോ എന്ന്. തിരിച്ച് നട്കട്ട് ചോദിക്കുകയാണ്, നട്കട്ട് ഖുഷ് ഹോക്കർ ബോല പർ മുജേ തേർന്ന നെഹീ ആത്ത, അതിനെന്താ അത് പഠിപ്പിച്ചു തരാലോ എന്ന് വളരെ സന്തോഷത്തോടെ നട്കട്ട് പറഞ്ഞു. എന്നിട്ട് തിരിച്ചു പറയാണ്, എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ, എന്നെയും പഠിപ്പിച്ചു തരുമോ നീന്താൻ? നട്കട്ട് പറഞ്ഞതുപോലെ തന്നെ അവന്റെ അതേ സൗണ്ടിൽ കളിയാക്കിക്കൊണ്ട് അവനെ കോപ്പി അടിച്ചതുപോലെ ഝട്ട്പട്ട് പറയാണ്, ഹാ അതിനെന്താ എന്ന്. അപ്പൊ ഇവിടെ നക്കൽ കർണ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, നമ്മൾ ഒരാള് പറയുന്നതിനെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നക്കൽ കർണ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഝട്ട്പട്ട് ഇങ്ങനെ അതിനെന്താ എന്ന് പറയുന്ന രീതി കേട്ടിട്ട് രണ്ടുപേരും ഒരേപോലെ ചിരിക്കാൻ തുടങ്ങുന്നു. ലേക്കിൻ ഝട്ട്പട്ടിനെ നട്കട്ട് കാ ബസ്ത ഉസെ പക്കടാക്കർ പുൽകി മുണ്ടേർ പർസേ അപ്ന ബസ്ത ഉഠായ. തോ ഉസ്നെ ക്യാ കിയാ, നട്കട്ട് കാ ബസ്ത ഉസെ പക്കടാ ദിയ ഓർ അപ്ന ബസ്ത ഖുദ് പേൺ ലിയ. അവൻ എന്ത് ചെയ്തു, ആ നട്കട്ടിന്റെ ബാഗ് നട്കട്ടിന് കൊടുത്തിട്ട് അവന്റെ ബാഗ് എടുത്ത് സ്വന്തമായി പുറകെ ഇട്ടിട്ട് എന്തോ ഒരു ചിന്തയിലാണ് ആള്, ഏകദം ചിന്തി തോക്കർ പോല, എന്തോ കാര്യം ഇങ്ങനെ ആലോചനയിൽ ഇരുന്നിട്ട് പറഞ്ഞു, അരേ ചൂട്ടേ ഹം ദോനോ കെ കപ്പടേ ഭീഗ് ഗേ, ഹമേ ഭീഗേ കപ്പടോ മേ ദേഖ് മാ പൂച്ചേഗി തോ ക്യാ കഹേംഗേ. നോക്കൂ ചൂട്ടേ, കുഞ്ഞാ നോക്കൂ, നമ്മുടെ രണ്ടുപേരുടെയും ഡ്രസ്സുകൾ എന്താണ്, തുണികൾ എന്ത് ചെയ്തു, ആകെ നനഞ്ഞിരിക്കുകയാണ്, ഭീകര നനഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ പോകുമ്പോ അമ്മ ഇത് കാണത്തില്ലേ, അപ്പൊ അമ്മ ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? നട്കട്ടിനെ ഏക് പാൽ സോച്ചാ ഓർ ബോല, ആ ദോഡ് ലഗാത്തേ ഹേ തോ ക്യാ കഹേംഗേ. അപ്പോ ഇതിങ്ങനെ എന്ത് ചെയ്യും നമ്മളെന്ന് ചോദിച്ചപ്പോ നട്കട്ടും പറയും, ആ അത് ശരിയാണല്ലോ ചേട്ടാ. എന്നിട്ട് നട്കട്ട് ഏക് പൽ സോച്ച, നട്കട്ടിനെ ഏക് പൽ സോച്ച ഓർ ഝട്സെ ബോല, ആ ദോഡ് ലഗാത്തേ ഹേ, കപ്പടെ അപ്നെ ആപ് സൂക് ജായെങ്കേ, ഹാ യേ ഠീക് ഹേ, ഝട്ട്പട്ടിനെ അപ്ന ബസ്ത പീഠ് പർ ടാങ്തേ ഹുവേ കഹാ. ഏക് ഉപായ ജോ ഹേ നട്കട്ട് കോ സൂച്ചാ, ക്യാ ഥാ വോ ഉപായ, ഹം ദോനോ ദോഡ് ലഗാത്തേ ഹേ, ദോഡ്നേ കേ വജഹ സേ ഹമാരേ കപ്പടെ ജോ ഹേ സൂക് ജായെങ്കേ. അങ്ങനെ നട്കട്ടിന് ഒരു ഐഡിയ കിട്ടും. എന്താണ് നട്കട്ട് ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും കൂടെ എന്ത് ചെയ്യാം, ഓടാം, ഓടുമ്പോഴേക്കും കാറ്റടിച്ച് ഈ തുണിയൊക്കെ ഉണങ്ങിക്കോളും. നട്കട്ട് നെ ഭി അപ്ന ബസ്ത പീഠ് പർ ടാങ് ലിയ ഓർ ഝട്ട്പട്ട് കെ ബരാബർ ഖഡേ ഹോക്കർ ദോഡ് ശുരു കർനേ കെ അന്താസ് മേ ബോല, ഏക് ദോ തീൻ ദോനോ ദോഡ് പടേ ആഗേ പീച്ചേ നഹി ഏക് ദൂസരേ കാ ഹാത്ത് പക്കടേ സാത്ത് സാത്ത്. തോ ക്യാ ഹുവാ, തോ ദോനോ നെ അപ്നേ അപ്നേ ബസ്തേ പീച്ചേ പീഠ് പർ ടാങ് ദിയേ ഓർ ദോനോ ബരാബർ ഖഡേ ഹുവേ ഓർ ദോനോ ദോഡ്നേ ലഗ് രഹേ ഹേ. തോ ദോഡ് ശുരു കർനേ കെ അന്താസ് മേ ജോ ഹേ നട്കട്ട് ബോൾനേ ലഗാ ഏക് ദോ തീൻ. അപ്പോ എന്താ ചെയ്തത്, നട്കട്ടും ഝട്ട്പട്ട് രണ്ടുപേരും ബാഗ് എടുത്തൊക്കെ തൂക്കി രണ്ടുപേരും ഓടാൻ വേണ്ടി നിക്കുകയാണ്. ആ നിന്ന സമയത്ത് നട്കട്ട് ഇങ്ങനെ ഓട്ടമത്സരത്തിൽ പറയത്തില്ലേ, നമ്മൾ 1 2 3 റെഡി സ്റ്റഡി ഗോ എന്നൊക്കെ പറയത്തില്ലേ, ആ മാതിരി പറയാൻ തുടങ്ങി, ഏക് ദോ തീൻ അങ്ങനെ പറഞ്ഞു. ഇപ്രാവശ്യം രണ്ടുപേരും മുന്നിലോ പിന്നിലോ ആയിട്ടല്ല, അവർ രണ്ടുപേരും എങ്ങനെയാ ഓടുന്നത്, ദോനോ ആകെ പീച്ചെ നഹി ഏക് ദൂസരേക്കാ ഹാത്ത് പക്കടേ സാത്ത് സാത്ത്, അവർ രണ്ടുപേരും അവരവരുടെ കൈകൾ പിടിച്ച് ഒത്ത് ഒരുമിച്ചാണ് ഓടുന്നത്, അല്ല മുമ്പിലും പുറകിലോട്ടും അല്ല. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുവരേക്കും? ക്യാ മേ കുച്ച് പ്രശ്ന പൂച്ച് ശക്തി ഹൂ?
1: ഹാ
0: തോ ദേഖിയേ, തോ ബച്ചോ ബതാവോ, ഝട്ട്പട്ട് നെ നട്കട്ട് സേ ക്യാ സിഖാനേ കോ കഹാ?
1: കാഗസ് കേ നാവ് ബനാനേ സിഖായേ.
0: ഹാ, കാഗസ് കേ നാവ് ബനാനേ കേ ലിയേ കഹാ. ഓർ വാപസ് നട്കട്ട് നെ ഝട്ട്പട്ട് സേ ക്യാ സിഖാനേ കോ കഹാ?
1: നട്കട്ട് കോ തേർനാ സിഖായേ.
0: നട്കട്ട് കോ തേർനാ സിഖായേ. അച്ഛാ, തോ ദോനോ കേ കപ്ഡേ ഭീഗ് ഗയേ ഥേ, തോ അഗർ ഭീഗേ കപ്ഡേ മേ ജായേംഗേ തോ ഘർ മേ പതാ ചലേഗാ, തോ ഇസ്ലിയേ ക്യാ ഉപായ സൂചാ, ദോനോ
1: ദൌഡ് ലഗാതേ
0: ഹേ, ഹേ നാ, ദോനോ ദോഡേംഗേ തോ കപ്ഡോ

0: കുറിച്ചി പി എസ് സുകുമാരനും സംഘവും അവതരിപ്പിച്ച മയിൽപീല് തൂക്കമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
10: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
11: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
12: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
11: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
12: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
11: ഏറ്റവും പുതിയ റിലീസുകൾ,
12: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
11: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
10: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
11: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
13: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
14: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
15: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
16: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
17: പോലീസ്?
18: മിസ് സീമ?
17: അതെ.
18: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
17: എന്തിന്? പക്ഷെ ഞാൻ
18: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
17: ഡിജിറ്റൽ അറസ്റ്റ്?
18: 100,000 തന്നാൽ വിട്ടേക്കാം.
17: ഇത്രയും പൈസയോ?
18: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
17: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
18: അയ്യോ,
17: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
19: ഹലോ മമ്മ.
17: ഹായ്.
5: RBI പറയുന്നു,
20: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
21: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. മലരിന്റെ ചാരുതയും മാനിന്റെ മാനസവും എന്ന് തുടങ്ങുന്ന ആദ്യ ഗാനം യേശുദാസും സുജാതയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ ഈണമിട്ടത് കണ്ണൂർ രാജൻ.

ഇനി നീലവിശാലതയിൽ ചിറകാർന്ന് പറന്നുയരാം. യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് കെ ജയകുമാർ, ചിട്ടപ്പെടുത്തിയത് ജെറി അമൽദേവ്.

0: Information Bureau.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഖേത് ബച്ചാവോ അഭിയാൻ, കൃഷിയിട സംരക്ഷണ യജ്ഞം മുൻനിർത്തി രാജ്യമൊട്ടാകെ ഒരു ക്യാമ്പയിൻ ജൂൺ 30 വരെ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല പി. ഒപ്പം പങ്കെടുക്കുന്നത് ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി റീജ ആർ എസ്.
3: നമസ്കാരം മാഡം. ഖേത് ബചാവോ അഭിയാൻ എന്നുള്ള പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് ഒരു ബോധവൽക്കരണ പരിപാടി ജൂൺ 1 മുതൽ 30 വരെ സംസ്ഥാന വ്യാപകമായി നടത്താനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഈ ബോധവൽക്കരണ പരിപാടി എന്നതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
4: കേന്ദ്ര സംസ്ഥാന കൃഷിവകുപ്പ് മുഖാന്തരം ജൂൺ 1 മുതൽ 30 വരെ നടപ്പിലാക്കുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ഖേത് ബചാവോ അഭിയാൻ. ഇന്ത്യൻ കാർഷിക മേഖലയിലെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനുവേണ്ടി കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച ഒരു ദേശീയ ബോധവൽക്കരണ പരിപാടിയാണ് ഇത്.
3: പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നുകൂടി വിശദീകരിക്കാമോ?
4: ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും രാസവളങ്ങളുടെ, പ്രത്യേകിച്ച് യൂറിയ, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നിവയുടെ അസന്തുലിതമായ ഉപയോഗം, ജൈവ വസ്തുക്കളുടെ കുറവ്, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ, മണ്ണൊലിപ്പ് തുടങ്ങിയവ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഖേത് ബചാവോ അഭിയാൻ എന്ന പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. കൃഷിയിടങ്ങളുടെ ഉൽപാദനശേഷി നിലനിർത്തുക, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം കുറയ്ക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കർഷകർക്ക് ശാസ്ത്രീയ കൃഷിരീതികൾ പരിചയപ്പെടുത്തുകയും കർഷകരെ പ്രകൃതി സൗഹൃദ കൃഷിയിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം. കൂടാതെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുക, കൃഷി ചെലവ് കുറയ്ക്കുക, ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമത ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഖേത് ബചാവോ അഭിയാൻ പ്രവർത്തിക്കുന്നത്.
3: നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബോധവൽക്കരണ പരിപാടിക്ക് എന്തുമാത്രം പ്രസക്തിയാണുള്ളത്?
4: കേരളത്തിലെ കാർഷിക മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികളായ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറവ്, ജൈവ വസ്തുക്കളുടെ അളവ് കുറഞ്ഞു വരിക, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്നിവയാണ്. സംസ്ഥാനത്തെ കൃഷിയിടങ്ങൾ പൊതുവെ ചെറുകിടവും വൈവിധ്യമാർന്ന വിളകളുള്ളതുമാണ്. അതിനാൽ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും കൃഷിവിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ വിളകളായ നെല്ല്, തെങ്ങ്, വാഴ, കുരുമുളക്, റബ്ബർ, പച്ചക്കറികൾ തുടങ്ങിയ കേരളത്തിലെ പ്രധാന വിളകളിൽ സുസ്ഥിര കൃഷിരീതികൾ വ്യാപകമാക്കുന്നതിനും ഈ പരിപാടി സഹായകരമാണ്. കൂടാതെ ജലസംരക്ഷണം, മണ്ണൊലിപ്പ് നിയന്ത്രണം, കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന കൃഷിരീതികളുടെ പ്രചാരണം, പ്രകൃതി കൃഷിയുടെ പ്രോത്സാഹനം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു.
3: ഈ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് കർഷകർക്കായി എന്തൊക്കെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്?
4: ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ ICAR, കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ, കാർഷിക സർവകലാശാലകൾ, സംസ്ഥാന കൃഷിവകുപ്പുകൾ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. ഗ്രാമതലത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ, കർഷക യോഗങ്ങൾ, പ്രദർശനങ്ങൾ, പരിശീലന പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഖേത് ബചാവോ അഭിയാന്റെ ലക്ഷ്യങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിൽ ആത്മ പ്രധാന പങ്കുവഹിക്കുന്നു. ഗവേഷണ സ്ഥാപനങ്ങൾ, കാർഷിക സർവകലാശാലകൾ, കൃഷിവകുപ്പ്, കർഷകർ എന്നിവർക്കിടയിൽ ഒരു കണ്ണി ആയിട്ടാണ് അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി പ്രവർത്തിക്കുന്നത്. കൃഷിയിലെ പുതിയ സാങ്കേതിക വിദ്യകളും മികച്ച കൃഷിരീതികളും കർഷകരിലേക്ക് എത്തിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ആത്മ സഹായിക്കുന്നു. ആത്മവഴി നടപ്പിലാക്കുന്ന പരിശീലന പരിപാടികൾ, പഠനയാത്രകൾ, കർഷക പരിശീലനങ്ങൾ, സെമിനാറുകൾ, കൂടിക്കാഴ്ചകൾ എന്നിവയിൽ കൃഷിയിടങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നു. കൂടാതെ പ്രദർശനത്തോട്ടങ്ങൾ സ്ഥാപിച്ച് പുതിയ സാങ്കേതിക വിദ്യകളുടെ ഫലപ്രാപ്തി കർഷകർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു. ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കി ഖേത് ബചാവോ അഭിയാന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നത് ആത്മവഴിയാണ്. കൃഷിഭവൻ മുഖേന നടത്തിവരുന്ന എല്ലാ പരിപാടികളിലും ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംരംഭത്തിൽ പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്നവർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്.
3: ഈ ബോധവൽക്കരണ പരിപാടി കൂടുതൽ ജനകീയമാക്കാൻ കർഷകരുടെ ഭാഗത്തുനിന്നുള്ള പിന്തുണ എത്രമാത്രം അനിവാര്യമാണ്?
4: നമ്മുടെ കൃഷിയിടങ്ങളും മണ്ണിന്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നത് ഇന്നത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം വളങ്ങൾ പ്രയോഗിക്കുകയും ജൈവവളങ്ങളും പ്രകൃതി സൗഹൃദ കൃഷിരീതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യേണ്ടതാണ്. ജലത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പാക്കുകയും മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇന്നത്തെ നമ്മുടെ തീരുമാനങ്ങളാണ് നാളത്തെ കാർഷിക ഭാവിയെ നിർണയിക്കുന്നത്. അതിനാൽ മണ്ണിനെയും പരിസ്ഥിതിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിര കൃഷിരീതികൾ സ്വീകരിച്ച് വരും തലമുറകൾക്കായി സമൃദ്ധമായ കാർഷിക പാരമ്പര്യം നിലനിർത്തുവാൻ എല്ലാ കർഷക സുഹൃത്തുക്കളും ഇതിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: ഖേത് ബച്ചാവോ അഭിയാൻ കൃഷിയിട സംരക്ഷണ യജ്ഞം മുൻനിർത്തി രാജ്യമൊട്ടാകെ ജൂൺ 30 വരെ നടന്നുവരുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല പി. ഒപ്പം പങ്കെടുത്തത് ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി റീജ ആർ എസ്.

0: ലളിത ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: കാർഷിക യന്ത്രോപകരണങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ ജൂലൈ മുതൽ. കാർഷിക മേഖലയിൽ യന്ത്രവത്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം. പദ്ധതിയുടെ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകിവരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ, SHGകൾ, FPOകൾ, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോതു കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിക്ക് പരമാവധി 80% എന്ന നിരക്കിൽ 24 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. കൂടാതെ FRA പട്ടയുള്ള ഗുണഭോക്താക്കൾക്ക് എല്ലാ കാറ്റഗറികളിലും 90% വരെ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. വ്യക്തിഗത ഗുണഭോക്താക്കൾക്കായുള്ള അപേക്ഷകളിൽ അർഹരായ അപേക്ഷകരുടെ എണ്ണം അനുവദിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതലാകുന്ന സാഹചര്യങ്ങളിൽ അഗ്രി മെഷീനറി

ഈ പോർട്ടലിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഓൺലൈൻ ലോട്ടറി മോഡ്യൂൾ മുഖേന സുതാര്യവും നീതിപൂർണവുമായ രീതിയിൽ ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എല്ലാ അപേക്ഷകർക്കും ലോട്ടറി നടപടിയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭ്യമാകും. ലോട്ടറി നടപടികളുടെ തീയതി, സമയം, ഫലം എന്നിവ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന പ്രസിദ്ധീകരിക്കുന്നതാണ്. പദ്ധതി ചെലവ് 10 ലക്ഷം കവിയുന്ന കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് പദ്ധതികൾ ക്രെഡിറ്റ് ലിങ്ക്ഡ് ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡി മാതൃകയിലാണ് നടപ്പിലാക്കുന്നത്. അംഗീകൃത ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സ്മാം മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സബ്സിഡി ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡിയായി അനുവദിക്കുന്നതാണ്. 2026-27 സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി ജൂലൈ 1 11 മണി മുതൽ agrimachinery.nic.in എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ സ്ഥലത്തെ കൃഷിഭവനുമായോ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലോ ഇമെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 04-71-23-06-748, 04-77-22-66-084, 04-95-27-25-354, ഇമെയിൽ smamkerala@gmail.com.

എല്ലാ തിങ്കളാഴ്ചകളിലും ഞാറ്റുവേലയിൽ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഓണക്കാല പച്ചക്കറി കൃഷിയുടെയും പുഷ്പകൃഷിയുടെയും ഓരോ ഘട്ടങ്ങളിലുമുള്ള തയ്യാറെടുപ്പുകളും വളപ്രയോഗവും തുടങ്ങി വിളവെടുപ്പ് വരെ സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രക്ഷേപണ പരമ്പര. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ശ്രദ്ധാപൂർവം കേട്ട് കൃഷി ചെയ്ത് വിളവിന്റെ വിസ്മയം തീർക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. തന്ത്രപ്രധാനമായ ഫോർമോസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച ഒമാൻ. വാണിജ്യ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും സമുദ്ര പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് പ്രഖ്യാപനം. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം UDFൽ ചർച്ച ചെയ്ത ശേഷമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൊച്ചി

മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബിശ്വനാഥ് സിൻഹയെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് നിയമസഭയിൽ മന്ത്രി കെ എ തുളസി. രണ്ടു വർഷത്തിനിടെ 1000 വാണിജ്യ കപ്പൽ എത്തുന്ന തുറമുഖം എന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ MSC ലൂസിയാന കപ്പൽ ഇന്ന് വൈകുന്നേരത്തോടെ എത്തിയതിനെ തുടർന്നാണ് വിഴിഞ്ഞം ഈ നേട്ടം സ്വന്തമാക്കിയത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശു കിടന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷിയിറക്കുന്നു. ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി നിർവഹിക്കും. പൾസ് പോളിയോ വിതരണം ഈ മാസം 28-ന് തിരുവനന്തപുരം ജില്ലയിൽ 2139 ബൂത്തുകൾ. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുക. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: Emmerson Greer and his delegation this morning. In a social media post, Mr. Goyal said they reviewed the progress of the ongoing India-US trade discussions and explored avenues to further deepen economic partnership between both the countries. He also appreciated Ambassador Greer's leadership and the sustained efforts of both teams in advancing the discussions in a constructive and forward-looking manner. External Affairs Minister Dr. S. Jaishankar today highlighted the importance of deepening India-South Korea ties amid a challenging global environment, saying that countries with shared values and mutual trust need to work together more closely. In his opening remarks during the meeting with South Korean Foreign Minister Cho Hyun in Seoul, he stressed that the current international situation makes cooperation among trusted partners more important than ever. The central government has approved over 211 crore rupees towards the construction of 96 roadworks in Tripura under Pradhan Mantri Gram Sadak Yojana Batch 1 for the financial year 2026-27. This covers a length of more than 160 kilometers of roads in the state. Indian women's doubles pair of Teresa Jolly and Gayatri Gopichand advanced to the second round of the US Open Badminton Tournament. And with that, we end this news bulletin.
1: Agashavani, Kozhikode. Kozhikode Jilla Vruttantham.
2: കുന്ദമംഗലം നിയോജകമണ്ഡലത്തിലെ ഉന്നത വിജയികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച എജു കാർണിവലും ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോഫ് ഹണ്ട് പദ്ധതി ഉദ്ഘാടനവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലഹരി മാഫിയക്കെതിരായ പോരാട്ടം വിജയിക്കണമെങ്കിൽ കുട്ടികളും രക്ഷിതാക്കളും പൊതുസമൂഹവും ഒരുമിച്ച് മുന്നോട്ട് വരണമെന്ന് മന്ത്രി പറഞ്ഞു. SSLC, ഹയർ സെക്കൻഡറി, LSS, USS, NMMS വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും ലഹരിക്കെതിരായ 1 മില്യൺ ഗോൾ ക്യാമ്പയിന്റെയും എജു കാർണിവലിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ലഹരിക്കെതിരായ ദീപശിഖ ചടങ്ങിൽ മന്ത്രി MA റസാഖ് മാസ്റ്റർ MLAക്ക് കൈമാറി. കുന്ദമംഗലം മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംരംഭമായിരുന്നു 3000-ത്തിലധികം പേർ പങ്കെടുത്ത എജു കാർണിവൽ. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പുതിയ ദിശാബോധം പകരാൻ വേണ്ടി വിവിധ മേഖല കഴിവ് തെളിയിച്ച 2000-ത്തിലധികം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത പരിപാടിയിൽ എത്തിയ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. അക്കാദമി രംഗത്തും LSS, USS, SSC പ്ലസ് ടു പരീക്ഷകളിലും മികച്ച വിജയം നേടിയ മണ്ഡലത്തിലെ 50 വിദ്യാലയങ്ങളെയും അധ്യാപകരെയും ചടങ്ങിൽ അനുമോദിച്ചു. UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയ ഡോക്ടർ ആതിര സുഗതൻ KAയും ചടങ്ങിൽ ആദരിച്ചു. MK രാഘവൻ MP മുഖ്യാതിഥിയായി. നരിക്കുനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. 15 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് 2.5 കോടി രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം ഒരുക്കുന്നത്. കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു. തീയണക്കൽ മാത്രം ചുമതല ഉണ്ടായിരുന്ന സേന ഇപ്പോൾ ജനരക്ഷയ്ക്കുള്ള സേവന സംഘമായി മാറിയിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇവരുടെ സേവനം കേരളം കണ്ടതാണ്. നീന്തൽ പരിശീലനം, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന സേവനങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് നടത്തുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ PK ഫിറോസ് MLA അധ്യക്ഷനായി, MK രാഘവൻ MP മുഖ്യാതിഥി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ നിതിൻ അഗർവാൾ, നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ലൈല തുടങ്ങിയവർ സംസാരിച്ചു. ഷിഗല്ലയും വയറിളക്ക രോഗങ്ങളും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിനെ ജില്ലാതല ഉദ്ഘാടനം നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP രാജേഷ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK അഫ്സൽ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും ക്ലോറിനേഷൻ രീതിയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. ഷിഗല്ല പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ സ്കൂളുകളിലും അംഗൻവാടികളിലും ബോധവൽക്കരണവും നടത്തി. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഡെങ്കിക്കേരെ ഒരു ഗോൾ ഉറവിട നശീകരണ ക്യാമ്പയിൻ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP രാജേഷ് അധ്യക്ഷനായി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK അഫ്സൽ പ്രതിജ്ഞ ചൊല്ലി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഹമ്മദ് ലുക്മാൻ, സ്കൂൾ പ്രിൻസിപ്പൽ C ഗിരീഷ് കുമാർ, പ്രധാന അധ്യാപിക C ഷീന, ടെക്നിക്കൽ അസിസ്റ്റന്റ് N സുരേന്ദ്രൻ, ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ KP റിയാസ്, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഡോക്ടർ L ഭവില തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും

0: പങ്കെടുത്തു. ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളും അടുത്ത ദിവസങ്ങളിൽ ഡെങ്കിക്കെതിരെ ഒരു ഗോൾ ഉറവിട നശീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തുകയും പ്രതിരോധ നടപടികൾ ഉറപ്പാക്കുകയും ചെയ്തു. ജനകന്യ രോഗങ്ങൾ തടയുന്നതിനായി 3,479 കിണറുകൾ ക്ലോറിനേഷനും 930 കുടിവെള്ള സോസുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 172 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 55 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി 164 അംഗൻവാടികളും 100 സ്കൂളുകളും പ്രത്യേക സന്ദർശനം നടത്തി. ഡെങ്കിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി 13,033 ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എലിപ്പനി പ്രതിരോധത്തിനായുള്ള ഡോക്സി സൈക്ലിൻ പ്രതിരോധ ഗുളിക 885 പേർക്ക് നൽകി. വയറിളക്കം രോഗപ്രതിരോധത്തിനായി 729 ORS പാക്കറ്റുകൾ വിതരണം ചെയ്തു. ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി 9 പഞ്ചായത്തല റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗങ്ങൾ, 204 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ, 2,166 ബോധവൽക്കരണ നോട്ടീസ് വിതരണം എന്നിവയും നടത്തി. 86 വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധന നിയമലംഘനം കണ്ടെത്തിയ 17 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചു ആകാശവാണി കോഴിക്കോട് ജില്ലാ.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തു നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം. 6:50 ഹരിതവീഥി. കരിവള്ളൂർ പാലത്തേരിയിലെ എം പി സുരേഷിന്റെ കൃഷിവിശേഷങ്ങൾ. തുടർന്ന് കപ്പയും കാന്താരി. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 അങ്കണം. മഴയോർമ്മയിൽ ഒരു ആൽമരം. ഗെറ്റ് ടുഗദർ. അബു നന്മണ്ട അവതരിപ്പിക്കുന്ന ചെറുകഥകൾ. കെ എം സരസ്വതി അവതരിപ്പിക്കുന്ന കവിതകൾ. എൻ എസ് മാധവൻ എഴുതിയ പാൽ പിരിയുന്ന കാലം എന്ന ചെറുകഥയുടെ വായനാനുഭവം തേജസ്വിനി പി പങ്കുവയ്ക്കുന്നു. 8:00 ടൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഇതിൽ പാട്ടുമേളം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി അറിഞ്ഞിരിക്കാം യാഥാർത്ഥ്യം. 9:30 ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. തുടർന്ന് ഗസൽ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ സതീഷ് കുമാർ. 6:00 എഫ് എം പ്രധാന വാർത്തകൾ. തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. ഇതിൽ പി ഉദയഭാനുവിന്റെ നിധാകം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം സി വി ജിഷാമേരി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. നേപ്പാളിൽ വെച്ച് നടന്ന സൌത്ത് ഏഷ്യൻ ഗെയിംസിൽ സോഫ്റ്റ് ബേസ്ബോളിൽ വിജയിച്ച ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ഇരട്ടി കാക്കയങ്ങാട് സ്വദേശിനി അശ്വിനി പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറി. ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? ഐ ടി ഐ കണ്ണൂർ ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. ഇതിൽ ബയോടെക്നോളജി പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:30 സംഗീതമാധുരിയിൽ നാടകഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം മലയാള ചലച്ചിത്ര ഗാന പരിപാടി. 10:00 എൻ എച്ച് എം സ്പോൺസേഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:40 ആരോഗ്യദീപ്തി. 1:00 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിനാവലോകനം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം.

ആറാൻപതിലെ കിസാൻ വാണി. കശുമാവ് കൃഷി അനുഭവങ്ങളുമായി മയിൽ കയറളം, ഉറപ്പടിയിലെ കിഴക്കേ ലക്ഷ്മണൻ. 7:20 കമ്പോളവിലെ നിലവാരം, 7:35 റേഡിയോ ഗേഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. രണ്ടാം ഭാഗം. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യ വിചാരം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, 10:30 ലളിതഗാനങ്ങൾ, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയത്തു നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: अस्ति। अण्डमान निकोबार द्वीपेषु आन्ध्रप्रदेशे बिहारे गुजराते झारखण्डे केरलम राज्ये माहे प्रदेशे लक्षद्वीपे मध्यप्रदेशे महाराष्ट्रे ओडिशायां पश्चिमी उत्तरप्रदेशे च शनिवासर पर्यन्तम् एतादृशी स्थितिः अपेक्षते। हॉकी इंडिया संस्था अद्य आगामी यूनाइटेड किंगडम प्रवासार्थं चतुर्विंशति सदस्यानां कनिष्ठ महिला हॉकी दलस्य उद्घोषणाम् अकरोत्। अयं प्रवासः जुलाई मासस्य पञ्च दिनांकादारभ्य चतुर्दश दिनांकं यावत् प्रचलिष्यति। नूतन प्रशिक्षकस्य टिम वाइट इत्यस्य निर्देशने भारतीय दलं स्कॉटलैंड इंग्लैंड देशयोः विभिन्न स्थानेषु सप्त द्वन्द्वान् क्रीडिष्यति, यत् आगामि कनिष्ठ एशिया कप इत्यादि अन्तर्राष्ट्रिय प्रतियोगितानां सिद्धतायै एक्सपोजर टूर रूपेण अस्ति। अस्य युवा दलस्य नेतृत्वं दलनायिका खैदेम सिलैमाचानु करिष्यति। अस्य वर्षस्य फीफा विश्वकप क्रीडायां कोलम्बिया देशः अद्य मैक्सिको देशस्य ग्वाडलहारा नगरे ग्रुप के क्रीडायां डी आर कांगो देशम् एकं शून्यम् इत्यनेन अंकेन पराजित्य राउंड ऑफ 32 इत्यस्मिन् प्रविष्टः। इतः पूर्वं संयुक्त राज्य अमेरिका देशस्य ह्यूस्टन नगरे ग्रुप के इत्यत्र पुर्तगाल देशः उज्बेकिस्तान देशं 5-0 पराजयत् इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയം യുഡിഎഫിൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് ബിജെപി എംഎൽഎ ബി ബി ഗോപകുമാർ പറഞ്ഞു. കേന്ദ്ര നിലപാടുകളാണ് ബജറ്റിൽ കൂടുതലായി പരാമർശിക്കുന്നതെന്ന് സിപിഎം എംഎൽഎ കെ എൻ ബാലഗോപാൽ വിമർശിച്ചു. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കർണാടക തമിഴ്നാട് പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊച്ചി മെട്രോ 2-ഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കെ എം ആർ എല്ലിന്റെ സുരക്ഷാ വിഭാഗം ഏർപ്പെടുത്തുന്ന നടപടികൾ സർക്കാർ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി.
3: കൊച്ചി മെട്രോ നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിനായി കെ എം ആർ എല്ലിൽ നിലവിൽ പ്രത്യേക സുരക്ഷാ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അത് നിരീക്ഷിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. സമയബന്ധിതമായി പണി നീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സമയബന്ധിതമായി, ഇനി നിശ്ചയിക്കുന്ന സമയം നേരത്തെ നിശ്ചയിച്ച സമയമല്ല, സമയബന്ധിതമായി മെട്രോ 2-ഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും നിർമ്മാണ വേളയിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും പരമാവധി നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നതാണ്.
2: വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. നിയമസഭാ കോൺഫറൻസ് ഹാളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ തൊഴിൽ

0: അവസരങ്ങളുമായി യോജിപ്പിക്കുന്നതിന് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റാസ് ലഫാനിലെ ബാർസാൻ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലെ ജീവനക്കാരനാണ് അർജുൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. നിയമസഭയിൽ വി മുരളീധരൻ എം എൽ എ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ എം എസ് സി ലൂസിയാന ഇന്ന് വൈകുന്നേരം തുറമുഖത്ത് ബർത്ത് ചെയ്തതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് സി ലൂസിയാന കഴിഞ്ഞ ദിവസം പുറംകടലിൽ എത്തിയ ശേഷമാണ് ഇന്ന് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത്. തുറമുഖത്തിന്റെ ആദ്യ വാണിജ്യ കപ്പലായ മെഡ്സ്കിന്റെ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. തുറമുഖത്തിന്റെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ 2024 December 3 ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ ഒന്നാം സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കവും ഉടൻ തുടങ്ങും. വിഴിഞ്ഞത്തെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്.
0: തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയ പശ്ചാത്തലത്തിൽ കൌൺസിലർമാർ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിലെടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. 4 വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരണം ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കൌൺസിൽ അംഗങ്ങൾ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗം ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിടത്തിലേക്ക് തിരിച്ചുപോകേണ്ടത് അനിവാര്യമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം ഉള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെഞ്ചേരിയിൽ ഒരുക്കിയ പപ്പായ കൃത്യതാ കൃഷി മാതൃകാ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയ്തിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ വീതം അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 കുടുംബത്തിനും 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റ് കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. 5 താഴെയുള്ള കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ഒരു മാസക്കാലം നീണ്ടുനിന്ന കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. മനുഷ്യനെയും പ്രകൃതിയെയും ഒന്നിപ്പിക്കുന്ന അപൂർവമായ ചടങ്ങുകളോടെയാണ് ഓരോ വർഷവും വൈശാഖോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: തൃക്കലശാട്ടോടെയാണ് വൈശാഖ മഹോത്സവത്തിന് സമാപനമായത്. 8 ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള അഷ്ടബന്ധം കൊണ്ട് സ്വയംഭൂവിനെ മൂടി. ചോതിവിളക്ക് അണയ്ക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ട്, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളത്ത്, അമ്മാരക്കൽ തറയിൽ തൃച്ചന്ദനപ്പൊടി അഭിഷേകം, യാത്രാബലി, ഭണ്ണാരം തിരിച്ചെഴുന്നള്ളത്ത് എന്നിങ്ങനെ നിരവധി ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ഇതോടൊപ്പം സ്ഥാനികരും ഭക്തജനങ്ങളും അക്കരെ സന്നിധിയിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്തു. ഇനി 11 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന വൈശാഖോത്സവത്തിലാണ് ആളും മാരവും ഉയരുക.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന

0: വിതരണം ഇന്ന് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3-ാം തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലന്റ് പോരാട്ടം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം നരേന്ദ്രമോഹൻ. ശൂന്യവേളയിൽ പിഎം ശ്രീ പദ്ധതിയെ ചൊല്ലി ഭരണ പ്രതിപക്ഷ വാഗ്വാദവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കും മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നിലയിൽ നിന്നുയർന്ന ബഹളങ്ങളും ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ഉപക്ഷേപങ്ങൾ എന്നിവയുടെ അവതരണവേളയും പൊതുവെ ശാന്തമായിരുന്നു. എന്നാൽ അവസാന മണിക്കൂറിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അതിരൂക്ഷമായ വാഗ്വാദത്തിനും സഭാതലം സാക്ഷ്യം വഹിച്ചു. അംഗങ്ങൾ സഭയിൽ പാലിക്കേണ്ട മര്യാദകളുമായി ബന്ധപ്പെട്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ 2 സുപ്രധാന റൂളിംഗുകളും ഇന്ന് സഭയിലുണ്ടായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ കാര്യോപദേശക സമിതിയുടെ 2-ാമത് റിപ്പോർട്ട് സഭയിൽ സമർപ്പിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് സംബന്ധിച്ചുള്ള അവസാന ദിന ചർച്ചയ്ക്കും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മറുപടിക്കും ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പിഎം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച വിഷയത്തെക്കുറിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഐ അംഗം പി പ്രസാദ് അനുമതി തേടിയ അടിയന്തര പ്രമേയ നോട്ടീസിന്മേലാണ് സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അതിരൂക്ഷമായ വാക്പോരുണ്ടായത്. പിഎം ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്ന വ്യവസ്ഥയിൽ എൽഡിഎഫ് സർക്കാർ കരാർ ഒപ്പിട്ടു നൽകിയ ശേഷമാണ് ഇപ്പോൾ യുഡിഎഫ് സർക്കാരിനെ വിമർശിക്കുന്നതെന്ന് നോട്ടീസിന് മറുപടി നൽകിയ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി. പിഎം ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. ഇതിന്റെ ഫലമായി തടഞ്ഞുവച്ചിരുന്ന SSK ഫണ്ട് 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. യുഡിഎഫ് സർക്കാർ പുതുതായി എന്തെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മന്ത്രി ആവർത്തിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ച് പിണറായി സർക്കാർ ഒപ്പിട്ട കരാറിനെക്കുറിച്ച് വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ നടത്തുന്നത്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് സർക്കാർ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സമിതിയുടെ തീരുമാനം വരുന്നതുവരെ അടിയന്തര പ്രമേയത്തിന് പ്രസക്തിയില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രത്തെ വക്രീകരിക്കാനുള്ള ഏത് തീരുമാനങ്ങൾക്കെതിരെയും പോരാടിയവരാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. ആ പോരാട്ടം ഇനിയും തുടരുമെന്നും മന്ത്രി മറുപടി നൽകി. പിഎം ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ മുസ്ലിം ലീഗിന്റെ മന്ത്രിക്ക് കഴിയാത്തതെന്താണെന്ന് പി പ്രസാദ് ചോദിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം RSSന്റെ ആശയമാണ്. അത് നടപ്പാക്കാൻ UDF സർക്കാരിന് എന്താണിത്ര വ്യഗ്രത? പിഎം ശ്രീയെ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ തന്നെ അതിന്റെ വക്താക്കളാവുകയാണെന്നും പ്രസാദ് ആരോപിച്ചു. പിഎം ശ്രീ ഫണ്ട് കുട്ടികളുടെ ഭാവിക്കു വേണ്ടിയുള്ളതാണെന്ന് സിപിഎം മുഖപത്രമായ ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയത് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണെന്നും ഇപ്പോൾ സഭയിൽ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഒരംശമെങ്കിലും കരാർ ഒപ്പിട്ടപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ സിപിഐ ഉന്നയിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന് ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ലെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ ആവർത്തിച്ചു. എൽഡിഎഫ് കാലത്തെ പോലെ നിഗൂഢമായ പ്രവർത്തനങ്ങളൊന്നും യുഡിഎഫ് നടത്തുന്നില്ല. നിലവിൽ എൽഡിഎഫ് വിവാദമുണ്ടാക്കുന്നത് തങ്ങളുടെ ജാള്യത മറയ്ക്കാനാണ്. മന്ത്രിസഭയെപ്പോലും ഇരുട്ടിന്റെ മറവിൽ നിർത്തി പിണറായി സർക്കാർ ഒപ്പിട്ട കരാറിൽ നിന്നും പിന്മാറാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പിഎം ശ്രീ വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് യുഡിഎഫ് നടത്തിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ ആരോപിച്ചു. അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞിരുന്നത് ഓർമ്മയില്ലേ? എവിടെ പോയി ആ നാക്ക് എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. എൽഡിഎഫ് സർക്കാർ പിഎം ശ്രീ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും 20 ദിവസത്തിനകം അത് മരവിപ്പിച്ചു. ധാരണാപത്രം ഒപ്പിട്ടിട്ട് 8 മാസം പിന്നിട്ടു. ഇതേവരെ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിഎം ശ്രീയുടെ ഭാഗമായി ഒരു പൈസയും കേരളം കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയിട്ടില്ല. പി എം ശ്രീ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്നും

പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തെല്ലാം വീരവാദങ്ങൾ മുഴക്കിയിരുന്നവരാണ് അധികാരത്തിലെത്തി ഒരു മാസത്തിനുള്ളിൽ മുൻ നിലപാടുകളിൽ നിന്നും ആകെ മലക്കം മറിഞ്ഞിരിക്കുന്നതെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. വാക്കൌട്ട് പ്രസംഗം ചുരുക്കണമെന്ന സ്പീക്കറുടെ നിർദ്ദേശത്തിനെതിരെ സിപിഐ അംഗം കെ രാജൻ പ്രതിഷേധമുയർത്തുന്ന കാഴ്ചയ്ക്കും സഭാതലം പിന്നീട് സാക്ഷിയായി. ഉമാ തോമസ് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാനായി എഴുന്നേറ്റപ്പോൾ സാമാജികർ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴായിരുന്നു സ്പീക്കറുടെ ആദ്യത്തെ റൂളിംഗ്. സഭ ഗൌരവകരമായി മുമ്പോട്ടു പോകുമ്പോൾ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടത്തുന്നതുപോലെ സഭയുടെ നടുവിലൂടെ ഓളം വെട്ടിപ്പോകുന്നത് ദയവായി ഒഴിവാക്കണം. പല പ്രാവശ്യം പറഞ്ഞതാണ് ഇനി പറയാൻ ഇടയാക്കരുതെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകി. സഭയിൽ സംസാരിക്കുന്നതിന്റെ സമയദൈർഘ്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടാമത്തെ റൂളിംഗ്. സാമാജികർക്കുള്ള പരിശീലന പരിപാടിയിലുണ്ടായ ധാരണപ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണ വേളയിൽ ഉൾപ്പെടെ അനുവദിച്ചിട്ടുള്ള സമയത്തിൽ കൂടുതൽ അംഗങ്ങൾ സംസാരിക്കരുതെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. കൊച്ചി മെട്രോയുടെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കരയിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസ് അംഗം ഉമാ തോമസും റോഡുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണിയും നിർത്തിവച്ചത് കാരണമുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് സിപിഐ അംഗം പി പ്രസാദും സഭയിൽ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോ നിർമ്മാണ മേഖലയിലെ യാത്രാദുരിതം പരിഹരിക്കാൻ കെഎംആർഎല്ലും ട്രാഫിക് പോലീസും ചേർന്ന് രാവിലെ 8 മുതൽ രാത്രി 8 വരെ ട്രാഫിക് വാർഡന്മാരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ബദൽ റോഡുകൾ നവീകരിക്കാൻ കെഎംആർഎൽ ആവശ്യപ്പെട്ട 7.5 കോടി രൂപയുടെ അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലാണ്. റോഡുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ പി പ്രസാദിനും മറുപടി നൽകി. 10 അംഗങ്ങളുടെ ഉപക്ഷേപങ്ങളാണ് ഇന്ന് സഭ പരിഗണിച്ചത്. പ്രവാസിക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആവശ്യങ്ങൾ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി നജീബ് കാന്തപുരത്തിന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകി. ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട കാലാവധി ദീർഘിപ്പിക്കണമോ എന്നതും ജനപ്രതിനിധികൾ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് മതിയെന്ന രീതിയിൽ ഇളവ് നൽകണോ എന്നതും പരിശോധിച്ച് തീരുമാനിക്കുമെന്നും വി ഡി സതീശൻ ഉറപ്പു നൽകി. ആലപ്പുഴയിൽ ഗൺമാൻമാരുടെ മർദ്ദനമേറ്റ എ ഡി തോമസിന്റെ വൈകാരികമായ പ്രസംഗത്തിനും ഇന്ന് സഭാതലം സാക്ഷിയായി. കേരളത്തിന്റെ നിയമസഭയിൽ തന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരന് വന്ന് സംസാരിക്കാൻ അവസരമൊരുക്കിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ പോലീസ് മർദ്ദനമാണെന്നായിരുന്നു എ ഡി തോമസിന്റെ വാചകങ്ങൾ. ഭരണകൂട ഭീകരതയ്ക്കെതിരെയും പോലീസ് രാജിനെതിരെയും ശബ്ദമുയർത്തിയ ആൾ മുഖ്യമന്ത്രിയായപ്പോഴാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനങ്ങളുണ്ടായത്. ആ മുഖ്യമന്ത്രിയുടെ കാലത്താണ് തെരുവുകളിൽ ചെറുപ്പക്കാർ ആക്രമിക്കപ്പെട്ടത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, സമരം ചെയ്തതിന്റെ പേരിൽ, ഒരു കറുത്ത തുണിക്കഷ്ണം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ തന്നെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെയും ആലപ്പുഴ നഗരത്തിലിട്ട് പട്ടിയെ തല്ലുന്നതുപോലെ തല്ലി, തോമസ് വികാരാധീനനായി പറഞ്ഞു. പുതുക്കിയ ബജറ്റ് സംബന്ധിച്ചുള്ള അവസാന ദിന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണപ്രതിപക്ഷ നിരയിലെ 13 അംഗങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് അംഗം ടോണി ചിമ്മിണിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ട് സംസാരിച്ചത്. സിപിഐഎം അംഗം കെ എൻ ബാലഗോപാലിന്റെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. തുടർന്ന് മറുപടി പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകി. കരിമണൽ മേഖലയിൽ സ്വകാര്യവൽക്കരണമെന്നത് സർക്കാർ നയമല്ലെന്നും ബജറ്റിൽ അത്തരത്തിൽ ഒരു വാക്കുപോലും പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ആലപ്പുഴയിൽ കരിമണൽ വാരാൻ അനുമതി നൽകിയത് ആരാണെന്നും ആരാണ് കൊണ്ടുപോകുന്നതെന്നും തന്നെക്കൊണ്ട് പറയിപ്പിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരിമണൽ ഖനനത്തിൽ യു ടേൺ ആണെന്ന പ്രചാരണം തെറ്റാണ്. സദേൺ ഇക്കണോമിക് കോറിഡോർ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുമെന്നാണ് ബജറ്റിൽ പറയുന്നതെന്ന് ചൂണ്ടിക്കാട്ടി വി ഡി സതീശൻ ജനങ്ങളുടെ പോക്കറ്റ് കാലിയാകാതെ ഖജനാവ് നിറയ്ക്കുമെന്നും സഭയെ അറിയിച്ചു. നിലവിൽ കേരള മോഡൽ മന്ദിച്ചിരിക്കുകയാണ്. നിയോ കേരള മോഡലാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കെഎസ്ഇബി ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതികൾ അനാവശ്യമായി ഇഴയാൻ സമ്മതിക്കില്ല. നിക്ഷേപകർക്കായി ഏകജാലക സംവിധാനം നടപ്പാക്കും. പദ്ധതി നടത്തിപ്പിനായി പ്രോട്ടോകോൾ കൊണ്ടുവരും. കേരളത്തിലേക്ക് വരുന്ന നിക്ഷേപകർക്ക് തിരിച്ചുപോകേണ്ടി വരില്ല. എല്ലാ മേഖലയിലും സ്വകാര്യ നിക്ഷേപം വേണമെന്നും സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് വികസനം വരേണ്ടതെന്നും വി ഡി സതീശൻ മറുപടി നൽകി. മറുപടി പ്രസംഗത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ നയം പറയുന്നതിനിടെ പ്രതിപക്ഷ നിരയിൽ നിന്നും ബഹളമുണ്ടായപ്പോൾ പ്രക്ഷുബ്ധനാകല്ലേ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ ബഹളത്തിന് ഇടയാക്കി. നയത്തോട് വിയോജിപ്പ് കാണും, അത് പ്രസംഗം തീർന്നിട്ടാകാമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചെങ്കിലും പ്രതിപക്ഷം ശാന്തരായില്ല. പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? യു ഹാവ് നോ റൈറ്റ് എന്ന് എങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയുമെന്ന് പിണറായി ചോദിച്ചു. നയം എന്തെന്ന് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കാണ് എന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. നയം മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ എന്നും നയം വിശദമാക്കുന്നതിന് തടസ്സമില്ലെന്നും സ്പീക്കർ നിലപാടെടുത്തു. തടസ്സപ്പെടുത്താൻ അവകാശമില്ലെന്ന് മാത്രമാണ് സിഎം ഉദ്ദേശിച്ചതെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. വീണ്ടും പ്രസംഗം തുടങ്ങിയ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തതിനെതിരെ സിപിഐഎമ്മിൽ എതിർപ്പുണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് പിണറായി വിജയനെ ചൊടിപ്പിച്ചു. അതൊക്കെ വല്ലാത്ത

പൂതിയാണെന്നും തന്റെ നേതാവായി തിരഞ്ഞെടുത്തതിൽ പാർട്ടിയിൽ ഒരു എതിർപ്പ് പോലും ഉണ്ടായിട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തെക്കുറിച്ച് ഇവിടെ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിച്ചപ്പോൾ താൻ പ്രകോപിതനാകാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നായിരുന്നു വി ഡി സതീശന്റെ മറുപടി. അതേസമയം കെ എൻ ബാലഗോപാലിന് സംസാരിക്കാൻ അവസരം നൽകിയില്ലെന്ന് ആരോപിച്ചും പ്രതിപക്ഷ നിരയിൽ നിന്നും വലിയ പ്രതിഷേധമുയർന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം സഭ പിരിഞ്ഞു. ഇനി തിങ്കളാഴ്ച സഭാസമ്മേളനം പുനരാരംഭിക്കും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം.

0: ആകാശവാണി കണ്ണൂർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹരിതവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ നാടിന്റെ കാർഷിക പാരമ്പര്യവും നെൽകൃഷിയുടെ സമൃദ്ധിയും സംരക്ഷിക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കർഷകരാണ് ഗ്രാമീണ കാർഷിക മേഖലയ്ക്ക് എന്നും കരുത്താകുന്നത്. അത്തരത്തിലൊരു കർഷകനാണ് കരിവള്ളൂർ പാലത്തേര സ്വദേശിയായ ശ്രീ എൻ പി സുരേശൻ. പെരളത്തെ വയലുകളിൽ നെൽകൃഷി അന്യം നിന്നു പോകാതിരിക്കാൻ ഞാറ്റടി തയ്യാറാക്കി കർഷകർക്ക് നട്ടുകൊടുക്കുന്ന പതിവ് ഇദ്ദേഹം കാലങ്ങളായി തുടരുന്നു. കോട്ടൂർ പാടശേഖര സമിതിയിലെ സജീവ അംഗം കൂടിയായ ശ്രീ സുരേശൻ 12 ഏക്കറിൽ നെൽകൃഷി ചെയ്തു വരുന്ന സമർപ്പണ മനസ്സുള്ള ഒരു മുൻനിര കർഷകൻ കൂടിയാണ്. ഈ കർഷകന്റെ കാർഷിക സംരംഭകത്വ വിശേഷങ്ങൾ ഇന്ന് ഹരിതവേദിയിലൂടെ

0: കൃഷിയുടെ മേഖലയില് ബഹുവിധ സ്പർശിയായിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സുരേഷ് ചേട്ടന്റെ കൂടെയാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പോ വന്ന് കയറുന്ന സമയത്ത് തന്നെ ഗോഡൌണിലേക്കാണ് ഞങ്ങൾ വന്നത്. അവിടെയാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. അതിന് മുൻപിലായിട്ട് ഡ്രയർ കാണുന്നുണ്ട്, ഒരു ഭാഗത്ത് ആല കാണുന്നുണ്ട്, കോഴിയുണ്ട്, നെൽകൃഷിയുണ്ട്, ചെറുതേനുണ്ട്, ചെറുതേൻ പെട്ടികളുണ്ട്. അപ്പൊ എവിടുന്ന് തുടങ്ങണമെന്ന് അറിയാത്തൊരു ഒരു വിസ്മയം. അപ്പൊ നമുക്ക് ശരിക്കും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത്, ഈ പേരളം ഭാഗത്ത് നെൽകൃഷി അന്യം നിന്ന് പോകാതിരിക്കാൻ വളരെയേറെ പ്രയത്നിക്കുന്ന ഒരു കർഷകനും കൂടിയാണ്. അപ്പൊ നമുക്ക് ശരിക്കും അവിടുന്ന് അങ്ങ് തുടങ്ങാൻ തോന്നുന്നു. എങ്ങനെയാണ് ഈ ഒരു നാട്ടിൽ നെൽകൃഷിയുടെ ഒരു പിന്നോട്ട് പോക്കിനെ തടയിടാൻ വേണ്ടിയിട്ട് എന്തൊരു പ്രവർത്തനമാണ് സുരേഷ് ചേട്ടൻ ചെയ്യുന്നത്?
1: അതായത് നമ്മളിപ്പോൾ നെൽകൃഷി എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്നില്ല. അവർക്ക് കൃഷിയിൽ സ്വന്തം കൃഷി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വന്ന് ഇറങ്ങി നടത്താൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അപ്പോൾ അവരെ ഒന്ന് സഹായിക്കേണ്ടത് നമ്മളെ കൃഷി താല്പര്യമില്ല, നമ്മളെ പോലത്തെ കൃഷിക്കാരാണ് സഹായിക്കേണ്ടത്. അതായത് സഹായിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് പൈസ ഉണ്ടാവും, പക്ഷെ കൃഷിയിൽ ഇറങ്ങി ആളെ കൂട്ടിയിട്ട് അവർ പണി എടുത്ത് നടത്തിക്കാനില്ല സമയം ഉണ്ടാവില്ല. അത് ഉദ്യോഗസ്ഥന്മാരായിരിക്കും അല്ലെങ്കിൽ വയസ്സായവരായിരിക്കും. നമ്മൾ ആ ഭാഗത്തിൽ എൻ്റെ ഈ കോട്ടൂർ വയലിലാണ് എൻ്റെ 90% കൃഷിയുമുള്ളത്.
0: അപ്പം ഈ കോട്ടൂർ വയലിൽ സുരേഷ് ചേട്ടൻ ആ പാടശേഖര സമിതിയിൽ അംഗമാണല്ലോ. അപ്പം തീർച്ചയായിട്ടും അവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം തൊഴിലാളികളില്ല എന്നുള്ളതാണ് തിരിച്ചറിഞ്ഞിട്ട് സ്വയമേവ ഇതിലേക്ക് ഇറങ്ങിയതാണല്ലേ?
1: അതെ അതെ, തൊഴിലാളികൾ കുറവന്നെ. നമുക്ക് എല്ലാം നട്ടു കൊടുക്കാൻ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് കഴിയില്ല. എന്നാലും നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് കൊടുത്തതിന് ശേഷമേ നമ്മൾ അവർക്ക് പറ്റുമോ എന്ന് ചോദിച്ചിട്ടേ നമുക്ക് നമ്മൾ പുറത്തേക്ക് പണി കൊടുക്കാറുള്ളൂ. എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലത്തെ പെണ്ണുങ്ങൾക്ക് പണി കിട്ടാത്ത സ്ഥിതി വന്നുകൂടാ. അപ്പം നമ്മൾ പരമാവധി നമ്മൾ അവർക്ക് പണി കൊടുക്കണം. അപ്പോൾ അവർ എൻ്റെ ഒരു ഭാഗമെല്ലാം അവർ കൊണ്ട് നടിപ്പിക്കും, ബാക്കിയെല്ലാം കൂടി നടിപ്പിക്കാൻ അവർക്കാവുന്നില്ല. അവർക്ക്
0: ഈ കൃഷിപ്പണി അറിയുന്ന അമ്മമാർ കുറഞ്ഞു വരുന്നില്ലേ? അതിന് നമുക്കൊരു ബദൽ വേണം,
1: ബദൽ വേണം, അതിനൊരു ബദൽ അത്യാവശ്യമാണ്.
0: അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം?
1: അതെ, നമ്മളിപ്പോ കൃഷി തുടങ്ങാനാകുമ്പോൾ നമ്മൾ ഞാൻ ആദ്യമൊന്ന് കണ്ടെല്ലാം പൂട്ടുമ്പോൾ എല്ലാവരും കണ്ട് ഒന്നിച്ചു പൂട്ടും. അതായത് ഒരു 10-12 ഏക്കർ ഉണ്ടാവും നമ്മളെ ഭാഗത്തെല്ലാം. അപ്പോൾ പിന്നെ നാരിട്ടതിന് ശേഷം നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളെ സമീപിച്ച് അവർ എത്ര ആളെ സംഘടിപ്പിക്കാൻ പറ്റും നോക്കും. അവർക്ക് വരാൻ തടസ്സമായിട്ട് വരുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയാണ്. നമ്മളെ ഈ നാട്ടിലെ സമയത്തായിരിക്കും അവർക്ക് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോഴേക്ക് അവർക്ക് പോകാണ്ട് കാണുകയില്ല. അപ്പോൾ അവർക്ക് നാട്ടിലേക്ക് വരണമെന്നുണ്ട്. അവർക്ക് നാട്ടിപ്പണി അറിയുന്ന പെണ്ണുങ്ങൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് പണി വരുന്നവർക്ക് നമുക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അവരൊരു 10-20 ആളുണ്ട് എന്ന് വിചാരിക്കാം. അവർക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ നമ്മൾ ഈ പെണ്ണുങ്ങളെ കിട്ടാത്ത സ്ഥിതി വരുമ്പോൾ അവർ

0: കുറച്ചാൾ വന്നിട്ട് നമുക്ക് സഹായിക്കും, ബാക്കിയിൽ ഞാറിന് നടണ്ടേ. അപ്പം തമിഴർ വന്നിട്ട് നമുക്ക് പണിതരോ പണി തരോ എന്ന് ചോദിക്കും, ഇങ്ങോട്ട് വന്ന് ചോദിക്കും.
1: തമിഴർ വന്നിട്ട് സുരേഷ് ഏട്ടനോട് പണി തരുമെന്ന് ചോദിക്കണമെങ്കിൽ ആദ്യം സുരേഷ് ഏട്ടൻ ഇവരെ കണക്ട് ചെയ്യുന്ന ഒരാളാണെന്നുള്ള ഒരു ബോധ്യം എങ്ങനെ വന്നു?
0: ഈ ഭാഗത്തെ അവരിലെ വന്ന് നടന്നിട്ട് ഈ ഇവിടെ ആര് കൃഷിയാക്കുന്നു ചോദിക്കും. അപ്പം എന്നെ എല്ലാവരും എന്റെ പേര് പറഞ്ഞു കൊടുക്കും. അപ്പം എന്നെ എല്ലാവരും എന്റെ പയ്യ നടക്കും. അപ്പം കുറച്ചാൾക്ക് ഞാൻ പൈസ പണി കൊടുക്കും. അപ്പോൾ എന്നെ നടേണ്ട സമയമായെങ്കിൽ അന്ന പിന്നെ വന്നോ ആളെ ഇതിൽ വന്നോ. അപ്പം പഴയ വീടുണ്ടെങ്കിൽ ആ വീട് താമസിച്ചോ അറിയും. അപ്പം അതിന്റെ ചെലവും കാര്യമില്ല, അവര് കുറച്ച് നമ്മൾ സഹായിക്കണവരാന്നാലും.
1: എങ്ങനെയാണ് ഇവരുടെ റേറ്റ്? ഇവർ ഇത്ര ഏക്കറിന് ഇത്ര രൂപ അങ്ങനെയാണോ പറയാ?
0: അത് ഏക്കർ കണക്കിന് അവർ പൈസ പറയല്ലേ. അത് ഒരാൾ മദ്യപ്പരം വന്ന് ചെയ്യുന്നത് അത് നമ്മള് ചൂഷണം ചെയ്യാണ്. അവർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ നാട്ടിൽ പണിക്കാറില്ല എന്നല്ലേ ഒരു ബോധം അവർക്ക് ഉണ്ടായതുകൊണ്ട് മുമ്പേ ചെറിയ പൈസക്ക് നട്ട് തന്നവരല്ലേ ഇപ്പം അവരെ നമ്മളെ കൃഷിക്കാരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി.
1: ശരിക്കും അവർക്ക് മനസ്സിലായി അവർ വന്നില്ലെങ്കിൽ ഇവിടെ നടക്കില്ല എന്നറിയാം.
0: വന്നില്ലെങ്കിൽ ഒന്നും നടക്കൂല എന്നുള്ള ഒരു ധാരണ. പക്ഷെ നമ്മൾ അതിന് വിട്ടുകൊടുക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാട്ടിലെത്തി നമ്മളൊരു പെണ്ണുങ്ങളെ സെറ്റ് ഞാൻ ഒരു ഭാഗത്ത് നിർത്തിയിരിക്കും. ഒരു ടച്ചിന് വെച്ചിട്ട് ഞാൻ അവർ പണിക്ക് കൊടുക്കാറുള്ളൂ. എന്നിട്ട് അവരെ പൂർണ്ണമായി ജയിലിപ്പിച്ചാൽ അവർ നമ്മളെ അവർ പറഞ്ഞ പൈസ കൊടുക്കേണ്ടി വരും.
1: എന്നാലും ഒരു ശരാശരി എത്രയാണ് ഇപ്പൊ അവർ ചോദിക്കുന്നത്?
0: എന്റെ അടുക്ക് വരുന്നവരെ ഞാൻ ഏക്കർ കണക്കിലെ പൈസക്കേ നിൽക്കല്ലോ. മതിപ്പ് വില അവരൊരു കുറച്ച് സ്ഥലം പറഞ്ഞിട്ട് 35,000-40,000 നേരം പറയും. അതിനാണ് അധികാളും വിലയും. അപ്പൊ അതിന് ഞാൻ നിൽക്കാറില്ല. അപ്പൊ എന്റെ ഭാഗത്തെല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കുന്നത്, ഞാൻ കൃഷിയാക്കി ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് ആക്കേണ്ടത്. റേറ്റ് പറയുന്നത് ഏക്കർ കണക്കിന് 5,000 മുതൽ 10,000 വരെ പറയുന്നുണ്ട് അവര്. ഞാനൊരു അതിന്റെ ഇടക്കിലൊരു റേറ്റ് നോക്കിയിട്ട് 5-6 അത് പണി ഒരാൾ പണി അനുസരിച്ച് നോക്കിയിട്ട് സ്പീഡ് നല്ല നമുക്ക് കുറച്ച് അടുത്തും കുറച്ച് ഗ്യാപ്പും എല്ലാം നല്ല കൃത്യതയിൽ നടന്ന ടീമുണ്ടാവും. അപ്പൊ അവരെ പിടിച്ചിട്ട് അവർക്ക് ഒരു 500 അധികം കൊടുത്താലും സാരല്ല. അങ്ങനെ ഒരു 6,000-7,000 എല്ലാം ആക്കി കൊടുക്കും.
1: അങ്ങനെ കൃഷിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീം കയ്യിലുണ്ട്
0: അല്ലേ?
1: അപ്പൊ എന്തായാലും കോട്ടൂർ വയലിൽ തൽക്കാലം ഒന്നും കൃഷി അന്യം നിന്ന് പോവില്ല എന്ന് ഉറപ്പിക്കാം.
0: അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കൃഷി. ഇവിടെ ഈ കുപ്പിപ്പാലത്തിന് തൊട്ട് അപ്പുറം ഇപ്പുറം വന്ന് നിങ്ങൾ എപ്പോ വന്ന് നോക്കിയാലും കൃഷി കാണാം.
1: എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം? ഇപ്പൊ 1st സമയമാണല്ലോ, എങ്ങനെയാണ് ഞാറ്റടി തയ്യാറാക്കുന്ന രീതിയൊക്കെ ഒന്ന് പറയും.
0: ഇതിപ്പം ഞാൻ പറഞ്ഞ സ്ഥലം 2nd മാത്രം ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. മേലത്തെട്ടുണ്ട് 1st എടുക്കുന്നത്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് ചെയ്യാൻ എല്ലാ കൊല്ലവും ഒരു 1.5-2 ഏക്കറിന്റെ അടുക്ക 1st ചെയ്യാറുണ്ട്. അത് 1st ഞാൻ ഇവരെ തമിഴന്മാരെ വിളിക്കാറില്ല. വിളിക്കാത്തെന്ന് വെച്ചാല് അവർക്ക് വന്നാൽ കുറേ പണി കൊടുക്കണ്ടേ, അത് നടക്കൂല. നമുക്ക് ആകെ 2 ഏക്കറേ ഉണ്ടാവും നടാൻ.
1: 2nd 4 ഏക്കറാണ്
0: ഒരുപാട് പണി കിട്ടും. അവര് ഇപ്പൊ ഈ സമയത്ത് അവര് വരും ചെയ്യാറില്ല. അപ്പൊ അത് മുതലാകുന്ന കേസല്ല. അപ്പൊ നമ്മൾ നാട്ടിലത്തെ പെണ്ണുങ്ങൾക്ക് അവർക്ക് നട്ടുതരാനേ ഇല്ലൂ ഇതെല്ലാം. അപ്പൊ എനിക്ക് എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന പെണ്ണുങ്ങിണ്ട്. അവര് അപ്പുറം ഇപ്പുറമുള്ള ആൾ പെണ്ണുങ്ങളെല്ലാം കൂട്ടി വരും. ആ ഒരു ധൈര്യത്തിൽ തന്നെ അവരെന്നെ ഞാറിട്ട് തരും നമുക്ക്. അത് ഷീറ്റ് ഞാറാൻ നമ്മൾ ഉപയോഗിക്കല്. ഈ
1: പായ്ഞാറ്റടിക്ക്
0: നല്ല ഗുണം, അതിന്റെ ലാഭകരമാണ് അത് ആ കൃഷി.
1: എന്താണ് ഈ പായ്ഞാറ്റടിക്ക് സാധാരണ ഞാറ് നടന്നതിനേക്കാളും വ്യത്യാസമുള്ളത്?
0: അതായത് നമുക്ക് സാധാരണ ഞാറ് നടന്ന് മണ്ണിൽ ഇട്ടിട്ട് അതിൽ കുറേ മുളക്കൂല കുറേ മുളച്ചു ആ രീതിയാണല്ലോ. അത് അതിനായിട്ട് നല്ലത് നമ്മൾ ഷീറ്റ് വിരിച്ചിട്ട് ഒരു ചെളിയും വളമെല്ലാം കുഴച്ചിട്ട് ഒരു ചെറിയ കനത്തിൽ നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വിത്ത് വാങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ വിത്തിന് സംരക്ഷിക്കാൻ വേണ്ടി ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന 2-3 ദിവസം കഴിയുമ്പോഴേക്കും അത് മുള ഒരു വിരലിൻ്റെ അത്ര മുള വരുമ്പോൾ 4 ദിവസം കഴിയുമ്പോൾ ആ ഷീറ്റ് എടുക്കുക.
1: ശരിക്കും വിത്തിന്റെ അളവ് കുറച്ച് മതി.
0: മതി വിത്തിന്റെ അളവ് കുറച്ച് മതി അല്ല, ഒന്നും നഷ്ടപ്പെടുന്നില്ല, അതെല്ലാം മുളച്ച് വരുന്നുണ്ട്. പിന്നെ ഈ പറിച്ച് നടാൻ നമുക്ക് എളുപ്പം വെച്ചാൽ പൊരിക്കാൻ ആളെ കൂട്ടിയിട്ട് മെനക്കണമെന്നില്ല. ആ പണിക്കൂലി എല്ലാം ലാഭകരമാണ്.
1: വേര് പൊട്ടാതെ
0: ഇതിന് സാധാരണ നമ്മൾ മണ്ണിലിട്ട് പൊളിച്ചാൽ വെച്ച് പൊട്ടിക്കുമ്പോൾ അത് വേര് പൊട്ടും. എന്തായാലും വേര് പൊട്ടാതെ പൊരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇതങ്ങനെയല്ല, ഇത് പറിച്ച് ഇങ്ങനെ നേരിട്ട് നടന്നെയാണ്.
1: പിന്നെ എല്ലാ ഞാറും ഏകദേശം ഒരേ പ്രായമായിരിക്കും.
0: ഒരേ പ്രായമായിരിക്കും. അതായത് നമുക്ക് അതുമല്ല കുറച്ച് വേഗം നടയും ചെയ്യാം. ഇത് ഈ ഷീറ്റ് ഞാറ് നമുക്ക് ഒരു 9 ദിവസം മുതൽ 15 ദിവസം വരെയാണ് അതിന്റെ നല്ല ടൈം. അപ്പൊ 9 ദിവസം കൊണ്ട് തന്നെ നല്ല വളമെല്ലാം കിട്ടിയ ഞാറാണെങ്കിൽ 9 ദിവസം കൊണ്ട് തന്നെ നല്ല ഞാറാവും. അത് നല്ല കരുത്തിൽ ആ ഞാറ് നിങ്ങൾ നട്ടു നോക്കിക്കോ. ഞാനത് അനുഭവം കൊണ്ട് പറയുന്നത് അത് നല്ല വെള്ളത്തിൽ ഇങ്ങനെ കരുത്തോടെ നിൽക്കും. അത് മാത്രമല്ല അത് മറ്റ് 21-22 ദിവസം കഴിഞ്ഞ് നട്ട ഞാറും ഈ 9-10 ദിവസം കൊണ്ട് നടന്ന ഞാറും നമ്മുടെ വ്യത്യാസം വെച്ചാൽ അത് 1 ആഴ്ച മുമ്പേ വിളയും. അത് മാത്രല്ല അതിന് കരുത്തും അതിന്റെ വലുപ്പവും എല്ലാം വ്യത്യാസമാണ്. 30 ദിവസമായ ഞാറ് നടുമ്പോൾ ഈ 9 ദിവസമായ ഞാറ് നടുമ്പോൾ വ്യത്യാസം ഉണ്ട്.
1: ഇതിപ്പോ യന്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതി അല്ലെ പായ്ഞാറ്റടിയാണെന്ന് പറയും. പക്ഷെ യന്ത്ര സംവിധാനം ഇവിടെ നടലിന് ഉപയോഗിക്കുന്നില്ല.
0: ഉണ്ട്. മുമ്പേ എന്ത സമയം വെച്ചിട്ടാണ് നാട്ടില്,
1: അപ്പൊ പായഞ്ഞാറ്റടി അതിനും ഏറ്റവും അനുയോജ്യമാണ്
0: വന്നിട്ട് പായഞ്ഞാറ്റടി ആക്കി തരും. പക്ഷെ അതിന് അത് ഞാൻ ഒറ്റക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. എനിക്കൊരു റിസ്ക് ഉണ്ടായിന് ഈ 10-12 ഏക്കർ നടാനില്ല. ഈ പായഞ്ഞാറ്റടി തയ്യാറാക്കേണ്ട ഒരു കണ്ടത്തിലാണ്.
1: ഈ 12 ഏക്കർ എന്ന് പറഞ്ഞത് നിങ്ങൾ പാടശേഖരത്തിന്റെ കാര്യം?
0: പാടശേഖരത്തിന്റെ എല്ലാ ഈ ഒരു ഭാഗത്തിലെല്ലാം കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്.
1: അതൊക്കെ സുരേഷേട്ടൻ ഒറ്റയ്ക്കാണോ തയ്യാറാക്കുന്നത്?
0: ഞാറ്റടി തയ്യാറാക്കിയിട്ടില്ല നടന്ന്. അപ്പൊ അവർക്കൊന്നും അറിയണ്ട, അവര് നട്ട് കഴിഞ്ഞിട്ടേ അവര് പൈസ തരൂ. അതുവരെ ഇല്ല സംരക്ഷണം എന്റെ അല്ലേ, ആ സ്വന്തം റിസ്കിൽ ചെയ്യേണ്ടതാണ്.
1: അപ്പൊ ആ 12 ഏക്കറിലെ ഓരോ കർഷകരുള്ള ഞാറ് സുരേഷേട്ടന്റെ കണ്ടത്തിൽ തയ്യാറാക്കി വെക്കുകയാണ്.
0: കണ്ടത്തിൽ തയ്യാറാക്കണം.
1: അതെന്താ അവര് ചെയ്യേണ്ടത്? സുരേഷേട്ടനെ ഏൽപ്പിക്കാൻ എന്താ കാരണം?
0: അത് അവർക്ക് ഞാൻ ഫസ്റ്റിലെ പറഞ്ഞില്ലേ, അവരവർക്ക് ഓരോ കണ്ടക്കാരനും ഒരു ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അവര് വീട്ടില് ചിലപ്പോൾ വയസ്സായവര് പിന്നെ ചെറുപ്പക്കാർ ഈ കണ്ടത്തിലേക്ക് ഇറങ്ങൂല, അവര് ശ്രദ്ധിക്കൂല. അപ്പൊ വയസ്സാർക്ക് എന്താ കൃഷി ആകണം എന്നുണ്ടാവും. അപ്പൊ ആഗ്രഹമില്ല അവര് നമ്മൾ എന്ത് പറഞ്ഞാലും അവര് കൃഷിയാക്കുന്നില്ലേ, ഞാൻ ഏറ്റെടുത്ത് ഞാൻ നടത്തും. അങ്ങനെയാണ്
1: ഞാറ്റടി തയ്യാറാക്കുന്നതിന് ഒരു സാമ്പത്തിക തരണ്ടാവില്ലേ അവര്?
0: അതിന് വാങ്ങലില്ല സാമ്പത്തികം, ആദ്യമൊന്നും വാങ്ങലില്ല. ഒന്നിച്ച് ലാസ്റ്റ് നട്ടതിന് ശേഷം സാമ്പത്തികം ചോദിക്കാറുള്ളു.
1: നട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ ഒന്നിച്ചിട്ട്
0: അതിനിടക്ക് നടാൻ പറ്റില്ലെങ്കിൽ എന്റെ പൈസ പോയി. അതിന്റെ ഒരു റിസ്ക് ഉണ്ട്. ചിലപ്പോ ഞാറ്റടിക്ക് നല്ല അസുഖം വന്നിട്ട് ഞാറെല്ലാം പോവാ, പിന്നെ പ്രാവലം പറക്ക. ഈ നമുക്ക് ഈ രണ്ടാം വിളക്ക് ഇങ്ങനെ ഞാറിടല് വധഞാറാക്കല്, വധഞാറാക്കുമ്പോ കുറച്ച് ദിവസം ആളെ നിർത്തിച്ചിട്ട് പ്രാവിനെ പ്രായിക്കാൻ ആളെ നിർത്തിച്ചിട്ടാണ് ഞാൻ ആറ്റടി ആക്കല്.
1: ഈ 12 ഏക്കറിലോ?
0: 12 ഏക്കറിൽ അല്ല, 12 ഏക്കർ 5-6 കണ്ടത്തില് മേലെക്കണ്ടത്തില് ഞാറിട്ടിച്ചാന്ന് താഴെക്കണ്ടത്തിൽ നടണ്ട്
1: പല പല സമയത്ത്.
0: ഇത് 2-ാം വിളക്ക്. ഇപ്പൊ 1-ാം വിളക്ക് ഇപ്പൊ ഈ സമയത്ത് പൈനാറ്റടി മാത്രമാണ് ചെയ്യാറ്.
1: ഇപ്പൊ ഞാറ് നട്ടിട്ട് മാത്രം പോരല്ലോ, ഈ പറഞ്ഞ ജോലിക്ക് പോകുന്നവരും പ്രായമുള്ളവരൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇതിന്റെ കളപറിക്കലും വളപ്രയോഗം ഒക്കെ സുരേഷേട്ടൻ തന്നെ ചെയ്യണ്ടേ?
0: അപ്പൊ കളപറിക്കാനും നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ എനിക്ക് കളപറിക്കാൻ വരുമ്പോ ഞാൻ ബാക്കിയുള്ളവരും പറിച്ചു കൊടുക്കും. അവർക്ക് ചായയും വേറെല്ലാം അവര് പൈസ തരുമായിരുന്നു, അത് ഞാൻ ചെയ്തു കൊടുക്കലുണ്ട്.
1: ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മിനി കാർഷിക കർമ്മ സേനയാണ് ഒറ്റയാൾ. ഒറ്റയാൾ സേന?
0: അതെ, ഒറ്റയാൾ സേനയാണ്. അങ്ങനെ പോരാന്നാണ് എന്റെ അഭിപ്രായം. കുറച്ചാൾ സഹായത്തിന് വേണം. നമുക്കൊരു പുരുഷ സംഘം ഉണ്ടായി, സംഘത്തിൽ നിന്ന് എല്ലാരും ഇങ്ങനെ ബാക്കോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ സംഘം തന്നെ മതിയാക്കി ഒറ്റക്ക് തന്നെ നടത്തുന്നു.
1: നമുക്ക് മറ്റു മേഖലയിലേക്ക് കിടക്കാം, ക്ഷീരമേഖല. ഇവിടെ പശുവിന് HF 2 കാണാനുണ്ട്. എത്ര ഉണ്ടായിരുന്നു പശുക്കള്?
0: 5-6 പശുവിനെ പറ്റിയതാണ്. പക്ഷേ ഞാനൊരു സ്വന്തമായിട്ട് ഒരു മില്ല് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇതെല്ലാം ഒരു സൈഡാണ്. ഈ കൃഷി എന്നെല്ലാം പറഞ്ഞതെല്ലാം ഒരു സൈഡായിട്ട് തന്നെ പോണെയാണ്.
1: അപ്പൊ മെയിൻ എന്താ?
0: മെയിൻ കൃഷി തന്നെ പറയും. പക്ഷെ ജോലി മില്ലുണ്ട്, മില്ല്, റൈസ് മില്ല്. അവിടെ എല്ലാം പൊടി കഴുകി ഉണക്കി പൊടിച്ചു കൊടുക്കുന്ന, നല്ല വൃത്തിയിൽ ചെയ്തു കൊടുക്കുന്ന, എല്ലാ പൊടികളും കൊടുക്കാൻ പറ്റുന്ന ഒരു മില്ലാണ്.
1: അല്ല, അപ്പൊ ഈ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ ആ മില്ലിൽ തന്നെ കുത്തും?
0: ഞാൻ കുത്തഴിയാക്കി കൊടുക്കാറുണ്ട്, അതും ഉണ്ട്.
1: ഒക്കെ തമ്മിൽ കണക്റ്റഡ് ആണ്?
0: കണ്ണിൽ കണക്റ്റഡ് ആണ്.
1: പശു തമ്മിൽ കണക്റ്റഡ് ആണ്, നെല്ല് കണക്റ്റഡ് ആണ്.
0: പശുവിന് ഇപ്പൊ എന്ത് പറഞ്ഞാലും 2 പശുവിനെ പോട്ടെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും കൊല്ലായിട്ട് ഞാൻ 10-25 കൊല്ലായിട്ട് ബയോഗ്യാസ് തന്നെയാണ് എന്റെ വീട്ടിലെ ഭാര്യയെ കത്തിക്കുന്നത്. ഇതുവരെ ഒരു അപ്ലൈ ചെയ്തിട്ടാ.
1: ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ട് എല്ലാരും നെട്ടോട്ടം ഓടുകയാണ്, നിങ്ങളെ ബാധിക്കുന്നില്ല?
0: എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഇതുവരെ അതിനെ അപ്ലൈ ചെയ്തിട്ടും കൂടിയില്ല. എന്റെ കാറിലും കൂടെ സീൽ വന്നിട്ടാ.
1: ശരി, ഇത്ര കാലത്തും LPG വേണ്ടി വന്നിട്ടില്ല?
0: എന്റെ ഇതുവരെ ബയോഗ്യാസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്.
1: എന്തായാലും തൊട്ടടുത്തൊരു കോഴി കാണാനുണ്ട്. എത്ര
0: നമുക്ക് നമ്മളെ ആവശ്യത്തിന്റെ മുട്ട, പാല്, മോര്, തൈര്, നെയ്യ് എല്ലാം നമ്മ തന്നെ സ്വന്തം ഉണ്ടാക്കണം. അതാണ് ഇതെല്ലാം ഇതിന് കണക്റ്റാണ്. പണ്ട് പശു ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന പാലുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ആരും ചെയ്യുന്നില്ല. എല്ലാവരും പാല് മേടിച്ചിട്ട് നെയ്യും മേടിക്കും പൈസ, മോരും മേടിക്കും പൈസ, എല്ലാം 1.5 ലിറ്റർ പാല് ഒരു വീട്ടിൽ വാങ്ങിയാൽ അത് കുറുക്കി നമ്മൾ പാലെടുക്കുമ്പം വേല വരുന്ന പാട മാറ്റി വെച്ചാൽ തന്നെ ഈ മോരും തൈരും നെയ്യും എല്ലാം ഉണ്ടാക്കാൻ പറ്റും.
1: വിൽപ്പന ഉണ്ടോ? അതൊക്കെ
0: വിൽപ്പനയില്ല, നമ്മളെ സ്വന്തം ആവശ്യത്തിന് മാത്രം. നമ്മൾ വീട്ടിലത്തെ 1 ലിറ്റർ പാലെടുക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ കുറുക്കിയിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് പാലും ഉപയോഗിച്ചിട്ട് ആ നെയ്യും അതിന്റെ പാട മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നിച്ച് ആട്ടിട്ട് എന്റെ ഭാര്യയാണ് ഇതെല്ലാം ചെയ്യല്. ഭാര്യ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ +2 ലാബ് അസിസ്റ്റന്റാണ്. വായിക്ക് കൃഷിയോടെ എല്ലാം നല്ല താല്പര്യമാണ്. അപ്പൊ ഈ പാലിന്റെ ഇതെല്ലാം നെയ്യും എല്ലാം ആക്കിട്ട് സ്വന്തം ആവശ്യത്തിനെല്ലാം ഉപയോഗിക്കുന്നത്, മോരും തൈരും എല്ലാം ഉള്ള അച്ഛനും അമ്മക്കെല്ലാം കൊണ്ട് കൊടുക്കാനും എല്ലാം രണ്ടു വീട്ടുകാർക്കും എല്ലാം ആക്കി കൊടുക്കുന്നുണ്ട്.
1: ഫോണില് DP ഒരു കുട്ടി മകളാണോ?
0: മകള് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു.
1: എങ്ങനെയാണ് കൃഷിയുടെ മേഖലയിൽ താല്പര്യമുള്ള കൂട്ടത്തിലാണോ അതോ അച്ഛനും അമ്മയും കൃഷി ചെയ്തോട്ടെ ഞാൻ എന്റെ വഴി അങ്ങനെയാണോ?
0: അങ്ങനെയൊന്നുമില്ല, താല്പര്യമുള്ള കുട്ടികളൊന്നും. എന്റെ മകൻ ഇപ്പൊ എന്റെ ഒന്നിച്ചിട്ടുണ്ട്, ഷിപ്പിലെല്ലാം പോയിട്ട് വന്നിട്ട് ഇപ്പൊ എന്റെ ഒപ്പം മില്ലിൽ സഹായിക്കുന്നുണ്ട്. ഇപ്പം സുഖമില്ലാതെ രണ്ടു മാസമായി കിടക്കുന്നു. അപ്പം ഈ കൃഷിയെല്ലാം മൂർന്ന് കഴിഞ്ഞ് മെല്ലെല്ലാം ഉള്ളിൽ എത്തിയതിന് ശേഷം എനിക്കൊരു ഹെർപ്പിസ് ബാധിച്ചിന്. അത് തലക്ക് ഒരു മുമ്പ് ഈ ചിക്കൻ ബോക്സ് വന്ന വഴിക്ക് രൂപാന്തരം ബാധിച്ചു വരുന്ന ഒരു വൈറസ് ഉണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയിട്ടാണ്. ആ ഒരു അസുഖം ഇപ്പം നിലനിൽക്കുന്ന അതിനടക്കാതെ ഞാൻ ഞാറിടാനും പോയിന്.

0: എന്നാലും എനിക്ക് കൃഷി ഒഴിവാക്കാൻ തോന്നുന്നില്ല. ഇപ്പഴ ഈ ഒന്നാം വിളയെങ്കിലും ചെയ്താലേ എനിക്ക് അതിന്റെ വിത്തെടുത്തിട്ട് വേണം രണ്ടാം വിള തുടങ്ങാൻ.
1: അതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം ചോദിച്ചില്ലേ, ഇപ്പൊ മിൽമയ്ക്ക് വില കൂട്ടി അല്ലെ പാലിന്, അത് ക്ഷീരകർഷകരെ സഹായിക്കാൻ, മിൽമയിൽ പാലിളക്കുന്നവരെ സഹായിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ മിൽമയിൽ കൊടുക്കുന്നില്ലല്ലോ, പക്ഷെ മിൽമയ്ക്ക് പൈസ കൂട്ടിയ സ്വാഭാവികമായിട്ട് ക്ഷീരകർഷകർക്കും അത് കൂട്ടാനുള്ള ഒരു ഒരു ആധാരമായി. അങ്ങനെ ഇപ്പൊ എത്രയാണ് അത് അനുസരിച്ച് കൂട്ടിയിട്ടുണ്ടോ വില?
0: നമ്മളെ കരുവള്ളൂർ പാൽ സൊസൈറ്റി ഉണ്ട്, അതിൻ്റെ ഡയറക്ടർ ബോർഡാണ്, എൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ എന്റെ പാലെല്ലാം മിൽമക്കാണ്
1: കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്?
0: പിന്നെ കിട്ടുന്നുണ്ട്. ഇപ്പൊ കിട്ടാണ്ട്
1: എത്ര വ്യത്യാസം വന്നു ലിറ്ററിന്റെ മുകളിൽ?
0: അത് കണക്ക് വരണത്രല്ലേ. ഇപ്പൊ ഒന്നാം തീയതി മുതൽ പാലളന്നതിന്റെ അതിന്റെ പൈസ കാണിക്കണത്രല്ലേ.
1: സൊസൈറ്റിയിലുള്ള സ്ഥിതിക്ക് ഏകദേശം ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, ഇത്ര ധാരണ ഉണ്ടാവുമല്ലോ.
0: ഇല്ല, ഞാനിത് രണ്ടു മാസമായി കിടക്കത്തതല്ലേ. ഞാനിപ്പോ സൊസൈറ്റി ആയിട്ട് ഇപ്പൊ മീറ്റിംഗ് അങ്ങനെ ഇപ്പൊ എത്തുന്ന പേരും പാഞ്ഞു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്നാലും ഇപ്പോഴത്തെ ഈ വില വർദ്ധിച്ചതിന്റെ രീതി എനിക്ക് കിട്ടണത്രേ. ഞാൻ കിടക്കത്തിലായതുകൊണ്ട്
1: പശുവിന്റെ തീറ്റ, കാലിത്തീറ്റ, നിങ്ങൾക്ക് നെല്ലുണ്ട്, പച്ചക്കറി ഉണ്ടെന്നുള്ള സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ അവനവന്റേതായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ടാവുമല്ലോ തീറ്റ ചെലവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്.
0: തീറ്റ ചെലവ് നടത്തി എനിക്ക് മില്ലുണ്ടല്ലോ, മില്ലുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ കാണാൻ തവിട്, പിണ്ണാക്ക്, തേങ്ങാ പൊണ്ണാക്കുണ്ട്. അപ്പൊ പാലിന്റെ കട്ടി കൂടാൻ തേങ്ങാ പൊണ്ണാക്ക് നല്ല ഉപകരിക്കുന്നുണ്ട്. അപ്പൊ ഒരു തവിട്, കുത്തരിന്റെ തവിട്, പിന്നെ ഉണക്കലരിന്റെ തവിട്, ഇത് അതെല്ലാം കുറച്ച് കൂടുതൽ വെച്ചിട്ട് ഞാൻ പിന്നെ പുണ്ണാക്ക് കുറക്കലാണ്. കാലിത്തീറ്റ കറ്റി കൊടുക്കണം, അതിൽ മിനറൽസ് അടങ്ങിയതാണ്. മിൽമേന്റെ കാലിത്തീറ്റയിൽ എല്ലാ മിനറൽസും അടങ്ങിയതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് കൊടുത്ത് അതിന്റെ ഒന്നിച്ച് സബ് കൊടുക്കുന്നതെല്ലാം തവിടും ഇതെല്ലാം എക്സ്ട്രാ. ഈ കാലിത്തീറ്റിൽ തവിട് അടങ്ങിയതാണ്, എന്നാലും നമ്മൾ എക്സ്ട്രാ തവിടും എല്ലാം കൊടുത്ത് അതിന്റെ തീറ്റ അത് ക്രമീകരിക്കുന്നുണ്ട്.
1: പുല്ലുണ്ടോ? തീറ്റപ്പുല്ലുണ്ടോ?
0: തീറ്റപ്പുല്ല് ചാഫ് കട്ടറിലുണ്ടായിരുന്നില്ല, എന്റെ മുമ്പിൽ ചാഫ് കട്ടർ ഇതാ തീറ്റപ്പുല്ല്. പക്ഷെ ഇത് ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് എത്താൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ രണ്ടു മാസം കടന്നു പറയുമ്പോൾ എന്റെ മില്ലിൽ ഞാൻ മൂന്നാളെ പണിക്ക് വെച്ചു. ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന പണിയെല്ലാം മൂന്നാളെ മോനും രണ്ടു പെണ്ണിനെ പണിക്കും വെച്ചു. ഇപ്പൊ ഞാൻ പുല്ല് നട്ടാ മാത്രം പോലെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം.
1: രണ്ടു മാസം ഇങ്ങനെ ആക്റ്റീവായിട്ട് നടന്നിരുന്ന ഒരാൾ കിടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഒരു ഒരു സമയത്തിന്റേതായിട്ടുള്ള നമ്മളുടെ സാമ്പത്തികത്തിന്റേതായിട്ടുള്ള ആളെ വെക്കേണ്ടി വന്നല്ലോ. ഈ ഒരു നഷ്ടം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇനി വീണ്ടും കുറച്ച് സമയം പിടിക്കുമല്ലേ?
0: ഇത് രണ്ട് പണിക്കാരെ വെക്കുമ്പോ എന്റെ സാമ്പത്തികമായ വരുമാനം കുറഞ്ഞു.
1: എന്തായാലും ഇപ്പൊ ഒന്നാം വിളയുടെ സമയമ്പോഴേക്കും ഭേദമായിട്ട് എഴുന്നേറ്റല്ലോ.
0: ഞാറിട്ടു, ഞാറിട്ടപാടും അതിന് നമുക്ക് മറ്റു എനിക്ക് ഞാറ് ഇട്ടിട്ട് വേഗം വീട്ടിലേക്ക് പോകേണ്ട സ്ഥിതിയാണ്. അല്ലെങ്കിൽ നമുക്ക് കാവല് കുറച്ച് നിൽക്കാം, അത് പിന്നെ കളയുന്നുണ്ടോ നോക്കാൻ പറയും. രാവിലെയും വൈകുന്നേരം അതിന് കാവലിരിക്കലുണ്ട്. ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് മയിൽ കളഞ്ഞിട്ട് എൻ്റെ പേപ്പറിൽ റിപ്പോർട്ട് അടക്കം വന്നിട്ടുണ്ടാവും. മയിൽ ഈ ഷീറ്റിന് ആറെല്ലാം കൊത്തി കളഞ്ഞിട്ട്. അപ്പം ഞാൻ ഒരു 100 കിലോ വിത്തിട്ടിട്ടുണ്ടായിരുന്നു ഈ ഇത്ര 2 ഏക്കർ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് കുറച്ച് കൂടുതൽ ഞാറിട്ടാലേ, ഇപ്പോൾ ഒരു 25-30 കിലോ ഇട്ടാലാണ് 1 ഏക്കർക്ക് വേണ്ടു ഷീറ്റ് ഞാറിന്. പക്ഷേ ഈ പറിച്ച് നടുമ്പോൾ കുറച്ച് കൂടുതൽ ഞാറ് ചിലവാകുന്നതുകൊണ്ട് കുറച്ച് അധികം ഇടുന്നു ഇടലുണ്ട്.
1: അതാണ് മയില് കഴിച്ചത്,
0: അതാണ് വേറെ മയില് കളയും ചെയ്തത്. അത് ഇനിയിപ്പോ എത്ര പേര് നടാൻ പറ്റുമെന്നോ ഒരു പിടുത്തമില്ല.
1: ഇപ്പൊ നമ്മൾ നിക്കണേന്റെ അവിടെ ചെറുതേനുണ്ട് അല്ലെ, ചെറുതേന്റെ പെട്ടികളുണ്ട്. ഇത് എത്രയുണ്ട് ഏകദേശം?
0: ഒരു 5-6 ചെറുതേന്റെ പെട്ടികൾ നമ്മളെ ആവശ്യത്തിന് തേൻ, നല്ല തേൻ കിട്ടാൻ വേണ്ടിട്ടില്ലേ, നമ്മളെ ആവശ്യത്തിന് എല്ലാം കിട്ടും.
1: അപ്പൊ ശരിക്കും മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് വളരെ ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രമാണ്.
0: അതായത് പച്ചക്കറിയുടെ സമയത്ത് പച്ചക്കറി എല്ലാം നടും. ഇപ്പൊ നിങ്ങൾ മുമ്പിലൊന്നും വേണ്ട വെള്ളത്തിന് എല്ലാം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഭാര്യക്ക് പച്ചക്കറിക്ക് പിന്നെ ഉരുളക്കിഴങ്ങിനെ മാത്രമേ ആശ്രയിക്കേണ്ടത്.
1: ഉള്ളിയോ?
0: ഉള്ളിയും
1: ഉള്ളി ഉരുളക്കിഴങ്ങും പുറത്ത് വാങ്ങിയാൽ മതി.
0: ബാക്കി തക്കാളി അതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്.
1: അരിയുണ്ട്, ഗ്യാസുണ്ട്, പാലുണ്ട്, മുട്ടയുണ്ട് അല്ലെ, മോരുണ്ട്, തൈരുണ്ട്, നെയ്യുണ്ട്, ഒക്കെ ഉണ്ട്.
0: അപ്പൊ ചില്ലറ ചില്ലറ കുറച്ച് സാധനങ്ങള്, തേങ്ങയുണ്ടല്ലോ, തേങ്ങ എല്ലാം ഉണ്ട്,
1: വെളിച്ചെണ്ണയുണ്ട്.
0: അപ്പം അധികം സ്വീകരിക്കുന്ന സാധനം വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. പയറും കടലയും അങ്ങനെയല്ലേ വാങ്ങേണ്ടി വരും.
1: നമ്മൾ വരുമ്പോ കണ്ടിട്ടുള്ള ഒരു ഡ്രയർ ഉണ്ടല്ലോ, ഇത് എങ്ങനെയാണ്? ഇത് എന്തെങ്കിലും സ്കീമിൽ കിട്ടിയതാണോ?
0: സ്കീമിൽ കിട്ടിയതല്ല, ഞാൻ സ്കീം ഒരു ചെറുകിട വ്യവസായത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. ഒരു താമസിക്കുന്ന വീട്ടിന്റെ സൗകര്യക്ക് ചെറിയൊരു വ്യവസായ രൂപത്തിൽ തുടങ്ങേണ്ട ഒരു കൊപ്ര ഡ്രയർ യൂണിറ്റ്, കൊപ്ര ഡ്രയർ യൂണിറ്റ് സ്മാം പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് അവർ ചെയ്തു തന്നെയാണ്. ഞാൻ അത് മില്ലിൽ ഇത് കൊണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ നമുക്ക് മില്ലിൽ ഉണക്കി പൊടിച്ച് അല്ല കഴുകി ഉണക്കി പൊടിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, അല്ല സാമ്പാർ പൊടി, മറ്റേ ചിക്കൻ മസാല, ബിരിയാണി മസാല എല്ലാം ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ജനങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്.
1: ഇപ്പൊ മഴയായതുകൊണ്ട് ഡ്രയറിന് നല്ല പണിയായിരിക്കുമല്ലോ. എന്തൊക്കെയാണ് എന്തിനൊക്കെ ആവശ്യത്തിനാണ് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യാറ്?
0: കാര്യമായിട്ട് കൊപ്രക്കന്നെ ഇതിപ്പം മഴക്കാലത്ത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നേരത്തെ അത് ഉണക്കി വെച്ചു, എല്ലാം ഇത് പറഞ്ഞു മുളകെല്ലാം നേരത്തെ കഴുകി ഉണക്കി വെക്കും, സ്റ്റോക്ക് ചെയ്യും. ഇത് കൊപ്ര ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ കൊപ്ര ഉണക്കിക്കൊണ്ടിരിക്കുമ്പോൾ മഴ വന്നു ഇതൊന്നാക്കേണ്ട വിചാരിച്ചിരിക്കും. അപ്പോൾ ഞാനത് സഹായിക്കും. അതായത് ഞാൻ കൊണ്ടു തന്നാൽ രണ്ടു ദിവസം ഉണങ്ങിയ കൊപ്രയാണെങ്കിലും പീസാക്കിയിട്ട് ഡ്രയറിലിട്ടിട്ട് ഉണക്കിയിട്ട് ആട്ടിയിട്ട് വെളിച്ചെണ്ണയാക്കി കൊടുക്കും.
1: ഇതിന് എങ്ങനെയാണ് സാമ്പത്തിക സബ്സിഡി ഉണ്ടായിരുന്നോ? ഈ ഒരു
0: ഒന്നുമില്ല. പക്ഷേ
1: നമ്മൾ ഡ്രൈവർ
0: വേണം 120,000 രൂപയാവും.
1: സ്വന്തം കൈന്നെടുത്തു
0: കൈന്നെടുക്കണം.
1: അപ്പൊ അതിന് സ്മാമിന്റെ
0: വെച്ചാൽ അത് ഇവിടെ വീട്ടിൽ നിന്ന് വെക്കാനുള്ള ഒരു ഇതാണ്. ചെറുകിട വ്യവസായമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ വീട്ടിന്റെ കറന്റിന്റെ പദ്ധതി ഇല്ല, അതിന്റെ യൂണിറ്റിന്റെ പൈസയെ വരൂ, അത്രയല്ലോ.
1: അത് മുതലായല്ലോ.
0: അത് മുതലാവും.
1: ഒരു കർഷകൻ ലോണുകളിൽ നിന്നും കൂടിയും വിമുക്തനാണെങ്കിൽ വളരെ സുഖകരമായിരിക്കും. എങ്ങനെയാണ് ലോൺ ഉണ്ടോ?
0: ലോൺ ഒഴിവാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ലോൺ കാർഷിക ലോൺ ഉണ്ട്, സബ്സിഡി കിട്ടുന്ന ലോൺ മാത്രമേ എടുത്തോളൂ. മറ്റേ ചെറിയ 4% സബ്സിഡിയിലെ ലോണേ ഇല്ലു എനിക്ക്, മറ്റു ലോൺ ഇല്ല.
1: എന്തായാലും ഇപ്പൊ തൽക്കാലമുള്ള ഒരു അനാരോഗ്യം മാറിയിട്ട് പാലത്തറ കിഴക്ക് അല്ലെ, കരിവള്ളൂർ പാലത്തറ കിഴക്ക് ഈ ഒരു നിങ്ങളുടെ ഒരു പാടശേഖര സമിതിയിലാണെങ്കിലും അതുപോലെ കൃഷി ചെയ്യാൻ സ്ഥലമുണ്ടായിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അങ്ങനെയുള്ള കണ്ടങ്ങളുമൊക്കെ ഹരിതാഭമാക്കാൻ വീണ്ടും മുൻപത്തേക്കാളും കൂടുതൽ സജീവമായിട്ട് കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങട്ടെ, കൃഷിയിലേക്ക് ഇറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു.
0: ഓക്കെ. അരിയുണ്ടെങ്കിലേ ശ്രീയുള്ളു
2: പുന്നില്ലിന്നറിവെന്ത വെള്ളവും അമൃതൽ. ചിലർക്ക് 24 മണിക്കൂറല്ല സമയം അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് എന്ന് തോന്നും അവരുടെ അധ്വാന ഗാഥ കേൾക്കുമ്പോൾ. 12 ഏക്കർ നെൽകൃഷി, ഒരു നാടിനുള്ള ഞാറ്റടി തയ്യാറാക്കൽ, ക്ഷീരമേഖല, കോഴി വളർത്തൽ, മില്ല്, ഇങ്ങനെ നീളുന്ന കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഇത്തരം കർഷകരിലാണ് നമ്മുടെ ഭാവി ഹരിത സ്വപ്നങ്ങളുടെ താക്കോൽ. കരിവള്ളൂർ പാലത്തേരയിലെ ശ്രീ എൻ പി സുരേഷന്റെ കൃഷി സംരംഭകത്വ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. അഭിമുഖം ദീപാകൃഷ്ണൻ.

ഇനി കൂർക്ക കൃഷിയെക്കുറിച്ചുള്ള ഒരു ലഘുപ്രഭാഷണം. ഭക്ഷ്യാഹാരം എന്ന നിലയ്ക്ക് കിഴങ്ങുവർഗ വിളകളുടെ സ്ഥാനം അഗണ്യമാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപേ ഇവ മലയാളിക്ക് ഭക്ഷണക്രമത്തിലെ ഒരു പ്രധാന ഘടകമാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ ജീവിതശൈലികൾ അനുകരിച്ച് തുടങ്ങിയതോടെ മരച്ചീനി, കാച്ചിൽ, ചേമ്പ്, ചേന, കൂർക്ക എന്നിവ പ്രത്യേകിച്ച് നഗരങ്ങളിൽ ക്യാബേജ്, കാരറ്റ്, കോളിഫ്ലവർ, ബീൻസ്, വെള്ളരി വർഗ്ഗവിളകൾ തുടങ്ങിയ പച്ചക്കറി വിളകൾക്കായി വഴിമാറിക്കൊടുത്തു. പുതിയ തലമുറക്കാരിൽ മിക്കവർക്കും ഉരുളക്കിഴങ്ങ് ഒഴികെയുള്ള കിഴങ്ങുവിളകൾ അപരിചിതമായി തുടങ്ങി. മഴക്കാലം ആരംഭിക്കുന്നതോടെ കിഴങ്ങുവർഗ്ഗവിളകൾ കൃഷിയിറക്കാം. ചേന ഒഴികെ മറ്റു വിളകൾ, അതായത് ചേമ്പ്, കാച്ചിൽ, മരച്ചീനി, കൂർക്ക, ഇവ നടുവാൻ സമയമായി. ഇക്കൂട്ടത്തിൽ രുചിയിലും മണത്തിലും സവിശേഷത നിറഞ്ഞ കൂർക്കയിൽ കിഴങ്ങുകൾക്ക് പകരം വള്ളിത്തലപ്പുകളാണ് നടാനായി ഉപയോഗിക്കേണ്ടത്. ജൂലൈ മുതൽ ഒക്ടോബർ വരെ തലപ്പുകൾ നടാം. 5 മാസം ദൈർഘ്യമുള്ള കൂർക്ക കൃഷി ഇറക്കുന്നതിന് 1 മാസം മുൻപേ തവാരണകളിൽ കിഴങ്ങുകൾ 1 സെന്റിന് കൃഷിക്ക് 800 ഗ്രാം കിഴങ്ങുകൾ 2 സെന്റ് തവാരണയിൽ കിഴങ്ങുകൾ പാകി തലപ്പുകൾ തയ്യാറാക്കണം. ഏകദേശം 3 ആഴ്ച പ്രായമാകുമ്പോൾ തലപ്പുകൾ മുറിച്ച് പ്രധാന സ്ഥലത്ത് വാരങ്ങളിലോ തടങ്ങളിലോ നടാം. സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന ഇടങ്ങളിൽ കരപ്രദേശത്തും വയലുകളിലും കൂർക്ക കൃഷി ചെയ്യാം. കൃഷിയിടം നന്നായി കിളച്ച് പരുവത്തിലാക്കണം. അമ്ലത്വം ക്രമീകരിക്കുവാൻ മണ്ണുപരിശോധനാടിസ്ഥാനത്തിൽ കുമ്മായം ചേർക്കുക. 10 ദിവസങ്ങൾക്കു ശേഷം അടിവളമായി 40 കിലോ ചാണകം സെന്റൊന്നിന് എന്ന തോതിൽ ചേർക്കണം. 1 അടി അകലത്തിൽ തയ്യാറാക്കിയ വാരങ്ങളിൽ 1/2 അടി അകലത്തിൽ തലപ്പുകൾ നടേണ്ടതാണ്. ചെടികളുടെ നല്ല വളർച്ചയ്ക്കും വിളവിനും വളപ്രയോഗം അനിവാര്യമാണ്. അടിവളമായി സെന്റൊന്നിന് 260 ഗ്രാം യൂറിയ, 1200 ഗ്രാം രാജ്ഫോസ്, 220 ഗ്രാം പൊട്ടാഷ്. 1.5 മാസത്തിനു ശേഷം കളയെടുത്തിട്ട് 260 ഗ്രാം യൂറിയയും 330 ഗ്രാം പൊട്ടാഷും ചേർക്കണം. കാർഷിക വിളകളിൽ ജൈവകൃഷി ഏറ്റവും ഫലവത്തായി കണ്ടിട്ടുള്ളത് കിഴങ്ങുവർഗ വിളകളിലാണ്. കൂർക്ക കൃഷി ജൈവികമായി ചെയ്യുമ്പോൾ

ചാണകം, ചകിരിച്ചോറ്, കമ്പോസ്റ്റ് അടിവളമായി ചേർക്കേണ്ടതുണ്ട്. ഒന്നര മാസത്തിനു ശേഷം 12 കിലോ ചാരവും, ചാണകം ലഭ്യമല്ലെങ്കിൽ പകരമായി ചകിരിച്ചോറ്, കമ്പോസ്റ്റും വേപ്പിൻ പിണ്ണാക്കും തുല്യ അളവിൽ ചേർത്ത് കൊടുക്കാം. കൂർക്കകൃഷിയിൽ സാരമായ കീടരോഗബാധയൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ അധികമായ മഴയും തടങ്ങളിൽ വെള്ളക്കെട്ടും ഉണ്ടാകുകയാണെങ്കിൽ കുമിൾ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. മുൻകരുതലായി സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ തളിക്കുന്നത് നല്ലതാണ്. തുടർച്ചയായി കൂർക്ക കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിമാവിരകളുടെ ആക്രമണം ഉണ്ടാകും. വേനൽക്കാലത്തെ കൃഷിയിടം നന്നായി ഉഴുതും വിളപരിവർത്തനം അനുവർത്തിച്ചും നിമാവിരകളെ നിയന്ത്രണ വിധേയമാക്കാം. നട്ട് ഏകദേശം 5 മാസമാകുമ്പോൾ കൂർക്ക വിളവെടുക്കാം. ഈ സമയത്ത് ഇലകൾ മഞ്ഞ നിറമായി വാടിത്തുടങ്ങും. കിഴങ്ങുകൾക്ക് കേടുകൂടാതെ മണ്ണിളക്കി വിളവെടുക്കാം. തണ്ടുകളിൽ നിന്ന് മുറിച്ചു മാറ്റി കിഴങ്ങുകൾ വൃത്തിയായി സൂക്ഷിക്കുകയോ വിപണിയിൽ എത്തിക്കുകയോ ആവാം. കൂർക്ക കൃഷിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: അല്ല ചേച്ചി, ഈ മഴ പെയ്യുമ്പോ ഇത് എന്താ പണി?
1: ഈ വഴിയിൽ കണ്ട വെള്ളം കെട്ടി നിൽക്കുന്നത്, എത്ര ആളാ ഇതിലൂടെ പോന്നെ.
0: ശീനിച്ചത് ഇപ്പോ എന്ത് ചെയ്യാനാ?
1: ഈ കൈക്കോട്ട് കൊണ്ട് സൈഡിലൊന്ന് കീറി വിട്ടാലും വെള്ളം അങ്ങ് ഒഴുകി പോയിക്കൊള്ളേ.
0: കൊണ്ടാ ഞാനാക്കാം.
1: വേണ്ടടി, ഇത് ഞാനാക്കിക്കൊള്ളു. ഇതാ കഴിഞ്ഞ്.
0: ഈ മഴയ്ക്കെന്താ ഈ വർഷം പെയ്യാനൊരു മടി പോലെയല്ലേ.
1: ഒരാഴ്ച കഴിയട്ടെ, നീ ഇത് തിരിച്ചു പറയും.
0: അത് സത്യം.
1: ഇതെന്നാ നിന്റെ കയ്യിലെ പാത്രത്തില്?
0: അതൊരു സാധനം വാ.
1: ഈ പാത്രത്തിൽ നീ സാധാരണ പായസം വെച്ചാലോ കൊണ്ടുവരല്.
0: എന്നാ പായസം തന്നെ?
1: എന്റെ സീമേ, നീ ജീവിക്കാൻ വിടൂലല്ലേ. ആ ബാബു ഏട്ടനെ ഇത് കണ്ടാലും മുഴുവൻ അങ്ങ് കുടിക്കും. ഷുഗറും നോക്കൂല, കൊളസ്ട്രോളും നോക്കൂല.
0: ഇത് ശീനിച്ച് കുറച്ചേ ഉള്ളൂ.
1: എന്നാ നീ നടക്ക്.
0: കഴിഞ്ഞ പണി. ഓഹ്, ഒരു കൊടയും കത്തിയും കൈക്കോട്ടും കൊണ്ട ഒന്ന് ഞാൻ പിടിക്കാം.
1: നീ ഇപ്പൊ പിടിക്കണ്ട, നീ അങ്ങ് നടന്നാ മതി. അല്ല സീമേ, ഇന്നെന്താ വിശേഷം?
0: ഒരു വിശേഷമില്ല, മഴക്കാലത്തിടയ്ക്ക് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി തിന്നാൻ തോന്നും, അത്ര തന്നെ.
1: മഴക്കാലം കഴിയുമ്പോ 5 കിലോ കൂടും പെണ്ണ്. എടി, തീറ്റ കുറച്ച് കുറക്കേണ്ട സമയമായി കേട്ടാ.
0: എനിക്കങ്ങനെ വലിയ വണ്ണമൊന്നും ഇല്ലല്ലോ ഷിനിച്ചി.
1: ഷുഗറും കൊളസ്ട്രോളും വരാൻ വണ്ണവും വേണ്ട, നീളവും വേണ്ട. നീ ഇരിക്ക്, ഞാൻ ഈ കാലൊന്ന് കഴുകട്ടെ.
0: അയ്യോ ഷിനിച്ചി, ഈ പത്രം നനഞ്ഞു പോയല്ലോ, ഇതെവിടെ ഇട്ടത്?
1: ഇപ്പൊരു കാറ്റ് വന്നില്ലേ, അന്നേരം വീണതായിരിക്കും. ഞാൻ വായിച്ചിട്ട് ആ ചെയറിൽ വെച്ചതാ.
0: ഞാൻ എന്നാ ഗ്ലാസ് എടുത്തോണ്ട് വരാം ഷീനിച്ച് കാല് കഴുകുമ്പോ.
1: ഞാൻ എടുക്കാൻ ശ്രമേ, നീ പോയി പരതണ്ട.
0: ബാബുട്ടനില്ലേ ഷീനിച്ച് ഇവിടെ?
1: ഓ, എന്തൊക്കെയോ പഴങ്ങളുടെ തൈകള് വാങ്ങാന്നും പറഞ്ഞ് നേരത്തെ പോന്നത് കണ്ട്. ഇത് പായസം അല്ലല്ലോ, ഇതിനെന്താ നേന്ത്രപ്പഴോ?
0: ഇതിന് ഞങ്ങള് പറയും നേന്ത്രപ്പഴം കുറുക്കിയതെന്ന്.
1: എന്റെ സീമേ, എന്തൊക്കെ പരീക്ഷണങ്ങളാണടി.
0: ഇത് പണ്ട് ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോ അച്ഛമ്മ ആക്കി തരുന്നതാ.
1: എന്തായാലും സംഭവം അടിപൊളിയാന്ന്. ഇതില് നേന്ത്രപ്പഴം വട്ടത്തില് അരിഞ്ഞതുണ്ട്, പിന്നെന്താന്ന് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഏലക്കപ്പൊടിയും ഉണ്ട്. പിന്നെന്താ പശുമ്പാല?
0: ഞാൻ പറയാം, ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് ഷിനേച്ചി. ഇത് ഈ ഗസ്റ്റ് ഒക്കെ വന്നിട്ട് നമ്മള് ചോറൊക്കെ കൊടുത്തു കഴിയുമ്പോ ഒരു മധുരം കൊടുക്കാൻ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയാ മതി.
1: നീ പറയ എങ്ങനെയാക്കലെന്ന്.
0: ഒരു നേന്ത്രപ്പഴം എടുത്ത് നല്ല വട്ടത്തിൽ അരിഞ്ഞ് നെയ്യിലങ്ങ് വാട്ടിയെടുക്കണം.
1: നല്ലോണം പഴുത്തതാ?
0: അത്ര വേണ്ട, വാട്ടിക്കഴിഞ്ഞാല് ഉടഞ്ഞു പോരുത്.
1: എന്നിട്ടൊരു
0: തേങ്ങയുടെ പാലെടുക്ക. ഒന്നാം പാലെടുത്തിട്ട് ആദ്യം അങ്ങ് മാറ്റിവെക്കണം.
1: അതായത് വെള്ളമൊന്നും ചേർക്കാത്ത പാല് അല്ലേ?
0: അതെ അതെ. എന്നിട്ടൊരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് 2ാം പാല് എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിക്കുക.
1: ഈ വാട്ടി വെച്ച പഴത്തില്?
0: ആ. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ചു വരുമ്പോ ഒരു 1.5 സ്പൂൺ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി പച്ചവെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ട് നല്ലോണം കലക്കിയിട്ട് ഇതിന്റെ അകത്തേക്ക് ഒഴിക്കണം.
1: നല്ല നേർപ്പിച്ചിട്ടല്ലേ? ഏത് പൊടിയാ?
0: നമ്മളീ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത പൊടിയില്ലേ, അത് മതി. ഒരുപാടൊന്നും എടുക്കല്ലേ, 1.5 സ്പൂണ് മതിയേ. എന്നിട്ട് അതങ്ങ് ചേർത്ത് ആവശ്യത്തിന് പഞ്ചസാരയും 1 നുള്ളുപ്പും ചേർത്ത് കുറുകി വരുമ്പോൾ ഈ 1ാം പാലുണ്ടല്ലോ, അതും കൂടി അങ്ങോട്ട് ചേർക്ക.
1: ഇത് കൊള്ളാലോ, ശരിക്കും മനസ്സിലാകുന്നില്ല കേട്ടോ എന്താണെന്ന്. നല്ല ടേസ്റ്റും ഉണ്ട്.
0: എന്നിട്ട് പായസത്തിനൊക്കെ നമ്മൾ വറുത്തിടുന്ന പോലെ നെയ്യില അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങ് വറുത്തിടുക.
1: ഏലക്കപ്പൊടിയോ അല്ലേ?
0: ആ, ഏലക്കപ്പൊടി ചേർക്കണം.
1: ശരിക്കും ഈ പഴം കടിക്കുമ്പോഴാ അതിനൊരു ടേസ്റ്റ് വരുന്നത്. എന്തായാലും നിന്റെ പഴം കുറിക്കത് സൂപ്പർ തന്നെ.
0: ഇഷ്ടായാ?
1: കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടാകും.

അവതരണം കെ.ആർ. ശ്രീജ, കെ.കെ. ശ്രീജ. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ രമ്യ രാജു.

നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ കശുമാവ് കൃഷി അനുഭവങ്ങളുമായി മയിൽ കയറളം ഉറപ്പടിയിലെ കിഴക്കേ ലക്ഷ്മണൻ.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂർ 24,666 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 24,660 രൂപ. കൊപ്ര ക്വിൻ്റലിന് കണ്ണൂർ 13,000 രൂപ, തലശ്ശേരി 12,000 രൂപ, കാസർഗോഡ് 11,000 രൂപ, തളിപ്പറമ്പ് 12,700 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തുണ്ടില്ലാത്തത് ക്വിൻ്റലിന് കണ്ണൂർ 4,000 രൂപ, തലശ്ശേരി 4,100 രൂപ, കാസർഗോഡ് 3,700 രൂപ, തളിപ്പറമ്പ് 4,400 രൂപ. കുരുമുളക് ക്വിൻ്റലിന് തലശ്ശേരി, കാഞ്ഞങ്ങാട് എന്നീ കേന്ദ്രങ്ങളിൽ 67,000 രൂപ, തളിപ്പറമ്പ് 66,500 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് തളിപ്പറമ്പ് 22,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് തളിപ്പറമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,200 രൂപ, തളിപ്പറമ്പ് 4,300 രൂപ, കാഞ്ഞങ്ങാട് 4,500 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട നൂറെണ്ണത്തിന് കണ്ണൂർ 660 രൂപ, തളിപ്പറമ്പ് 720 രൂപ, തലശ്ശേരി 695 രൂപ. അടയ്ക്കപ്പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 4,200 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു. തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം.

ഇന്ന് 7:35 അങ്കണം. മഴയോർമ്മയിൽ ഒരു ആൽമരം, ഗെറ്റ് ടുഗദർ. അബു നന്മണ്ട അവതരിപ്പിക്കുന്ന ചെറുകഥകൾ കേൾക്കാം. കെ എം സരസ്വതി അവതരിപ്പിക്കുന്ന കവിതകൾ. എൻ എസ് മാധവൻ എഴുതിയ പാൽ പിരിയുന്ന കാലം എന്ന ചെറുകഥയുടെ വായനാനുഭവം തേജസ്വിനി പി പങ്കുവയ്ക്കുന്നു. ഇന്ന് 7:35 അങ്കണം പരിപാടിയിൽ 8 മണിക്ക് ടൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഇതിൽ പാട്ടുമേണം.

0: മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
4: It is clearly our responsibility to take this relationship forward, to oversee what different parts of the government and different parts of our economy, of our country, do with each other in their interaction, in coordinating that and really, I would say, fashioning a more forward-looking, a more contemporary relationship in a more difficult world.
3: വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഹരിതോർജ്ജം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണവും ഇരുനേതാക്കളും ചർച്ച ചെയ്തു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുമായി സഹകരിച്ചാണ് പുതിയ റൂട്ടുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളെ തുടർന്ന് മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന 11,000-ത്തിലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനും വാണിജ്യ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് നീക്കം. ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് യാത്രാ ഫീസ് ഈടാക്കില്ലെന്നും ഒമാൻ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ദീർഘകാല സുരക്ഷയ്ക്കായി ഒമാനും ഇറാനും ചേർന്ന് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാനും ധാരണയായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. യു എൻ വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. കശ്മീർ പ്രശ്നം ഉന്നയിച്ച പാകിസ്ഥാൻ പ്രതിനിധി അസിം ഇഫ്തിഖർ അഹമ്മദിന്റെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം.
5: I also refer to the unwarranted remarks made by the representative of Pakistan. It is incredible that a co-chair expected to be balanced and unbiased in conduct has chosen to politicize this forum. I would only like to stress for brevity of time that the Union Territory of Jammu and Kashmir is a matter strictly internal to India. It has always been, is and will remain so.
3: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, യുഎസ് വ്യാപാര പ്രതിനിധി അംബാസഡർ ജെയിമിസൺ ഗ്രീർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ചകളുടെ പുരോഗതി അവലോകനം ചെയ്തതായും സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായും ശ്രീ ഗോയൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ഇരുരാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന ഒരിടക്കാല വ്യാപാര കരാറിലേക്ക് ഉടൻ എത്തിച്ചേരാനും ചർച്ചകളിൽ ധാരണയായി. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം

0: കാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് എം എസ് സി ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്തെത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാബോധം നൽകുന്ന ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
2: നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിച്ച് നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ചാണ് ഈ ബജറ്റ് തയ്യാറാക്കിയത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബജറ്റാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം കേരളം എന്ന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു ബജറ്റാണ്. ആ രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുക കൂടി ചെയ്യുന്ന ഒരു ബജറ്റാണ്.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം യുഡിഎഫിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29 സഭ വീണ്ടും ചേരും. പിഎം ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തന്ത്രപ്രധാന പ്രതിരോധ സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഇന്ത്യയും യുഎഇയും ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. പ്രതിരോധ വ്യവസായ സഹകരണം വിപുലീകരിക്കൽ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തൽ, സമുദ്രസുരക്ഷ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു ചർച്ചകളെന്ന് പ്രതിരോധ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ 2 നേടിയ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. യുഎസ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് 2 കടന്നു. പുരുഷ സിംഗിൾസിൽ ഫ്രാൻസ് ചൈനീസ് തായ്പേയി താരങ്ങളെ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് യോഗം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. 2026-29 നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ദർശനരേഖ ശ്രീ ഷാ യോഗത്തിൽ പുറത്തിറക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക തമിഴ്നാട് പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊൽക്കത്തയിലെ താരാതല

0: ക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന ഗോഡൌൺ തകർന്നുണ്ടായ അപകടത്തിൽ മൂന്ന് തൊഴിലാളികൾ മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: അങ്കണം പരിപാടിയിൽ ഇന്നാദ്യം അബു നന്മണ്ട അവതരിപ്പിക്കുന്ന ചെറുകഥകളാണ്.
1: ഇന്നലെ കുടുംബ ഗ്രൂപ്പിലേക്ക് അയാളുടെ മകൻ അയച്ച ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മറവിയുടെ ശൽക്കങ്ങൾ പൊഴിച്ച് പഴയ ഒരോർമ്മ അയാളുടെ മനസ്സിലേക്ക് അതിദ്രുതം ഓടിക്കിതച്ചെത്തിയത്.
0: ആദ്യം മഴയോർമ്മയിൽ ഒരാൽമരം എന്ന കഥ.
1: നിസ്സാരമെന്ന് മറ്റുള്ളവർക്ക് തോന്നാമെങ്കിലും ആ ഓർമ്മ അയാളുടെ ഉള്ളു ഉലച്ചു കളഞ്ഞു. 56 കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളിലേക്ക് മകൻ കാർ ഓടിച്ചു പോകവേ പൊരിഞ്ഞു വീണ ഒരാൽമരം വഴിമുടക്കിയതിൻ്റെ വീഡിയോ ആയിരുന്നു അത്. വർഷങ്ങൾക്കപ്പുറമാണ്, ആശയവിനിമയത്തിന് ഫോണോ മറ്റു സാമഗ്രികളോ ഇല്ലാത്ത കാലം. കൃത്യമായി പറഞ്ഞാൽ 1986 ജൂൺ മാസത്തിലെ മഴ തിമർത്ത് പെയ്യുന്ന ഒരു തിങ്കളാഴ്ച. അയാൾ തൻ്റെ നാട്ടിൽ നിന്നും 5:20 പുറപ്പെടുന്ന ബസ്സിൽ ബാലുശ്ശേരി ഇറങ്ങി. അവിടെ നിന്നും കൊയിലാണ്ടിയിലേക്ക് മറ്റൊരു ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ നിന്നും തലശ്ശേരിയിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ 100 കിലോമീറ്ററോളം അകലെയുള്ള ജോലിസ്ഥലത്തേക്കുള്ള യാത്രയിലായിരുന്നു. അയാൾ സഞ്ചരിച്ച ബസ് 2 റെയിൽവേ ഗേറ്റും കടന്ന് വടകര ചോറോട് എന്ന സ്ഥലത്ത് എത്തിയതേയുള്ളൂ. ഇനിയും 2 റെയിൽവേ ഗേറ്റുകൾ കൂടി കടന്നു വേണം അയാൾക്ക് തൻ്റെ ജോലിസ്ഥലത്ത് എത്താൻ. പെട്ടെന്ന് ഓടിക്കൊണ്ടിരുന്ന ബസ് ബ്രേക്കിട്ട് നിർത്തി. എന്താണ് കാര്യമെന്നറിയാൻ അയാൾ തല പുറത്തേക്കിട്ട് എത്തി നോക്കി. നിരനിരയായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. അതിനിടയിൽ ആരോ പറഞ്ഞു, റോഡിൽ ആൽമരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അയാളുടെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങി. ദൈവമേ, എപ്പോഴാണ് ഇനി സ്കൂളിൽ എത്തിച്ചേരുക? രാവിലെ വീട്ടിൽ നിന്നും ഒരു കട്ടൻ ചായയും ഒരു കഷ്ണം ബിസ്ക്കറ്റും മാത്രമാണ് കഴിച്ചത്. കുറച്ചുനേരം അങ്ങനെ ഇരുന്നപ്പോൾ വിശപ്പ് അയാളെ കാർന്നു തിന്നാൻ തുടങ്ങി. അയാൾ ബസ്സിൽ നിന്നും പുറത്തിറങ്ങി മുന്നോട്ട് നടന്നു. റോഡിൽ വിലങ്ങനെ വീണുകിടക്കുന്ന കൂറ്റൻ ആൽമരത്തിൻ്റെ കൊമ്പുകൾ ഓരോന്നോരോന്നായി 3-4 ആളുകൾ മുറിച്ചു നീക്കുന്നുണ്ട്. മണിക്കൂറുകൾ ഇനിയും കുറെ കഴിയും പൂർണമായും മരം വെട്ടിമാറ്റി റോഡ് ഗതാഗതയോഗ്യമാക്കാൻ. ഒരു ചായ കുടിക്കാൻ സമയമുണ്ട്. ചായ പീടികയെ ലക്ഷ്യം വെച്ച് കുറെ കൂടി മുന്നോട്ട് നടന്നു. അവിടെയെങ്ങും ഒരു ചായക്കട കാണാതെ അയാൾ തിരിച്ചു നടന്നു. വീണ്ടും കുറേ ദൂരം പിന്നോട്ട് നടന്നു. ഇല്ല, എവിടെയും ഒരു ചായക്കട കാണാനില്ല. അയാൾ മറ്റൊന്നും ചെയ്യാനില്ലാതെ വീണ്ടും സീറ്റിൽ കയറിയിരുന്നു. തിങ്കളാഴ്ചകളിൽ സ്കൂളിലേക്കും വെള്ളിയാഴ്ചകളിൽ തിരിച്ചുമുള്ള ഈ യാത്ര എന്തുമാത്രം മുഷിച്ചിലാണ് തന്നിൽ ഉണ്ടാക്കുന്നത് എന്ന് അയാൾ ഒരു വേള ഓർത്തു. ജോലിസ്ഥലത്തിൽ നിന്നും 6 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീട്ടിലാണ് അയാൾ മറ്റ് ദിവസങ്ങളിൽ താമസിക്കുന്നത്. ഒരാൾക്ക് ഭക്ഷണം നൽകുന്നതിനേക്കാൾ പുണ്യമായി ഭൂമിയിൽ മറ്റൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു പാവം വിധവ. അവരുടെ ഇളയ 2 പെൺമക്കൾക്കും കുറച്ചു സമയം ട്യൂഷൻ എടുക്കണം. അത് കഴിഞ്ഞാൽ വായിക്കാനും എഴുതാനും ഇഷ്ടം പോലെ സമയം കിട്ടും. ദൂരെയുള്ള ഈ ജോലി കിട്ടിയതിൽ പിന്നെ അയാൾക്കുള്ള

ഏക ആശ്വാസം അതുമാത്രമാണ്. കൂറ്റൻ ആൽമരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. അയാൾക്ക് ആശ്വാസമായി. മാറി മാറി കയറി നാലാമത്തെ ബസ് അയാൾക്കിറങ്ങേണ്ട സ്റ്റോപ്പിൽ മൂക്കുകയറിട്ടു നിന്നു. അയാൾ ധൃതിപ്പെട്ട്

0: ഒരു വിധത്തിൽ പറഞ്ഞാൽ ഓടുകയായിരുന്നു. സ്കൂളിലെത്തി വൈകിയതിന്റെ കാര്യം പറഞ്ഞപ്പോൾ പലരുടെയും മുഖങ്ങളിൽ പരിഹാസ്യമായ ഒരു പുച്ഛം അയാൾ തിരിച്ചറിഞ്ഞു. ഇന്ന് ഡിജിറ്റൽ തെളിവുകളോടെ നമ്മുടെ അവസ്ഥകളെ ബോധ്യപ്പെടുത്താൻ കഴിയും. ഈ സൗകര്യമൊന്നുമില്ലാത്ത അക്കാലത്ത് നാം പറയുന്ന സത്യങ്ങൾ പലപ്പോഴും മറ്റുള്ളവർ വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. അതിനിടെ ഒരു സഹപ്രവർത്തക പ്രതിവചിച്ചു, നിങ്ങൾക്ക് വൈകി വരാൻ എപ്പോഴും ഓരോരോ കാരണങ്ങൾ കാണും. അത് കേട്ടപ്പോൾ കൂറ്റൻ ഒരാൽമരം പൊരിഞ്ഞു വീണ് അയാളുടെ മനസ്സിൽ മുറിപ്പാടുണ്ടാക്കി. ആ മുറിപ്പാടിന്റെ തിരത്തള്ളലുമായി ആത്മനിന്ദയോടെ കുനിഞ്ഞ ശിരസ്സുമായി അയാൾ ക്ലാസ്സിലേക്ക് നടന്നു. പിറ്റേ ദിവസം ഇന്റർവെല്ലിന്റെ സമയം എല്ലാവരും സ്റ്റാഫ് റൂമിലിരിക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചുമതലയുള്ള ശാരദ ടീച്ചർ പറഞ്ഞു, എടോ ഞാനിന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അതിരാവിലെ പോയിട്ട് ഏതാണ്ട് ഉച്ചയോടെയാണ് അവിടെ എത്തിയത്. വഴിയിൽ ചോറോട് എന്ന സ്ഥലത്ത് ഒരു ആൽമരം പൊരിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ടീച്ചറുടെ വാക്കുകൾ കേട്ടപ്പോൾ ഇന്നലെ അയാളെ പുച്ഛത്തോടെ നോക്കിയ പലരുടെയും മുഖത്തെ ജാള്യത അയാൾ കണ്ടില്ലെന്ന് നടിച്ചു. സത്യം എന്നെങ്കിലും ആയിരം നാവുമായി ഉയർത്തെഴുന്നേൽക്കുമെന്നത് എത്ര സത്യമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു.
1: മഴയോർമ്മയിൽ ഒരാൽമരം, കഥ കേട്ടല്ലോ. അബു നന്മണ്ടയുടെ ഒരു ചെറുകഥ കൂടി കേൾക്കാം, ഗെറ്റ് ടുഗദർ.
0: സമയത്തിനു ചുറ്റും ഒരു മെരിഗോ റൗണ്ടിൽ കറങ്ങുന്നതിന്റെ നിർവൃതിയിൽ നിന്നുമാണ് വിജയൻ തന്റെ ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കി യാത്ര തിരിച്ചത്. അയാൾ പഠിച്ച സ്കൂളിലെ 84-85 വർഷം SSLC പരീക്ഷ എഴുതിയവരുടെ നാലാമത്തെ സംഗമമാണ് ഇന്ന്. ഇന്നലെ രാത്രി കൂടി വിജയലക്ഷ്മി അയാളെ വിളിച്ചിരുന്നു. വിജയ, തീർച്ചയായും വരില്ലേ? ഹോ, വരാതെന്താ, ഞാൻ ഈ ദിവസത്തിന് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക. ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് അയാൾ സ്കൂൾ ഗ്രൗണ്ടിലെത്തി. കൗമാര സ്വപ്നങ്ങൾ പൂത്തുകൊഴിഞ്ഞ വാഗമരച്ചോട്ടിൽ ഓട്ടോ ഒതുക്കി നിർത്തി അയാൾ ധൃതിയിൽ നടന്നു. വരാന്തയിൽ പൂത്തുലഞ്ഞ കൊന്നമരം കണക്കെ സർവാഭരണ വിഭൂഷിതയായി കാത്തുനിന്ന വിജയലക്ഷ്മിയുടെ കണ്ണിലെ നക്ഷത്രത്തിളക്കം അയാൾ തിരിച്ചറിഞ്ഞു. അവൾ അയാളെ പുഞ്ചിരി കൊണ്ട് എതിരേറ്റു. ഞാൻ 10 മിനിറ്റ് മുമ്പേ എത്തി. വിജയനെ കാത്ത് കണ്ണു നട്ടിരിക്കുകയായിരുന്നു. ഹോ, ഒന്നും പറയണ്ട, ഒടുക്കത്തെ ബ്ലോക്ക്. അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പേ ഞാനിങ് എത്തിയേനെ. അതും പറഞ്ഞ് അയാൾ അവളെ അസ്തദാനം ചെയ്തു. 84-85 വർഷത്തെ 10-ാം ക്ലാസ് ബാച്ചിന്റെ 4-ാമത്തെ മീറ്റിംഗാണ് ഇന്ന്. മറ്റ് 3 മീറ്റിംഗുകളിലും ഇല്ലാത്ത ഒരാവേശം ഇരുവരുടെയും കൺകോണുകളിൽ പ്രകടമായി. മീറ്റിംഗ് കഴിഞ്ഞ് ഓരോരുത്തരായി പല വഴി പിരിഞ്ഞു. നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് വിജയലക്ഷ്മി വിജയന്റെ ഓട്ടോയിൽ യാത്ര തുടർന്നു. ജീവിതയാത്രയിൽ വൈത്തിരിവാകുന്ന മറ്റൊരു യാത്ര. യാത്രക്കിടയെ വിജയൻ ചോദിച്ചു, 10-ാം ക്ലാസ്സിൽ നിന്ന് പിരിയുമ്പോൾ നീ എന്റെ ഓട്ടോഗ്രാഫിൽ എഴുതിയ വരികൾ ഓർമ്മയുണ്ടോ? അവൾ ഓർത്തു. അന്ന് പലരുടെയും ഓട്ടോഗ്രാഫിൽ പലതും എഴുതിയിട്ടുണ്ട്, അതൊക്കെ എങ്ങനെ ഓർത്തു വെക്കാനാണ്? അവൾ ഉദാസീനയായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വിജയന്റെ ഒരു കാര്യം, ഇതൊക്കെ ഇപ്പോഴും ആരാ ഓർത്തു വെക്കുന്നേ? എന്നാൽ ഞാൻ പറയാം, നീരറ്റ പൊയ്കയിലെ നെയ്തലാമ്പൽ വള്ളിപോൽ വേരറ്റു പോകരുതേ നമ്മുടെ പ്രണയം. അത് കേട്ട് വിജയലക്ഷ്മി ഊറി ഊറി ചിരിച്ചു. 10-ാം ക്ലാസ്സിൽ ഇരുവരും വേറെ വേറെ ക്ലാസ്സുകളിലായിരുന്നു പഠിച്ചിരുന്നത്. അവൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിലായിരുന്നു വിജയലക്ഷ്മി. ചാരക്കണ്ണുകളും ചുരുണ്ട തലമുടിയുമുള്ള മെലിഞ്ഞു കൊലുന്നനെയുള്ള വിജയലക്ഷ്മി എപ്പോഴോ അവൻ്റെ മനസ്സിൽ കയറിപ്പറ്റി. ശ്രീധരൻ മാസ്റ്ററുടെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ പിരീഡിൽ പുസ്തകം വാങ്ങാൻ അവൻ അവളുടെ ക്ലാസ്സിൽ പോകും. പ്രണയത്തിൻ്റെ പാലം പണിയാൻ വേണ്ടി മാത്രം അവർ എല്ലായ്പ്പോഴും പുസ്തകം കൈമാറി. പുസ്തകത്തിൻ്റെ കവറിനുള്ളിൽ നിക്ഷേപിച്ച പ്രേമലേഖനങ്ങളിലൂടെ അവർ ഹൃദയം കൈമാറി. അവളുടെ പുസ്തകത്തിൻ്റെ മുൻപേജിൽ വടിവൊത്ത അക്ഷരങ്ങളിൽ എഴുതിയ വിജയലക്ഷ്മി എന്ന പേര് അവൻ മനസ്സിൽ കോറിയിട്ടു. പക്ഷേ രണ്ടുപേരെയും ഒന്നിക്കാൻ വിധി അനുവദിച്ചില്ല. ശരത്കാലവാനത്തിൻ്റെ ശൂന്യവിസ്മൃതികളുടെ വിദൂര പ്രാന്തങ്ങളിലെവിടെയോ ഇരുവരും ചേക്കേറി. ഒരാൾ ഓട്ടോ ഡ്രൈവറുടെ കുപ്പായമണിഞ്ഞ് ദാമ്പത്യ നൗക തുഴഞ്ഞപ്പോൾ മറ്റേയാൾ കോടീശ്വരന്മാരായ ദമ്പതികളുടെ ഏകപുത്രന്റെ സാമ്പത്തിക ഭദ്രതയുടെ ശീതളിമയിൽ ജീവിതം കണ്ടെത്തി. ഒരു വസന്തത്തിന്റെ ജാജല്യമാനമാർന്ന ഓർമ്മകൾ ബാക്കിവെച്ച് ഇരുവരും യാത്ര തുടർന്നു. അജ്ഞേയമായ

0: വിധിയുടെ അപൂർവമായ നിയോഗം പോലെ. മനസ്സിൽ ചാരം മൂടിക്കിടന്ന പ്രണയം ഇപ്പോൾ വീണ്ടും തളിരിട്ടത് ഗെറ്റ് ടുഗദറിലൂടെ. വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ പ്രണയത്തിന്റെ തീക്ഷ്ണ നിമിഷങ്ങളെ അവർ വീണ്ടും ഓർത്തെടുത്തു. ഏകാന്ത നൊമ്പരങ്ങളുടെ സ്വകാര്യ സ്പന്ദനങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ കിട്ടിയ വേദി ഇരുവരും നന്നായി ഉപയോഗപ്പെടുത്തി. യാത്രക്കിടയെ വിജയൻ അവളെ ഓർമ്മിപ്പിച്ചു, നമുക്ക് ഓട്ടോ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്ത് നേരെ മംഗലാപുരത്തിന് പോകാം, ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട്. ഏതാണ്ട് റെയിൽവേ സ്റ്റേഷൻ എത്താറായപ്പോൾ അയാൾ അവളെ ഓർമ്മിപ്പിച്ചു, ഇനി മൊബൈൽ ഓഫ് ചെയ്തു വെച്ചോളൂ. അവൾ മൊബൈൽ ഓഫ് ചെയ്യുന്നതിനിടെ അയാൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവളുടെ ശരീരത്തിൽ അണിഞ്ഞ ആഭരണങ്ങളിൽ നിന്നും ദൃഷ്ടി പിൻവലിച്ച് അയാൾ കണക്കുകൂട്ടി. എങ്ങനെ നോക്കിയാലും ഒരു 10-20 പവനിൽ കുറയില്ല. റെയിൽവേ സ്റ്റേഷൻ അടുത്ത വലിയ വളവ് തിരിയുന്നതിനിടെ വീണ്ടും പിറകിലേക്ക് നോക്കി അവളോട് എന്തോ പറയാൻ ഒരുങ്ങിയതായിരുന്നു അയാൾ. പെട്ടെന്ന് അതിവേഗം കുതിച്ചു വന്ന ഒരു ടിപ്പർ ലോറി അവരുടെ ഓട്ടോയിൽ ഇടിച്ചു. ഓട്ടോ റോഡിന്റെ ഇടതുവശത്തേക്ക് മറിഞ്ഞു. അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ പിറകെ വന്ന ഒരു കാറിൽ ഇരുവരെയും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ 2 സ്ട്രെച്ചറുകളിലായി ബോധമെറ്റ് ഇരുവരും കിടന്നു. പിന്നീടെപ്പോഴോ ഒരു അർദ്ധബോധത്തിന്റെ ആലസ്യത്തിൽ ദയനീയതയോടെ അയാൾ അവളെ നോക്കി. അവളുടെ ശരീരത്തിലെ ആഭരണങ്ങൾ അവിടെ തന്നെ ഉണ്ടെന്നറിഞ്ഞ നിമിഷത്തിൽ വലിഞ്ഞു മുറുകിയ വേദന അയാൾ അറിഞ്ഞതേയില്ല. ആരും പങ്കുവെക്കാനില്ലാത്ത തീവ്ര നൊമ്പരങ്ങളുടെ ഏകാന്തതയിൽ അങ്ങനെ നിർവികാരനായി കിടക്കെ ബാല്യകാലത്തിന്റെ എല്ലാ കുതൂഹലങ്ങളോടും കൂടി സ്കൂൾ മുറ്റത്തെ വാഗമരച്ചോട്ടിൽ വിജയലക്ഷ്മിയെ കാത്തിരിക്കുന്ന 10-ാം ക്ലാസ്സുകാരനാണ് താനിപ്പോഴെന്ന് അയാൾക്ക് തോന്നി. വെറുങ്ങലിച്ചു നിന്ന നിമിഷങ്ങൾ ചത്തുമലച്ചു കിടന്നു. ആ ദൈന്യതയ്ക്കിടയിലും അയാൾ വർദ്ധിച്ച ആകാംക്ഷയോടെ വിജയലക്ഷ്മിയുടെ സ്ട്രെച്ചറിന് നേരെ നോക്കി. ഒരു നിമിഷം. വിവരമറിഞ്ഞെത്തിയ വിജയലക്ഷ്മിയുടെ ഭർത്താവിനെയും മകനെയും കണ്ട മാത്രയിൽ നിരാശയുടെ ഏതോ കാണാക്കയങ്ങളിലേക്ക് അയാൾ മുതലക്കൂപ്പുകുത്തി. വിവശപക്ഷങ്ങളിളക്കി ഘനഗംഭീരമാർന്ന നിമിഷങ്ങൾ അപ്പോഴും ഉദാസീനതയോടെ അവിടെ തളർന്നുകിടന്നു.
1: അബു നന്മണ്ട അവതരിപ്പിച്ച മഴയോർമ്മയിലെ ഒരാൽമരം, ഗെറ്റ് ടുഗദർ എന്നീ ചെറുകഥകളാണ് നിങ്ങൾ കേട്ടത്. ഇനി കെ എം സരസ്വതി ചൊല്ലുന്ന കവിതകൾ. ആദ്യത്തെ കവിത
2: സ്നേഹച്ചുമരുകൾ. ഒറ്റവാക്കിൽ ഒതുക്കുവാനാവില്ല, ഒറ്റയാളിൽ ഒതുങ്ങില്ല കൂട്ടുകൾ. അറ്റവാനച്ചോപ്പിൽ തൊടുത്തവർ മുറ്റുമാഴം തിരഞ്ഞു മറഞ്ഞവർ. പാതയോരത്തെ ഒറ്റനോട്ടങ്ങളിൽ പാതിപാടി നിർത്തിയ പാട്ടുകൾ. ഓടിയോടിത്തളേരും മനസ്സിറമ്പിലെ വാടി നിൽക്കുന്ന ചെമ്പകപ്പൂവുകൾ. എത്തിനോക്കി ചിരിച്ചു നടന്നവർ എത്തിയാലും അടുക്കാൻ മടിച്ചവർ. എത്ര ദൂരെയാണെങ്കിലും നെഞ്ചിലെ സങ്കടപ്പെയ്ത്തിലൊപ്പം നനഞ്ഞവർ. ഒട്ടിവാടിപ്പകുത്ത പൊതിച്ചോറിൽ എത്ര സ്നേഹ മുകുളങ്ങൾ എന്തിനോ. നട്ടു നമ്മൾ നനച്ചവ പൂത്തവരൊത്തു വാനിൽ പറന്നു നടന്നവർ. സത്യമിന്നു മുറിയുന്നു ചിത്തകം, എത്ര ചിത്രം തെളിയാത്ത ഓർമ്മകൾ. നീണ്ട ജീവിതപ്പാതയ്ക്കിരുപുറം നീങ്ങിയോടുന്ന സ്നേഹച്ചുമേരുകൾ. ചേർത്തുവെക്കുന്ന അനൽപ്പം ചിറകുകൾ പൂത്തവർണ്ണങ്ങൾ പുഞ്ചിരിത്തെല്ലുകൾ. കാത്തുനിൽക്കും ചെരിവിലേക്കല്ലയോ നേർത്ത സംഗീതം കാറ്റിൽ ചൊരിയുന്നു.
1: ഒരു കവിത കൂടി കേൾക്കാം.
2: കവിത വന്ന വഴി. കരിക്കലം കഴുകുമ്പോഴാണ് കവിത വന്ന് മുട്ടിയത്. ഈ കയ്യോണ്ടെങ്ങനെ? ദോശക്കല്ലിൽ മാവിനൊപ്പം ആദ്യത്തെ വരി പൊങ്ങി വന്നു. ചട്നിയില്ലാതെ എങ്ങനെ? മുറ്റവുമായി മല്ലിടുമ്പോൾ മിനായം പോലൊരു വരി. ഇടക്ക് വെച്ചെങ്ങനെ? സോപ്പ് പത ചാടിക്കടന്നൊരു വരി മുന്നിൽ കിതച്ചു. വെയിലല്ലേ വലുത്? തിരക്കൊഴിഞ്ഞ് കവിതയെ തിരക്കി വഴിക്കണ്ണുമായി ഞാനിരുന്നു. കവിത പോയ വഴിക്കന്ന് കാലത്തിന്റെ കയ്യൊപ്പു മാത്രം.
1: നിങ്ങൾ കേട്ട കവിതകൾ ചൊല്ലിയത് കെ എം സരസ്വതി. അങ്കണം പരിപാടിയിൽ ഇനി എൻ എസ് മാധവൻ എഴുതിയ പാൽ പിരിയുന്ന കാലം എന്ന ചെറുകഥയുടെ വായനാനുഭവം പങ്കുവയ്ക്കുന്നു പി തേജസ്വിനി.
3: പിരിയലും പിരിക്കലും

ഒരു കഥ വായിക്കുമ്പോൾ അതെഴുതിയ ആൾ കൂടിയാണ് പല മട്ടിൽ വായിക്കപ്പെടുന്നത്. മലയാള സാഹിത്യത്തിൽ കഥയുടെ വഴികളെ പുതുക്കിപ്പണിത എഴുത്തുകാരനാണ് NS മാധവൻ. NS മാധവൻ എന്ന് കേൾക്കുമ്പോഴെല്ലാം ഹിഗ്വിറ്റ എന്ന ഓർമ്മ ഉള്ളിലുണ്ടാവാറുണ്ട് എങ്കിലും ഇപ്പോൾ ഭീമച്ചൻ എന്ന വാക്ക് ആ സ്ഥാനം പിടിച്ചടക്കിയിരിക്കുന്നു. 2024 ഭീമച്ചൻ എന്ന കഥ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് അതേ വർഷം തന്നെ അതേ പേരിൽ പല കഥകളുടെ ഒരു പുസ്തക വീടുണ്ടാവുന്നു. പാല് പിരിയുന്ന കാലം എന്ന കഥ വെളിച്ചം കാണുന്നത് 2020. ലോകം സൂക്ഷ്മാണുക്കളാൽ ചങ്ങലകളില്ലാതെ ബന്ധിക്കപ്പെട്ട കാലത്ത്. പിന്നീടത് ഭീമച്ചൻ എന്ന കഥാവീട്ടിലെ അനേകം മുറികളിൽ ഒന്നായി. പേരിലടങ്ങിയ പാലിന്റെ പിന്നാലെ വായന ഒരുപക്ഷെ അടുക്കള വരെ പോകാനിടയുണ്ട് എങ്കിലും ഈ കഥയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു തീവണ്ടിയുടെ മണമാണ്. അതേസമയം പാലിനെ പോലെ അനേകം പോഷകമൂല്യങ്ങൾ അടങ്ങിയിട്ടുമുണ്ട്. വൈരുദ്ധ്യങ്ങളുടെ കഥയാണിത്. പേരിൽ നിന്ന് തന്നെ അത് ആരംഭിക്കുന്നു. പാല് പിരിയുന്നത് ഒരു സൂക്ഷ്മ പ്രവർത്തനമാണ്. അത് തനിയെ പിരിയുന്നതല്ല, അണുക്കളാൽ പിരിക്കപ്പെടുന്നതാണ്. ഈ സൂക്ഷ്മാണു പ്രവർത്തനത്തെ ജൈവ സ്വാഭാവികതയായി കണക്കാക്കിയാൽ അതിനെടുക്കുന്ന സമയം ലഘൂകരിക്കും വിധം ഇടപെടുന്ന മനുഷ്യനെയും കർത്തൃസ്ഥാനത്ത് കാണാനാവും. ചുരുക്കത്തിൽ, മനുഷ്യാംശം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പാല് പിരിക്കപ്പെടുക തന്നെ ചെയ്യുമെങ്കിലും ഇരു സന്ദർഭങ്ങളിലും പ്രവർത്തനത്തിനെടുക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ടാവുന്നുണ്ട്. പാലിന്റെ പിരിയൽ ജീവിതത്തിൽ നിന്നുള്ള ഒരാളുടെ പിരിഞ്ഞുപോവലായി കണക്കാക്കിയാൽ ഇവിടെ ഒരു ജീവിത സമാനത കാണാനാവും. ഒരാൾക്ക് ജീവിതത്തിൽ നിന്ന് പല വിധത്തിൽ അപ്രത്യക്ഷമാകാം. പാല് അണുക്കളാൽ പിരിക്കപ്പെടുന്ന പോലെ സ്വാഭാവികമായുള്ള മരണമാണ് ഒന്ന്. മറ്റൊന്ന് മറ്റു മനുഷ്യരാൽ അപ്രത്യക്ഷമാക്കപ്പെടുന്ന പിരിക്കൽ. ഈ കഥ ഒരേ സമയം രണ്ട് സാധ്യതയുമാവുന്നു. കഥ ആരംഭിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്, അവസാനിക്കുന്നതും. പക്ഷേ ഇതിനിടയ്ക്ക് ഭോപ്പാൽ മുതൽ ഡൽഹി വരെയുള്ള ഒരു റെയിൽ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. 1, 2, 6, 1, 5 ചെന്നൈ ന്യൂഡൽഹി ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്, ഭോപ്പാൽ ജംഗ്ഷൻ, പ്ലാറ്റ്ഫോം നമ്പർ 3, കോച്ച് S4, സീറ്റ് 33, ഡിസംബർ, രാത്രി തുടക്കം തുടങ്ങിയ പൊട്ടും പൊടിയും പരിശോധിക്കുമ്പോൾ കഥന ഭാഷയ്ക്കപ്പുറം ഒരു IAS ഉദ്യോഗസ്ഥന്റെ കൃത്യതയും പ്രതിഫലിക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ പൊതുവായ രചനാ വഴക്കമായിട്ടുകൂടി വായിക്കണമിത്. കഥാപാത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സവിശേഷമായ ശ്രദ്ധയുള്ളയാളാണ് NS മാധവൻ. ബഞ്ചി ജമ്പിങ്ങിലെ കുഹുവും യയാതിയിലെ ജാഹ്നവിയും ഭീമച്ചനിലെ അനസ്താസ്യയും കാക്കശ്ശേരിയിലെ ആറും ഒക്കെ കേവലം പേരുകൾ കൊണ്ട് മാത്രം വ്യത്യസ്തരായ കഥാപാത്രങ്ങളല്ല. അതിന്റെ തുടർച്ചയാണ് പാല് പിരിക്കുന്ന അൽക്ക നേഗി. 21 വയസ്സ്, ജീൻസും ടീഷർട്ടും വെളുത്ത കഴുത്തിലെ നീല നിറത്തിലുള്ള ചൈനീസ് ടാറ്റു, ചെറുതാക്കി വെട്ടിയ മുടി, സ്നീക്കേഴ്സ് ഇട്ട കാൽ തുടങ്ങിയ വിവരങ്ങൾ അവൾ ഉൾപ്പെട്ടിരിക്കുന്ന കാലത്തെ കൂടി കൃത്യമായി അടയാളപ്പെടുത്തുന്നു. ഇന്നിന്റെ ഇന്നത്തെ പെൺകുട്ടിയാണ് അൽക്ക എന്നത് കേവലം രൂപപരമായ നിരീക്ഷണം മാത്രമല്ല, കണ്ണുകൾ വിടർത്തി മനോഹരമായി ചിരിച്ചുകൊണ്ട് കാര്യം സാധിച്ചെടുക്കാൻ അവൾക്കറിയാം. ഇടുങ്ങിയ സ്ഥലങ്ങളെ പേടിയാണ് അവൾക്ക്. ഇടുങ്ങിയ സ്ഥലത്തിൽ കഥാപാത്രത്തിന്റെ ജീവിത വീക്ഷണം കൂടി പരോക്ഷമായി ധ്വനിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം, തൊഴിൽ, ബന്ധങ്ങൾ തുടങ്ങിയ ജീവിത വ്യവഹാരങ്ങളിൽ സാധാരണ ജീവിതങ്ങൾ കുടുങ്ങിപ്പോകാറാണ് പതിവ്. ഈ ഇടുക്കത്തെയാണ് അവൾ ഭയക്കുന്നത്. ഇത് വിശാലതയെ ഇഷ്ടപ്പെടലാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വിമുഖത കാണിക്കുന്ന പുതിയ തലമുറയുടെ സ്വതന്ത്ര പറവാ സങ്കല്പത്തോട് ചേർത്തുവെക്കാം ഈ പേടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നഴ്സാണ് കഥയിലെ രണ്ടാമത്തെ സ്ത്രീ, മിനി എന്ന് വിളിക്കപ്പെടുന്ന മൃണാളിനി. സ്ത്രീ എന്ന വിഭാഗപ്പേരിനപ്പുറം മൃണാളിനിക്കും അൽക്കയ്ക്കുമിടയിൽ പ്രത്യേകിച്ച് സാമ്യതകൾ ഇല്ലെന്ന് തന്നെ പറയാം. മൃണാളിനിയും അൽക്കയും വൈകാരിക സമീപനങ്ങളിൽ പ്രകടമാക്കുന്ന ആ അന്തരം കാലഘട്ടങ്ങളിലൂടെയുള്ള സ്ത്രീ ജീവിത പരിണാമത്തിന്റെ ചരിത്രം കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. പുതിയ മനുഷ്യരുടെ അവനവൻ കേന്ദ്രീകൃത പ്രവണതകൾ അൽക്കയിലൂടെ ആവിഷ്കരിക്കപ്പെടുമ്പോൾ ആതുര സേവനം തൊഴിലായി സ്വീകരിച്ചയാൾ സ്ത്രീ എന്നീ ചേരുവകളുടെ വൈകാരിക രസതന്ത്രത്തിലൂടെ മൃണാളിനി തനി പെണ്ണായി കഥയിൽ ജീവിക്കുന്നു. ഇത് മറ്റൊരു വൈരുദ്ധ്യം. ഈ വിപരീത ധ്രുവങ്ങൾക്കിടയിലാണ് കഥാ

0: പുരുഷന്റെ സഞ്ചാരം. എൻ സാബു, 31 വയസ്സ്, അവിവാഹിതൻ എന്ന ദത്തങ്ങൾക്ക് പുറമെ ഇരുട്ട് ബാധിച്ചു. ചെവിക്കുള്ളിൽ സൈറൻ പോലെ പടിപടിയായി ഉയരുന്ന മൂളൽ മുന്നോട്ട് വീഴാൻ തുടങ്ങി. കുറേ വെള്ളം കീഴ്ചുണ്ടിലൂടെ ഒഴുകിയതിനു ശേഷമാണ് സാബുവിന് 2 കവിൽ കുടിക്കാനായത്. കഴുത്ത് പോർട്ടറിലേക്ക് നീട്ടി വയറിന്റെ ഉള്ളിൽ നിന്ന് ശരീരത്തെ മുഴുവൻ തിരിച്ചിട്ട് അകത്തേക്ക് വലിക്കുന്നതുപോലെ തീവ്രമായ വേദന തുടങ്ങിയ പരാമർശങ്ങൾ കൂടി വായനയുടെ പടവുകളാവുമ്പോൾ പ്രായത്തിനപ്പുറത്ത് കഥാപാത്രത്തിന്റെ ശാരീരികാവസ്ഥയെക്കുറിച്ചുള്ള യഥാതഥമായ ചിത്രം കൂടി കഥാജലോപരിതലത്തിൽ തെളിയുന്നു. നാലാമത് ഒരു കഥാപാത്രത്തെ കൂടി കഥയിൽ നിന്നും വായനയാൾക്ക് കണ്ടെടുക്കാം. അത് ആൾക്കൂട്ടമാണ്. ഗോത്ര നർത്തകരെ പോലെ വൃത്തത്തിൽ കറങ്ങിക്കൊണ്ട് ശൂന്യതയിൽ നിന്നും ലാക്ടിക് ആസിഡ് ബാക്ടീരിയ പെറ്റുപെരുകി പാല് പിരിച്ചുകളയുന്ന പോലെ ഒരു മനുഷ്യനെ ജീവിതത്തിൽ നിന്നും പിരിച്ചുകളയുന്ന ആൾക്കൂട്ടം. അതുവരെയുള്ള വ്യക്തിപരമായ പ്രതികാരത്തിന്റെ കണ്ണടയിലൂടെയുള്ള വായനയെ ഒറ്റ വാക്കുകൊണ്ട് രാഷ്ട്രീയവൽക്കരിച്ചത് ഈ ആൾക്കൂട്ടമാണ്. ആ വാക്ക് ഗോമാംസ വിൽപ്പനക്കാരൻ എന്നാണ്. തീവണ്ടിയിൽ നിന്ന് ആൾക്കൂട്ടത്തിലേക്ക് ആ വാക്ക് എറിഞ്ഞുകൊടുക്കപ്പെടുമ്പോൾ മുറിച്ചെടുത്ത തന്റെ തന്നെ ശരീരത്തിന്റെ കഷ്ണവും കൊണ്ട് സാബു അപ്പോൾ ഇരിക്കുന്നത് പുതിയ ഇന്ത്യയുടെ തലക്കനമുള്ള നാട്ടിലാണ് എന്ന അറിവ് കൂടി ചേരുമ്പോഴാണ് വായനയിൽ പുതിയ രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉണ്ടാവുന്നത്. ഈ 4ൽ 2 പേർ മാത്രമേ കഥയിലെ തീവണ്ടിയിൽ സഞ്ചരിക്കുന്നുള്ളൂ. അവർ 2 പേരും യൗവനപ്രായക്കാരാണ്. 2 പേരുടെയും ആവശ്യം ലോവർ ബർത്തും. ഊർജസ്വലതയുടെ യൗവനവും ലോവർ ബർത്തും തമ്മിൽ വൈരുദ്ധ്യത്തിന്റെ മുഴക്കം കേൾക്കാം. എങ്ങനെയാണ് അൽക്ക എന്നെ കൊല്ലാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് അന്തരീക്ഷം വച്ച് എന്ന മറുപടി ഉണ്ടാവുന്നിടത്ത് ആ മുഴക്കം വീണ്ടും കേൾക്കുന്നു. അന്തരീക്ഷത്താൽ ഏറെ മനുഷ്യർ കൊല ചെയ്യപ്പെട്ട ഭോപ്പാൽ എന്ന നാട്ടിൽ നിന്നും വണ്ടി കയറിയ ആളോടാണ് ഈ മറുവെടി എന്നതും ശ്രദ്ധേയമാണ്. സ്ത്രീ വായനയും രാഷ്ട്രീയ വായനയും സാധ്യമായ കഥയാണ് പാല് പിരിയുന്ന കാലം. പാലിന്റെ അടുക്കളയിൽ ഒരു സ്ത്രീയും കാലത്തിൽ നടപ്പ് രാഷ്ട്രീയവും ഒളിതമായിരിക്കുന്നു. മൃണാളിനിയെ ശ്രദ്ധിക്കുക. നീ വാക്കുകൾ കൊണ്ട് എന്റെ മനസ്സിന്റെ ഇടയിളക്കും. പിന്നെയും നീ എന്നെ ആ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു വലിയ പൊള്ളയുണ്ട്. അതിൽ കുട്ടിക്കാലവും കൗമാരവും ഒന്നുമില്ല. പൊക്കിൽ കൊടി മുറിച്ച ഉടനെ തന്നെ എനിക്ക് പ്രായപൂർത്തിയായ പോലെ. ലോകത്തിലേക്കും വച്ച് ഏറ്റവും വലിയ ഏകാന്തത ചെറുപ്പക്കാരികളുടേതാണ് എന്ന് പറയുന്ന ജാഹ്നവിയെ സൃഷ്ടിച്ച അതേ കഥാകൃത്താണ് മൃണാളിനിയെയും സൃഷ്ടിച്ചത്. നിസ്സാര കാര്യത്തെ ചൊല്ലി നിമിഷ നേരം കൊണ്ടുണ്ടായ പകയുടെ പുറത്ത് ഒരു മനുഷ്യനെ കൊല്ലാൻ തീരുമാനിച്ച അൽക്കയുടെ ലോകത്ത് പഴയ കാലത്ത് നിഷ്കരുണം തന്നെ ജീവിത വഴിയിൽ എവിടെയോ ഉപേക്ഷിച്ചിട്ടു പോയ ഒരാളെ അയാളുടെ ജീവിത സന്നിഗ്ധ ഘട്ടത്തിൽ പ്രണയത്തിന്റെ ഉപാധികളില്ലാതെ ചേർത്തുപിടിക്കാൻ മാത്രം ഹൃദയവിശാലത മൃണാളിനിക്ക് കൈവന്നതിലെ യുക്തിയെക്കുറിച്ചുള്ള ആലോചനയിൽ ഉപജീവനം എന്നതിൽ കവിഞ്ഞ സ്വാതന്ത്ര്യമായി നഴ്സ് എന്ന തൊഴിൽ ആ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന വായന ഉണ്ടാവുന്നു. എൻ എസ് മാധവന്റെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന വിഷയത്തിൽ ഗവേഷണ സാധ്യത നിലനിൽക്കുന്ന വിധം അത്ര സൂക്ഷ്മമായി സ്ത്രൈണ വൈകാരികതകൾ അദ്ദേഹത്തിന്റെ കഥകളിൽ അടയാളപ്പെടുത്തപ്പെടാറുണ്ട് എന്ന നിരീക്ഷണം ഇവിടെ സാധ്യമാണ്. അയാളെ ഇരുട്ട് ബാധിക്കാൻ തുടങ്ങി. ഇത്തവണ അത് എന്നേക്കുമുള്ളതാണെന്ന് സാബുവിന് തോന്നി എന്നാണ് കഥ അവസാനിക്കുന്നത്. തൊട്ടുമുമ്പ് പെട്ടെന്ന് സാബു സിഗരറ്റിന്റെ മണം ശക്തമായി അനുഭവിച്ചു എന്ന ഒരു വാചകമുണ്ട്. ഈ വാചകം വെട്ടിമാറ്റിയാലും കഥയ്ക്ക് പ്രത്യേകിച്ച് അപാകതകളൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നിയേക്കാം. എന്നാൽ അതിലെ സിഗരറ്റ് എന്ന വാക്കിന് പല അർത്ഥ സാധ്യതകളിലേക്കും ആലോചനയെ നയിക്കാനാവും. സിഗരറ്റ് വലി സാബുവിന് ഇഷ്ടമല്ലാതിരുന്നതും മിനിക്ക് ഏറെ ഇഷ്ടമുള്ളതുമായ ശീലമായിരുന്നു എന്ന മുന്നറിവ് അവസാന വാചകത്തിലെ തോന്നി എന്ന വാക്കുമായി ചേർത്തു വെക്കുമ്പോൾ തെളിഞ്ഞുവരുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അവസാനം എന്നത് സാബുവിന്റെ തോന്നലാണെന്നും ഗതാഗത കുരുക്കുകളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് മൃണാളിനി അടുത്തെത്തി എന്നും വായിക്കാനുള്ള സ്വാതന്ത്ര്യം വായനക്കാരനുണ്ട്. ഇങ്ങനെ വായിക്കുമ്പോൾ അത് ചെറുത്തുനിൽപ്പിന്റെ ബദൽ രാഷ്ട്രീയ വായന കൂടിയാവുന്നു. സാധാരണക്കാരന്റെ ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും മേൽ കൈകടത്തിക്കൊണ്ട് തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ചട്ടുകമായി ആൾക്കൂട്ടത്തെ ആരൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും എത്രയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന പ്രതിഷേധത്തിന്റെ പുകച്ചുരുളുകളിൽ നിന്നാണ് അവസാനത്തെ ആ സിഗരറ്റിന്റെ മണം വമിച്ചത്.
1: എൻ എസ് മാധവൻ എഴുതിയ പാൽ പിരിയുന്ന കാലം.

എന്ന ചെറുകഥയുടെ വായനാനുഭവം പങ്കുവച്ചത് പി തേജസ്വിനി. ഇതോടെ ഇന്നത്തെ അങ്കണം പരിപാടി സമാപിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ.
1: ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ട്യൂണിംഗ് സ്റ്റാർസിൽ പാട്ടുമേളം, പാട്ടും പാട്ടുവർത്തമാനവുമായി ഒരിത്തിരി നേരം. പങ്കെടുക്കുന്നവർ വിഘ്നേശ്വർ പി കെ, വൈഷ്ണവി പ്രതാപ്, ദേവിക സുഗുണൻ, ശ്രീഹരി എം പി, പി വി പ്രഭാകർ.

0: നാട്ടിലെ താരം, നാട്ടിലെ താരങ്ങൾക്കൊപ്പം ഒരു താരസല്ലാപം.
1: ഹായ്, ഹലോ, വെൽക്കം. നാട്ടിലെ താരം പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞാൻ രഘിൻ രാജഗോപാൽ. ഇന്ന് നമുക്കൊപ്പം നാട്ടിലെ ഒരു താരമല്ല, പകരം നാല് മിന്നും താരങ്ങളാണ് പ്രകാശം പരത്തിക്കൊണ്ട് കൂടെയുള്ളത്. അവർ മറ്റാരുമല്ല, ഏതാണ്ട് ഒന്നൊന്നര വർഷം കൊണ്ടുതന്നെ നമ്മുടെ നാട്ടിലെ ഒട്ടെല്ലാ കലാപരിപാടി അരങ്ങുകളെയും സാംസ്കാരിക പരിപാടികളെയും അതീവ മനോഹരമായ സംഗീതം കൊണ്ട് ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടിന്റെ പ്രിയപ്പെട്ട നാല് സംഗീത നക്ഷത്രങ്ങൾ, പാട്ടുമേളം കൂട്ടായ്മയുടെ പ്രിയ ഗായകർ ആദി, ലയ, ശ്രുതി, ഹരി എന്നിവർ. നാലു പേരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നാട്ടിലെ താരം പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്.
2: നമസ്കാരം.
1: പാട്ടുമേളത്തിന്റെ പ്രിയ ഗായകരുടെ ഒരു ആലാപനത്തോടെ തുടങ്ങിയാലോ. ഞാനൊരു ചോയ്സ് പറഞ്ഞോട്ടെ?
3: ഞങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിക്കാം.
1: പാട്ടുമേളം ടീമിന് അറിയാത്ത പാട്ടുകളുണ്ടോ? എങ്കിലും എന്റെ ഒരു ആഗ്രഹം പറയാം. സംഗീതമേ അമരസല്ലാഭമേ,

0: ആഹാ, അങ്ങനെ തുടക്കം തന്നെ അതിമനോഹരമായിരിക്കുന്നു.
1: താങ്ക് യു, താങ്ക് യു.
0: നമുക്കറിയാം ഇത് ഗാനമേള ടീമുകളുടെയും ഭജന ടീമുകളുടെയും സുവർണകാലമാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്കൊക്കെ പാടുക എന്നതിൽ നിന്ന് മാറി ഒരു ഗ്രൂപ്പ് സിംഗിങ്ങിന് പ്രാധാന്യമുള്ള കാലം. ഏതാണ്ട് ഈ ട്രെൻഡിന്റെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു പാട്ടുമേളം കൂട്ടായ്മയുടെ പിറവി, അല്ലേ?
2: അതെ അതെ.
0: ആദി, ഈ കൂട്ടായ്മയുടെ പിറവിയെ കുറിച്ച് ഇനി ഒന്ന് പറയൂ.
2: സത്യത്തിൽ

0: ഇങ്ങനൊരു കൂട്ടായ്മക്ക് ഞങ്ങൾ മനഃപൂർവ്വം രൂപം കൊടുത്തതെന്നല്ല, ഞങ്ങൾ എല്ലാവരും ഒരേ സ്കൂളിലാണ് പഠിച്ചതും വളർന്നതൊക്കെ. അന്നേ ഞങ്ങൾക്ക് പാട്ട് പാടുന്നവർ എന്നൊരു ലേബൽ ഉണ്ടായിരുന്നു, അല്ലേ?
1: അതെ, സ്കൂളിൽ നമ്മളെ തമാശയായിട്ട് ദേ പാട്ടുമേളൻ ടീം എന്ന് ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ പറയാറുണ്ടായിരുന്നു. സത്യത്തില് നമ്മളെ പാട്ടുമേളൻ ടീമില് സംഗീതം എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ ആള് തിരുവനന്തപുരം ഹയർ സ്റ്റഡീസിന് പോയിട്ടുള്ളതാണ്. അപ്പൊ സംഗീതിന്റെ വീടിനടുത്തുള്ള ഒരു ആർട്സ് ക്ലബിന്റെ 1-ാം വാർഷികത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മള് 4 പേരും കൂടി പുറത്ത് ഒരു പരിപാടി അവതരിപ്പിച്ചത്.
2: ആ ക്ലബ്ബുകാരൻ ഞങ്ങളോട് ചോദിച്ച് എന്താ നിങ്ങളെ ടീമിന്റെ പേര്. ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല. ഞാൻ നമ്മളെ വിളിപ്പേര് പാട്ടുമേളം തന്നെ അങ്ങ് പറഞ്ഞു കൊടുത്ത്. അന്ന് നമ്മൾ 4 പേരും മാത്രമല്ലേ ടീമിലുണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഇതാ നമ്മളെ ഹരിക്കുട്ടനും കൂടി പുതിയായിട്ടുണ്ടല്ലോ. പിന്നെ പലപ്പോഴായിട്ട് നമ്മളെ ചില ഫ്രണ്ട്സ് എല്ലാം നമ്മളെ കൂടെ പാടാൻ വരലല്ലോ ഉണ്ട്.
3: അങ്ങനെ ആ പാട്ടുമേളം ലേബലിൽ ആദ്യമായി പാടിയ ആദ്യത്തെ പാട്ടൊന്ന് ഓർത്തെടുക്കാം.
0: അത് ഒരു ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു.
3: ആദ്യമായിട്ട്
0: പാടിയ പാട്ട് പാടാം എന്തായാലും.
3: ശരി, പാടും.
0: എല്ലാവരും കൂടില്ലേ?
1: ആ.

0: ഒരു വസന്തകാലത്തിന്റെ സുഗന്ധം മുഴുവൻ നിറച്ച പാട്ട് അല്ല. കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ഹരി ഈ കൂട്ടത്തിൽ ചേർന്നിട്ട് എത്ര കാലമായി?
1: നേരത്തെ ലയേച്ചി പറഞ്ഞ പോലെ സംഗീതം പഠിക്കാനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോയപ്പോന്ന് എന്റെ ക്ലാസ് ടീച്ചർ എന്നെ ടീമിൽ പരിചയപ്പെടുത്തിയത്. എന്നിട്ടിപ്പോ 6-7 മാസമായി.
0: ഓ, എന്തായാലും 4 പേരുടെയും കൂട്ടായ പാട്ടുകൾ നമ്മൾ കേട്ടു. ഇനി ഓരോരുത്തരുടെ വിശേഷങ്ങളിലേക്ക് തിരിയാം. തീർച്ചയായും ആദി എന്ന അനുഗ്രഹീത ഗായകനോടാവട്ടെ ആദ്യം. ആദി, ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് പാടിയാട്ടെ.
2: ഏറ്റവും പ്രിയപ്പെട്ട പാട്ടെന്ന് പറയുമ്പോ അത് ഒരു കുഴക്കുന്ന ചോദ്യമാണ്. എങ്കിലും ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളിൽ പെട്ട ഒന്ന് പാടാം.
0: ഷുവർ.

0: ആദിയുടെ ഈ പാട്ട് കേട്ടപ്പോൾ ആ പാട്ടിലെ ഒരു വരി ഞാൻ കടമെടുക്കുകയാണ്. ആദി ഈ പാട്ട് പാടാതിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജന്മം പാഴ്മരമായേനെ.
1: താങ്ക് യു, താങ്ക് യു.
0: അനുഗ്രഹീതമായ ഈ ശബ്ദത്തിന് കുടുംബത്തിൽ ആരോടാണ് കടപ്പെട്ടിട്ടുള്ളത്?
1: സത്യം പറഞ്ഞാല് കുടുംബത്തിൽ അങ്ങനെ എടുത്തു പറയത്തക്ക പാട്ടുകാരുണ്ടോ എന്ന് സംശയമാണ്. എല്ലാവരും കലാസ്നേഹികളാണ്. അമ്മയാണ് കുട്ടിയായിരുന്നപ്പോ എന്റെ ഈ പാടാനുള്ള വാസന തിരിച്ചറിഞ്ഞ് എന്റെ ഞങ്ങളുടെ മാഷടത്തേക്ക് കൊണ്ടുപോയത്.
0: ഇനിയില്ലയ്യ, കൂട്ടത്തിലെ ഏറ്റവും മധുരമുള്ള ശബ്ദം, ആ മധുര ശബ്ദത്തിൽ ഒരു പ്രിയ ഗാനം കേട്ടാൽ സന്തോഷം.
2: തീർച്ചയായും.

0: വളരെ സന്തോഷം ലയ. ലയക്കും പറയത്തക്ക സംഗീത പാരമ്പര്യം ഉണ്ടോ?
1: അമ്മ നന്നായിട്ട് പാടും, പക്ഷെ അമ്മക്ക് പാട്ട് പഠിക്കാനൊന്നും അവസരം ഉണ്ടായിട്ടില്ല ആ സമയത്ത്. അതുകൊണ്ട് അമ്മ തന്നെ എന്നെ മുൻകൈ എടുത്ത് എന്നെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ട് ചേർത്തത് ആദിന്റെ അതേ മാഷിന്റെ കീഴില്.
0: ഓ, അങ്ങനെയാണല്ലേ. ഇനി ശ്രുതി, പേരിനോട് 100% നീതി പുലർത്തുന്ന ശ്രുതിശുദ്ധമായ സംഗീതമുള്ള ശ്രുതിക്കുട്ടി, സുന്ദരമായ ഒരു ഗാനം പ്രേക്ഷകർക്കായി പാടുവോ?
1: ഓക്കെ.

0: അറിഞ്ഞു തന്നെയാണ് ശ്രുതിക്ക് ശ്രുതി എന്ന് അച്ഛനമ്മാർ പേരിട്ടതല്ലേ. ശ്രുതിയുടെ സംഗീത പാരമ്പര്യം പറയുകയാണെങ്കിൽ,
1: ലേച്ചി പറഞ്ഞ പോലെ എന്റെ അമ്മയും പാടും. നമ്മളെ കുടുംബത്തിൽ ആസ്ഥാന ഗായികയാണ് എന്റെ അമ്മ. എന്റെ പാട്ടിലെ തെറ്റെല്ലാം തിരുത്തി തരുന്ന എന്റെ അമ്മ തന്നെയാണ്.
0: ഓ ഗ്രേറ്റ്. ഇനി ഹരിക്കുട്ടനോട്, ഇപ്പോൾ പത്തിലേക്കായതേ ഉള്ളൂ അല്ലേ?
2: അതെ അതെ, ഞാൻ 9-ാം ക്ലാസ്സിൽ ഉള്ളപ്പോ ആണ് ഈ ടീമിൽ ചേർന്നത്. ഇപ്പോ ശബ്ദം മാറുന്ന കാലാണ്, അതുകൊണ്ട് പാടുമ്പോ ചെറിയ സ്ട്രെസ് ഉണ്ട്.
0: ആ ശരിയാണ്, ആൺകുട്ടികൾക്ക് കൗമാരക്കാലം എത്തുമ്പോ ശബ്ദം മാറുന്ന ഒരു സമയമുണ്ട്. ആ കാലഘട്ടത്തിന് ശേഷം കൃത്യമായ ഒരു ശ്രുതി സെറ്റായി വരുമെന്നും പിന്നെ അവിടുന്ന് അങ്ങോട്ട് മേൽ ശബ്ദത്തിന്റെ പുതിയ കാലമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്നും വിഷയമല്ല ഹരി. വളരെ ചെറിയ പ്രായത്തിലെ ഗാനമേളകളിലും സ്കൂൾ കലോത്സവങ്ങളിലും നിറയെ സമ്മാനം വാങ്ങിക്കൂട്ടിയ പ്രതിഭയാണ് ഹരി എന്ന് കേട്ടിട്ടുണ്ട്.
2: താങ്ക് യു.
0: ഹരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്.

0: എനിക്ക് ഇപ്പോഴാ ഒരു കാര്യം ബോധ്യമായത്, ചില പാട്ടുകള് പാടേണ്ടവർ തന്നെ പാടണം, അപ്പോഴേ അതിന്റെ ഒരു പൂർണ്ണത എത്തും. സന്തോഷം ആദി, വളരെ മനോഹരം.
1: താങ്ക് യു
0: ഹരിക്കുട്ടാ.
2: എന്തോ,
0: ഒരു പാട്ട് ഓൺ ഡിമാൻഡ് പാടാൻ പറ്റുമോ?
2: ശ്രമിക്കാം.
0: ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ. ഈ പാട്ടൊന്ന് പാടുവോ ഹരിക്കുട്ട?
2: സോറി അങ്കിളെ, എനിക്ക് ഈ പാട്ട് അറിയില്ല, വേറെ അറിയുന്ന പാട്ട് ഞാൻ വേറെ പാടാം.
0: ഓ ഷുവർ, പാടും.

0: ശ്രുതി,
1: ഓ
0: വളരെ മനോഹരായിട്ടോ.
1: താങ്ക് യു.
0: ശരിക്കും ആ പാട്ടിലെ രംഗങ്ങൾ അങ്ങനെ തന്നെ മനസ്സിൽ വന്ന് നിറയുന്നു. ലയാ, ഒരു നല്ല ഗൃഹാതുരത്വമുണർത്തുന്ന മധുരമുള്ള താരാട്ട് പാട്ട് കേൾക്കാൻ കൊതിയാവുന്നു.

0: ലയ ഇങ്ങനെ പാടുമ്പോ ആരും സന്തോഷം കൊണ്ട് കണ്ണടച്ചു പോകും. താങ്ക് യു ലയ.
1: പാട്ടുമേളം ടീമിന്റെ വിശേഷങ്ങളുമായി എത്തിയ നാട്ടിലെ താരം പരിപാടിയുടെ ആദ്യ എപ്പിസോഡ് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുന്നു. പാട്ടുമേളം കൂട്ടുകാരുടെ ക്ലാസിക്കൽ പെർഫോമൻസും ഹിന്ദി തമിഴ് ഗാനങ്ങളുമായി നാട്ടിലെ താരം പരിപാടിയുടെ അടുത്ത എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തും വരെ ബൈ. സ്നേഹപൂർവം നിങ്ങളുടെ സ്വന്തം രഘിൻ രാജഗോപാൽ.

ട്യൂണിൻ സ്റ്റാർസ് സമാപിക്കുന്നു. പങ്കെടുത്തവർ ആദി വിഘ്നേശ്വർ പി കെ, ഹരികുട്ടൻ ശ്രീഹരി എം പി, ലയ വൈഷ്ണവി പ്രതാപ്, ശ്രുതി ദേവിക സുഗുണൻ, ചാനൽ അവതാരകൻ പി വി പ്രഭാകർ. പാട്ടുമേളം, പാട്ടും പാട്ടുവർത്തമാനവുമായി ഒരിത്തിരി നേരം. രചന ദീപാകൃഷ്ണൻ. ട്യൂണിംഗ് സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. നിർവഹണം എച്ച് വിനോദ് ബാബു.

ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ പ്രത്യേക പരിപാടി അറിഞ്ഞിരിക്കാം യാഥാർത്ഥ്യം. ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗത്ത് ഒൻപത് 30 ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. 10:30 നിശ, തുടർന്ന് ഭൂപീന്ദർ സിംഗ്, മിതാലി സിംഗ് എന്നിവർ പാടിയ ഗസലുകൾ കേൾക്കാം. നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ സതീഷ് കുമാർ. 6:10 കാവ്യാഞ്ജലിയിൽ പി ഉദയഭാനുവിന്റെ നിതാകം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, അലാപനം സി വി ജിഷാമേരി.

നാളെ രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം തുടർന്ന FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ചാലകം. നേപ്പാളിൽ വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ സോഫ്റ്റ് ബേസ് ബോളിൽ വിജയിച്ച ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ഇരിട്ടി കാക്കയങ്ങാട് സ്വദേശിനി അശ്വിനി പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? IIT കണ്ണൂർ ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. ബയോടെക്നോളജി പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. രാവിലെ 8:30 സംഗീത മാതിരിയിൽ നാടകഗാനങ്ങൾ കേൾക്കാം. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. ഒൻപത് മണിക്ക് ഗാനാമൃതം മലയാള ചലച്ചിത്ര ഗാന പരിപാടി. 10 മണിക്ക് NHM സ്പോൺസേഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്.

നാളെ ഉച്ചയ്ക്ക് 12:15 കുത്തിയോട്ടപ്പാട്ട്, എസ് ഗോപിനാഥപിള്ളയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, ലോക വന്ധ്യതാ മാസാചരണത്തോടനുബന്ധിച്ച് ദമ്പതികൾ നേരിടുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾ, കാരണങ്ങൾ, ചികിത്സാരീതികൾ, ഈ വിഷയത്തെക്കുറിച്ച് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ പ്രജിത സംസാരിച്ചതിന്റെ ആദ്യ ഭാഗം കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ. ഒരു മണിക്കും 2:30 വാട്സാപ്പ് പ്രിയ ഗീതങ്ങൾ.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 43 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. യു എൻ വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും സഹ അധ്യക്ഷസ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് എംഎസ്സി ലൂസിയാന ഇന്ന് വൈകിട്ട് തുറമുഖത്ത് എത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. 2024 ഡിസംബർ 3 തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാവാദം നൽകുന്ന ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29 സഭ വീണ്ടും ചേരും. പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിലിടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിനും കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. യു എ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. സമീപകാല യു എസ് ഇറാൻ നയതന്ത്ര നടപടികൾ, ഹോർമൂസ് കടലിടുക്കിലെ സമുദ്ര സുരക്ഷ, പ്രാദേശിക സ്ഥിരത എന്നിവ സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച നടന്നു. കുവൈറ്റ്, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിലെ റൂബിയോയുടെ 3 പര്യടനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. കോംഗോയെ ഏകപക്ഷീയമായ 1 തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കി. യു എസ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് 2 റൌണ്ടിൽ കടന്നു. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ ഫ്രാൻസ് ചൈനീസ് തായ്പേ താരങ്ങളെ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി നീക്കം. സിം കാർഡുകൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള നടപടികൾ സംബന്ധിച്ച് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനി അവലോകന യോഗം ചേർന്നു. സിം മ്യൂളിംഗിനെക്കുറിച്ച് വിപുലമായ പൊതുജന അവബോധ ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

താൽക്ക് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 1 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MSW, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, പ്രായപരിധി 40 വയസ്സാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0499 2553 66 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തീഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുണ്ട്. യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി. പ്രവൃത്തി പരിചയം അഭികാമ്യമാണ്. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 30 രാവിലെ 11 മണിക്ക് മുൻപായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം. തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ജൂലൈ 3 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷനിൽ നിന്നും നിലവിൽ ധനസഹായം കൈപ്പറ്റുന്ന ആചാരസ്ഥാനികർ, കോലധാരികൾ എന്നിവർക്ക് തുടർന്നും വേതനം ലഭിക്കുന്നതിനായി ക്ഷേത്ര ഭരണാധികാരികളുടെ സാക്ഷ്യപത്രം, മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും അനുവദിച്ച ഐഡന്റിറ്റി കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, മൊബൈൽ നമ്പർ എന്നിവ മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ഓഫീസിൽ ജൂലൈ 10 ഹാജരാക്കണം. നേരിട്ട് ഹാജരാക്കാൻ കഴിയാത്തവർ രേഖകൾ, ലൈഫ് സർട്ടിഫിക്കറ്റ് സഹിതം സമർപ്പിക്കണം. ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി മുഖേന സായാഹ്ന ഒപ്പി നടത്തുന്നതിനായി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 26 ഉച്ചയ്ക്ക് 2 ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467226120. കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ ITIയിലേക്ക് NCVT അംഗീകാരമുള്ള പ്ലംബർ ട്രേഡിലേക്ക് സൗജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC ജയിച്ച പട്ടികജാതി പട്ടികവർഗ പൊതുവിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം www.sscdd.kerala.gov.in. ഫോൺ നമ്പർ 8075-29-02-19. നർക്കിലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 27 രാവിലെ 11 മണിക്ക് ആശുപത്രിയിൽ നടക്കും. യോഗ്യത സർക്കാർ അംഗീകൃത DMLT, BSc MLT, കേരള പാരാ മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0467224188 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. സേവന വാർത്തകൾ കഴിഞ്ഞു.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 40 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് 9 ഡൽഹിയിലേക്ക്.

0: ലക്ഷ്മി ടീച്ചറെ, ദേ ഇത് നോക്കിക്കേ, നമ്മുടെ ഒഫീഷ്യൽ റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണിത്. നാളെ മുതൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വാട്സപ്പ് കോളുകൾ കേന്ദ്ര സർക്കാർ റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. 3 ചുവന്ന ടിക്ക് കണ്ട പോലീസ് വിളിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഫോർവേഡ് സന്ദേശം. ഇതിന്റെ താഴെ ഫോർവേഡ് ആൻഡ് മെനി ടൈംസ് എന്ന ലേബലും ഉണ്ട്. ആളുകൾ ഇത് ഗ്രൂപ്പുകളിൽ മാറി മാറി അയക്കുവാണ്. എനിക്കിത് കണ്ടിട്ട് ഒട്ടും വിശ്വസിക്കാൻ തോന്നുന്നില്ല.
1: എന്റെ ആനി ടീച്ചറെ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല. ഈ 3 ടിക്ക് കഥ കഴിഞ്ഞ 5-6 വർഷമായി ഓരോ രൂപത്തിൽ വാട്സപ്പിൽ കറങ്ങി നടക്കുന്നുണ്ട്. 2026 ആളുകൾക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായിട്ടില്ലെന്ന് ഓർക്കുമ്പോഴാ സങ്കടം. ഇത്തരം ഫേക്ക് മെസ്സേജസ് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഭീതിയും തെറ്റിദ്ധാരണകളുമാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ഷന്റെ സമയത്തും കോവിഡ് പോലെയുള്ള പാൻഡമിക്കിന്റെ സമയത്തും ഒക്കെ ഇങ്ങനത്തെ ഇൻഫോഡെമിക് വലിയൊരു പ്രശ്നമാണ്.
0: അതെ, നമ്മൾ ഫിസിക്സിൽ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അത് ഫാക്ച്വലി കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തും അല്ലേ?
1: അതെ.
0: പക്ഷേ സാധാരണക്കാരെ, ഈ ഒഫീഷ്യൽ ലോഗോയും അതുപോലെ അടിയന്തര പ്രാധാന്യമുള്ളത് എന്ന ബോർഡും ഒക്കെ കാണുമ്പോഴേ മെസ്സേജിനകത്ത് അവരപ്പം അപ്പം തന്നെ അതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങും. ശിവൻ സാർ ഇവിടെ ഉണ്ടല്ലോ. സാറേ, വാട്സപ്പിൽ വരുന്ന ഇത്തരം മെസ്സേജുകൾ വ്യാജമാണോ അതോ യഥാർത്ഥമാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ സ്വയം പരിശോധിക്കാൻ പറ്റും? ഇതിനെന്തെങ്കിലും എളുപ്പ വഴികളുണ്ടോ?
2: ഒരു മിനിറ്റ്. ആൻഡ് ടീച്ചറെ, ലക്ഷ്മി ടീച്ചറെ, ഞാൻ നോക്കുമായിരുന്നു. ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ വളരെ പ്രസക്തമായൊരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇക്കാലത്ത് പ്രത്യേകിച്ചും ഈ നിർമ്മിത ബുദ്ധിയും അതിൻ്റെ ഭാഗമായിട്ട് ഡീപ്പ് ഫേക്കും ഒക്കെ ഇത്ര സജീവമായ കാലത്ത് ഡിജിറ്റൽ സാക്ഷരതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫാക്ട് ചെക്കിംഗ്. നമ്മൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് കാണുമ്പോൾ കണ്ണുമടച്ച് വിശ്വസിക്കുന്നതിന് പകരം ഒരു ഫാക്ട് ചെക്കർ ആകണം. അതായത് വസ്തുതകൾ പരിശോധിക്കുന്ന ഒരാളാകണം. അതിന് ചില എളുപ്പ വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റിവേഴ്സ് ഇമേജ് സെർച്ച്.
1: റിവേഴ്സ് ഇമേജ് സെർച്ചോ? അതെന്താണ് ശിവൻ സാറേ? നമ്മൾ സാധാരണ ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയാണല്ലോ സെർച്ച് ചെയ്യാറുള്ളത്. ഇതെന്താണ് സംഭവം?
2: അതായത് നമ്മൾ എന്തെങ്കിലും അറിയാനായിട്ട് ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നതിനെ സാധാരണ ഫോർവേഡ് സെർച്ച് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു കാര്യം ടൈപ്പ് ചെയ്തിട്ട് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കുന്നു. റിവേഴ്സ് ഇമേജ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഗൂഗിൾ സെർച്ചിലേക്ക് നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന രീതിയാണ്.
0: അത് കൊള്ളാലോ സാറേ. അതെങ്ങനെയാ പ്രാക്ടിക്കലി ചെയ്യുക? ഒരു എക്സാമ്പിൾ പറയാവോ?
2: പിന്നെന്താ, ഉദാഹരണത്തിന് നമുക്കൊരു മെസ്സേജ് കിട്ടുന്നു, കേരളത്തിലെ പുഴയിൽ തിമിംഗലം വന്നു. ചിലപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ ഫോട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഫോണിൽ ബ്രൗസർ തുറന്ന് ഗൂഗിൾ ഇമേജസിലേക്ക് പോവുക. അവിടെ മിക്കവാറും സെർച്ച് ബാറിൽ ഒരു ചെറിയ ക്യാമറയുടെ ഐക്കൺ കാണും. അതിനാണ് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. ആ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുന്ന പുഴയിലെ തിമിംഗലത്തിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ആ ഫോട്ടോ ഇൻ്റർനെറ്റിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരും. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടായ ഏതെങ്കിലും സംഭവത്തിൻ്റെ ചിത്രമായിരിക്കും അത്. അതിനെ ആരെങ്കിലും എഡിറ്റ് ചെയ്ത് കേരളത്തിലാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് AI ഉപയോഗിച്ച് ഉണ്ടാക്കിയതായിരിക്കാം. ഇതൊക്കെ നമുക്ക് റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ അറിയാൻ പറ്റും.
0: ശിവൻ സാറേ, ഈ ചിത്രങ്ങളുടെ കാര്യം മനസ്സിലായി. പക്ഷെ നമുക്ക് ഈ വാട്സപ്പിൽ വരുന്ന വീഡിയോകളുടെ കാര്യമോ? പലപ്പോഴേ പഴയ കലാപങ്ങളുടെയോ അപകടങ്ങളുടെയോ ഒക്കെ വീഡിയോകൾ പുതിയ സംഭവങ്ങളുമായി കൂട്ടിക്കെട്ടി പ്രചരിപ്പിക്കാറുണ്ടല്ലോ. വീഡിയോകൾ എങ്ങനെയാണ് ഫാക്ട് ചെക്ക് ചെയ്യുക?
2: അതിന് വഴിയുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ശാസ്ത്രീയ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ മൊത്തത്തിൽ നമുക്ക് ചിലപ്പോൾ സെർച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, ഒരുപാട് വലിപ്പം ഉണ്ടാവും ഫയലിന്. അതിന് പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് കീ ഫ്രെയിം അനാലിസിസ്.
1: അതെന്താ?
2: അപ്പോൾ ഒരു വീഡിയോ കൈ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്താൽ മതിയാവും. അല്ല,

0: ഫോണല്ല ഇപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻവിഡ് പോലെയുള്ള മികച്ച വെരിഫിക്കേഷൻ ടൂളുകളുടെ എക്സ്റ്റെൻഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ കൊടുക്കുന്ന വീഡിയോയെ പല പല ഫ്രെയിമിലാക്കി തരും. അതിനുശേഷം ഈ പറഞ്ഞ റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും.
1: പക്ഷെ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ സാറേ? സാധാരണക്കാരായ വീട്ടമ്മമാർക്കും പ്രായമായവർക്കും പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന വാട്സപ്പ് ടൂളുകൾ എന്തെങ്കിലും ഉണ്ടോ? കാരണം അവരാണല്ലോ ഇത്തരം മെസ്സേജുകൾ എപ്പോഴും കണ്ടിട്ട് ഫോർവേഡ് ചെയ്യുന്നത്.
0: ഞാൻ നേരത്തെ പറഞ്ഞ ടൂളുകൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, നമ്മളതൊന്ന് ശീലിച്ചെടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിലവിലുള്ള വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഔദ്യോഗിക ഫാക്ട് ചെക്കിംഗ് ഓർഗനൈസേഷനുകളുണ്ട്, അവർക്കൊക്കെ വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും ഉണ്ട്. നമുക്ക് ഇവരുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഗൂഗിൾ ഫാക്ട് ചെക്ക് എക്സ്പ്ലോർ എന്നൊരു ടൂളുണ്ട്. നമ്മളായി കേട്ട വാർത്തയുടെ കീവേഡുകൾ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇതാരെങ്കിലും ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നെങ്കിൽ അറിയാൻ പറ്റും.
2: സാറേ, ഈ ചാറ്റ് ബോട്ടുകളുടെ കാര്യം വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളെ ടെക്നോളജി ഉപയോഗിക്കുന്നതോടൊപ്പം കുറച്ച് കോമൺ സെൻസ് കൂടി ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ ഇത് വല്ല നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കണം. ചില മെസ്സേജ് കണ്ടിട്ടില്ലേ, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഐഫോൺ ഫ്രീ ആയിട്ട് നൽകുന്നു എന്നൊക്കെ വരുന്നത്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ വ്യാജമാണെന്ന്.
1: പിന്നല്ലാതാണ് ടീച്ചറെ, ഇതിനൊക്കെ സോഷ്യൽ കണ്ടീഷനിങ് എന്നാ പറയുന്നത്. ആളുകളുടെ ഇമോഷൻസിനെ, അതായത് അവരുടെ ഭയത്തെ, അത്യാഗ്രഹത്തെ, പിന്നെ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഇത്തരം വ്യാജ വാർത്തകൾ, ഇത്തരം ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുമ്പോൾ അവർ ചൂഷണം ചെയ്യുന്നുണ്ട്. ഒരു വാർത്ത ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് ദേഷ്യമോ ആവേശമോ ഒക്കെ തോന്നുകയാണെങ്കിൽ ഉറപ്പിച്ചോ അതിലെന്തോ കുഴപ്പമുണ്ട്, അതിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഏത് വാർത്തയും നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് പോസ് ചെയ്യണം. പിള്ളേരെ പിടുത്തക്കാർ വന്നു എന്ന് പറഞ്ഞുള്ള വ്യാജ സന്ദേശം കാരണം പാവം വഴിപോക്കരൊക്കെ എത്ര അടി വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നോ. അതുകൊണ്ട് വ്യാജ വാർത്ത വെറും ഒരു കൗതുകമൊന്നുമല്ല, അതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം തന്നെയാണ്.
0: ശരിയാണ്, ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ IT നിയമങ്ങൾ അനുസരിച്ച് വ്യാജ വാർത്തകളും ഇതുപോലെ പേടിപ്പിക്കുന്ന സന്ദേശങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിപ്പിച്ചാൽ ഗ്രൂപ്പ് അഡ്മിൻമാർക്കും അത് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്കുമെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ വകുപ്പുണ്ട്. ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, DPDP Act, ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്.
2: ശിവൻ സാറേ, നമുക്ക് ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഒരു പ്രോജക്റ്റും ഒപ്പം തന്നെ നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചാലോ?
1: നല്ല ഐഡിയ.
2: കുട്ടികൾ അവരുടെ വീട്ടിൽ പോയി മുതിർന്നവരെ ഇതൊക്കെ പഠിപ്പിക്കട്ടെ. ഫാക്ട് ചെക്കിംഗ്, ഡിജിറ്റൽ ലോകത്തെ സത്യവും മിഥ്യയും എന്നതായിരിക്കണം വിഷയം.
1: അതെ അതെ, കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്തു പഠിക്കണമെന്നേ. നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് അവർക്ക് നൽകാം.
2: അതെ,
1: ഫസ്റ്റ് ടാസ്ക് വേണമെങ്കിൽ കുട്ടികൾ അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വരുന്ന ഒരു 5 അവർക്ക് ഈ ഡൗട്ട് തോന്നുന്ന ഫോർവേഡ് മെസ്സേജസ് കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഇമേജസ് കണ്ടെത്തട്ടെ, അല്ലേ?
2: അതെ. നമുക്ക് രണ്ടാമത്തെ ടാസ്ക്കായിട്ടേ റിവേഴ്സ് ഇമേജ് സെർച്ച് അത് ചെയ്താലോ?
1: അതെ, അപ്പോൾ വേണമെങ്കിൽ ഈ ഇങ്ങനത്തെ ഇമേജസ് ഗൂഗിൾ ലെൻസിൽ ഇട്ടിട്ട് അതിന്റെ സോഴ്സ് എവിടെയാണെന്ന് അവർ കണ്ടെത്തട്ടെ.
2: അതെ,
1: ഡേറ്റ് അടക്കം വരുമല്ലോ.
2: അതെ, മനസ്സിലാവും.
1: അതെ, ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞ ഫാക്ട് ചെക്ക് ഉണ്ടല്ലോ, അത് ഈ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് അത് കറക്റ്റാണോ അതോ ഫേക്ക് ആണോ എന്ന് കാണിച്ചിട്ട് ഇവരൊരു റിപ്പോർട്ട് ഉണ്ടാക്കട്ടെ. അങ്ങനെയാവുമ്പോ ഇവർക്ക് അതിനെ കുറിച്ച്
2: ക്ലാരിറ്റി ഉണ്ടാവും.
1: അതെ,
0: അത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ IT ലാബിലെ ഈ ടൂൾസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് കുട്ടികൾ തന്നെ ചെയ്യുമ്പോൾ ഉള്ളൊരു മെച്ചം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ മീഡിയയോടുള്ള അവരുടെ സമീപനം തന്നെ മാറും. അപ്പോൾ എന്ത് കണ്ടാലും കുറച്ചൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനോട് തന്നെ അപ്രോച്ച് ചെയ്യാൻ അവർക്ക് പറ്റും.
2: തീർച്ചയായിട്ടും സർ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയുന്നുണ്ട് Article 51A ശാസ്ത്രബോധം വളർത്തണമെന്ന്, അല്ലേ? ഡിജിറ്റൽ ലോകത്തും ആ ശാസ്ത്രബോധം നമ്മൾ നിലനിർത്തണം. ഈ തെറ്റായ വിവരങ്ങൾ തടയുന്നത് ഒരു വലിയ സാമൂഹിക സേവനം തന്നെയാണ്.
1: എങ്കിൽ പിന്നെ നമുക്ക് സമയം കളയണ്ട. ഈ പ്രോജക്റ്റിനെയും വർക്ക്ഷോപ്പിനെയും പറ്റിയൊക്കെ ഒരു ഔട്ട്ലൈൻ ഇന്ന് തന്നെ നമുക്കങ്ങ് പ്രിപ്പയർ ചെയ്യാം.
3: അറിഞ്ഞിരിക്കാം യാഥാർത്ഥ്യം. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, റൂബി.

0: ബാബു, സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ.
1: സപ്ത സഹോദരിമാർ
0: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ.
2: മേഘാലയ. മേഘങ്ങളുടെ ആലയം എന്ന അർത്ഥത്തിലാണ് മേഘാലയ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഉയർന്ന കുന്നുകളും ഇടുങ്ങിയ താഴ്വരകളുമുള്ള പ്രദേശമാണിത്. മിക്കവാറും സമയങ്ങളിൽ മേഘാവൃതമായ ഇവിടം മിതോഷ്ണ നിത്യഹരിത പ്രദേശമാണ്. അരുവികളും നാനാജാതി സസ്യജാതികളും ഇവിടത്തെ പ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നു. മേഘാലയയുടെ മൂന്നിലൊരു ഭാഗവും വനമാണ്. 1875 ബ്രിട്ടീഷുകാരാണ് അസമിന്റെ ഭരണപ്രദേശമായി ഈ കുന്നും പ്രദേശത്തെ ഊട്ടിയിണക്കിയത്. 1905 ബംഗാൾ വിഭജന കാലത്ത് മേഘാലയ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കിഴക്കൻ ബംഗാളിന്റെ ഭാഗമായിരുന്നു. പിന്നീട് 1912 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോൾ വീണ്ടും ഇത് അസമിന്റെ ഭാഗമായി മാറി. അസം സംസ്ഥാനത്തിനുള്ളിൽ സ്വയംഭരണാവകാശമുള്ള ഒരു പ്രദേശമായി 1970 ഏപ്രിൽ 2 രൂപം കൊണ്ടു. 1972 മേഘാലയ ഒരു സംസ്ഥാനമായി മാറുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൌസിൻഡ്രം എന്ന പ്രദേശം മേഘാലയയിലാണ്. ഇവിടുത്തെ നല്ലൊരു വിഭാഗം ജനങ്ങളും ഗോത്ര ഗിരിവർഗക്കാരാണ്. ഖാസി, ഗാരോസ് എന്നീ ഗോത്ര വിഭാഗങ്ങളാണ് കൂടുതലും. ഇവരെ കൂടാതെ ജനറ്റിസ്, ബോറോ, നജോണ്ട് തുടങ്ങിയ വിഭാഗങ്ങളുമുണ്ട്. ജനങ്ങൾ ഭൂരിഭാഗവും കർഷകരാണ്. ഉരുളക്കിഴങ്ങ്, നെല്ല്, ചോളം, പൈനാപ്പിൾ, ഏത്തവാഴ എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ. കൃഷി കൂടാതെ കൽക്കരി, ചുണ്ണാമ്പുകല്ല്, ഗ്രാനൈറ്റ് തുടങ്ങിയവ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. വ്യാവസായിക വികസനത്തിന് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തടസ്സം നിൽക്കുന്നു. ഗതാഗത സൗകര്യം മേഘാലയയിൽ വളരെ പരിമിതമാണ്. റോഡാണ് ഏക ഗതാഗത മാർഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗമായ അസം റൈഫിൾസിന്റെ ആസ്ഥാനം മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങാണ്. കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്നും വടക്ക് കിഴക്കിന്റെ കാവൽക്കാരൻ എന്നും മേഘാലയ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ കൃഷി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഏറെ നദികളുള്ള മേഘാലയയിലെ പല നദികളും മഴക്കാലത്തു മാത്രം സജീവമാകുന്നവയാണ്. മേഘാലയയിലെ ഗോത്രവർഗക്കാരുടെ ഒരു സവിശേഷത എന്നത് അമ്മ വഴിക്കുള്ള കുടുംബ സ്വത്തുക്കളുടെ കൈമാറ്റമാണ്. ഖാസി, ജൈന്തിയ വിഭാഗങ്ങൾ ഈ രീതിയാണ് പിന്തുടരുന്നത്. ഗാരോ വിഭാഗത്തിൽ കുടുംബത്തിലെ ഇളയ മകൾക്കാണ് കുടുംബസ്വത്തിൽ അവകാശം. ഏറെ വർണ്ണപ്പകിട്ടോടെ ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങൾ മേഘാലയയിലുണ്ട്.

ആകാശവാണി ഇപ്പോൾ ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കടനാട് വി കെ ഗോപി മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ ഖടം. മായാമാളവഗൗളരാഗത്തിൽ തുളസീദള എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രൂപകതാളം

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം കടനാട് വി കെ ഗോപി, ഖടം ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ. ഇനി ഹംസാനന്ദി രാഗത്തിൽ മീനാക്ഷി ജയദ എന്നാരംഭിക്കുന്ന ഡോക്ടർ എം ബാലമുരളികൃഷ്ണ രചിച്ച കൃതി ആദിതാളം.

ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കടനാട് വി കെ ഗോപി മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽ കുമാർ ഖടം.

0: ആകാശവാണി കണ്ണൂർ.
1: നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ.
2: നിശാസുരഭിയിൽ ഇന്ന് പൂവച്ചൽ ഖാദർ സ്മൃതി. അവതരിപ്പിക്കുന്നത് ഗായകനും സംഗീത നിരൂപകനുമായ ഇ ജയകൃഷ്ണൻ.
3: അദ്ദേഹം 1972 സിനിമയിലേക്ക് വരുന്നത്. അദ്ദേഹം കോഴിക്കോട് ജോലി ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹവുമായി അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന

ശ്രീ കാനേഷ് പുനൂർ എന്ന കവിയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഐ വി ശശിയുമായി അടുപ്പം ഉണ്ടായി. ഐ വി ശശി സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ച് ഒരുപാട് കാലം സഹസംവിധായകനായി ജോലി ചെയ്യുമ്പോൾ വിജയനിർമ്മലയുടെ കവിത എന്ന ചിത്രത്തിൽ അദ്ദേഹം സഹായിയായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പൂവച്ചൽ ഖാദർ കവിത എന്ന സിനിമയ്ക്ക് വേണ്ടി ഏതാനും കവിതകൾ എഴുതി സിനിമയിലേക്ക് വരുന്നത്. അതിൻ്റെ സംഗീത സംവിധാനം കെ രാഘവൻ മാഷായിരുന്നു. ആദ്യത്തെ ചിത്രത്തിൽ തന്നെ മാസ്റ്റർ പോലെയുള്ള ഒരു വലിയ പ്രതിഭാശാലിയുടെ കൂടെ ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പിന്നെയും വൽമീകങ്ങളുയർന്നു നൂറ്റാണ്ടിൻ്റെ കിന്നരപ്രകാണ്ഡത്തിൽ മാനുഷാതകൾ പൂത്തു എന്ന കവിത എഴുതിക്കൊണ്ടാണ് സിനിമയിലേക്ക് വന്നത്. പക്ഷേ ആ വർഷം അദ്ദേഹത്തിന് സിനിമകളൊന്നും കാര്യമായിട്ടുണ്ടായില്ല. വീണ്ടും 73 അദ്ദേഹം ചുഴി എന്ന സിനിമയിൽ പാട്ടെഴുതുന്നത്. ഹൃദയത്തിൽ നിറയുന്ന മിഴിനീരിനാൽ ഞാൻ തൃക്കാൽ കഴുകുന്നു നാഥ എന്ന ബാബുരാജ് ഈണം നൽകി എസ് ജാനകി പാടിയ പാട്ട് അക്കാലത്തെ പ്രസിദ്ധ പാട്ടുകളിലൊന്നായിരുന്നു.

ഇത് കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് പാട്ടുകൾ എഴുതുന്നത് ആ വർഷം തന്നെ പാട്ടുകൾ എഴുതുന്നത് കാറ്റു വിതച്ചവൻ എന്ന സിനിമയിലാണ്. അതും ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളൊരു സിനിമയാണ്. ഒരുപക്ഷെ മലയാളത്തിലുണ്ടായിട്ടുള്ള ക്രിസ്തീയമായിട്ടുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും മുൻനിരയിൽ വരുന്ന ഒരു പാട്ടാണ് അദ്ദേഹം അതിലെഴുതിയിട്ടുള്ള. വാഴ്ത്തുന്നു ദൈവമേ നിൻ മഹത്വം, വാഴ്ത്തുന്നു രക്ഷക നിന്റെ നാമം. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിനൾത്താരയിൽ വന്നെൻ അഴലിൻ കൂരിരുൾ മാറ്റി.

പിന്നീട് പൂച്ചൽ ഖാദർ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായിത്തീരുന്നത് തനിക്ക് ആദ്യം ഒരു അവസരം ഉണ്ടാക്കിത്തന്ന ഐ വി ശശിയുടെ ആദ്യ ചിത്രത്തിലാണ്, ഉത്സവം എന്ന ചിത്രം, എ ടി ഉമ്മറിൻ്റെ കൂടെ. അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള അഞ്ച് പാട്ട്

അതേ വർഷം തന്നെയാണ് വിംജി രാധാകൃഷ്ണൻ എസ് ജാനകിയുടെ ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ട് തകരയിലെ മൗനമേ നിറയും മൗനമേ എന്ന അതിമനോഹരമായിട്ടുള്ള ഗാനം ആ വർഷം തന്നെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.

പിന്നീട് 79-ലാണ് അദ്ദേഹം ഒരു വളരെ വ്യത്യസ്തമായ ഒരു പാട്ട് എഴുതുന്നത്. അത് 14-ാം രാവ് എന്ന് പറയുന്ന സിനിമയിലെ അഹദോന്റെ തിരുനാമം മുളിന്ദിന്റെ സമയത്ത് എന്നുള്ള പാട്ടാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ഇശൽ വഴിയിലെ ഏറ്റവും നല്ല പാട്ടുകളിൽ ഒന്നാകും അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലമ്പൂര് ഷാജിപ്പാടി, രാഘവ മാസ്റ്ററാണ് അതിൻ്റെ സംഗീതം. അതുതന്നെയാണ് ആ പാട്ടിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത.

ഈ പാട്ട് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള കൃതികളിൽ നിന്ന് എടുത്തതാണ് എന്നാണ്. അപ്പൊ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് പൂച്ചൽ ഖാദർ.

ഗോശൽ ഖാദർ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ പറയുന്ന പാട്ടൊന്ന്, ചാമരം എന്ന ചിത്രത്തിലെ നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ എന്ന പാട്ടാണ്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പാട്ടുകൾ, അതായത് കവിത ഏറ്റവും കൂടുതലുള്ള പാട്ടുകളിൽ ഒന്നാണ് നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ എന്നുള്ളത്. ഇത് എൻ ഡി രാധാകൃഷ്ണൻ്റെ സംഗീതമാണ്, ജാനകിയുടെ ആലാപനമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്.

0: പിശാസുരഭിയിൽ നിങ്ങൾ കേട്ടത് ഗായകനും സംഗീത നിരൂപകനുമായ ഇ ജയകൃഷ്ണൻ അവതരിപ്പിച്ച പൂവച്ചൽ ഖാദർ സ്മൃതി.
1: പിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ.

ഭൂപീന്ദർ സിംഗും മിത്താലി സിംഗും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ഭൂപീന്ദർ സിംഗ് പാടിയ ഗാനം കേൾക്കാം. കബ്സെ വീരൻ പതിഹെ എന്ന് തുടങ്ങുന്നു.

ഇനി മിതാലി സിംഗ് പാടിയ ഗാനം. ബി വഫ യോൻ തേരാ.

ഭൂപീന്ദർ സിംഗ്, മിതാലി സിംഗ് എന്നിവർ പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 14 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ്.

0: रुक जाएगी।
1: 502 56 57 58